നമസ്കാരം പ്രിയമുള്ളവരെ, ഇത് ആകാശവാണി കൊച്ചി FM 102.3 MHz. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ്. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 18, കൊലവർഷം 1201, ഇടവം 25. 2026 ജൂൺ മാസം 8 തിങ്കളാഴ്ച. FM ബാൻഡിൽ 102.3 MHz-ൽ കൊച്ചി നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും പ്രഭാത പരിപാടികളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സുഭാഷിതം.
2: മനോഹരമായ പ്രകൃതി രമണീയമായ കാട്, മരങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന ആരണ്യം, വർഷങ്ങൾ പഴക്കമുള്ള മൂന്ന് മരങ്ങൾക്ക് പെട്ടെന്ന് അതിരില്ലാത്ത ആർത്തിയും ആഗ്രഹവും, അതവർ തമ്മിൽ പങ്കുവച്ചു. ആദ്യത്തെ മരം പറഞ്ഞു, ഒരു ദിവസം ഞാനൊരു നിധി സൂക്ഷിക്കുന്ന പേടകമായി മാറും. സ്വർണവും വജ്രവും രത്നങ്ങളും സൂക്ഷിക്കുന്ന ഒരു പെട്ടി, പിന്നെ എൻ്റെ സ്ഥാനം കൊട്ടാരത്തിലായിരിക്കും. ആഗ്രഹിക്കുന്നതിനും സ്വപ്നം കാണുന്നതിനും പരിധി വേണ്ടല്ലോ. രണ്ടാമത്തെ മരവും തൻ്റെ സ്വപ്നം പങ്കുവച്ചു. ഞാനൊരു കപ്പലായി മാറിയേക്കും. രാജാക്കന്മാരും രാജ്ഞിമാരും സഞ്ചരിക്കുന്ന ആഡംബര കപ്പൽ, ലോകം മുഴുവനും സഞ്ചരിക്കും. അവസാനം മൂന്നാമത്തെ മരത്തിൻ്റെ ഊഴമെത്തി. ഈ വനത്തിലെ ഏറ്റവും പൊക്കം കൂടിയ മരം, ആകാശമൊട്ട ഞാൻ നിൽക്കുന്നു. ജനം വിചാരിക്കും ഞാൻ ദൈവത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഏറ്റവും അടുത്താണെന്ന്. ഭക്ത്യാദരപൂർവം ലോകജനത എന്നെ വീക്ഷിക്കും. ആ ഭാഗ്യം എനിക്കല്ലേ ഉള്ളൂ. മൂന്ന് മരങ്ങളും അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി നിത്യേന പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചു. ഒടുവിൽ ഒരു ദിവസം മരക്കച്ചവടക്കാരനെത്തി. ആദ്യ മരത്തിനടുത്തെത്തിയ അയാൾ പറഞ്ഞു, ഇതൊരു കലാകാരനെ കൈമാറാം. ഇത് അയാളുടെ കലാവിരുദ് ഉപയോഗിച്ച് നല്ല ശില്പങ്ങളാക്കി മാറ്റും. മരമാഹ്ലാദ ഭരിതയായി ആർത്ത് ചിരിച്ചു. എന്നിട്ട് ചിന്തിച്ചു, ഞാൻ നല്ല മരമായതിനാൽ പേടകം നിർമ്മിക്കും, എൻ്റെ ആഗ്രഹം സഫലമായി എന്നാഹ്ലാദിച്ചു. മറ്റൊരാൾ രണ്ടാമത്തെ മരത്തിനെ സമീപിച്ചു. ഈ മരം മുറിച്ച് ഒരു കപ്പൽ കമ്പനിക്ക് കൈമാറും. അവർ ഒരു ആഡംബര കപ്പലാക്കി മാറ്റും. ഇതിൽ പരം സന്തോഷമുണ്ടോ ആ മരത്തിന്? എന്താണോ സ്വപ്നം കണ്ടത് അത് നടക്കുകയല്ലേ. മൂന്നാമത്തെ മരത്തിനടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഈ മരത്തിനൊരു അഹങ്കാരമുണ്ട്, ഏറ്റവും പൊക്കം കൂടിയതാണെന്ന്. അതില്ലാതാക്കണം. ആ മരം മനംനൊന്ത് കരഞ്ഞു. പറഞ്ഞതല്ല പ്രാവർത്തികമാക്കിയത്. മരങ്ങളെ മുറിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ചിന്താഗതി മാറി. ആദ്യത്തെ മരത്തെ ഒരു പശുത്തൊഴുത്ത് നിർമ്മിക്കാൻ ഉപയോഗിച്ചു. രണ്ടാമത്തേത് ഒരു മത്സ്യബോട്ടാക്കാനും മൂന്നാമത്തേത് മുറിച്ച് കഷണങ്ങളാക്കാനും തീരുമാനിച്ചു. മരങ്ങൾ ഒന്നുപോലെ ദുഃഖസാഗരത്തിലായി. ചിന്തിച്ചു കൂട്ടുന്നതല്ല നടക്കുന്നത്. വർഷങ്ങൾ കടന്നുപോയി. വിധിയെ പഴിച്ചു മരങ്ങൾ മുമ്പോട്ടു പോയി. സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചു. പശുത്തൊഴുത്തിൽ ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകി. അത് യേശുദേവനാണെന്നറിഞ്ഞപ്പോൾ ലോകനാഥനെയാണ് സൂക്ഷിക്കുന്നതെന്ന് അഭിമാനിച്ചു. ഇതിൽ പരം ആനന്ദം വേറെയുണ്ടോ? മത്സ്യബോട്ടിൽ ഒരു ഗുരുവും ശിഷ്യന്മാരും യാത്ര ചെയ്തു. അത് രാജാക്കന്മാരിൽ രാജാവാണെന്നറിഞ്ഞപ്പോൾ ആ മരം ആനന്ദ ബാഷ്പം പൊഴിച്ചു. കഷണങ്ങളായി കിടന്നിരുന്ന മരം കുരിശുണ്ടാക്കാൻ ഉപയോഗിച്ചു. അതിൽ ക്രിസ്തുദേവനെ തറച്ചു. ഉയർത്തെഴുന്നേൽപ്പ് മുതൽ ആ മരവും ഭക്ത്യാദരവേറ്റുവാങ്ങി ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചുപറ്റി. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് നാം വിചാരിക്കുന്നതല്ല കൈവരിക്കുന്നതെന്ന്. വിധിയുടെ കയ്യിലെ വെറും പാവകളാണ് നാമെന്ന സത്യം മനസ്സിലാക്കിയാൽ ജീവിതം സമാധാനപരമായി മുൻപോട്ട് കൊണ്ടുപോകാം.
1: സുഭാഷിതം.
3: അവതരിപ്പിച്ചത് വിദ്വൽ പ്രഭ JS.
4: ആകാശവാണി FM വാർത്തകൾ.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ

0: സാധ്യത കണക്കിലെടുത്ത് ഇന്നു മുതൽ പൊന്മുടി എക്കോ ടൂറിസത്തിലേക്ക് സന്ദർശകരുടെ പ്രവേശനം നിർത്തിവച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെയാണ് തീരുമാനമെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. ഇന്ന് ലോക സമുദ്ര ദിനം. സമുദ്ര മലിനീകരണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമെതിരെ നടപടി സ്വീകരിച്ച് സമുദ്ര ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുകയും സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ അഭിവാദ്യം സ്വീകരിക്കും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രിയാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി എറണാകുളത്ത് രണ്ടിടങ്ങളിൽ രാസലഹരിയുമായി 3 പേർ പിടിയിൽ. മഹാരാഷ്ട്ര സ്വദേശി പ്രസാദ് സർക്കാലെ, കോഴിക്കോട് ചേവായൂർ സ്വദേശി മെൽവിൻ ജേക്കബ്, തൃശൂർ ചാവക്കാട് സ്വദേശി മുഹമ്മദ് ജാസിം എന്നിവരാണ് ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായത്. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ അറിയിപ്പുകൾ, ഇന്നത്തെ പരിപാടികൾ. 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, S രമേശൻ നായരുടെ കിരാതം എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 FM ഡയറി ആദ്യഭാഗം, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7:00 മഹിതം മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ, 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികം, ലോക സമുദ്ര ദിനം, നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി, 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, ആസ്ത്മ കാരണങ്ങളും ചികിത്സയും, കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ പ്രിൻസ് ജോർജ് വർഗീസുമായി അഭിമുഖം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലെക്ചർ, 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി, 11:00 ആകാശവാണി FM വാർത്തകൾ സഹയാത്രിക, സംരംഭകയായ രാജീവ് രാജേന്ദ്രനുമായി അഭിമുഖം, 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം, കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി എന്ന പദ്ധതിയെക്കുറിച്ച് കൃഷിവകുപ്പിലെ എറണാകുളം ഇടുക്കി ജില്ലകളുടെ സോണൽ കോർഡിനേറ്റർ ആതിര എസ് കുമാർ സംസാരിക്കുന്നു, തുടർന്ന് ലളിതഗാനങ്ങൾ. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, 2:00 ആകാശവാണി FM വാർത്തകൾ വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ആകാശവാണി FM വാർത്തകൾ പാട്ടിന്റെ നാട്ടുവഴി മുനമ്പം അവസാന ഭാഗം, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, 6:50 കാർഷിക ജീവനം, വീട്ടുമുറ്റത്തെ മുയൽ വളർത്തൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു മൂവാറ്റുപുഴ സ്വദേശി ജോണി, 7:35 FM ഈവനിംഗ് സമകാലികം, ഒരിടത്തൊരിടത്ത് P നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പറ്റ പന്തിരികുലം, 8:00 യുവവാണി, സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ, ടെക്കിപീഡിയ എന്ന ടെക് എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് ഇനിഷ്യേറ്റീവിന്റെ സ്ഥാപകനും സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റുമായ ബ്രയാൻ റോയ് മാത്യുവുമായി അഭിമുഖം അവസാന ഭാഗം, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 ചിത്രപതംഗം, മേക്കപ്പ് ആർട്ടിസ്റ്റ് മിറ്റ MC പങ്കെടുക്കുന്നു, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 ഡോക്ടർ KJ യേശുദാസിന്റെ സംഗീത കച്ചേരി, 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, ഇന്ന് ഈ പരിപാടിയിൽ കിസാൻ സശക്തീകരൺ എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. ഇതോടെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡെല്ലറിലെ.
3: The news read by Renuka. West Bengal is set to become the 36th state to implement Ayushman Bharat Pradhan Mantri Jan Arogya Yojana, ABPMJ, which is the world's largest publicly

സ്വാഗതം പ്രിയമുള്ളവരെ. ഇപ്പോൾ പ്രഭാതഗീതം, ഭക്തിഗാനങ്ങൾ, യേശുദാസ്, മധു ബാലകൃഷ്ണൻ, സംഗീത വർമ്മ എന്നിവർ ആലപിച്ചത്. അമ്മേ അവിടത്തെ ശ്രീകോവിൽ മുമ്പിൽ ആയിരം തിരി തെളിയും എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം. യേശുദാസ് പാടിയത്, രചന മുകുന്ദൻ ചുനക്കര, സംഗീതം ഭരണിക്കാവ് അജയകുമാർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: രാജീവ നേത്രനെ പള്ളി ഉണർത്തുവാൻ ചൊല്ലുന്നു വിഷ്ണു സഹസ്രനാമം. ഗായകൻ മധു ബാലകൃഷ്ണൻ. ഗാനരചന വിജയചന്ദ്രദാസ്. സംഗീതം എസ് കെ വേണുഗോപാൽ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രഭാതഗീതം. കൈലാസേശ്വര പരമേശ്വര ഏറ്റുമാനൂർ വാഴും ശിവശംഭോ. ഈ ഗാനം പാടിയത് സംഗീത വർമ്മ, ഗാനരചന ശാന്ത മഹേശ്വരിയമ്മ, സംഗീതം അനിയൻ തോപ്പിൽ.

യേശുദാസ്, മധു ബാലകൃഷ്ണൻ, സംഗീത വർമ്മ എന്നിവർ ആലപിച്ച ഭക്തിഗാനങ്ങളാണ് നിങ്ങളിതുവരെ കേട്ടത്. പ്രഭാതഗീതം സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ കാർഷിക വാർത്തകൾ. മത്സ്യ സംസ്കരണത്തിനും മീൻ ഉണക്കലിനുമുള്ള നവീന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് CIFTE പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഈ മാസം 15-16 തീയതികളിലാണ് പരിശീലനം നടത്തുന്നത്. പച്ചമത്സ്യം സംസ്കരിക്കാനും ഉണക്കാനുമുള്ള ആധുനിക സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും പരിചയപ്പെടുത്താനാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. 2 ദിവസത്തെ പരിപാടിയിൽ ശാസ്ത്രീയമായി സോളാർ ഡ്രയറുകൾ ഉപയോഗിച്ച് മീൻ ഉണക്കുന്നതിനുള്ള പ്രായോഗിക പരിശീലനവും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള മാർഗനിർദ്ദേശവും ലഭിക്കും. താൽപ്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 9846079783 9846079783. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൗകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 30 സെപ്റ്റംബർ വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാകുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. www.agriinfra.dac.gov.in. കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. 04872370773 04872370773. ഈ മാസം 22 മുൻപായി ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ MTech റിനുവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. www.admissions.kau.in www.admissions.kau.in.

0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0494268624, 0494268624. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറാണ്. വില 1,175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547070773, 8547070773. നിങ്ങൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 23,000 രൂപ, കൊപ്ര 13,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,500 രൂപ, അൺഗാർബിൾഡ് 69,500, റബ്ബർ RSS 4 26,500, RSS 5 26,200 രൂപ. നിങ്ങൾ കേട്ടത് വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 32 മിനിറ്റും 43 സെക്കൻഡും.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ. സമുദ്രത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള സന്ദേശം നൽകി ഇന്ന് ലോക സമുദ്ര ദിനം. 2026-27 എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായി അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു പരീക്ഷയുടെ മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 14 വരെ നീട്ടിയതായി പ്രവേശന പരീക്ഷാ കമ്മീഷണർ അറിയിച്ചു. പ്ലസ് വൺ പ്രവേശനത്തിന് മുന്നോടിയായുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഹയർ സെക്കൻഡറി വകുപ്പിന്റെ പ്രവേശന വെബ്സൈറ്റിലെ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ ട്രയൽ അലോട്ട്മെന്റ് നില പരിശോധിക്കാം. നടൻ സലീം കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ച നാട് ഇന്നലെ വൈകിട്ട് 3:30 ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. ന്യൂസിലൻഡിനെതിരായ 1 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് 115 റൺസ് ജയം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് കിരീടം അലക്സാണ്ടർ സ്വരേവിന്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജികർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
7: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര.
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: കാവ്യധാരയിൽ ഇന്ന് എസ് രമേശൻ നായർ എഴുതിയ കിരാതം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് എസ് രമേശൻ നായരുടെ കിരാതം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം ശ്രീയുക്ത വർമ്മ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
6: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
5: മീഡിയ വാണി
6: നമ്പർ മറക്കല്ലേ, 90 20 620 630.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ. സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റായ ബ്രയാൻ റോയ് മാത്യുവുമായുള്ള അഭിമുഖം മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ.
9: രാവിലെ 11 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രിക സംരംഭകയായ രാജീവ് രാജേന്ദ്രനുമായി അഭിമുഖം.

12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം, കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധി എന്ന പദ്ധതിയെക്കുറിച്ച് കൃഷി വകുപ്പിലെ എറണാകുളം ഇടുക്കി ജില്ലകളുടെ സോണൽ കോർഡിനേറ്റർ ആതിര എസ് കുമാർ സംസാരിക്കുന്നു.

ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം, വീട്ടുമുറ്റത്തെ മുയൽ വളർത്തൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു മൂവാറ്റുപുഴ സ്വദേശി ജോണി. വൈകിട്ട് 6:50 കാർഷിക ജീവനം.

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
1: ഇന്ന് രാത്രി 9:30 ചിത്രപതംഗം മേക്കപ്പ് ആർട്ടിസ്റ്റ് മിറ്റ MC പങ്കെടുക്കുന്നു. രാവിലെ 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ പരിപാടിയിൽ ആസ്ത്മ കാരണങ്ങളും ചികിത്സയും കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ പ്രിൻസ് ജോർജ് വർഗീസുമായി അഭിമുഖം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 43:30. പ്രിയമുള്ള വരീന 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ, തുടർന്ന് 6:55 മുതൽ FM ഡയറി.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
4: പറഞ്ഞു പറഞ്ഞു മടുത്തു.
5: എന്തു പറ്റി?
4: പുതിയ കിഡ് ബാഗ് വേണം.
5: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
4: കറക്റ്റ്.
5: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടുന്നു. 30 ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടും. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാഗ്.
6: RBI പറയുന്നു,
7: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.
8: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ഓറഞ്ച് ജാഗ്രത. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ 2 ഇന്ത്യയ്ക്ക് മേധാവിത്വം. വാർത്തകൾ വിശദമായി. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 എന്ന ദർശനം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.

0: വികസനത്തിന്റെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംരംഭകത്വവും രാഷ്ട്രനിർമ്മാണവും ഒന്നിച്ച് മുന്നേറണമെന്ന് ഓം ബിർള അഭിപ്രായപ്പെട്ടു. ഈ മാസം 18 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് BJP രണ്ടാമത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് ഡോ എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ലിംഗരാജ് പാട്ടീലിനെയും രഘു കൌട്ടിലയെയും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ന്യൂഡൽഹിയിലെ ആർക്കെപുരത്തെ അയ്യപ്പ ക്ഷേത്ര സമുച്ചയത്തിൽ പുതുതായി നിർമ്മിച്ച ശബരീശം കെട്ടിടം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ഭഗവാൻ അയ്യപ്പൻ രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന പവിത്രമായ മൂല്യങ്ങളുടെ മൂർത്തിഭാവമാണെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷമായി പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
1: വ്യക്തമായ നയനടപടികളിലൂടെ കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യ സുസ്ഥിരമായ പാരിസ്ഥിതിക പരിവർത്തനം നേടി. നമാമി ഗംഗെ പരിപാടിയിലൂടെ രാജ്യത്തെ വനവൃക്ഷ വിസ്തൃതി വികസിപ്പിച്ചു. തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, തീരദേശ ആവാസ വ്യവസ്ഥ എന്നിവ ഈ കാലയളവിൽ പുനഃസ്ഥാപിക്കുകയും വിപുലമായ നദീ പുനരുജ്ജീവനം സാധ്യമാക്കുകയും ചെയ്തു. മലിനീകരണം കുറയ്ക്കുന്നതിനും ഗംഗാനദിയുടെയും പോഷകനദികളുടെയും പാരിസ്ഥിതിക ആരോഗ്യം പുനഃസ്ഥാപിക്കുന്നതിനുമായി 2014 നമാമി ഗംഗെ പരിപാടി ആരംഭിച്ചത്. അനുവദിച്ച 524 പദ്ധതികളിൽ 355 ഈ വർഷം ഫെബ്രുവരി വരെ പൂർത്തിയായി. പദ്ധതിയിലൂടെ ഗംഗാനദിയുടെ ശുചിത്വത്തിൽ ഗണ്യമായ പുരോഗതി ദൃശ്യമായി. 2015 ആരംഭിച്ച ഗ്രീൻ ഇന്ത്യ മിഷൻ വനങ്ങൾക്കും ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിനും ഒരു മുൻനിര സംരംഭമാണ്. വനവിസ്തൃതിയിൽ ലോകത്ത് ഇന്ത്യ 9 സ്ഥാനത്തേക്ക് മുന്നേറിയത് ഇക്കാലയളവിലാണ്. 8.27 ചതുരശ്ര കിലോമീറ്ററാണ് രാജ്യത്തെ വനവൃക്ഷ വിസ്തൃതി. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച ഏക് പേഡ് മാ കേ നാം ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഡിസംബർ വരെ രാജ്യത്ത് 262 കോടിയിലധികം തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി നശീകരണം എന്നിവ രൂക്ഷമാകുമ്പോൾ സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവ സംയോജിപ്പിക്കുന്ന ഒരു സന്തുലിത സമീപനമാണ് 12 വർഷമായി ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. 388 സ്കൂളുകളിലേക്ക് ട്രയൽ അലോട്ട്മെന്റാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ മാസം 15 ഒന്നാം അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷം മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളുകളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാർട്ടറുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. അടുത്ത മാസം 2 പ്ലസ് 1 ക്ലാസ് ആരംഭിക്കും. സംസ്ഥാനത്ത് സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ അന്തിമ കണക്കെടുപ്പിന് സമയപരിധി ഇന്ന് വൈകിട്ട് 5 അവസാനിക്കും. 6 പ്രവൃത്തി ദിനത്തിലാണ് കണക്കെടുപ്പ് അന്തിമമാക്കൽ. സമ്പൂർണ്ണ പോർട്ടലിലാണ് കുട്ടികളുടെ UID അപ്ലോഡ് ചെയ്യുക. ഈ മാസം 21 നടത്തുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് പരീക്ഷാ കേന്ദ്രങ്ങൾ വരുന്ന നഗരങ്ങളുടെ അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പേനയും പേപ്പറും ഉപയോഗിച്ചാണ് പുനഃപരീക്ഷ നടത്തുക. പരീക്ഷയെക്കുറിച്ച് പുതിയ അറിയിപ്പുകളും അഡ്മിറ്റ് കാർഡും ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഏജൻസി അറിയിച്ചു. കഴിഞ്ഞ മാസം 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച നടന്ന പരാതിയെ തുടർന്ന് NTA റദ്ദാക്കുകയായിരുന്നു. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ നടക്കും. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ അഭിവാദ്യം സ്വീകരിക്കും. 21A ബാച്ചിലെ 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര മലിനീകരണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമെതിരെ നടപടി സ്വീകരിച്ച് സമുദ്ര ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുകയും സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. നമ്മുടെ നീലഗ്രഹത്തിനായുള്ള ശക്തമായ സമുദ്ര സംരക്ഷിത പ്രദേശങ്ങൾ എന്നതാണ് ഈ വർഷത്തെ സമുദ്ര ദിനാചരണ പ്രമേയം. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം. രോഗനിർണയം നേരത്തെ നടത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലക്ഷണങ്ങൾ അവഗണിക്കാതെ തലച്ചോറിന്റെ ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എ ക്ലോസർ ലുക്ക് എന്നതാണ് ഈ വർഷത്തെ ബ്രെയിൻ ട്യൂമർ ദിനാചരണ പ്രമേയം. ഗാർഹിക LPG സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. 3 മാസത്തിനിടെ 2 തവണയാണ് ഗാർഹിക പാചകവാതക വില വർദ്ധിപ്പിക്കുന്നത്.

0: ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമുറപ്പാക്കുന്ന വിധത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് ജില്ലാ കലക്ടർ നിരോധനം ഏർപ്പെടുത്തി. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യം ഒഴിവാക്കാനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ഇന്നു മുതൽ പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്ക് പ്രവേശനം നിർത്തിവച്ചു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെയാണ് തീരുമാനമെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന കോടശ്ശേരി മലയുടെ സമീപത്തെ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മറ്റത്തൂർ ഗവൺമെന്റ് എൽപി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ഇവരെ മാറ്റിയത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രിയാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ നിന്ന് എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണയും ഇളനീരുമായി ഇന്നലെ സന്ധ്യയ്ക്ക് കൊട്ടിയൂരിൽ എത്തിയതിനു ശേഷം കുടിപതിക്കാരനവർ വെള്ളിക്കിടാരം വെച്ച് രാശി വിളിച്ചപ്പോഴാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. രാശി വിളിക്കുമ്പോൾ മന്ദഞ്ചേരിയിലെ ബാവലിക്കരയിൽ കാത്തിരുന്ന ഇളനീർ വ്രതക്കാർ ഇളനീർ കാവുകളുമായി സന്നിധാനത്തേക്ക് ഓടിയെത്തി. തട്ടും പോളയും വിരിച്ച സ്ഥാനത്തെ 3 തവണ വലം വെച്ച ശേഷമാണ് ഇളനീർ കാവുകൾ സമർപ്പിച്ചത്. ഇളനീർ വെപ്പ് പൂർത്തിയാവുന്നതോടെ എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണ സമർപ്പിക്കും. കത്തിത്തണ്ടയാന്മാർ ഇളനീർ ചെത്താനുള്ള കത്തികളും സമർപ്പിക്കും. തുടർന്ന് ഇന്ന് രാത്രിയോടെയാണ് ഇളനീരാട്ടം നടക്കുക. വൈശാഖോത്സവത്തിലെ രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായ ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു. കർണാടകയിൽ നിന്നെത്തുന്ന ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്.
0: മുള്ളൻപൂരിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഉയർത്തിയ 564 റൺസ് പിന്തുടരുന്ന അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്ക് നിലവിൽ 451 റൺസിന്റെ ലീഡുണ്ട്. രണ്ടാം ദിനം ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 564 റൺസിന് ഡിക്ലയർ ചെയ്തു. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ വൈകിട്ട് ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്നലെ ഒഫീഷ്യൽ മത്സര ഫൈനലിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ വനം വകുപ്പിനെ പരാജയപ്പെടുത്തി. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ടീം നയിക്കുന്ന യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിൽ പ്രദർശന മത്സരം ഉണ്ടായിരിക്കും. ലോകകപ്പ് ഫുട്ബോൾ ആവേശം നിറച്ച് മലപ്പുറത്ത് ഫാൻസ് ഫുട്ബോൾ വിളംബര റാലി നടത്തി. ഓൾ കേരള സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷനും മലപ്പുറം പ്രസ് ക്ലബ്ബും ചേർന്നാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത്. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: സംപ്രതി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 15 സെക്കൻഡ്.

സ്വാഗതം സുപ്രഭാതം പ്രിയമുള്ളവരെ. മഴയുള്ള പ്രഭാതം, മനസ്സിന് കുളിർമ, പ്രശാന്തത. ഒരു പകലിനെ പ്രതീക്ഷയോടെ നാം വരവേൽക്കുകയാണ്. അറിവിന്റെ നിറവിൽ ആനന്ദദായകമായി നമുക്ക് ആരംഭിക്കാം. സ്നേഹപൂർവം FM ഡയറി.

0: മഴയുടെ അകമ്പടിയോടെ തന്നെ ഇന്നത്തെ ചിന്താശകലം പങ്കുവയ്ക്കാം. ചിലർക്ക് മഴ അനുഭവപ്പെടുന്നു, മറ്റു ചിലർ മഴ നനയുന്നു. ബോബ് മാർലിയുടെ വാക്കുകളാണിത്. ചിലർക്ക് മഴ അനുഭവപ്പെടുന്നു, മറ്റു ചിലർ മഴ നനയുന്നു. FM ഡയറിയിൽ ഇന്നത്തെ ചോദ്യം: ഒരിക്കലും മഴ ലഭിക്കാത്ത ഭൂമിയിലെ ഏറ്റവും വരണ്ട പ്രദേശം ഏത്? ഒരിക്കലും മഴ ലഭിക്കാത്ത ഭൂമിയിലെ ഏറ്റവും വരണ്ട പ്രദേശം ഏത്? ഉത്തരം വിശദമായി പറയാം. പതിവ് പോലെ FM ഡയറി അവസാനിക്കുന്നതിന് മുൻപ്, അതായത് 8:30 തൊട്ടു മുൻപ്. സേവന വാർത്തകൾ. ആലുവ ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് സെന്ററിൽ KGTE ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, ഇംഗ്ലീഷ്, മലയാളം, ലോവർ, ഹയർ എന്നീ വിഷയങ്ങൾ അടങ്ങിയ ദ്വിവത്സര സ്റ്റെനോഗ്രാഫി കോഴ്സിൽ ചേരുന്നതിന് ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, കോട്ടയം എന്നീ ജില്ലകളിലെ +2 തത്തുല്യ പരീക്ഷ പാസ്സായ 18-35 പ്രായമുള്ള പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചു. പഠനകാലയളവിൽ സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നതാണ്. അപേക്ഷകർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം അടുത്ത മാസം 4 മുൻപ് ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫോറത്തിന്റെ മാതൃക ബന്ധപ്പെട്ട ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകളിലും ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുകളിലും ലഭ്യമാണ്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 6282858374, 6282858374. കളമശ്ശേരി നഗരസഭയിൽ നിന്നും വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ പുനർവിവാഹിതരോ വിവാഹിതയോ അല്ല എന്നുള്ള സാക്ഷ്യപത്രം ഇനിയും സമർപ്പിക്കാത്തവർ ഈ മാസം 15 മുൻപായി നഗരസഭ ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ്. എംപ്ലോയ്മെന്റ് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോച്ചിംഗ് കം ഗൈഡൻസ് സെന്റർ ഫോർ SC/ST ആഭിമുഖ്യത്തിൽ നടത്തുന്ന 10 മാസം ദൈർഘ്യമുള്ള സൗജന്യ സ്റ്റെനോഗ്രാഫി ആൻഡ് വേർഡ് പ്രോസസ്സിംഗ് പരിശീലന പരിപാടി ഈ മാസം അവസാന വാരത്തോടെ തൃപ്പുണിത്തുറ മിനി സിവിൽ സ്റ്റേഷനിലെ CGC ഓഫീസിൽ ആരംഭിക്കുന്നു. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ ജില്ലകളിലെ ഏതെങ്കിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും SSLC പാസ്സായിട്ടുള്ളതും 18-41 മധ്യേ പ്രായവുമുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. പരിശീലന കാലയളവിൽ നിയമാനുസൃത സ്റ്റൈപ്പൻഡും സൌജന്യ പഠനോപകരണങ്ങളും നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി 04842312944 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. 04842312944. ആകെ സീറ്റുകൾ 20. ഇപ്പോൾ സമയം 7:00. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
2: ആ മനുഷ്യൻ നീ തന്നെ. കാവ്യാത്മകമായ സംഭാഷണങ്ങൾ കൊണ്ടും യവന നാടകങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഘടനാഭംഗി കൊണ്ടും ശ്രദ്ധേയമായ നാടകമാണ് CJ തോമസ് 1955 പ്രസിദ്ധീകരിച്ച ആ മനുഷ്യൻ നീ തന്നെ. പഴയ നിയമം ബൈബിളിലെ ദാവീദ് രാജാവാണ് ഈ നാടകത്തിലെ മുഖ്യ കഥാപാത്രം. ദാവീദ് ചെയ്ത നീചകർമ്മവും അതിനെ തുടർന്നുണ്ടായ ശിക്ഷാനുഭവങ്ങളുമാണ് നാടകത്തിൻ്റെ പ്രമേയം. തൻ്റെ സൈനിക മേധാവിയായ ഊറിയായുടെ ഭാര്യ ബത്സേബയിൽ ദാവീദ് ആകൃഷ്ടനാകുന്നു. തുടർന്ന് അവളെ സ്വന്തമാക്കി

0: ഉണ്ടാക്കാനായി ദാവീദ് ഊറിയായെ യുദ്ധത്തിനയക്കുകയും ചതിച്ചു കൊല്ലിക്കുകയും ചെയ്യുന്നു. സാമാന്യമായ നീതിശാസ്ത്രത്തിനും യഹോവയുടെ കൽപ്പനകൾക്കും വിരുദ്ധമായ പ്രവൃത്തിയാണ് ദാവീദ് ചെയ്യുന്നത്. 4 അംഗങ്ങളും പൂർവാംഗവുമുള്ള ആ മനുഷ്യൻ നീ തന്നെ എന്ന നാടകം ആരംഭിക്കുന്നത് അമ്മോന്യരും ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദും തമ്മിലുള്ള യുദ്ധം വിവരിച്ചുകൊണ്ടാണ്. 1 അംഗത്തിൻ്റെ ആരംഭത്തിൽ ഊറിയ, ഏലിയാവ്, സെബുലൻ, അമാസ, യോവാബ് എന്നിവരാണ് രംഗത്ത്. തുടർന്ന് ഊറിയായുടെ ഭവനത്തിൽ വച്ച് അയാളും ഭാര്യ ബത്സേബയും യുദ്ധത്തെപ്പറ്റി സംസാരിക്കുന്നു. ഊറിയാവിൻ്റെ യുദ്ധാവേശം ബത്സേബയ്ക്ക് അലോസരം സൃഷ്ടിക്കുന്നു. ബത്സേബയെ കാണുന്ന ദാവീദ് അവളിൽ അനുരക്തനാകുന്നതും ഊറിയായുടെ ഭവനത്തിൽ ദാവീദ് എത്തുന്നതുമാണ് തുടർന്നുള്ള ഭാഗത്ത്. 2 അംഗത്തിൽ യുദ്ധരംഗത്തെ ഊറിയാവിനെയും ദാവീദിൻ്റെ കൊട്ടാരത്തിൽ ദാവീദ്, യൂത, ബത്സേബ, ബത്സേബയുടെ തോഴി അന്ന എന്നിവരെയും അവതരിപ്പിക്കുന്നു. 3 അംഗത്തിൽ ഊറിയാവിൻ്റെ കൂടാരവും തുടർന്ന് ബത്സേബയും അന്നയും ഊറിയാവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നതും ഊറിയ വധിക്കപ്പെട്ട വിവരം അറിയുന്നതും വിവരിക്കുന്നു. 4 അംഗത്തിൽ ദാവീദിൻ്റെ കൊട്ടാരത്തിൽ വിരുന്നു നടക്കുന്നു. ബത്സേബയും ദാവീദുമാണ് സദസ്സിലെ സംസാരവിഷയം. ദാവീദ്, യൂത, ഏലിയാവ്, യോവാബ് എന്നിവർ രംഗത്തുണ്ട്. അബ്സലോം കൊട്ടാരം വളഞ്ഞിരിക്കുന്നു എന്നും സൈന്യം മറുപക്ഷം ചേർന്നുവെന്നും അമാസ അറിയിക്കുന്നു. ഈ സമയം നാഥാൻ പ്രവാചകൻ എത്തുന്നു. ദാവീദിൻ്റെ പാപകർമ്മങ്ങൾ വ്യംഗ്യന്തരേണ സൂചിപ്പിച്ച് ദാവീദ് പാപത്തിൻ്റെ പ്രതിനിധിയാണെന്നും പാപത്തിൻ്റെ കൂലി മരണമാണെന്നും നാഥാൻ പറയുന്നു. മാത്രമല്ല, ഊറിയാവിനെ വധിച്ച് അവൻ്റെ ഭാര്യയെ സ്വന്തമാക്കി പാപം ചെയ്ത ആ മനുഷ്യൻ നീ തന്നെ എന്ന് യഹോവയുടെ നാമത്തിൽ നാഥാൻ വിധിക്കുന്നു. ദൈവിക വ്യവസ്ഥയുടെയും നിലവിലിരിക്കുന്ന ധർമ്മവ്യവസ്ഥയുടെയും രക്ഷകനാണ് രാജാവെന്ന നിലയിൽ യഹോവയാൽ അഭിഷിക്തനായ ദാവീദ്. എന്നാൽ ഇവിടെ ആ ധർമ്മവ്യവസ്ഥയുടെ ലംഘകനും ദാവീദ് തന്നെ. ദാവീദിൻ്റെയും ബത്സേബയുടെയും ഹൃദയ സംഘർഷങ്ങളും യുദ്ധത്തിൻ്റെ തീവ്ര ദർശനങ്ങളും വ്യക്തിബന്ധങ്ങളിൽ രൂപപ്പെടുന്ന സംഘർഷങ്ങളും ഹൃദ്യമായി വരച്ചിടുന്നു ആ മനുഷ്യൻ നീ തന്നെ എന്ന നാടകത്തിൽ. അങ്ങനെ സി ജെ തോമസ് മലയാളത്തിൻ്റെ മഹിതമായ നാടക പാരമ്പര്യത്തിൽ ശക്തമായ ഒരു നാഴികക്കല്ലായി മാറുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിത മലയാളം വീണ്ടും രാത്രി 8:50. FM ഡയറിയിൽ ഇനി നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ കൊച്ചി ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഡോക്ടർ സജിത് ഏവുരേത് അവതരിപ്പിക്കുന്ന പ്രഭാഷണം 6:00, തുടർന്ന് കാവ്യ നർത്തകി. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം. സേവന വാർത്തകൾ തുടരുന്നു. മലമ്പുഴ ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തേക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട യുവതികളിൽ നിന്ന് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനായി വാക്കിംഗ് ഇന്റർവ്യൂ നടത്തുന്നു ഇന്ന്. സ്കൂളിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവരായിരിക്കണം. അർഹരായ പട്ടികവർഗ വിഭാഗക്കാരുടെ അഭാവത്തിൽ ഇതര വിഭാഗക്കാരെയും പരിഗണിക്കും. ഇന്ന് രാവിലെ 11:00 മലമ്പുഴ ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗ്യത, വയസ്സ്, ജാതി, പ്രവൃത്തി പരിചയം, തിരിച്ചറിയൽ കാർഡ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുകൾ സഹിതം പങ്കെടുക്കണം. 0412-815-894 എന്ന നമ്പറിൽ വിളിക്കുക കൂടുതൽ വിവരങ്ങൾ അറിയാൻ. 0412-81-58-94. പാലക്കാട് ജില്ലയിലെ SSLC +2 കോഴ്സുകളിൽ 2025-26 വർഷം ഉന്നത വിജയം കൈവരിച്ച പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പ്രോത്സാഹന ധനസഹായം നൽകുന്നു. വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റ്, ജാതി, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം നിശ്ചിത ഫോമിൽ തയ്യാറാക്കിയ അപേക്ഷ ഈ മാസം 30 മുൻപായി ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിലോ

0: പാലക്കാട്, ചിറ്റൂർ, കൊല്ലങ്കോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലോ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0491291036 6. 0491291036 6. വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന അഭയകിരണം പദ്ധതിയിലേക്ക് 2026-27 വർഷം ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. പ്രായഭേദമന്യേ അശരണരായ സ്ത്രീകളെ സംരക്ഷിക്കുന്ന വ്യക്തിക്കാണ് ധനസഹായം ലഭിക്കുന്നത്. പ്രായപൂർത്തിയായ മക്കളില്ലാത്തവരും താമസിക്കുന്നതിന് സ്വന്തമായി ചുറ്റുപാടോ സൌകര്യമോ ഇല്ലാത്തവരും ഏതെങ്കിലും ബന്ധുവിന്റെ സംരക്ഷണത്തിൽ കഴിയുന്നവരുമായ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനാണ് പദ്ധതി. www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. www.schemes.wcd.kerala.gov.in. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി December 15. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0486229945. 0486229945. ഇമെയിൽ വിലാസം wcdoidukki@gmail.com. wcdoidukki@gmail.com. നൂറ്റി 2.3 മെഗാഹെഡ്സിൽ FM ബാൻഡിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി. ഇപ്പോൾ സമയം 7:08:15.
1: ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മോൺ സ്പൈസസ്.
2: ഗ്രീൻ മോൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മോൺ കറി മസാലകൾ.
2: ഗ്രീൻ മോൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഭദ്രൻ തിരക്കഥയൊരു സംവിധാനം ചെയ്ത് 1987 പുറത്തിറങ്ങിയ ചിത്രമാണ് ഇടനാഴിയിലൊരു കാലൊച്ച. കാർത്തിക, വിനീത്, ജയഭാരതി, തിലകൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ONV യുടെ വരികൾക്ക് സംഗീതം നൽകിയത് V. ദക്ഷിണാമൂർത്തി, പാടിയത് യേശുദാസ്.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: രാവിലെ 9 മണി മുതൽ കേൾക്കുക FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ.

സേവന വാർത്തകൾ തുടരുകയാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 4 വകുപ്പുകളിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ്, മാത്തമാറ്റിക്സ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പ് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 0482 5760 30. കളമശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതനടിസ്ഥാനത്തിൽ ഇക്കണോമിക്സ് ജൂനിയർ വിഷയത്തിൽ ഒരു താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ബുധനാഴ്ച 10 രാവിലെ 11 ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ഭാരതീയ തപാൽ വകുപ്പിന്റെ ആലപ്പുഴ ഡിവിഷന് കീഴിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്നിവയിലേക്ക് ഡയറക്ട് ഏജന്റുമാരെയും ഫീൽഡ് ഓഫീസർമാരെയും തെരഞ്ഞെടുക്കുന്നു. ആലപ്പുഴ പോസ്റ്റൽ ഡിവിഷന്റെ പരിധിയിൽ വരുന്ന ചേർത്തല, അമ്പലപ്പുഴ, കുട്ടനാട് താലൂക്കുകളിൽ നിന്നുള്ളവർക്കാണ് അവസരം. ഈ മാസം 15 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ അഭിമുഖം നടക്കും. 10 തത്തുല്യ യോഗ്യതയും 18 പൂർത്തിയായവർക്കും ഡയറക്ട് ഏജന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ഗ്രൂപ്പ് എ ബി തസ്തികകളിൽ നിന്നടക്കം വിരമിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, ഗ്രാമീൺ ഡാക് സേവകർ മുതലായ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ എന്നിവർക്ക് ഫീൽഡ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. അഭിമുഖത്തിന് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നതിനായി അപേക്ഷകർ ബയോഡാറ്റ DOPLI4 alappuzha@gmail.com എന്ന അഡ്രസ്സിൽ മെയിലായോ 8547683234 എന്ന നമ്പറിൽ

വാട്സാപ്പ് സന്ദേശമായോ ഈ മാസം 15 മുൻപ് സമർപ്പിക്കണം. ഇമെയിൽ അഡ്രസ് DOPLI4@gmail.com. ഫോൺ നമ്പർ 85 47 68 03 24.

0: പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഹയർ സെക്കൻഡറി ബോട്ടണി ഇംഗ്ലീഷ് മലയാളം വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക നിയമനം മറ്റന്നാൾ വരെ അപേക്ഷിക്കാം. എസ് സി എസ് ടി വിഭാഗക്കാർക്ക് മുൻഗണന. കുറഞ്ഞ യോഗ്യത. ബന്ധപ്പെട്ട വിഷയത്തിൽ പി ജി ബി എഡ് സെറ്റ് രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം സീനിയർ സൂപ്രണ്ട് ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പുന്നപ്ര വാടക്കൽ പി ഒ 688-003 ആലപ്പുഴ. സൂപ്രണ്ട് ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പുന്നപ്ര വാടക്കൽ പി ഒ 688-003 ആലപ്പുഴ. ഫോൺ നമ്പർ 9496-23-23-99 94-96-23-23-99.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജികർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
2: ഫോൺ 8129110087.
3: തലവേദനയായി വരുന്ന പല രോഗികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടർ എനിക്ക് ബ്രെയിൻ ട്യൂമറാണോ എന്ന്. തലവേദനയുള്ള വ്യക്തികളിൽ 99% പേരിലും അതിൻ്റെ കാരണം ബ്രെയിൻ ട്യൂമർ അല്ല എന്നുള്ളതാണ് സത്യം. ജൂൺ 8 വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ. ലോകമെമ്പാടും തലച്ചോറിലുണ്ടാകുന്ന ട്യൂമറുകളെ പറ്റി ബോധവൽക്കരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആചരിക്കപ്പെടുന്ന ഒരു ദിനം. എന്താണ് ഈ ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം, പെട്ടെന്ന് ഒരു വ്യക്തിക്കുണ്ടാകുന്ന ബോധക്ഷയം അല്ലെങ്കിൽ അപസ്മാര ലക്ഷണങ്ങൾ. 2, ഒരു വശത്തിന് ഒരു കൈകാലുകൾക്ക് തളർച്ച അനുഭവപ്പെടുക. 3, സംസാരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ. 4, കാഴ്ചയിൽ വരുന്ന വ്യതിയാനങ്ങൾ, അത് പ്രത്യേകിച്ച് വസ്തുക്കൾ രണ്ടായി കാണുക. 5, ബാലൻസ് നഷ്ടപ്പെടുക. വളരെ അപൂർവമായി മാത്രമേ തലവേദന ഒരു ബ്രെയിൻ ട്യൂമറിൻ്റെ ആദ്യ ലക്ഷണമായി കാണുന്നത്. എന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രിയിൽ തലവേദനയോടുകൂടി എഴുന്നേൽക്കുക, ഇത് ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണമാകാം. ബ്രെയിൻ ട്യൂമറുകളെ പറ്റിയുള്ള ചില മിഥ്യാധാരണകൾ. ഏറ്റവും പ്രധാനം, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ബ്രെയിൻ ട്യൂമറിന് കാരണമാകാമോ? ഇത്ര നാളും നടത്തിയ പഠനങ്ങളിൽ ഒന്നിൽ പോലും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും ബ്രെയിൻ ട്യൂമറുമായി വ്യക്തമായ ഒരു ബന്ധം ഉള്ളതായി തെളിയിക്കപ്പെട്ടിട്ടില്ല. 2, എല്ലാ ബ്രെയിൻ ട്യൂമറും ക്യാൻസർ ആണോ? അല്ല. നമ്മൾ 100 ബ്രെയിൻ ട്യൂമർ ഉള്ള വ്യക്തികളെ എടുത്താൽ അതിൽ 80% ക്യാൻസർ അല്ലാത്ത ബ്രെയിൻ ട്യൂമറുകളാണ്. 3, എല്ലാ ബ്രെയിൻ ട്യൂമറുകൾക്കും ചികിത്സ ആവശ്യമാണോ? ക്യാൻസറസ് അല്ലാത്ത ചെറിയ മുഴകൾക്ക് പലപ്പോഴും സർജറിയോ മറ്റ് ചികിത്സകളോ ആവശ്യമല്ല എന്നുള്ളതാണ് സത്യം. ഇനി, ക്യാൻസറസ് ആയിട്ടുള്ള ബ്രെയിൻ ട്യൂമറുകൾക്ക് വിവിധ തരത്തിലുള്ള ചികിത്സാ രീതികൾ ഇന്ന് ലഭ്യമാണ്. സർജറി, റേഡിയോതെറാപ്പി, കീമോതെറാപ്പി, ഇമ്യൂണോതെറാപ്പി തുടങ്ങിയ ചികിത്സകൾ വളരെ ഫലപ്രദമാണ്. പ്രായമായവരിൽ മാത്രം കാണുന്ന ഒരു രോഗമാണോ ബ്രെയിൻ ട്യൂമർ? അല്ല. കുട്ടികളിലും ചെറുപ്പക്കാരിലും ഒരുപോലെ വരാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ബ്രെയിൻ ട്യൂമർ. ബ്രെയിൻ ട്യൂമർ പാരമ്പര്യമായി കാണുന്ന ഒരു രോഗമാണോ? അല്ല. കുടുംബങ്ങളിൽ പാരമ്പര്യമായി കാണുന്ന ഒരു രോഗമല്ല ബ്രെയിൻ ട്യൂമർ. പകരുന്ന ഒരു രോഗമാണോ? പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. ഇല്ല. ഒരു വ്യക്തിക്ക് ബ്രെയിൻ ട്യൂമർ വന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ ബന്ധുക്കൾക്കോ മറ്റുള്ളവരിലൊക്കെ പകരുന്ന ഒരു രോഗം അല്ല ബ്രെയിൻ ട്യൂമർ. ബ്രെയിൻ ട്യൂമറുകളെ പറ്റിയുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾ എത്തിക്കുന്നതിനും ബ്രെയിൻ ട്യൂമർ ബാധിച്ച വ്യക്തികൾക്ക് കൃത്യമായ ചികിത്സ ലഭിക്കുന്നതിനും വേണ്ടിയാണ് ലോകമെമ്പാടും ജൂൺ 8 വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ ആയി ആചരിക്കുന്നത്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ജിജി കുരുട്ടുകുളം. ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
4: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: ഫോൺ 8129110087.
1: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജികർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
0: പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ്

0: എഫ് പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484242637, 0484242697 അല്ലെങ്കിൽ 944645588. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484242683 87, 0484242693 97 അല്ലെങ്കിൽ 9444645588. സമയം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. കോട്ടയത്ത് പഠനോപകരണങ്ങൾക്ക് 10 മുതൽ 60% വരെ വിലക്കുറവുമായി കൺസ്യൂമർ ഫെഡ് സ്കൂൾ വിപണി പ്രവർത്തനം ആരംഭിച്ചു. നാഗമ്പടം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈസ്റ്റ് അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിലാണ് വിപണി തുടങ്ങിയത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കുന്ന വിപണി ഈ മാസം 15 വരെ തുടരും. കോട്ടയം മാടപ്പള്ളി അഡീഷണൽ ICDS പ്രൊജക്ട് പരിധിയിൽ വരുന്ന വാഴപ്പള്ളി പഞ്ചായത്തിലെ അങ്കണവാടികളിലേക്ക് വർക്കർ ഹെൽപ്പർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 2026 ജനുവരി 1 18 വയസ്സ് തികഞ്ഞവരും 46 വയസ്സ് കവിയാത്തവരുമായ വനിതകളായിരിക്കണം. വർക്കർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ SSLC വിജയിച്ചിരിക്കണം. ഹെൽപ്പർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ എഴുതാനും വായിക്കുവാനും അറിയുന്നവരും SSLC വിജയിക്കാത്തവരുമായിരിക്കണം. അപേക്ഷകൾ ഈ മാസം 18 വൈകിട്ട് 5 ICDS മാടപ്പള്ളി അഡീഷണൽ ഓഫീസിൽ നൽകണം. ഷൊർണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി ആൻഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ദിവസവേതനടിസ്ഥാനത്തിൽ അതിഥി അധ്യാപക നിയമനം നടത്തുന്നു. പ്രിന്റിംഗ് ടെക്നോളജി വിഭാഗത്തിൽ ട്രേഡ്സ്മാൻ, ട്രേഡ് ഇൻസ്ട്രക്ടർ തസ്തികകളിലാണ് നിയമനം. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റുകൾ, ബയോഡേറ്റ, ഫോട്ടോ എന്നിവ സഹിതം ഈ മാസം 10 രാവിലെ 10 മണിക്ക് കോളേജിൽ എത്തിച്ചേരണം. ഫോൺ നമ്പർ 0466222405 0466222405. പ്രിയമുള്ളവരെ, FM ഡയറി ആദ്യഭാഗം സമയം പൂർണ്ണമാകുന്നു. വാർത്തകൾക്ക് ശേഷം FM ഡയറി തുടർന്ന് കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലെ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരും സാങ്കേതിക വിദ്യാ വിദഗ്ധരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ഇന്ന് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. വാർത്തകൾ വിശദമായി. പ്രതിരോധം, വ്യാപാരം, സമുദ്രസുരക്ഷ തുടങ്ങിയ മേഖലകളിൽ തന്ത്രപര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇന്ത്യയും ഇന്തോനേഷ്യയും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെയും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയുടെയും സംയുക്ത അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനം. വിവിധ പ്രാദേശിക ആഗോള സാഹചര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ

0: വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ എന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിദ്യാസമ്പന്നരും വിദഗ്ധരും സാങ്കേതിക വിദ്യയിൽ പ്രാപ്തരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ഒരുങ്ങി പശ്ചിമബംഗാൾ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും ഇന്ന് ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർ സന്നിഹിതരായിരിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തുടനീളമുള്ള എല്ലാ പൌരന്മാർക്കും തുല്യവും താങ്ങാനാകുന്നതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള പ്രധാന നാഴികക്കല്ലാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. പശ്ചിമബംഗാളിലെ ദശലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് വലിയ ആരോഗ്യ ചെലവുകളിൽ നിന്നും സാമ്പത്തിക സുരക്ഷ നൽകുമെന്നാണ് വിലയിരുത്തൽ. ആയുഷ്മാൻ ഭാരത് PMJAY ഗുണഭോക്താക്കൾക്ക് സെക്കൻഡറി ടെർഷറി കെയർ ചികിത്സയ്ക്കായി ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്നു. ഗുണനിലവാരമുള്ളതും താങ്ങാനാവുന്ന വിലയിലും ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സംസ്ഥാനത്തിന്റെ ആരോഗ്യ സംരക്ഷണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള പൊതു അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യമൊട്ടാകെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. ക്രമക്കേടിനെ തുടർന്ന് കഴിഞ്ഞ May 3 നടന്ന പരീക്ഷ May 12 NGA റദ്ദാക്കിയിരുന്നു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. 388 സ്കൂളുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. admission.vhsc.portal.kerala.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയൺ സോൺ 2 3 ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡിഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള 15 നിയമസഭകളിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർമാരും നിയമസഭാംഗങ്ങളും പങ്കെടുക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകത്തിൽ നിന്ന് എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി ലിംഗരാജ് പാട്ടീലിനെയും രഘു കൌഡിലിയെയും BJP പ്രഖ്യാപിച്ചു. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര സുരക്ഷയുടെയും സമുദ്ര വിഭവങ്ങൾ സുസ്ഥിരമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും June 8 ലോക സമുദ്രദിനമായി ആചരിക്കുന്നത്. നമ്മുടെ ഭൂമിക്കായി ശക്തമായ സമുദ്ര സംരക്ഷിത മേഖലകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള ഊർജ്ജ വ്യാപാരത്തിന്റെ പ്രധാന കവാടങ്ങളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമുദ്ര സുരക്ഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് നിലവിലെ ആഗോള സാഹചര്യം വ്യക്തമാക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക ഫീച്ചർ ഒരുക്കുന്നു. ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിനായി സർക്കാർ സ്വീകരിച്ച നടപടികൾ അറിയാം. 2014 ആരംഭിച്ച നമാമി ഗംഗെ പരിപാടിയിലൂടെ വിപുലമായ നദീ പുനരുജ്ജീവനം നടത്തുകയും തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, തീരദേശ ആവാസ വ്യവസ്ഥകൾ എന്നിവ പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 2015 ആരംഭിച്ച ഗ്രീൻ ഇന്ത്യ ദൌത്യം, മിഷൻ ലൈഫ്, അന്താരാഷ്ട്ര സോളാർ അലയൻസ് തുടങ്ങിയവ പരിസ്ഥിതി സംരക്ഷണത്തിൽ കേന്ദ്രത്തിന്റെ പ്രതിജ്ഞാബദ്ധത എടുത്തുകാട്ടുന്ന പദ്ധതികളാണ്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ജൂലൈ മുതൽ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടന. സൌദി അറേബ്യ, റഷ്യ, അൾജീരിയ, ഇറാഖ്, കസാഖിസ്ഥാൻ, കുവൈറ്റ്, ഒമാൻ എന്നിവ ഉൾപ്പെടെ 7 OPEC+ രാജ്യങ്ങൾ അടുത്തമാസം എണ്ണ ഉൽപാദനം പ്രതിദിനം ഏകദേശം 1,88,000 ബാരൽ വർദ്ധിപ്പിക്കാൻ ധാരണയായി. ഈ വർഷം ഫെബ്രുവരി മുതൽ ഇറാനെതിരായ US-ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ആരംഭിച്ച യുദ്ധം ആഗോള

0: ഇന്ധന വിതരണ ശൃംഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങണമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: ഏപ്രിൽ 8-ലെ വെടിനിർത്തൽ കരാറിനുശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആദ്യ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാന്റെ 2 മിസൈലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ലെബനനിലെ ഹിസ്ബുള്ള ആസ്ഥാനത്ത് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായാണ് വ്യോമാക്രമണമെന്ന് ഇറാനും പ്രതികരിച്ചു. അതേസമയം പ്രത്യാക്രമണം നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കയുമായി ചേർന്നല്ല ഇസ്രായേലിന്റെ മുൻ ആക്രമണങ്ങളെന്നും അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ട്രംപ് വ്യക്തമാക്കി. എന്നാൽ സംഭാഷണത്തിന്റെ ഭാഷ അമേരിക്കയ്ക്ക് അറിയില്ലെന്നും അധികാരം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗലിബാഫ് ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദീതീരങ്ങളിൽ ഉള്ളവരും അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ എപിജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ തിയറി പരീക്ഷകളും മാറ്റിവച്ചു. പുതുക്കിയ തീയതി സർവകലാശാല വെബ്സൈറ്റിലൂടെ പിന്നീട് അറിയിക്കും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. ഇന്നലെ നടന്ന കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ളാവിയോ കോബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സ്വരേവ് തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. ബോറിസ് ബെക്കറിന് ശേഷം ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് ജയിക്കുന്ന ആദ്യ ജർമ്മൻ പുരുഷ താരമാണ് സ്വരേവ്. ഇന്ത്യയ്ക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2-ാം ദിനമായ ഇന്നലെ കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റിന് 113 റൺ എന്ന നിലയിൽ 8 വിക്കറ്റിന് 564 റൺ നേടി ഇന്ത്യ 1-ാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂചലനം. മിൻഡാനാവോ മേഖലയിൽ റിക്റ്റർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത്. നാശനഷ്ടങ്ങളെക്കുറിച്ചോ ആളപായത്തെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ചില പ്രാദേശിക തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിദ്യാസമ്പന്നരും സാങ്കേതിക വിദ്യാ വിദഗ്ധരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ഇന്ന് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് യുഎസ് പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ് 15 സെക്കൻഡ്. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. FM ഡയറിയുടെ 2-ാം ഭാഗം ആരംഭിക്കുന്നു.

0: സമകാലികം.
1: ജൂൺ 8 ലോക സമുദ്രദിനം. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിൽ സമുദ്രങ്ങൾക്കുള്ള പങ്കിനെക്കുറിച്ച് ലോകത്തെ ഓർമ്മിപ്പിക്കുകയും സമുദ്ര സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ദിനാചരണം ലക്ഷ്യം വെക്കുന്നത്. കടലിനെ സംരക്ഷിക്കുക, ഭൂമിയെ രക്ഷിക്കുക എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ടും മനുഷ്യരാശി സമുദ്രങ്ങളുമായി വച്ചു പുലർത്തുന്ന ബന്ധത്തെ പുതിയ വീക്ഷണകോണുകളിലൂടെ കാണാൻ ആവശ്യപ്പെട്ടുകൊണ്ടും ഈ ദിനം ആചരിക്കപ്പെടുകയാണ്. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ സമകാലികം.
2: നമ്മൾ സമുദ്രങ്ങളെ ഭൂമിയുടെ നീലഹൃദയം അല്ലെങ്കിൽ ബ്ലൂ ഹാർട്ട് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്.
1: കടലും കരയും എത്രമാത്രം പരസ്പര ബന്ധിതമാണെന്ന ബോധമാണ് സമൂഹത്തിൽ ഉണ്ടാകേണ്ടത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഫിസിക്കൽ ഓഷ്യനോഗ്രഫി വിഭാഗം അധ്യാപകൻ ഡോക്ടർ സജി പി കെ.
2: നാം ശ്വസിക്കുന്ന

0: ഓക്സിജൻ്റെ വലിയൊരു പങ്ക് സമുദ്രത്തിലെ സൂക്ഷ്മ സസ്യങ്ങളായ ഫൈറ്റോ പ്ലാന്റുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് നാം എടുക്കുന്ന ശ്വാസം നമുക്ക് സമുദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ സമുദ്രങ്ങൾ ഭൂമിയുടെ കാലാവസ്ഥയെയും നിയന്ത്രിക്കുന്നു. ലോകത്തിലെ കോടിക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമാണ് മത്സ്യബന്ധനം. സമുദ്രങ്ങൾ മത്സ്യങ്ങളുടെ ഒരു പ്രധാന ഉറവിടമാണ്. അതുകൂടാതെ വിനോദസഞ്ചാരം, കപ്പൽ ഗതാഗതം, സമുദ്രാധിഷ്ഠിത വ്യവസായങ്ങൾ എന്നിവയിലൂടെയും അനേകം ആളുകൾ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങളുടെ ജീവിതം സമുദ്രവുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുകയാണ്. സമുദ്രങ്ങൾ ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു കലവറ കൂടിയാണ്. വളരെ സൂക്ഷ്മമായിട്ടുള്ള ഫൈറ്റോപ്ലാങ്ക്ടൻ മുതൽ വലിയ തിമിംഗലങ്ങൾ വരെ നീളുന്ന അനേകം ജീവജാലങ്ങൾ സമുദ്രത്തിലാണ് വസിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ സമുദ്രങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുകയാണ്. പ്ലാസ്റ്റിക് മലിനീകരണം ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ സമുദ്രത്തിലേക്ക് എത്തിക്കുന്നു. ഇത് സമുദ്രത്തിലെ മത്സ്യങ്ങൾക്കും മറ്റ് സമുദ്ര ജീവികൾക്കും പക്ഷികൾക്കും വലിയ ഭീഷണിയാവുന്നു. ആഗോള താപനം ആണ് മറ്റൊരു പ്രധാന വെല്ലുവിളി. ഇതുമൂലം സമുദ്രത്തിലെ താപനില ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മളുടെ കാലാവസ്ഥയിൽ മാറ്റം വരുത്തുന്നു. അതിതീവ്ര മഴയും അതിശൈത്യവും എല്ലാം ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ആഗോളതാപനം പവിഴപ്പുറ്റുകളുടെ നാശത്തിനും അതുവഴി മത്സ്യസമ്പത്ത് കുറയാനും കാരണമാകുന്നു. സമുദ്രനിരപ്പ് ഉയരുന്നതും തീരദേശ മേഖലകൾക്ക് ഒരു വെല്ലുവിളിയാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാരുകളും ശാസ്ത്രജ്ഞരും വിവിധ സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും ഓരോ വ്യക്തിയുടെയും പങ്കാളിത്തം വളരെ പ്രധാനമാണ്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നമ്മൾ കഴിവതും ഒഴിവാക്കുക. കാരണം അവയെല്ലാം അന്തിമമായി സമുദ്രത്തിലാണ് എത്തുക. മാലിന്യങ്ങൾ ശരിയായി സംസ്കരിക്കുക, ജല സ്രോതസ്സുകൾ സംരക്ഷിക്കുക, സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് മറ്റുള്ളവരിൽ ബോധവൽക്കരണം നടത്തുക എന്നിങ്ങനെ ചെറിയ മാറ്റങ്ങൾ പോലും വലിയ ഒരു നല്ല നാളെയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. അപ്പോൾ ഈ ലോക സമുദ്ര ദിനമായ ഇന്ന് നമ്മളുടെ സമുദ്രങ്ങളെ സംരക്ഷിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ആരോഗ്യമുള്ള സമുദ്രങ്ങൾ ഇല്ലാതെ ആരോഗ്യമുള്ള ഒരു ഭൂമിയും മനുഷ്യരാശിയുടെ ഭാവിയും സാധ്യമല്ല. സമുദ്ര സംരക്ഷണം എന്നത് പ്രകൃതിയെ സംരക്ഷിക്കുന്നത് മാത്രമല്ല, നമ്മുടെ സ്വന്തം ഭാവിയെ സംരക്ഷിക്കുന്നതുമാണ്.
1: സമൂഹത്തെ കൂടി പങ്കാളികളാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതൽ ഗുണം ചെയ്യുക എന്ന് പറയുന്നു ബ്രിങ് ബാക്ക് ഗ്രീൻ ഫൗണ്ടേഷൻ റിസർച്ച് ഹെഡ് സൂര്യ SB.
2: ഇത്രയും നാള് നമ്മള് സമുദ്രത്തെ എങ്ങനെയാണ് കണ്ടിരുന്നത്, അതായത് ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് പൂൾ ആയിട്ടാണ് നമ്മൾ സാധാരണ ഇത്രയും നാളായിട്ട് നമ്മൾ കടലിനെ കണ്ടിട്ടുള്ളത്. നമുക്ക് കുറെ അധികം ഫിഷും അത്തരത്തിലുള്ള പല കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിസോഴ്സ് ആയിട്ട്. പക്ഷെ അതിനും അപ്പുറത്തായിട്ട് ഇതിനൊരു ലിമിറ്റ് ഉണ്ടെന്നും അതിന്റെ അപ്പുറത്ത് അതിനെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും അതുപോലെ തന്നെ റീസ്റ്റോർ ചെയ്യേണ്ടതുണ്ടെന്നും ഈ റിസോഴ്സസ് ഒക്കെ അതൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഒരു ന്യൂ റിലേഷൻഷിപ്പ് നമ്മൾ ഓഷനുമായിട്ട് ബിൽഡ് ചെയ്യണം. അതിന്റെ ഒരു ആവശ്യകതയെ പറ്റിയിട്ടാണ് അപ്പം അവിടെ ഉണ്ടാകുന്ന മൊത്തത്തിലുള്ള ഡിസ്ട്രക്ഷൻ നമ്മളെയും മൊത്തത്തിൽ ബാധിക്കും എന്നുള്ളതാണ് തിരിച്ചു സംഭവിക്കുന്നത്. കടലിനെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം തന്നെ കടലിലേക്ക് ഇറങ്ങിയിട്ടല്ല ഈ സംരക്ഷണ പ്രവർത്തനം നടത്തുന്നത്. കരയിൽ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. കാരണം ഇത് നമ്മൾ റെഗുലറായിട്ട് ക്ലീനപ്പ് ഡ്രൈവ്സ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ക്ലീനപ്പ് ഡ്രൈവ് കൊണ്ട് മാത്രം കടലിലേക്ക് എത്തുന്ന മാലിന്യത്തിന്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കാനൊന്നും നമുക്ക് പറ്റില്ല. അത് വരുന്ന സാധനം മാറ്റുക എന്നുള്ളത് മാത്രമായിട്ടുള്ള ഒരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ്. പക്ഷെ അവിടേക്ക് വരാതിരിക്കാനുള്ള കുറച്ച് മെഷേഴ്സ് ആണ് നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ തിരുവനന്തപുരത്ത് കൊച്ചിയിലൊക്കെ കോസ്റ്റൽ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ അവിടുത്തെ യൂത്തിനെ മൊബിലൈസ് ചെയ്തുകൊണ്ട് ഒരു കപ്പാസിറ്റി ബിൽഡിംഗ് സെഷൻസ് വെച്ചിട്ടുണ്ട്. എപ്പോഴും കമ്മ്യൂണിറ്റി ഇൻവോൾവ് ചെയ്യിക്കുക, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, അത് നമ്മൾ പോളിസി മേക്കേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കുക. അവരുടെ ഇഷ്യൂസ് എന്താണ്, അതിനനുസരിച്ചിട്ടുള്ള അവരുടെ നോളജ്, അവർക്ക് ഇപ്പം പലതരത്തിലുള്ള ഇൻഡിജിനസ് നോളജ് ഉണ്ടാവാം, അതും കൂടെ ഇപ്പൊ ട്രഡീഷണലി അവർ ഫോളോ അപ്പ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവാം. ഇത് ഇഷ്യൂസ് വരും, ഡിസാസ്റ്റർ വരുമ്പോഴോ കോസ്റ്റൽ ഇറോഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് പോളിസി മേക്കേഴ്സിന്റെ അടുത്ത് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
1: കടലിൽ ഒഴുകി നടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ച് കരയിലെത്തിക്കുന്നത് സാമൂഹിക പിന്തുണയോടെ പുനരാരംഭിക്കുവാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നു മത്സ്യത്തൊഴിലാളി പ്രിയേഷ് മാളിയേക്കൽ.
3: കോഴിക്കോട് ജില്ല വടകര താലൂക്കില് ചോമ്പല ഹാർബർ, അവിടെയാണ് ഞാൻ മത്സ്യബന്ധനത്തിന് പോക്ക്. കടലിൽ നിന്ന് പ്ലാസ്റ്റിക്

0: ശേഖരിക്കല്. അതിപ്പോ 2 വർഷമായി, അതിപ്പം ചെയ്യലില്ല. മുൻപ് 2 വർഷത്തിന് മുൻപ് ഞാൻ എല്ലാ ദിവസവും പ്ലാസ്റ്റിക് ശേഖരിച്ച് പഞ്ചായത്തിലെ ഹരിതകർമ്മസേനക്ക് ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അത് ചെയ്തുകൊണ്ട് യാതൊരു ഇതുമില്ല. പിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ അത് സാമ്പത്തികമായിട്ട് നഷ്ടം വന്നതിനെ തുടർന്ന് പിന്നെ അത് അവിടെ സ്റ്റോപ്പാക്കി. പിന്നെ അങ്ങനെ എടുക്കാനായിട്ട് പോകാറില്ല. പിന്തുണ ഉണ്ടെങ്കിൽ ദിവസവും പോയിട്ട് എടുക്കാം. നമ്മൾ 1 വർഷം എടുത്താലും തീരാത്ത പ്ലാസ്റ്റിക് ഇപ്പോഴും ഉണ്ട്. ഗവൺമെന്റുമായിട്ടും അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകരായിട്ട് എൻ്റെ കൂടെ സഹകരിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രവർത്തനമായിട്ട് ഒന്നും കൂടി മുന്നോട്ട് പോകാം. പക്ഷെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വേണം. മലിനീകരണം തന്നെ കൂടുതലായിട്ടുള്ളത് കുറച്ച് മുൻപ് പ്ലാസ്റ്റിക് വൻതോതിൽ കടലിൽ നിക്ഷേപിക്കുന്നുണ്ട്. അതായത് കടൽ തീരത്ത് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് ഉള്ള സ്ഥലവും എനിക്കറിയാം. അപ്പോൾ ഇപ്പോൾ 1-2 വർഷമായിട്ട് പ്ലാസ്റ്റിക് കവറിനേക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഞാൻ ഇന്നലെയും കൂടി കടൽ കൂടി യാത്ര ചെയ്ത് വരുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ ഡേറ്റ് നോക്കിയപ്പോൾ കണ്ടില്ലേ. അത്രയും കടലിലെ മുരു നിറ സാധനം പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടില്ല. അപ്പൊ പ്ലാസ്റ്റിക് ബോട്ടിലും ഇപ്പം കവറിനേക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക് ബോട്ടിലും കടലുണ്ട്. പിന്നെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് മീൻ തന്നെ പ്ലാസ്റ്റിക് കവറിലും പ്ലാസ്റ്റിക് ബോട്ടിലെല്ലാം കയറി നിന്നിട്ട് പുറത്തേക്ക് വരാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടിരുന്നു. അതിനെ ജീവിതകാലം മുഴുവൻ അതിനുള്ളിൽ തന്നെ പുറത്തേക്ക് വരാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കണ്ടിരുന്നു.
1: സമുദ്രാന്തർഭാഗത്തെ ജീവികളെ കുറിച്ച് ഒരു രജിസ്ട്രി തുറന്നുകൊടുത്തുകൊണ്ട് കൂടുതൽ സാമൂഹിക അവബോധം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് എന്ന സംഘടനയുടെ സ്ഥാപകൻ റോബർട്ട് പനിപ്പിള്ള.
2: ഭൂമിയിലെ മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും കാലാവസ്ഥയുടെ സുസ്ഥിരതയ്ക്കും സമുദ്രങ്ങൾ ആരോഗ്യത്തോടെ നിലനിൽക്കേണ്ടത് ഏറെ അത്യന്താപേക്ഷിതമാണ്. അതായത് നമ്മുടെ ഈ നീലഗ്രഹത്തിന്റെ ജീവനാഡിയാണ് സമുദ്രങ്ങൾ. ഈ വർഷത്തെ ലോക സമുദ്ര ദിനത്തിനായി UN മുന്നോട്ട് വയ്ക്കുന്ന ആക്ഷൻ തീം സ്ട്രോങ്ങർ മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഫോർ അവർ ബ്ലൂ പ്ലാനറ്റ് എന്ന് കേൾക്കുമ്പോൾ എന്നെ പോലൊരു സാധാരണ കടൽ പരിസ്ഥിതി പ്രവർത്തകരെ സംബന്ധിച്ച് പറയാനുള്ളത്, 2012 ഇന്ത്യയിൽ ഹൈദരാബാദിൽ വെച്ച് നടന്ന UN കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയിലെ ഒരു സുപ്രധാന തീരുമാനം എല്ലാ രാജ്യങ്ങളും അവരുടെ തീരത്തോട് ചേർന്ന കടലിലെ ചെറുതും വലുതുമായ ആവാസ ഇടങ്ങൾ കണ്ടെത്തി സംരക്ഷിക്കണം എന്നാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന് മുഖ്യ ഊന്നൽ നൽകിക്കൊണ്ടുള്ള വികസന നയം രൂപപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, നമ്മുടെ വ്യവസ്ഥാപിതമായ സമുദ്ര ജൈവ വൈവിധ്യ പഠനങ്ങൾ പലപ്പോഴും സ്പീഷീസ് ഓറിയന്റഡ് ആണ്. ഒരു സമുദ്ര ഗവേഷണ സ്ഥാപനത്തിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ 5 ശാസ്ത്രജ്ഞന്മാർ ഉണ്ടെങ്കിൽ ആ 5 പേരും വ്യത്യസ്ത ജീവികളിൽ ഗവേഷണം നടത്തുന്നവരായിരിക്കും. എന്നാൽ കടലോരത്തിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള എല്ലാ കടൽപ്പണിക്കാർക്കും അവർക്ക് അഭിമുഖമായ കടലിലെ എല്ലാ ആവാസ ഇടങ്ങളെയും പറ്റി അത്യാവശ്യം അറിവുള്ളവരാണ്. ഈ സാഹചര്യത്തിലാണ് ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് നേതൃത്വം നൽകി ഇന്ന് തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിൽ വച്ച് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി മറൈൻ ബയോഡൈവേഴ്സിറ്റി ഓൺലൈൻ രജിസ്റ്റർ പുറത്തിറക്കുന്നത്. ഇതിൽ തിരുവനന്തപുരത്തെ കടലിലെ 50 ഓളം കടൽ ആവാസ ഇടങ്ങൾ കടലിനടിത്തട്ടിൽ നിന്നും നേരിൽ പകർത്തി ചേർത്തിട്ടുണ്ട്. 100 കണക്കിന് കടൽ ജീവജാലങ്ങളുടെ അണ്ടർവാട്ടർ ചിത്രങ്ങളുണ്ട്. കടൽപ്പണി സമൂഹത്തിന്റെ അറിവിനെ ആശ്രയിച്ച് കണ്ടെത്തിയ ആവാസ ഇടങ്ങളും ജീവജാലങ്ങളും ശാസ്ത്ര അറിവ് കൂടി സാധ്യമായ രീതിയിൽ സംയോജിപ്പിച്ച് തുല്യ പ്രാധാന്യത്തോടെ പ്രസിദ്ധപ്പെടുത്തുന്ന രജിസ്റ്ററാണിത്. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് 2015 പുറന്തള്ളിയ എല്ലാ ജീവജാലങ്ങളെയും പുതിയ രജിസ്റ്ററിൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞു. കൂടാതെ ഒരു ഇന്ററാക്റ്റീവ് ആയാണ് ഈ രജിസ്റ്റർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ആർക്കു വേണമെങ്കിലും ഇതിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാം, പുതിയ അറിവുകൾ കൂട്ടിച്ചേർക്കാം. ഇത്തരത്തിൽ ഇന്ത്യയിലെ ഇതര കോസ്റ്റൽ സ്റ്റേറ്റിൽ നിന്നുള്ളവരും മുന്നോട്ട് വരികയാണെങ്കിൽ സമീപ ഭാവിയിൽ കടൽത്തീര സമൂഹങ്ങൾക്ക് ഒന്നു ചേർന്ന് കടലിന്റെ ആവാസ ഇടങ്ങളുടെയും ജൈവ വൈവിധ്യത്തിന്റെയും സമഗ്ര രജിസ്റ്റർ തയ്യാറാക്കാനും അവയുടെ സംരക്ഷണത്തിന് വേണ്ടി കൈകോർക്കാനും കഴിയുമെന്നാണ്.
1: കടലിലും കരയിലും മനുഷ്യന്റെ ഇടപെടൽ കുറച്ചുകൊണ്ട് കൂടുതൽ സുരക്ഷിത മേഖലകൾ സൃഷ്ടിക്കുക എന്നതും പ്രധാനമാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് വൈസ് ചാൻസലർ ഡോക്ടർ എ. ബിജുകുമാർ.
3: സമുദ്രത്തിന്റെ സംരക്ഷണത്തെ പറ്റി സംസാരിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ തീരദേശ സമൂഹങ്ങൾ അല്ലെങ്കിൽ സമുദ്ര ശാസ്ത്രജ്ഞർ ഇവരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്നുള്ളതാണ് പൊതുവായ ഒരു ധാരണ. വാസ്തവത്തിൽ സമുദ്രം നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. നമ്മൾ കൊച്ചിയിലോ കോഴിക്കോടോ തിരുവനന്തപുരത്തോ തീരപ്രദേശങ്ങളിലാണെങ്കിലും ഇതുമായി ബന്ധമില്ലാത്ത ഇടുക്കിയിലോ പാലക്കാടോ താമസിക്കുന്നവരായാലും

0: പല ജീവിതം കടലുമായിട്ട് വളരെ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഒന്ന്, നമ്മുടെ ഈ ഭൂമിയുടെ ഏതാണ്ട് 70% സമുദ്രങ്ങളാണ്. അത് മാത്രമല്ല, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ പകുതിയിലധികവും വരുന്നത് കടലിൽ നിന്നാണ്. അത് മാത്രമല്ല, ഇന്ന് ഭൂമി ഇതുപോലെ കാലാവസ്ഥ ഇതുപോലെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് കടലിലാണ്. കാരണം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ നല്ലൊരു ശതമാനവും ആഗിരണം ചെയ്യുന്നത്, ചൂടിനെ പ്രധാനമായിട്ടും ആഗിരണം ചെയ്യുന്നതും ഒക്കെ തന്നെ കടലാണ്. അത് മാത്രമല്ല, നമ്മുടെ എല്ലാ പോഷക ചക്രങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥ കടലാണ് എന്നുള്ളതാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിത്യജീവിതത്തെ, നമ്മുടെ ഭൂമിയിലെ കരപ്രദേശത്തിലെ ആരോഗ്യത്തെ, പരിസ്ഥിതിയെ, കാലാവസ്ഥയെ ഒക്കെ തന്നെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് കടലാണ് എന്നുള്ളതാണ്. ഈ കാലാവസ്ഥ മാറുന്നതോടുകൂടി തന്നെ സമുദ്രജലത്തിന്റെ ഉപരിതല ചൂട് കൂടുന്നതോടുകൂടി തന്നെ പല ജീവികളുടെയും, പ്രത്യേകിച്ചും നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന മത്സ്യങ്ങളുടെ എല്ലാം വിതരണ ക്രമത്തിൽ മാറ്റം വരുന്നുണ്ട്. അതിന്റെ പ്രജനന രീതികളിൽ മാറ്റം വരുന്നുണ്ട്. അവയുടെ ലഭ്യതയിൽ മാറ്റം വരുന്നുണ്ട്. അത് മാത്രമല്ല, കടലുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാരുടെ ജീവിതവും തൊഴിലും ഒക്കെ തന്നെ വലിയൊരു ഭീഷണിയിലായിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമുദ്രദിനത്തിൽ മാത്രമല്ല, മറ്റ് ദിവസങ്ങളിലും നമ്മൾ കടലിനെ പറ്റി ആലോചിക്കേണ്ടുന്ന അല്ലെങ്കിൽ ചിന്തിക്കേണ്ടുന്ന ഒരു ആവശ്യത്തിലേക്ക് ഇപ്പൊ എത്തിയിരിക്കുകയാണ്. ഈ കാലാവസ്ഥാ മാറ്റം എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഒരു ആഗോളതലത്തിൽ രാജ്യങ്ങൾ തന്നെ ഇടപെട്ട് നിയന്ത്രിക്കേണ്ടുന്ന ഒരു പ്രതിഭാസമായിരിക്കെ തന്നെ വ്യക്തിഗതമായിട്ടും കൂട്ടായ്മയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒന്ന്, നമ്മൾ തീർച്ചയായിട്ടും കടലിലേക്ക് എത്തിച്ചേരുന്ന മാലിന്യങ്ങളുടെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ഇപ്രാവശ്യത്തെ സമുദ്രദിനത്തിന്റെ മുഖ്യ പ്രമേയം എന്ന് പറയുന്നത്, നമ്മൾ 30x30 എന്ന് പറയുന്ന ഒരു പുതിയ ആശയമുണ്ട്. 30x30 എന്ന് പറയുന്നത് നമ്മൾ കരയിലും കടലിലും 30% പ്രദേശങ്ങളെ സംരക്ഷിത മേഖലകളാക്കി മാറ്റുക എന്നുള്ളതാണ്. കാരണം ഈ സംരക്ഷിത മേഖലകളുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മേഖലകളിൽ തന്നെ മനുഷ്യന്റെ ഇടപെടൽ കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലുള്ള ജൈവസമ്പത്ത് അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ ജൈവസമ്പത്തും കൂടി വർദ്ധിപ്പിക്കും എന്നുള്ളൊരു ആശയമാണ്. കടൽ നമ്മളെ ഓരോരുത്തരെയും, നമ്മൾ കടലുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചവരായാലും അല്ലാത്തവരായാലും, കടൽ നമ്മളെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളൊരു തിരിച്ചറിവ്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കടലിന് വേണ്ടി, അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് സമുദ്ര സാക്ഷരത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും സമുദ്ര സാക്ഷരരായിരിക്കുക. നമ്മുടെ ചെറിയ ഇടപെടലുകൾ, കരയിലുള്ള ഇടപെടലുകൾ തന്നെ പലപ്പോഴും കടലിലേക്ക് മാലിന്യങ്ങൾ എത്തുന്നത് തടയും. വിഭവങ്ങൾ പിന്നെ പരിപാലിക്കുമ്പോഴായാലും നമുക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ നമ്മളിപ്പോൾ ഏർപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ വിഭവ സുസ്ഥിരതയ്ക്കായിട്ട് അത്തരം കാര്യങ്ങളിൽ നമ്മൾ പങ്കാളികളാകുക. മലിനീകരണം പരമാവധി കുറയ്ക്കുക. തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും ഈ വനവൽക്കരണ പരിപാടികൾ മുഴുവൻ നമ്മൾ ഉൾപ്രദേശങ്ങളിലാണ് ചെയ്യുന്നത്. തീരപ്രദേശങ്ങളിലും തീരത്തെ സംരക്ഷിക്കുന്നത് ഇത്തരം സ്വാഭാവിക കണ്ടൽക്കാടുകൾ ഉൾപ്പെടെയുള്ള സ്വാഭാവിക ആവാസ വ്യവസ്ഥകളാണ്. ഇതിന്റെ റെസ്റ്റോറേഷനിലും കൂടി നമ്മൾ പങ്കാളികളാകുക. കേരളത്തിൽ ഇപ്പൊ വരുന്നൊരു വലിയൊരു മാറ്റം എന്ന് പറയുന്നത്, തീരപ്രദേശങ്ങളിൽ പല ജീവികളും, പ്രത്യേകിച്ച് വംശനാശ ഭീഷണി നേരിടുന്ന കടലാമകളെ ജനങ്ങൾ ഇടപെട്ട് തന്നെ സംരക്ഷിക്കുന്ന ഒരു പുതിയ സംസ്കാരം വളർന്നു വരുന്നുണ്ട്. ഇതെല്ലാം ശുഭസൂചനകളാണ്. അത്തരത്തിൽ കടലിന്റെ പുനർനിർമ്മാണത്തിന്, കടലിന്റെ സംരക്ഷണത്തിന് ഒക്കെ നമ്മൾ ഓരോരുത്തരും പങ്കാളികളാകുക എന്നുള്ളതാണ് നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ കഴിയുക.
1: ഒരുപക്ഷെ കാടിനോളം കടലിന്റെ ആഴങ്ങളെ മനുഷ്യൻ അടുത്തറിഞ്ഞിരിക്കാൻ ഇടയില്ല എന്നതാണ് വാസ്തവം. എന്നാൽ തന്നെയും അറിഞ്ഞോ അറിയാതെയോ സമുദ്രങ്ങളെ നാശോന്മുഖമാക്കുന്നതിൽ മനുഷ്യൻ വഹിക്കുന്ന പങ്ക് ഒട്ടും കുറച്ചു കാണാനുമാകില്ല. ഭൂമിയുടെ നിലനിൽപ്പിന് സമുദ്രങ്ങൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കാത്തതും അതിന്റെ കാരണമാകാം. കാലാവസ്ഥാ മാറ്റത്തിന്റെ ദോഷവശങ്ങൾ മനുഷ്യരാശിയെ ബാധിച്ചു തുടങ്ങിയത് ദൃശ്യമായിരിക്കുന്ന ഈ കാലത്തെങ്കിലും ഒരു പുനർവിചിന്തനം നടത്താൻ ഈ ലോകസമുദ്രദിനം ഒരു തുടക്കമാകട്ടെ.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.
3: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
4: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
3: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
5: FM ഡയറിയിൽ ഇനി നോവൽ പാരായണം.
2: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
6: മാതാമ കുപ്പായമിട്ടതോടുകൂടി നാട്ടിലെ മറ്റു ചില സ്ത്രീകളും കുപ്പായമിടാൻ തുടങ്ങി. അവർ അതിനെ ബ്ലൗസ് എന്ന് വിളിച്ചു. പലരും ചീട്ടി തുണികളുമായി കുഞ്ഞിക്കേളുവിനെ തന്നെയാണ് സമീപിച്ചത്. ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കോവിലകത്തു നിന്നും വലിയ എതിർപ്പുണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. ഒരു നാൾ കാര്യസ്ഥൻ ഹോട്ടലിൽ വന്നു. ഇതെല്ലാം വാഴുന്നോരറിയുന്നുണ്ടെന്ന കാര്യം മറക്കണ്ട എന്ന് പറഞ്ഞ് പോവുകയായിരുന്നു. ഇനി എന്താ ഉണ്ടാവുന്നതെന്ന് പറയാനും പറ്റും.

0: എൻ്റെ കിഴൂരപ്പാ എന്ന് പരിദേവനം നടത്തുകയും ചെയ്തു. ഉച്ചക്കത്തെ ചോറിന് അരി വെള്ളത്തിലിട്ടുകൊണ്ടിരുന്ന മാതാമ്മ അന്നേരം നനഞ്ഞ കൈകൾ കൊണ്ട് പിന്നിലേക്ക് ചിതറി വീണ മുടി കെട്ടിയൊതുക്കി പുറത്തു വന്നു. എന്നിട്ട് ചോദിച്ചു, അയിനും പോന്ന വലിയ തെറ്റെന്താ ഞാള് ചെയ്തത്? അഹമ്മതി, വലിയ അഹമ്മതി. അല്ലാതെന്താ, വാഴുന്നോരിതൊന്നും പൊറുക്കൂല, അത് മനസ്സിലാക്കിക്കോ. ചിരോണ്ടൻ്റെ ചാർത്തേ ഇപ്പൊ പൊളിച്ചിട്ടുള്ളൂ, ഇനി ആരുടെയൊക്കെയാ പൊളിക്കാന്ന് കണ്ടറിയണം. കാര്യസ്ഥൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. എന്നാൽ ബ്ലൗസ് ഇട്ടതിനെതിരെ പിന്നീട് ഒരു നടപടിയും കോവിലകത്തു നിന്നും ഉണ്ടായില്ല. അടയാളം വെക്കലിനെതിരെ ഇറങ്ങിയ നോട്ടീസിനെ പോലെ തന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടും പ്രതികരണമൊന്നും കണ്ടില്ല. കുഞ്ഞിക്കേളുവിന് അതിനും ഒരു മറുപടി ഉണ്ടായിരുന്നു. കാലം മാറുമല്ലേ രാമറേ, ഓറത് മനസ്സിലാക്കി കാണും. മാതാമ്മ ബ്ലൗസ് ഇട്ടതിനെതിരെ കോവിലകത്തു നിന്നും എതിർപ്പുകൾ ഇല്ലെന്ന് കണ്ടതോടെ നാട്ടിലെ പെണ്ണുങ്ങൾ മുഴുവൻ ധൈര്യപൂർവ്വം ബ്ലൗസ് ഇടുവാൻ തുടങ്ങി. പുല്ലു വിൽക്കാൻ വരുന്ന ചെറുമികൾ പോലും ചീട്ടി തുണികളുമായി കുഞ്ഞിക്കേളുവിൻ്റെ കടയിലേക്ക് വന്നു. കുഞ്ഞിക്കേളു വളരെ ആഹ്ലാദത്തോടെയാണ് അവരെ സ്വീകരിച്ചത്. മാതാമ്മ ബ്ലൗസ് ഇടാൻ കാരണം കുഞ്ഞിക്കേളുവാണെന്ന് രാമർ വൈകിയാണ് അറിഞ്ഞത്. മാതാമ്മ ബസ് വാങ്ങാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അന്ന് വൈകിട്ട് ഹോട്ടലിലെത്തിയ കുഞ്ഞിക്കേളു അവരോട് പറയുകയായിരുന്നു, വലിയ ബസ് മുതലാളിയാകാൻ പോകുന്ന നിങ്ങൾ തുറന്ന നെഞ്ചും കാണിച്ച് നടക്കുന്നത് ചേപ്പറയല്ലേ മാതാമ്മേ. അതിന് ഞാനെന്താ ചെയ്യുക? മാതാമ്മ നിസ്സഹായത പ്രകടിപ്പിച്ചു. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊരു കുപ്പായമിട്, ഞാൻ തുന്നിത്തരാം. ബസിൻ്റെ മുതലാളി എന്ന നിലയിൽ ബ്ലൗസ് ഇടണമെന്ന് മാതാമ്മയ്ക്കും തോന്നിയിരുന്നു. വടകരയിലെ ചൊവ്വാഴ്ച ചന്തയിൽ പോകുകയായിരുന്ന കേളപ്പൻ ചെട്ടിയാരുടെ കയ്യിൽ കുഞ്ഞിക്കേളു തന്നെയാണ് തുണി വാങ്ങാൻ പണം കൊടുത്തത്. ബ്ലൗസ് ധരിക്കാൻ തുടങ്ങിയതോടെ മാതാമ്മ ആകെ മാറുകയും ചെയ്തു. നിരത്തിൽ ചൂട്ടുകൾ കാണാൻ തുടങ്ങിയപ്പോൾ രാമർ എഴുന്നേറ്റു. അച്ഛൻ കാത്തിരിക്കുകയായിരിക്കും. അടുത്ത കാലത്ത് അച്ഛൻ്റെ സ്വഭാവത്തിൽ വന്ന ഒരു മാറ്റമാണിതെന്ന് രാമറിന് തോന്നി. മുമ്പ് രാമർ ഉണ്ടെന്നോ രാമർ വന്നെന്നോ അച്ഛൻ തിരക്കാറില്ലായിരുന്നു. ഇളയമ്മ ചോറ് കൊണ്ടുവയ്ക്കും. അച്ഛൻ പലക തപ്പിയെടുത്ത് അതിൻ്റെ മുമ്പിലിരുന്ന് കഴിക്കും. താൻ കഴിച്ചെന്ന് പോലും അന്വേഷിക്കാറില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. താൻ കൂടി എത്തിയാലേ ചോറ് കൊണ്ടുവയ്ക്കൂ, അല്ലെങ്കിൽ തന്നെയും കാത്തു നിൽക്കും. അതുകൊണ്ട് തന്നെ വീട്ടിലെത്താൻ രാമർ തിരക്ക് കൂട്ടി. നിരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ രാമർ പറഞ്ഞു, നാളെ ഒരു മംഗലത്തിന് പോണം, അക്കരെ അമ്മയുടെ നാട്ടിലേക്ക്. ആരുടെയാ മംഗലം? അമ്മയുടെ ബന്ധത്തിൽപ്പെട്ട ആരുടെയോ. ഞാൻ പോണോന്ന് അച്ഛന് വലിയ നിർബന്ധം. ഇനി പോകാണ്ട് നിൽക്കണ്ട, അച്ഛൻ പറഞ്ഞതിന് എന്തെങ്കിലും കാരണമുണ്ടാവും. കുഞ്ഞിക്കേളു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് കാരണം? രാമറിന് ഒന്നും മനസ്സിലായില്ല. നിനക്കും ഒരു പെണ്ണൊക്കെ മാണ്ടേ രാമറേ, മംഗലത്തിനൊക്കെ പോയാലല്ലേ പെണ്ണിനെയൊക്കെ കാണാൻ പറ്റൂ. അച്ഛൻ അതായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. അത്തരമൊരു ചിന്ത രാമറിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിരുന്നില്ല. സ്വന്തമായ ഒരു കുടുംബജീവിതം, അതിലേക്ക് എത്തിച്ചേരാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. കുഞ്ഞിക്കേളുവിനോട് ഇത്രമാത്രം പറഞ്ഞു. ഓ, അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല, ഇനിയും സമയമുണ്ടല്ലോ. അച്ഛൻ ചിലപ്പോൾ അങ്ങനെയും കണ്ടു കാണും, കുഞ്ഞിക്കേളു സൂചിപ്പിച്ചു. കടവത്ത് തോണിയിറങ്ങിയപ്പോൾ അമ്മയുടെ വിദൂരമായ സാന്നിധ്യം രാമറിന് അനുഭവപ്പെട്ടു. അമ്മ ഉണ്ടായിരുന്നപ്പോൾ കുട്ടിക്കാലത്ത് ഇവിടെ എത്രയോ തവണ വന്നിട്ടുണ്ട്. അമ്മ പോയതോടെ വരവ് കുറഞ്ഞു, പിന്നെ തീരെ ഇല്ലാതെയായി. അവിടെ നിരത്തുണ്ടായിരുന്നില്ല, നല്ല വഴികളുമില്ല. വെള്ളം കുത്തിയൊലിച്ചിറങ്ങി മൂർച്ചയേറിയ കല്ലുകൾ നിറഞ്ഞ ഇടുങ്ങിയ ഇടവഴികളായിരുന്നു എല്ലായിടത്തും. വഴികളിൽ എല്ലായ്പ്പോഴും ഇരുളായിരുന്നു. മരക്കൊമ്പുകളും കൈതച്ചക്കയുടെ മുള്ളുകൾ നിറഞ്ഞ കൂർത്ത ഇലകളും വഴികളിലേക്ക് നീണ്ടു നിൽക്കുന്നുണ്ടാവും. അവയിൽ ചിലപ്പോൾ പച്ചിലപ്പാമ്പുകൾ പറ്റിപ്പിടിച്ച് കിടക്കുന്നതും കാണാം. പച്ച നിറത്തോടുകൂടിയ പാമ്പുകളെ തിരിച്ചറിയാൻ കഴിയില്ല. അവയുടെ താളാത്മകമായ കരച്ചിൽ ഇടവഴികൾക്കുമീതെ ഇരമ്പിക്കൊണ്ടിരിക്കും. ഇടവഴികളിലൂടെ നടക്കാൻ അമ്മ സമ്മതിക്കാറില്ല. അമ്മയുടെ ഒക്കത്തിരുന്നുകൊണ്ടാണ് യാത്ര. മൂർച്ചയേറിയ കല്ലുകൾക്കുമീതെ ചാടിയിറങ്ങിയും വഴിയുടെ ഇരുഭാഗത്തും ഉയർന്നു നിൽക്കുന്ന കൊള്ളുകളുടെ പച്ചപ്പിനെ ഉരുമിയും ഇരുൾ വലയം ചെയ്ത നേർത്ത തണുപ്പിനെ പുണർന്നും നടക്കാനായിരുന്നു ഏറെ ഇഷ്ടം. ധൃതി വെച്ചോടാൻ തുടങ്ങുമ്പോൾ അമ്മ കയ്യിൽ മുറുകെ പിടിക്കും. എന്നിട്ട് ബലമായി ഒക്കത്തിരുത്തും. മോൻ്റെ കാല് മുറിയും, അതിന് വേദനയുണ്ടാകും. അമ്മ പതുക്കെ അങ്ങനെ സാന്ത്വനിപ്പിക്കും. അമ്മയുടെ ഒക്കത്തിരുന്നുകൊണ്ടാണ് പിന്നീടുള്ള യാത്ര മുഴുവൻ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, എൻ്റെ ഇമ്പ്രിക്കുട്ടിക്ക് വിഷമമുണ്ടോ? ഇല്ല അമ്മേ. അമ്മയ്ക്ക് സന്തോഷമാകും. അമ്മയുടെ ഇടുപ്പിൻ്റെ ചൂട്, വിയർപ്പിൻ്റെ ഗന്ധം, കിതപ്പിൻ്റെ താളം എല്ലാം രാമർ ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ അടുത്ത ഭാഗം

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: സൗത്ത് വാഴക്കുളം. എന്റെ പേര് പ്രീത. സാറെ, എന്റെ മോൾക്ക് വേണ്ടിയിട്ടായിരുന്നേ.
2: ചോദിച്ചോളൂ അമ്മ.
3: മോളിപ്പോ എം എസ് സി അഗ്രികൾച്ചറിനാണ് പഠിക്കുന്നത്, വെള്ളായണി. അപ്പൊ ഇപ്പൊ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. നമ്മള് നെറ്റ് എഴുതുന്നോ അതോ പി എച്ച് ഡിക്ക് പോകുന്നതാണോ സാറേ നല്ലത്?
2: ജോലിക്ക് പോകാൻ പറയാം. ജോലി അത്യാവശ്യമാണോ? നമ്മൾ അഗ്രികൾച്ചർ ഫീൽഡാണ്.
3: അതെ അതെ.
2: എം എസ് സി ആയി. എം എസ് സി പറയുമ്പോൾ ആ ഒരു ശാഖയിൽ പഠിക്കാവുന്ന അൾട്ടിമേറ്റ് ഡിഗ്രിയാ, മാസ്റ്ററായി. പി എച്ച് ഡി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വല്ല പഠിപ്പിക്കാനോ റിസർച്ചിനൊക്കെ പോകണ. ആ മേഖലകൾക്ക് വേക്കൻസി കുറവാണ്.
3: അതെ അതെ. നബാർഡിലേക്കൊക്കെ വിളിച്ചു, അതൊക്കെ പി എസ് സിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ അപ്പം പഠിക്കുന്നൊക്കെ ഉണ്ട്.
2: അതിരിക്കട്ടെ. എം എസ് സി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറാ? അതാണ്.
3: ഫസ്റ്റ്
2: ഇയർ കഴിഞ്ഞു. അപ്പൊ ഈ സെക്കൻഡ് ഇയറിൽ ഒരു 4 ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറയാം. 4 ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറയാം. സ്ഥാപനങ്ങളുണ്ട്, പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോയിട്ട് 2 ആഴ്ചത്തെ മൂലം 1 മാസം വരെയുള്ള ഇന്റേൺഷിപ്പ് ഉണ്ട്. അതൊക്കെ കേരളത്തിൽ പുറത്താ. ആ ഇന്റേൺഷിപ്പ് കഴിയുമ്പോൾ ആ കുട്ടിക്ക് ഈ കോഴ്സ് കഴിയുമ്പോൾ തന്നെ ചെറിയൊരു ജോലി കിട്ടും അവിടെ, റിസർച്ച് ഒക്കെ. അതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യണം വെച്ചാൽ, നിങ്ങളിപ്പോ പറഞ്ഞ നബാർഡ്, ഐ ബി പി എസ്, ബാങ്ക്, പി എസ് സിയുടെ ടെസ്റ്റ് ഒക്കെ എന്താ വെച്ചാൽ, ടെസ്റ്റ് അഡ്വർടൈസ് ടെസ്റ്റ് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ 1 കൊല്ലം ആവും. അമ്മ ഉടനെ ആ കൊച്ചിന് 2-3 ഇന്റേൺഷിപ്പിന് പോകാൻ പറയാം ഒരാഴ്ചത്തെ. അപ്പൊ പാസ്സാകുമ്പോൾ തന്നെ അവർ കമ്പനിയിൽ ജോലി കൊടുക്കും. ആ ജോലിയുടെ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു അഡീഷണൽ കോഴ്സ് പഠിക്കാൻ പറയാം.
3: പിന്നെ സാറേ, കോഫി ബോർഡില് വിളിച്ചിട്ടുണ്ടായിരുന്നേ, അപ്പോഴേക്ക് എം എസ് സിക്ക് കിട്ടിയോണ്ട് അതിന് പോയില്ല. 2 വർഷത്തെ ട്രെയിനിങ്
2: അതാണ് വേണ്ടത് നമുക്ക്. എന്നുവെച്ചാൽ നമ്മൾ ബി എസ് സി അഗ്രികൾച്ചർ പഠിച്ചാൽ ഒരുമാതിരി അഗ്രികൾച്ചർ എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. പിന്നെ എം എസ് സി പറഞ്ഞ് അത് പഠിപ്പിക്കാൻ വേണ്ടി ഒരു യോഗ്യത മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ ജോലിക്കാണ് ആ സമയത്ത് പോകേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈവറ്റ് ആയിട്ട് ഓൺലൈൻ ആയിട്ട് എം ബി എ എടുക്കേണ്ടി. ബി എസ് സി അഗ്രികൾച്ചർ വിത്ത് എം ബി എ പറഞ്ഞാൽ സൂപ്പർ സ്കോപ്പാണ്, ഭയങ്കര ഡിമാൻഡാണ്.
3: അത്
2: അന്നൊന്നും നമ്മൾക്ക് കറക്റ്റായിട്ട് ഡയറക്ഷൻ കിട്ടിയില്ല.
3: അപ്പൊ
2: തന്നെ വിടണം. 1 കൊല്ലത്തില് 3 മാസത്തെ ഉൾപ്രാവശ്യം വെച്ച് ട്രൈമസ്റ്റർ വെച്ച് 4 ഇന്റേൺഷിപ്പിന് പോകാൻ പറ. അങ്ങനെ ജോലി ചെയ്യുമ്പോൾ സ്കില്ല് കിട്ടും, സ്കില്ലിന്റെ കൂടെ പഠിക്കാൻ പറയാം. പൈസ കൊടുത്ത് ഇന്റേൺഷിപ്പ് വേണ്ടാമ, ഫ്രീ അല്ലെങ്കിൽ പെയ്ഡ് ഇന്റേൺഷിപ്പ്, നിങ്ങളുടെ ഒരു കാശ് തരും. അങ്ങനത്തെ പോയാൽ എം എസ് സി അല്ലേ, ഇനി പൈസ കൊടുത്തൊന്നും പഠിക്കണ്ട, അതിന്റെ ആവശ്യമില്ല കേട്ടോ.
3: ശരി,
2: ഓൾ ദി ബെസ്റ്റ്.
4: പ്രിയമുള്ളവരെ, എന്ത് പഠിക്കണം, എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകിട്ട് 4 മണി മുതലുണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കട്ടരാമന് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-242-6387, 0484-242-6397, അല്ലെങ്കിൽ 9444-545-888. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484-242-6387, 0484-242-6397, അല്ലെങ്കിൽ 9444-45-58-88. സമയം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. ഇപ്പോൾ സമയം 8 മണി.
5: ആകാശവാണി FM വാർത്തകൾ.
4: കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ മേഖലയിലെ 3 ദിവസത്തെ സോൺ 2 സമ്മേളനത്തിന് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കം. ഹരിയാന നിയമസഭ സംഘടിപ്പിക്കുന്ന സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 44 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് അല്പസമയത്തിനകം. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ അഭിവാദ്യം സ്വീകരിക്കും. ഗാർഹിക LPG സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം ഉറപ്പാക്കുന്ന വിധത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇടുക്കി ജില്ലയിലെ

0: മലയോര മേഖലകളിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യം ഒഴിവാക്കാനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. കൊല്ലം ചവറയിൽ അനധികൃതമായി താമസിക്കുകയായിരുന്ന ബംഗ്ലാദേശ് സ്വദേശികളായ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ധാക്കയിലെ ബഗർഹട്ട് സ്വദേശികളായ മെലൻ ഖാൻ, ഭാര്യ മുഗൾ ഖണ്ഡാൽ എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിൽ ഫൈനൽ വൈകിട്ട് ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. സിറ്റി പോലീസ് കമ്മീഷണർ നയിക്കുന്ന ടീമും യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിൽ പ്രദർശന മത്സരവും ഇന്നാണ്.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: പക്ഷികളെ നമുക്ക് ഇഷ്ടമാണല്ലേ, കാരണം പക്ഷികൾ കാണാൻ ഭംഗിയുള്ള ജീവികളാണ്. എന്നാൽ നമ്മൾ സ്വതവേ കുറച്ച് ഭയത്തോടെ മാത്രം നോക്കിക്കാണുന്ന ഒരു പക്ഷിയുണ്ട്, അതാണ് കഴുകൻ. ക്രൂരതയുടെ പര്യായമായെന്നൊക്കെ നാം ചിലപ്പോൾ ഈ പക്ഷിയെ ഉപമിക്കാറുണ്ട്. ചത്ത മൃഗങ്ങളെ ഭക്ഷിച്ച് പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്നതിലൂടെ ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ജീവിയാണ് കഴുകൻ. ഇനമനുസരിച്ച് 1.6 മുതൽ 3 മീറ്റർ വരെ നീളമുള്ള വിശാലമായ ചിറകുകളുള്ള വലിയ പക്ഷികളാണ് ഇവർ. തൂവലുകൾ ഇല്ലാത്ത തലയും കഴുത്തുകളും ഇവയുടെ പ്രത്യേകതയാണ്. എപ്പോഴും ചത്ത ജീവികളെ ഭക്ഷിക്കുന്നതിനാണ് ഇവർ. അതുകൊണ്ട് കഴുത്തിൽ തൂവലുകൾ ഉണ്ടായിരുന്നതിനാൽ അത് ബാക്ടീരിയ പോലുള്ള ജീവികൾക്ക് വസിക്കാൻ ഇടമായി മാറുന്നതിനാലാണ് ഈ തൂവലുകൾ ഇല്ലാത്തത്. മാംസത്തെ കീറിമുറിക്കാൻ ശേഷിയുള്ള ശക്തമായ കൊക്കുകളാണ് ഇവയ്ക്കുള്ളത്. പക്ഷേ ഇവയുടെ നഖങ്ങൾ ഇര പിടിക്കുന്ന മറ്റു ജീവികളെ അപേക്ഷിച്ച് താരതമ്യേന ദുർബലമാണ്. ഓസ്ട്രേലിയയും അന്റാർട്ടിക്കയും ഒഴികെ മിക്കവാറും എല്ലാ ഭൂഖണ്ഡങ്ങളിലും കഴുകന്മാർ കാണപ്പെടുന്നു. 2 പ്രധാന തരം കഴുകന്മാരാണുള്ളത്. ഓൾഡ് വേൾഡ് വൾച്ചർ, ന്യൂ വേൾഡ് വൾച്ചർ എന്നിവയാണ് അവ. ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നവയാണ് ഓൾഡ് വേൾഡ് വൾച്ചർ. ഈ കഴുകന്മാർ അസിപിറ്റിഡെ കുടുംബത്തിൽപ്പെടുന്നു. വൈറ്റ് റബ്ഡ് വൾച്ചർ, ഈജിപ്ഷ്യൻ വൾച്ചർ എന്നീ സ്പീഷീസുകൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. അമേരിക്കയിൽ കാണപ്പെടുന്നവയാണ് ന്യൂ വേൾഡ് വൾച്ചറുകൾ. ഈ കഴുകന്മാർ കത്താറ്റിഡെ കുടുംബത്തിൽപ്പെടുന്നു. ഇതിൽ ആർഡിയൻ കോണ്ടർ, ടർക്കി കഴുകൻ എന്നീ സ്പീഷീസുകളാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഒരു കാലത്ത് കഴുകന്മാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. എന്നാൽ വിവിധ ഭീഷണികൾ കാരണം അവയുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. കഴുകന്മാരുടെ വയറ്റിനകത്ത് അമ്ലത്വം കൂടുതലാണ്. അവ അഴുകുന്ന മാംസം സുരക്ഷിതമായി ദഹിപ്പിക്കുവാനും അപകടകരമായ ബാക്ടീരിയകളെയും വിഷവസ്തുക്കളെയും നിർവീര്യമാക്കുവാനും സഹായിക്കുന്നു. കഴുകന്മാർ കൂട്ടമായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒരു കഴുകൻ ഭക്ഷണം കണ്ടെത്തുമ്പോൾ മറ്റുള്ളവർ പെട്ടെന്ന് കൂടെ വന്നു ചേരും. ഇന്ത്യ നിരവധി ഇനം കഴുകന്മാരുടെ ആവാസ കേന്ദ്രമാണ്. ഇവയിൽ പലതും വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. വൈറ്റ് റബ്ഡ് വൾച്ചർ ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും സാധാരണമായി കണ്ടിരുന്നു വിഭാഗമാണ്. ഇപ്പോൾ അവയുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന മറ്റൊരു ഇനമാണ് ഇന്ത്യൻ കഴുകൻ. ഹിമാലയൻ ഗ്രിഫൺ മാത്രം ഇപ്പോഴും എണ്ണത്തിൽ താരതമ്യേന സ്ഥിരതയുള്ളവരാണ്. ഇന്ത്യയിൽ കഴുകന്മാർ കുറയുന്നതിൻ്റെ പ്രാഥമിക കാരണം വെറ്ററിനറി മരുന്നായ ഡിക്ലോഫെനാക്കിൻ്റെ ഉപയോഗമാണ്. ഈ മരുന്നുപയോഗിച്ച് ചികിത്സിക്കുന്ന മൃഗങ്ങളുടെ ശവശരീരങ്ങൾ കഴുകന്മാർ തിന്നുമ്പോൾ അവയുടെ വൃക്കകൾ തകരാറിലാവുന്നു. ഇത് മരണത്തിലേക്ക് നയിക്കുന്നു. ഡിക്ലോഫെനാക്കിൻ്റെ ഉപയോഗം ഇന്ത്യ ഗവൺമെൻറ് നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ അത് നടപ്പിലാക്കുന്നത് ഒരു വെല്ലുവിളിയായി തുടരുന്നു.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റും 50 സെക്കൻഡും.
4: ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ.

0: ലക്ഷ്മി.
1: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും. ആരോഗ്യലക്ഷ്മി, ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100.
2: ഇന്ന് ഈ പരിപാടിയിൽ ആസ്മ കാരണങ്ങളും ചികിത്സയും. ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ പ്രിൻസ് ജോർജ് വർഗീസുമായി അഭിമുഖം.
3: FM 9 ചർച്ച ചെയ്യുന്നത് ആസ്മയെക്കുറിച്ചും അലർജിയെക്കുറിച്ചും ഒക്കെയാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും സാധാരണമായ ഒരു ശ്വാസകോശ രോഗമായിരിക്കാം ആസ്മ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഡോക്ടർ, കാണുന്ന രോഗികളിൽ ഏറ്റവും കൂടുതൽ അസുഖമായി വരുന്നത് ആസ്മയാണോ? എങ്ങനെയാണ് ശ്വാസകോശ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത്? ആസ്മയാണോ?
4: അതെ, ഇപ്പം നമ്മുടെ OPD കാണുന്നത് പൊതുവെയുള്ള പേഷ്യൻസ് ഒന്നെങ്കിൽ അലർജി അല്ലെങ്കിൽ ആസ്മ, വേറെ കുറച്ച് ശതമാനം പേഷ്യൻസ് മാത്രം ന്യൂമോണിയം വേറെ ക്യാൻസറായിട്ട് കാണാറേയുള്ളൂ. പക്ഷെ മോസ്റ്റ് കോമൺലി ആസ്മയും അലർജി തന്നെയാണ് പകുതിയുള്ള OPD സെൻസസ്. ഇപ്പം ആസ്മ ഒരു നോർമൽ കണ്ടീഷനാണ്. പണ്ടേ മുതൽ ഒരു ഇതുണ്ടായിരുന്നു, ചെറുപ്പത്തിൽ മാത്രം കാണുന്നൊരു അസുഖമാണ്. അങ്ങനെയല്ല, എല്ലാ വയസ്സിലും എല്ലാ ഏജ് ഗ്രൂപ്പിലും ഈക്വലി എഫക്ട് ചെയ്യുന്ന ഒരു അസുഖം തന്നെയാണ് ആസ്മ. ഇപ്പോൾ ആസ്മ യൂഷ്വലി പല കാരണങ്ങൾ കൊണ്ട് അത് ട്രിഗർ ചെയ്യാം. മോസ്റ്റ് കോമൺലി നമ്മുടെ നാട്ടിൽ കാണുന്നത് അലർജി കാരണമുള്ള ഒരു ട്രിഗേഴ്സ് തന്നെ. അപ്പോൾ അലർജി എന്ത് വേണമെങ്കിലും ആവാം. അലർജി ബേസിക്കലി നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഓവർ റിയാക്ഷൻ ആണ്. അപ്പോൾ അത് വേണമെങ്കിൽ പൊടിയാവാം, കാലാവസ്ഥ വ്യത്യാസങ്ങളാവാം, സ്മെല്ലാവാം, ചില ഭക്ഷണത്തിനോടാവാം. അത് വേണമെങ്കിൽ പാല്, മുട്ട, പിന്നെ നട്ട്സ്, പിന്നെ ചില സീ ഫുഡ് ഐറ്റംസ്, ഇതൊക്കെ കുറച്ച് അലർജീസ് തരുന്നതാണ്. അപ്പോൾ ഈ അലർജി നമ്മുടെ ബോഡിയിൽ റിയാക്ട് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഈ ആസ്മ രോഗികൾ, ഇതൊന്ന് ഓവർ റിയാക്ട് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിൽ ഇതൊരു നെഞ്ചുവേദന, ശ്വാസമുട്ടൽ, ഒരു ടൈറ്റ്നെസ് വരും ശ്വാസമെടുക്കാൻ, കഫക്കെട്ട്, പിന്നെ ഒത്തിരി സിവിയർ ആണെങ്കിൽ ചിലപ്പോൾ അത് ന്യൂമോണിയയിലോട്ട് മാറാം.
3: സാധാരണ എങ്ങനെയാണ് ആസ്മ ഉണ്ടാകുന്നത് എന്ന് ഡോക്ടർ പറയുകയുണ്ടായി. ശരിക്കും എന്താണ് ഈ ആസ്മയിൽ സംഭവിക്കുന്നത്? ശ്വാസമുട്ടായിട്ടാണല്ലോ ഒരു രോഗിക്ക് അനുഭവപ്പെടുക. ഇത് നമ്മുടെ ശ്വാസനാളം നീര് വെക്കുന്നതാണോ അതോ അതിൽ അണുബാധയാണോ, എന്താണ് സംഭവിക്കുന്നത്?
4: ബേസിക്കലി ഈ നമ്മുടെ എയർവേ ട്യൂബ്സ് എന്ന് പറയും, എയർവേ ലങ്സിന്റെ ട്യൂബ്സ്, എയർവേ ട്യൂബ്സ്, അവിടെ നല്ല നീർക്കെട്ട് വരും. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. നീർക്കെട്ട് വരുമ്പോൾ അതൊന്ന് ഇച്ചിരി ചുരുങ്ങിപ്പോവും. അത് കഫമാണ് മോസ്റ്റ് കോമൺ കോസ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ശ്വസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണും. അപ്പോഴാണ് പകുതി പേഷ്യൻസ് കാഷ്വാലിറ്റിയിലോട്ട് അല്ലെങ്കിൽ ഒപ്പിടിയിലോട്ട് വരുന്നത്. നെഞ്ചുവേദനയായിട്ട്, ചുമ, നടക്കുമ്പോൾ ഒരു ശ്വാസം മുട്ടൽ, കിതപ്പ്. പിന്നെ ചില പേഷ്യൻസിന് ഈ ആസ്മയുടെ അസുഖം ഒരു പെക്യുലിയർ സിംപ്റ്റം എന്ന് പറഞ്ഞാൽ രാത്രിയിലും ഏർലി മോർണിംഗ് അവേഴ്സ്, ആ സമയത്താണ് ഈ പേഷ്യൻസിന് കൂടുതൽ ഈ ഒരു സിംറ്റംസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പേഷ്യൻസിന് യൂഷ്വലി ശ്വാസമുട്ടലായിട്ട് വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു വീസിങ് ഒരു ഇത് കേൾക്കാം എക്സാമിനേഷൻ ചെയ്യുമ്പോൾ. പിന്നെ കഫം കാരണം നമ്മുടെ എയർവേ ട്യൂബ്സ് നന്നായിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ ഓക്സിജൻ്റെ അളവും കുറയും.
3: നമ്മൾ എങ്ങനെയാണ് ഇത് ശരിക്ക് ആസ്മ തന്നെയാണെന്ന് തീർച്ചപ്പെടുത്തുന്നത്? എങ്ങനെയാണ് ഡയഗ്നോസിസ് എങ്ങനെയാണ്? നമ്മൾ എക്സ്റേ എടുക്കുമോ അതോ ബ്ലഡ് ടെസ്റ്റ് നടത്തുമോ? സാധാരണ എങ്ങനെയാണ് ചെയ്യാറ്?
4: യൂഷ്വലി നമ്മുടെ OPD വരുമ്പോൾ ഈ ഒരു ശ്വാസമുട്ടലായിട്ട് വരുമ്പോൾ നമ്മൾ പല ടെസ്റ്റുണ്ട്. പക്ഷെ നമുക്ക് മെയിനായിട്ട് അറിയേണ്ട കാര്യം ഇത് ലങ്സിനെ ആണോ ഹാർട്ട് കാരണമാണോ മെയിൻ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഹാർട്ടിൻ്റെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഴയ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ, കാർഡിയാക് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് നോക്കണം. അത് തന്നെ ECG എക്കോ മാത്രം മതി. അപ്പോൾ നമുക്ക് ശ്വാസമുട്ടൽ കാർഡിയോളജിക് റീസൺസ് കൊണ്ടാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ കാർഡിയോളജി ഇവാലുവേഷൻ നോർമലാണെങ്കിൽ പിന്നെയാണ് നമുക്ക് ഈ ലങ്സിൻ്റെ ടെസ്റ്റിംഗ് വരുന്നത്. ലങ്സിന് ബേസിക്കലി നമുക്ക് എക്സ്റേ ആണ് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ. എക്സ്റേയിൽ കഫക്കെട്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെന്ന് നോക്കണം. ശ്വാസമുട്ടലിൽ ഈ ലങ്സിൻ്റെ കപ്പാസിറ്റി അറിയാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് ഉണ്ട്, പൾമറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്, PFT ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി അറിയാൻ പറ്റും. ആസ്മ അല്ലെങ്കിൽ വേറെ നമ്മുടെ COPD ഉള്ള കണ്ടീഷൻസിന് ഈ ഒരു പർട്ടിക്കുലർ ടെസ്റ്റാണ് ഒരു കൺഫർമേഷൻ തരുന്നത്. പിന്നെ അലർജിയുടെ അളവ് അറിയാൻ വേണ്ടി അലർജിക്ക് നമ്മുടെ ബ്ലഡിൽ ഈസിനോഫീലിയ ഉണ്ടോ, ഈസിനോഫീലിയുടെ അളവ് കൂടുതലാണോ എന്ന് അറിയാനും പറ്റും. പിന്നെ ചില പാച്ച് ടെസ്റ്റ് ഉണ്ട്, സ്കിൻ അലർജിക് ടെസ്റ്റ് ഉണ്ട്. എന്തിനോടാണ് അലർജി? നമുക്ക് ഭക്ഷണത്തിനോടാണോ, ശ്വസിക്കുന്നതാണോ? അതിന് അലർജി പാനൽ ടെസ്റ്റ്, അത് ഭക്ഷണത്തിനോടും ശ്വസിക്കുന്നതും, അതിന് പർട്ടിക്കുലർ ടെസ്റ്റ് എല്ലാം ലാബിൽ ഉണ്ട്.
3: ഡോക്ടർ ഇപ്പോൾ പറയണ്ടായി, ഒരു പക്ഷേ

0: ഹാർട്ടിന്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ശ്വാസം മുട്ടുണ്ടാകാം. ഹാർട്ടിന്റെ പ്രശ്നം കൊണ്ട് ഈ ശ്വാസനാളികളെല്ലാം എന്താണ് സംഭവിക്കുന്നത്?
1: ഇപ്പം നമ്മുടെ കാർഡിയക്ക് കാരണങ്ങൾ ശ്വാസമുട്ടലായിട്ട് വരുമ്പോൾ ഈ കാർഡിയോളജി നമ്മുടെ ഹാർട്ടിൻ്റെ പമ്പിംഗ് എല്ലാം നോക്കും. നമ്മൾ എക്കോയിൽ നമുക്ക് ബേസിക്കലി അത് അറിയാൻ പറ്റും, ഇജക്ഷൻ ഫ്രാക്ഷൻ എല്ലാം നോക്കിയിട്ട്. അപ്പോൾ ഹാർട്ടിൻ്റെ പമ്പിംഗ് കുറവാണെങ്കിൽ ലങ്സിലെ നീര് കെട്ടാനുള്ള സാധ്യത കൂടുതലാണ് വെള്ളം കെട്ടിയിരിക്കാൻ. അത് നമ്മൾ പൾമറി എഡീമ എന്ന് പറയും. അങ്ങനത്തെ കണ്ടീഷൻസിൽ പേഷ്യൻസിൻ്റെ കാലിൽ നീര്, വയറിച്ചിറ കമ്പിച്ചിരിക്കും, മുഖത്തിലൊരു നീര് കാണും. അതിൻ്റെ അർത്ഥം ഹാർട്ടിൻ്റെ പമ്പിംഗ് കുറവെന്നാണ്. അപ്പോൾ അത് ഹാർട്ടിൻ്റെ പർട്ടിക്കുലർ മെഡിക്കേഷൻസ് എടുക്കുമ്പോൾ നീര് കുറയുമ്പോൾ ലങ്സ് ഓട്ടോമാറ്റിക്കലി നോർമലാവും. അപ്പോൾ അത് ഹാർട്ട് റിലേറ്റഡ് കോസാണ് ശ്വാസം മുട്ടൽ, പൾമറി എഡീമ എന്ന് നമ്മൾ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ കൺജസ്റ്റീവ് കാർഡിയക് ഫെയിലിയർ.
0: ഡോക്ടർ, ഇപ്പോൾ അലർജി ആസ്മയെ കുറിച്ച് പറഞ്ഞു, മറ്റേതെല്ലാം വിധത്തിലുള്ള ആസ്മകൾ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്?
1: നമ്മുടെ നാട്ടിൽ പൊതുവെ കാണുന്നത് അലർജിക് ആസ്മ തന്നെയാണ്. വേറെ കുറച്ച് സബ് കാറ്റഗറീസ് ഉള്ളത് നമ്മൾ ഈ ഫംഗസ് കാരണമുള്ള ഒരു ആസ്മയുണ്ട്, ആസ്പെർജിലസ് എന്ന്.

0: ഡോക്ടർ, ഇപ്പോൾ അലർജിക് ആസ്മയെ കുറിച്ച് പറഞ്ഞു, മറ്റേതെല്ലാം വിധത്തിലുള്ള ആസ്മകൾ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്?
1: നമ്മുടെ നാട്ടിൽ പൊതുവെ കാണുന്നത് അലർജിക് ആസ്മ തന്നെയാണ്. വേറെ കുറച്ച് സബ് കാറ്റഗറീസ് ഉള്ളത്, നമ്മൾ ഈ ഫംഗസ് കാരണമുള്ള ഒരു ആസ്മയുണ്ട്, ആസ്പെർജിലസ് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പർട്ടിക്കുലർ ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് IgE അല്ലെങ്കിൽ IgE സ്പെസിഫിക് ആസ്പെർജിലസ് ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ടെസ്റ്റിംഗ് എല്ലാം നോക്കുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ശകലം വ്യത്യാസമാണ്. അതിന് ആൻറ്റി ഫംഗൽസ് കൊടുക്കണം, ചില പേഷ്യൻസിന് സ്റ്റീറോയിഡ്സ് കൂടെ എടുക്കേണ്ടി വരും ഒരു 2-3 മാസം. അത് കഴിഞ്ഞിട്ട് പേഷ്യൻസിൻ്റെ റെസ്പോൺസ് നോക്കിയിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ടേപ്പർ ചെയ്യുന്നത്. ഇപ്പോൾ പൊതുവേ നമ്മുടെ OPD-യിൽ കാണുന്നത് ബേസിക്കലി അലർജിക് ആസ്മയും പിന്നെ ഇങ്ങനത്തെ ആസ്പജലസ് ആസ്മയാണ് കൂടുതൽ കാണുന്നത്. പിന്നെ വേറെ കുറച്ച് ചില ഭക്ഷണത്തിനോടുള്ള അലർജി വരുമ്പോൾ അത് ഒന്നെങ്കിൽ സ്കിൻ റിയാക്ഷൻസ് വരാം, അല്ലെങ്കിൽ ഒരു സിവിയർ അലർജിക് റിയാക്ഷൻ അല്ലെങ്കിൽ അനഫിലാക്സിസ് എന്ന് പറയും. അപ്പോൾ അതൊരു എമർജൻസി കണ്ടീഷനാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കാഷ്വാലിറ്റി പോയി നമ്മൾ ഇഞ്ചെക്ഷൻസ് എടുക്കുന്നതാണ്, ആൻഡ് നെബുലൈസേഷൻസും കൊടുക്കുന്നതായിരിക്കും.
0: സാധാരണ നമ്മുടെ ഈ ഓവർ എക്സസൈസ് അങ്ങനെ വല്ല ഫിസിക്കൽ എക്സേഷൻ കൊണ്ട് കൂടുതൽ വ്യായാമം ചെയ്യുക അല്ലെങ്കിൽ ഭാരമുള്ള ജോലികൾ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആസ്മ ചിലപ്പോൾ പറയാറുണ്ടല്ലോ ചിലർക്ക്.
1: അതെ, ചില കാറ്റഗറി ഈ എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ അല്ലെങ്കിൽ കോഫ് വേരിയൻ്റ് ആസ്മ, ഇത് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻസ് നോർമലി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ ആസ്മയൊന്നും കാണത്തില്ല. പക്ഷെ എന്തെങ്കിലും എഫേർട്ട് കൂടുതൽ ചെയ്യുമ്പോൾ ശ്വാസമുട്ടലും ഒരു പർട്ടിക്കുലർ ഒരു ചെസ്റ്റ് ടൈറ്റ്നെസ് അങ്ങനെ വരുമ്പോൾ ഈ ഒരു ആസ്മ ട്രിഗർ നടക്കും. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിന് ഈ ഒരു ശ്വാസമുട്ടൽ എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്കെപ്പോഴും ആ PFT ടെസ്റ്റ്, നേരത്തെ പറഞ്ഞ പോലെ പൾമറി ഫങ്ഷൻ ടെസ്റ്റിംഗ് ചെയ്താൽ നമുക്ക് ആ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും.
0: ഇതന്നെയല്ലേ സ്പൈറോമെട്രി എന്ന് പറയുന്നത്?
1: അതെ, സ്പൈറോമെട്രി തന്നെയാണ്. പിന്നെ വേറൊരു ഹോം ബേസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പീക്ക് ഫ്ലോ മീറ്റർ ആണ്. പീക്ക് ഫ്ലോ മീറ്റർ ഒരു ചെറിയൊരു ഡിവൈസാണ്, നമ്മളത് ഒരു ഊതിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിവൈസാണ്. നമ്മുടെ ലെവൽ അനുസരിച്ച് ആസ്മ കൺട്രോൾഡ് ആണോ അൺകൺട്രോൾഡ് ആണോ നമുക്ക് അറിയാൻ പറ്റും.
0: സാധാരണ നമുക്ക് ഇങ്ങനെ ആസ്മയാണ് നമ്മളിപ്പോൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചികിത്സ ഇതിൻ്റെ മുന്നോട്ട് പോകുന്നത്?
1: ആസ്മ കൺഫേം ചെയ്താൽ നമ്മൾ ബേസിക്കലി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഇൻഹേലേഴ്സ് വെച്ചിട്ടാണ്. ഇൻഹേലേഴ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ട്രീറ്റ്മെൻറ്റ്. അത് പൾമനോളജിസ്റ്റിനെ കാണിച്ചിട്ട് ടെക്നിക്കാണ് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ശരിക്കായി ഇൻഹേലർ എടുത്താലേ ലങ്സിൻ്റെ കപ്പാസിറ്റി കൂടും, എന്നാലേ വ്യത്യാസം അറിയാൻ പറ്റൂ. നമ്മുടെ OPD-യിൽ വരുന്ന പകുതി പേഷ്യൻസ് ടെക്നിക്ക് ഒരു 60-70% തെറ്റാണ്. അതുകൊണ്ട് ഇവർ ജീവിതകാലം ഇത് എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു ഒരു റോങ് ഒരു മിത്ത് മിസ്റ്റേക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവരെ എല്ലാ OPD-യിലും ഇവർ ഇൻഹേലർ എടുക്കുന്ന രീതി എപ്പോഴും ഒന്ന് ഓൺ സ്പോട്ട് തന്നെ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അവരെടുക്കുന്ന രീതി ശരിയാണോ? ശരിക്കായി എടുത്താൽ നമുക്കൊരു 3 മാസം കഴിഞ്ഞിട്ട് അവിടെ റിവ്യൂ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ ഒരു പൾമറി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്താൽ ആ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ വേറെ പല ട്രിഗേഴ്സ് നമ്മളത് അവോയ്ഡ് ചെയ്യണം. അലർജിക് ട്രിഗേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണം. ഇതെല്ലാം ആസ്മയിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ എൻവയൺമെൻറ്റ്, നമ്മൾ താമസിക്കുന്ന റൂമില് പൊടി അല്ലെങ്കിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ അത് മാക്സ് അവോയ്ഡ് ചെയ്യുക, സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക, പിന്നെ സ്ട്രോങ് സ്മെൽസ്, പിന്നെ ഈ പെട്രോളിൻ്റെ മണം, അതൊക്കെ പെട്ടെന്ന് അലർജി തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രിഗേഴ്സ് വരുമ്പോൾ നമുക്ക് ഒരു ആസ്മ അറ്റാക്കും ചില പേഷ്യൻസിനും വരാം.
0: ഇൻഹേലേഴ്സ് പലരും തെറ്റായ രീതിയിൽ എടുക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് ഡോക്ടേഴ്സ് ഇൻഹേലേഴ്സ് അതിനൊരു മുൻഗണന കൊടുക്കുന്നത്? നമുക്ക് കഴിക്കാൻ മരുന്ന് കൊടുത്തുകൂടെ?
1: ബേസിക്കലി നമ്മൾ ഇൻഹേലേഴ്സ് എടുക്കുമ്പോൾ ആ മരുന്ന് നമ്മുടെ എയർവേ ട്യൂബ്സിലോട്ട് എത്തും. ഗുളികൾ എല്ലാം കുറച്ചുണ്ട്, പക്ഷെ അത് ലോങ് ടേം എഫക്റ്റീവ് അല്ല. ഇൻഹേലേഴ്സ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇൻഹേലേഴ്സ് എടുത്ത് പേഷ്യൻസിനെ കൗൺസിൽ ചെയ്ത് അത് ജീവിതകാലം എടുക്കേണ്ടതല്ല, പക്ഷെ എന്നാലും ഒരു ആസ്മ അറ്റാക്ക് വന്നാൽ അറ്റ്ലീസ്റ്റ് അടുപ്പിച്ചൊരു 2-3 മാസം എടുത്തിട്ട് അത് നമ്മൾ പെതുക്കെ ടേപ്പർ ചെയ്യുന്നതാണ്. എന്നിട്ട് റെഗുലർ ഫോളോ അപ്പ് വേണം ഒരു പൾമനോളജിസ്റ്റായിട്ട്. അപ്പോൾ അതനുസരിച്ചായിരിക്കും ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. മിക്കുള്ള പേഷ്യൻസ് ടെക്നിക്ക് കറക്റ്റാക്കുമ്പോൾ തന്നെ പകുതി അസുഖം മാറും.
0: ഇൻഹേലേഴ്സ് ആണോ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ സുരക്ഷിതമായ ചികിത്സാ മാർഗം?
1: ഇൻഹേലേഴ്സ് ആണ് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇൻഹേലേഴ്സ് വെച്ചിട്ട് കുറയുന്നില്ലെങ്കിൽ പിന്നെ വേറെ കുറച്ച് ട്രീറ്റ്മെൻറ്സ് ഉണ്ട്, ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്സ്, ഇമ്മ്യൂണോളജിക്കൽ ട്രീറ്റ്മെൻറ്സ് ഒക്കെ ഉണ്ട്.
0: സാധാരണ നമ്മൾ ഈ ബ്രോങ്കോ ഡയലറ്റസ് ഇൻഹേലേഴ്സ് ആയി കൊടുക്കും അല്ലേ?
1: അതെ.
0: അതല്ലെങ്കിൽ നെബുലൈസ്
1: ചെയ്യാം, സ്റ്റീറോയിഡ്സ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് ഇൻഹേലർ ഫോമിൽ കിട്ടും.
0: ആന്റിഹിസ്റ്റമിൻസും
1: അതെല്ലാം നമ്മുടെ ഈ അലർജിക് കാരണമുള്ള ആസ്മ ആണെങ്കിൽ ആന്റിഹിസ്റ്റമിൻസ് വർക്കൗട്ട് ചെയ്യും.
0: ഡോക്ടർ, ഒരു ബയോളജിക് തെറാപ്പിയെ കുറിച്ച് പറഞ്ഞു, അതെങ്ങനെയാണ്?
1: ബയോളജിക്കൽ തെറാപ്പി യൂഷ്വലി നമ്മൾ ഈ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, നമ്മുടെ ഈസ്നോഫീൽ അല്ലാണ്ട് ഒരു IgE ഒരു ടെസ്റ്റ് ഉണ്ട്.

0: ഐ ജി ടെസ്റ്റ് ബേസിക്കലി നമ്മുടെ ഇമ്മ്യൂണിറ്റി ആണ് അലർജിക്കെതിരെ. അപ്പോൾ അത് നമ്മൾ അളവ് നോക്കിയിട്ട് വേണം ബയോളജിക്കൽസ് ഒന്ന് സജസ്റ്റ് ചെയ്യാൻ. കുറച്ച് ബയോളജിക്കൽസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ,
1: മോണോക്ലോണൽ ആന്റിബോഡീസ് എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള ചികിത്സ.
0: അത് തന്നെ ബയോളജിക്കൽസ്, ഇമ്മ്യൂണോളജിക്കൽസ്, ആ ഒരു തെറാപ്പിയാണ്.
1: ശരിക്കും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ചികിത്സാ രീതിയാണോ ഈ ബയോളജിക്കൽ തെറാപ്പി?
0: അത് ട്രയലാണ്. എല്ലാം പേഷ്യൻസ് ഒരുപോലെ റിയാക്ട് ചെയ്യത്തില്ല, റെസ്പോണ്ട് ചെയ്യത്തില്ല. എല്ലാം പേഷ്യൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ഒപ്പിടി വരുന്ന പേഷ്യൻസിന് പകുതി ഞാൻ ഇൻഹേലേഴ്സ് വെച്ചിട്ടാണ് ഒന്ന് മാക്സിമം, കാരണം ഇൻഹേലേഴ്സ് നമുക്ക് പല ഡോസും പല മരുന്നും ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മിക്കവാറും ചെറിയ ഡോസുള്ള ഇൻഹേലേഴ്സ് ആയിരിക്കും. അത് ഫോളോ അപ്പ് ചെയ്തിട്ട് പേഷ്യൻ്റ് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പെതുക്കി ഇൻഹേലേഴ്സിൻ്റെ ഡോസ് കൂട്ടും. ഒരു ഇൻഹേലേഴ്സിൻ്റെ മാക്സിമം ഡോസ് എത്തിക്കഴിഞ്ഞാൽ എന്നിട്ട് എഫക്റ്റീവ് അല്ലെങ്കിൽ പിന്നെയാണ് നമ്മൾ ഈ ബയോളജിക്കൽസിലോട്ട് പോകുന്നത്. അപ്പം അങ്ങനത്തെ പേഷ്യൻസ് ആക്ച്വലി കുറവാണ് നമ്മുടെ നാട്ടിൽ, കാരണം പകുതി പേര് ഇൻഹേലേഴ്സ് ശരിക്കൊന്ന് കൗൺസിൽ ചെയ്ത് റെഗുലർ ഫോളോ അപ്പ് ചെയ്താൽ ഇൻഹേലേഴ്സ് കൊണ്ട് തന്നെ അസുഖം മാറും.
1: ശരിക്കും ഈ അസുഖത്തിൽ നിന്ന്, ആസ്മയിൽ നിന്ന് നമുക്കൊരു ആശ്വാസം കിട്ടാൻ മറ്റെന്തെങ്കിലും വീട്ടിൽ രോഗിക്ക് ചെയ്യാൻ പറ്റുമോ? പോയി ചൂട് വയ്ക്കുക, അല്ലെങ്കിൽ ആവി പിടിക്കുക, അങ്ങനെ വല്ലതൊക്കെ ചെയ്യുന്നത് ഗുണകരമാണോ?
0: വീട്ടിൽ നമ്മുടെ എൻവയൺമെൻറ്റ് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം. ഓക്കെ, കാരണം പൊതുവേ ഉള്ള അലർജൻസ് നമ്മുടെ ഈ ഡസ്റ്റ് മൈറ്റ്സ് എന്ന് പറയും, വീട്ടിൽ കാണുന്ന പൊടി. പിന്നെ സ്മോക്കിംഗ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മാക്സിമം കുറയ്ക്കാൻ നോക്കുക. പെറ്റ്സ് ഉണ്ടെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ഈ സ്ട്രോങ് സ്മെൽസ്, നല്ല മണമുള്ള ഇതെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പം ഇതാണ് കൂടുതൽ ട്രിഗേഴ്സ് ചെയ്യുന്നത്. പിന്നെ ബാക്കി നമുക്ക് എക്സസൈസ് എല്ലാം ചെയ്യണം, റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണം, എന്നാലും നമ്മുടെ മസിലിൻ്റെ ഫിറ്റ്നസ് കൂടും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇയർലി ഒരു വാക്സിൻ എടുക്കാം. വാക്സിനേഷൻ എപ്പോഴും ഒരു പ്രൊട്ടക്ഷനാണ്, നമ്മുടെ ഈ ലങ് കണ്ടീഷൻസിന് വേണ്ടി പ്രൊട്ടക്ഷൻ. നമുക്ക് വർഷം വർഷം ഒരു ഇൻഫ്ലുവൻസ വാക്സിൻ ഉണ്ട്, അത് എടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു ന്യൂമോകോക്കൽ വാക്സിൻ, ഈ രണ്ട് വാക്സിൻസ് ആണ് മെയിൻലി നമ്മൾ OPD-യിൽ അഡ്വൈസ് ചെയ്യുന്നത്.
1: ഈ ആസ്മയോടൊപ്പം തന്നെ COPD കൂടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ലേ? അത്തരം രോഗികൾ പ്രത്യേകിച്ച് വല്ലതും ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: ആസ്മയും COPD അത് രണ്ടും ഒരുമിച്ച് കാണുന്ന പേഷ്യൻസ്, യെസ് അങ്ങനെ പേഷ്യൻസ് ഉണ്ട്. യൂഷ്വലി നമ്മൾ പേഷ്യൻസ് OPD വരുമ്പോൾ ചിലവർക്ക് ഈ യൂഷ്വലി ഈ സ്മോക്കിങ്ങിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ആൻഡ് PFTയിൽ ഒരു പർട്ടിക്കുലർ സൈൻ ഉണ്ട്, അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് COPD കൺഫേം ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ COPD പേഷ്യൻസിന് നമ്മൾ അലർജി അളവ് നോക്കുമ്പോൾ ചെറുതായിട്ട് ഈ ഈസ്നോഫീലിയ എല്ലാം കൂടുതലായിട്ട് കാണിക്കും. അപ്പം അങ്ങനത്തെ സബ്സെറ്റ് പേഷ്യൻസിൽ ചിലപ്പം ഈ ആസ്മ COPD ഓവർലാപ്പ് എന്ന് പറയും, രണ്ടും ഒരേ പേഷ്യൻറ്റിൽ കാണുന്നത്. എന്നാലും ട്രീറ്റ്മെൻറ്റ് സെയിം തന്നെയാണ്, പക്ഷേ ഓൺ ദ സ്പോട്ട് നമ്മൾ സ്മോക്കിംഗ് പേഷ്യൻറ്റോടൊന്ന് കുറയ്ക്കാൻ പറയണം, നിർത്താനും പറയണം. അപ്പോൾ അതിൻ്റെ വേണ്ടി കൗൺസിലിംഗ് പ്രോഗ്രാംസ് ഉണ്ട്, സ്മോക്കിംഗ് സെസേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അലോങ് വിത്ത് ദറ്റ് ഇൻഹേലേഴ്സും നെബുലൈസേഷൻസ്, ഫിസിക്കൽ ആക്ടിവിറ്റി, ഇതെല്ലാം ഒരുമിച്ച് പോകണം.
1: ഈ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയുന്ന COPD-യും ആസ്മയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ശരിക്കും
0: ആസ്മ യൂഷ്വലി നമ്മൾ ഒരു അലർജിക് ഒരു കമ്പണൻറ്റ് മിക്കുള്ള പേഷ്യൻസിൽ ഇത് കാണും. COPD-യിൽ ആ ഒരു പർട്ടിക്കുലർ സൈൻ കാണത്തില്ല. പിന്നെ COPD പേഷ്യൻസിന് എപ്പോഴും ഈ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കാണും, ശ്വാസമുട്ടൽ കാണും. അതൊരു ചെറിയതായിട്ടൊരു ഇറിവേഴ്സിബിൾ ഡാമേജ് എന്ന് പറയും COPD കണ്ടീഷൻസിന്. മെയിൻലി രണ്ട് ടൈപ്പുള്ള നമുക്ക് ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസും പിന്നെ ഒരു എംഫൈസീമ എന്ന് പറയുന്നത്, ഇത് രണ്ടെണ്ണമാണ് മെയിനായിട്ട് COPD പേഷ്യൻസിൽ കാണുന്നത്. അലർജി പേഷ്യൻസ്, ആസ്മ പേഷ്യൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് വർഷത്തിൽ മേ ബി ഒന്നോ രണ്ട് ഇവൻറ്റ്സ് വരുത്തേ ഉള്ളൂ, ബാക്കിയുള്ള സമയത്ത് അവർ ഫിറ്റുമായിരിക്കും, ലങ് കപ്പാസിറ്റിയും ഓക്കെ ആയിരിക്കും. പക്ഷെ COPD പേഷ്യൻസിന് എപ്പോഴും നമ്മുടെ ലങ് കപ്പാസിറ്റി ടുവേർഡ്സ് ദി ലോവർ സൈഡാണ്. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിന് ഈ ഇൻഹേലേഴ്സും ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു വർഷത്തിൽ കൂടുതൽ സമയം എടുക്കേണ്ടി വരും. ആസ്മ പേഷ്യൻസിലാണെങ്കിൽ വർഷത്തിൽ മേ ബി ട്രിഗേഴ്സ് അനുസരിച്ച് കുറവായിരിക്കും.
1: ആസ്മ ശരിക്കും കണ്ടീഷൻ റിവേഴ്സിബിൾ ആണ് അല്ലേ?
0: ആസ്മ കൺട്രോൾ ആയിട്ട് വെക്കാം. ചില പേഷ്യൻസിന് ചിലപ്പം രണ്ടോ മൂന്ന് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ വരുത്തേ ഉള്ളൂ അറ്റാക്സ് വരും. പക്ഷെ COPD പേഷ്യൻസിന് യൂഷ്വലി ഫ്രീക്വൻറ്റ് എക്സസർബേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്.
1: ആസ്മ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റി എന്ന് അവകാശപ്പെടാൻ പറ്റുമോ?
0: ഇല്ല, ആസ്മ കൺട്രോൾ ആക്കി
1: നിയന്ത്രിച്ചു
0: പോകാൻ പറ്റത്തേ ഉള്ളൂ. എല്ലാം പേഷ്യൻസിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ഇൻഹേലർ പോക്കറ്റിൽ അല്ലെങ്കിൽ ബാഗിൽ വെക്കാൻ ഞാൻ പറയും, കാരണം എപ്പോഴാണ് ഇവൻറ്റ് വരാൻ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ വൺസ് ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ സേഫസ്റ്റ് ആയിട്ട് ഇൻഹേലർ എപ്പോഴും കൈ വെക്കുന്നതാണ് നല്ലത്. അത് മേ ബി യൂസ് ചെയ്യത്തില്ലായിരിക്കും, ബട്ട് എമർജൻസി പർപ്പസ് കൈവെക്കുന്നതാണ് നല്ലത്.
1: ഈ ആസ്മയ്ക്ക് ഒരു പാരമ്പര്യമായിട്ട് ഫാമിലി ഹിസ്റ്ററി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ശരിക്കും
0: യൂഷ്വലി ആസ്മ ഒരു ഫാമിലി ഹിസ്റ്ററി എപ്പോഴും ഒരു പോസിറ്റീവ് ഫാക്ടറാണ്. പേരൻസിനോ അല്ലെങ്കിൽ സിബ്ലിങ്സിലും ആസ്മയുടെ ഒരു ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിനും വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ബേസിക്കലി അത് കൺട്രോൾ ചെയ്ത്

0: പോകണം. ഏർലി ഡിറ്റക്ഷൻ, അല്ലെ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പേഷ്യന് തോന്നുവാണെങ്കിൽ, ശ്വാസംമുട്ടലോ അല്ലെങ്കിൽ നെഞ്ചുവേദനയോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു PFT ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. പിന്നെ ഇങ്ങനത്തെ പേഷ്യൻസിന് യൂഷ്വലി അലർജി ഡ്രിവൺ ആണ് ഫാമിലി ഹിസ്റ്ററിയിൽ. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിൽ ഈസ്നോഫിൽ ലെവൽസും വേറെ കുറച്ച് ബ്ലഡ് ടെസ്റ്റും എല്ലാം നോക്കിയിട്ട് വേണം ഫോളോ അപ്പ് ചെയ്യാൻ.
1: ഈ ആസ്മ ശരിക്കും പലപ്പോഴും രോഗികൾക്ക് ഉറക്കം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം സൃഷ്ടിക്കാറുണ്ട്. അങ്ങനെയുള്ള രോഗികളെ നമ്മൾ ചികിത്സിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം പലപ്പോഴും ഉറക്കത്തെയാണ് ആസ്മ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്.
0: അതെ, ആസ്മ അറ്റാക്സ് യൂഷ്വലി നേരത്തെ പറഞ്ഞ പോലെ രാത്രിയിലും ഏർലി മോർണിംഗ് അവേഴ്സ് ആണ് ഇത് കൂടുതൽ. കാരണം ആ സമയത്ത് ക്ലൈമറ്റ് ഇച്ചിരി തണുപ്പായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ കോൾഡ് കാരണം നമ്മുടെ ഒരു ആസ്മ ട്രിഗർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ യൂഷ്വലി നമ്മൾ ഇൻഹേലേഴ്സ് പറയുമ്പോൾ അല്ലെങ്കിൽ നെബുലൈസേഷൻസ് പറയുമ്പോൾ നമ്മൾ രാവിലെ രാത്രി എടുക്കാനാണ് പൊതുവെ പറയുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് പുതിയ ഇന്നോവേഷൻസിൽ ഇൻഹേലേഴ്സ് വൺസ് ഇൻ എ ടൈം ആണ് എടുക്കാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ദിവസത്തിൽ ഒരു തവണ മാത്രം. അങ്ങനെ വെച്ചിട്ടും നമ്മുടെ ആസ്മയുടെ ലക്ഷണങ്ങൾ, ആസ്മ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആസ്മ കൺട്രോൾ ആയാൽ പിന്നെ നമ്മുടെ നൈറ്റ് സിംപ്റ്റംസ് മാക്സിമം കുറയും.
1: ദിവസത്തിൽ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ കൃത്യമായി അതേ സമയത്ത് തന്നെ നമ്മൾ ആ ഇൻഹേലർ എടുക്കേണ്ട കാര്യമുണ്ട്.
0: എടുക്കണം എടുക്കണം, പൊതുവെ രാവിലെയാണ് പറയുന്നത്.
1: ഈ ഒരു ആസ്മയ്ക്ക് ഇപ്പോൾ ഒരുപക്ഷെ ഫുഡ് അലർജി കാരണമാകാമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇത്തരം പേഷ്യൻസിനായിട്ട് എന്തെങ്കിലും ഡയറ്റ് അങ്ങനെ ഭക്ഷണക്രമം നിർദ്ദേശിക്കാറുണ്ടോ?
0: അലർജി ഫുഡ് ഡ്രിവൺ ആണെങ്കിൽ നമ്മൾ ബേസിക്കലി എന്തിനോടാണെന്ന് അത് കൺഫേം ആക്കണം. അപ്പോൾ എല്ലാം ലാബിലും ഇപ്പം നമുക്ക് അലർജി പാനൽ ടെസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ഫുഡാണ് അലർജി തരുന്നത് അത് മാക്സിമം ഒഴിവാക്കിയാലേ നല്ലൊരു സിംപ്റ്റം ഫ്രീ വരാൻ സാധ്യതയുള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ് നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണം, ഇൻഹേലേഴ്സ് മാക്സിമം കയ്യിൽ വെക്കണം, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ എടുക്കുക. പിന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അലർജിക് ടെൻഡൻസി വന്നിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മുടെ ഒരു ഡയറിയിലോ മൊബൈലിലോ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കണം.
1: നമുക്ക് ആസ്മയെക്കുറിച്ച് ആദ്യം അറിയേണ്ടത് എന്താണ് നമ്മുടെ ആസ്മയ്ക്ക് കാരണം, ഏത് അലർജനാണ്, എന്താണ് കാരണം എന്ന്
0: മനസ്സിലാക്കണം. അതെ അതെ,
1: അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ജീവിതശൈലി നമ്മൾ
0: മെയിൻറ്റെയിൻ ചെയ്ത് പോകണം.
1: പോവാണെങ്കിൽ നമുക്ക് ഈ രോഗത്തെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയും.
0: അതെ അതെ, കൺട്രോൾ ആക്കി വെക്കാം.
1: ആസ്മ രോഗത്തെക്കുറിച്ചും അലർജിയെക്കുറിച്ചും ഇത്രയും കാര്യങ്ങൾ വിശദമാക്കിയാണ് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: ആസ്മ കാരണങ്ങളും ചികിത്സയും, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ പ്രിൻസ് ജോർജ് വർഗീസുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ. ലക്ഷ്മി.

0: ലക്ഷ്മി.
1: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും ആരോഗ്യലക്ഷ്മി. ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-110. ഈ പരിപാടിയുടെ പ്രായോജകർ ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം. 0484-277-110. ലക്ഷ്മി ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ.

0: ഇന്ന് ഈ നിലയത്തിൽ നിന്ന്.
1: സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ. സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റായ ബ്രയാൻ റോയ് മാത്യുവുമായുള്ള അഭിമുഖം മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ.
0: രാവിലെ 11 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രിക സംരംഭകയായ രാജീവ് രാജേന്ദ്രനുമായി അഭിമുഖം. 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം, കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി എന്ന പദ്ധതിയെക്കുറിച്ച് കൃഷി വകുപ്പിലെ എറണാകുളം ഇടുക്കി ജില്ലകളുടെ സോണൽ കോർഡിനേറ്റർ ആതിര എസ് കുമാർ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവം, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ വെള്ളിത്തിര.

തത്സമയ ഫോണിന് ഇഷ്ടഗാന പരിപാടി 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി മുനമ്പം അവസാന ഭാഗം. വൈകിട്ട് 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:50 കാർഷിക ജീവനം. വീട്ടുമുറ്റത്തെ മുയൽ വളർത്തൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു മൂവാറ്റുപുഴ സ്വദേശി ജോണി. രാത്രി 9:30 ചിത്രപതംഗം. മേക്കപ്പ് ആർട്ടിസ്റ്റ് മിറ്റ എം സി പങ്കെടുക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് ഡോക്ടർ കെ ജെ യേശുദാസിന്റെ സംഗീത കച്ചേരി. രാത്രി 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ. ഇന്ന് ഈ പരിപാടിയിൽ കിസാൻ സശക്തീകരൺ എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. രാത്രി 11:10. പ്രിയമുള്ളവരെ, എഫ് എൻ ഡയറിയിൽ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഉത്തരം. ഒരിക്കലും മഴ ലഭിക്കാത്ത ഭൂമിയിലെ ഏറ്റവും വരണ്ട പ്രദേശം ഏത്? തെക്കേ അമേരിക്കയിലെ ചിലിയിലെ അറ്റകാമ മരുഭൂമിയാണ് ഭൂമിയിലെ ഏറ്റവും വരണ്ട പ്രദേശം. അവിടെ ചില സ്ഥലങ്ങളിൽ മനുഷ്യ ചരിത്രത്തിൽ ഇതുവരെ അളക്കാൻ പറ്റുന്ന തരത്തിൽ മഴ ലഭിച്ചിട്ടില്ല. ഇവിടെയുള്ള അരിക്ക എന്ന പ്രദേശത്ത് കഴിഞ്ഞ 400 വർഷത്തിൽ ഒരു തുള്ളി മഴ പോലും ലഭിച്ചിട്ടില്ലത്രേ. ചിന്താശകലം. ചിലർക്ക് മഴ അനുഭവപ്പെടുന്നു, മറ്റു ചിലർ മഴ നനയുന്നു. ചിലർക്ക് മഴ അനുഭവപ്പെടുന്നു, മറ്റു ചിലർ മഴ നനയുന്നു. ബോബ് മാർലി. മഴയുടെ പ്രണയഭാവത്തെ മനസ്സോട് ചേർത്ത് മഴ അനുഭവങ്ങളിലേക്ക് ഒരു സ്നേഹസ്പർശം. ഈ ദിനം നമ്മിൽ സന്തോഷം നിറയട്ടെ, നന്മ വിളയട്ടെ. കാതോർക്കാം, കാത്തിരിക്കുക.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 12 സെക്കൻഡും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3 സ്പോൺസേഡ് പരിപാടി. ഹലോ VPS ലേക്ഷോർ.

ഹലോ, VPS ലേക്ഷോർ. ഗുഡ് മോർണിംഗ് പ്രിയരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? എല്ലാവരും സന്തോഷമായും സമാധാനമായും ഇരിക്കണം, അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർത്തതുട്ടോ. കഴിഞ്ഞ ദിവസം ഒരു അനിയത്തി കാണാൻ വന്നപ്പോ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിനിടയിൽ എന്നോട് ചോദിച്ചു, ചേച്ചി എന്താണ് ഈ ശത്രു സംഹാര പൂജ എന്ന്. ഞാൻ പറഞ്ഞു, ശത്രുവിനെ ഇല്ലാതാക്കാനുള്ള പൂജ എന്ന്. ഉടനെ കുട്ടി, അയ്യോ ഇല്ലാതാക്കേ? ഞാൻ പറഞ്ഞു, അതെ, ശത്രു സംഹരിക്കപ്പെടണം, അപ്പോഴല്ലേ ശത്രു ഇല്ലാതാവൂ. അതെങ്ങനെ സംഭവിക്കും? എപ്പോഴാണോ ഒരാളോടുള്ള നമ്മുടെ ശത്രുതാഭാവം ഇല്ലാതാവുന്നത് അപ്പോൾ. ശരിയല്ലേ? അപ്പൊ കുട്ടി പറഞ്ഞു, അതെ, ഇന്നലെ വരെ ഒരാൾ നമുക്ക് ശത്രുവായിരുന്നു, ഇന്ന് അയാളോടുള്ള ശത്രുത്വം മാറിയെന്നിരിക്കട്ടെ. പിന്നെ നോക്കിയാൽ ശത്രുവിനെ കാണില്ല, അയാളെ മാത്രമേ നമ്മൾ കാണൂ. അപ്പോൾ ശത്രു സംഹാരം എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ശത്രുഭാവം നീങ്ങുക എന്നതാണ് അർത്ഥം. മനസ്സിലായില്ലേ?

0: മനസ്സിലായി. എല്ലാം മനസ്സിലായ സ്ഥിതിക്ക് തൽക്കാലം നമുക്ക് പ്രോഗ്രാം തുടങ്ങാം. ഇതിനോട് കൂടെ പറയാൻ തോന്നുന്ന ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ, അത് ഞാൻ നാളെ പറഞ്ഞു തരാം. ആരംഭിക്കാം. ഹലോ, വി പി എസ് ലേക് ഷുവർ സ്പോൺസർഡ് ബൈ വി പി എസ് ലേക് ഷുവർ ഹോസ്പിറ്റൽ എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും ഡാനി ജെയിംസ്. അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ് വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം വി പി എസ് ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ,
0: നിരഞ്ജനയാണോ?
2: ആ, അമ്മയാ, പറഞ്ഞോ.
0: നിരഞ്ജനേനെ വിളിക്കണമെന്ന് പറഞ്ഞൊരു മെസ്സേജ് ഉണ്ടായിരുന്നു ഇത്. ഹലോ, വി പി എസ് ലേക് ഷോറിൽ നിന്ന് മാഷലതയാണ്. ജയ ആരാണ്? ജയ
2: അമ്മയാണ്.
0: അപ്പൊ അമ്മയാണോ നമുക്ക് മെസ്സേജ് അയച്ചു തന്നെ?
2: അതെ.
0: എന്നിട്ട് നിരഞ്ജന എവിടെ?
2: ഞാൻ വിളിക്കാം.
3: ഹലോ,
0: കിങ്ങിണി മുത്താണോ? ഇത് ഹലോ വി പി എസ് ലേക് ഷോറിൽ നിന്ന് മാഷലതയാണ്.
3: അയ്യോ, ഞാൻ കൊറേ നാളായിട്ട് വിളിക്കണം വിചാരിച്ചോണ്ടിരിക്കുന്നതായിരുന്നു.
0: ആണോ? ആരാണ് പറഞ്ഞത് എന്നറിയോ? കിങ്ങിണിമുത്തിനെ വിളിക്കാൻ. കിങ്ങിണിമുത്തിന്റെ അമ്മ തന്നെയാണ്.
3: ഞാൻ മെസ്സേജ് അയച്ചു നോക്കാറുണ്ടായിരുന്നു.
0: എന്താ ചെയ്യുന്ന മോള്?
3: ഞാനിപ്പോ പ്ലസ് ടുന് പഠിക്കുക.
0: ഈ കഴിഞ്ഞ പ്ലസ് ടുവിന്റെ റിസൾട്ട് ഒക്കെ കണ്ടപ്പോ നല്ല ഇൻസ്പിറേഷൻ ഒക്കെ തോന്നിയോ?
3: അങ്ങനെയൊക്കെ തോന്നുന്നു.
0: തോന്നുന്നുണ്ട്. നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? മോളെ, ഏത് സ്കൂളിലാ പഠിക്കുന്നേ?
3: ഞാൻ പട്ടിമറ്റാസില്.
0: അപ്പൊ നന്നായിട്ടൊക്കെ പഠിക്കോ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: ഞാനും അച്ഛനും അമ്മയും പിന്നെ അനിയത്തിയും അച്ഛന്റെ അച്ഛനും.
0: ഓക്കെ, അച്ഛൻ എന്താ ജോലി മോളെ?
3: അച്ഛൻ ബിടിസിയിലെ ഇലക്ട്രീഷ്യനാ.
0: അമ്മക്ക് ജോലിയുണ്ടോ?
3: ആ, അമ്മ ടീച്ചറാ സ്കൂളിലത്തെ.
0: അനിയന്റെ പേരെന്താ?
3: അനിയത്തിന്റെ പേര് നിരുപമ.
0: അനിയത്തിയാണല്ലേ? നിരുപമ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു?
3: പത്തിലേക്ക്.
0: ശരി, അപ്പൊ മോൾക്ക് ഏത് പാട്ടാ വെച്ചേരണ്ടേ, പറഞ്ഞോളൂ.
3: അത് ഞാൻ പെട്ടെന്ന് വിളിച്ചാന്ന് ഓർത്തില്ല.
0: ഓർത്തില്ല, രാമനോ തോർത്തില്ല. ശരി, ഞാനൊരു നല്ല പാട്ട് വെച്ചുതരാം.
3: മനസ്സിലായി.
0: ആ, ഇനി അല്ല കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം തരാം. ആലോചിച്ചോ? ആ, പരീക്ഷയ്ക്ക് എഴുതും പോലെ ഇങ്ങനെ ഉത്തരം ആലോചിക്കും. അതുപോലെ പാട്ട് ആലോചിക്കും.
3: പുതിയ പാട്ട് മതി.
0: പുതിയ പടത്തിലെ ഏതെങ്കിലും പാട്ട്. ഓക്കെ ശരി, നല്ലൊരു പാട്ട് വെച്ചുതരാം. ബൈ ബൈ.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: വാലേട്ടാ, നമസ്കാരം.
2: നമസ്കാരം. ഹലോ VPS ലേക് ഷോർ, നമസ്കാരം. ആശേച്ചി ബാലേട്ട, നമസ്കാരം. മിസ്റ്റർ ഡാനി,
3: നമസ്കാരം.
2: നമസ്കാരം.
3: അപ്പൊ എല്ലാവർക്കും നമസ്കാരം.
2: കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് എന്റെ നാട്ടിലെ ജനങ്ങൾക്ക് രാത്രിയിൽ ഉറക്കമില്ലായിരുന്നു.
3: അതുപറ്റി കളന്മാരുണ്ടോ?
2: കോഴിക്കൂട് തുറന്ന് കോഴിയെ കടത്തുക, വീടിന്റെ പിൻവാതിൽ കുത്തി തുറക്കാൻ നോക്കുക, പശുവിനെയും ആടിനെയും മോഷ്ടിച്ചു കൊണ്ടുപോവുക എന്നിങ്ങനെ ഒരു അജ്ഞാത കള്ളൻ നാട്ടുകാരെ ആകെ വലച്ചു. നാട്ടുകാർ സംഘടിച്ച് രാത്രിയിൽ കാവലിരുന്നിട്ടും കള്ളനെ മാത്രം കിട്ടിയില്ല. ഒടുവിൽ പരാതികൾ സഹിക്ക വയ്യാതെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലെ SI ഒരു കടുത്ത തീരുമാനമെടുത്തു. യൂണിഫോം മോരിവെച്ച് വേഷം മാറിയിറങ്ങി കള്ളനെ കയ്യോടെ പൊക്കുക.
3: അടിപൊളി.
2: അങ്ങനെ ഒരു വ്യാഴാഴ്ച രാത്രി 12 മണിയോടെ SIയും CPOമാരും അടങ്ങുന്ന 3 സംഘം ഓപ്പറേഷൻ ഇറങ്ങി. നാട്ടുകാർക്ക് സംശയം തോന്നാതിരിക്കാൻ പക്ക നാട്ടുംപുറത്തുകാരൻ ശൈലിയിൽ മുണ്ടും മടക്കിക്കുത്തി തലയിലൊരു തോർത്തും കെട്ടിയാണ് SI ഇറങ്ങിയത്. നാട്ടിലെ വലിയൊരു പറമ്പിന്റെ വശത്തുകൂടി റബ്ബർ മരങ്ങളുടെ മറവിലൂടെ SIയും സംഘവും മെല്ലെ നീങ്ങി. ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കള്ളൻ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിൽ അവർ ടോർച്ച് പോലും അടിക്കാതെ ഇരുട്ടിൽ ഒളിഞ്ഞു നിന്നു. എന്നാൽ തങ്ങൾ കള്ളനെ പിടിക്കാൻ നോക്കി നിൽക്കുമ്പോൾ നാട്ടുകാർ തങ്ങളെയാണ് കള്ളനായി കാണുന്നതെന്ന് ആ പാവം പോലീസുകാർ അറിഞ്ഞിരുന്നില്ല. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണം നടന്ന വീടിന്റെ പരിസരത്ത് നാട്ടുകാരായ ചെറുപ്പക്കാർ 5-6 വടികളുമായി കാവലിരിക്കുന്നുണ്ടായിരുന്നു. റബ്ബർ തോട്ടത്തിനിടയിലൂടെ തലയിൽ തോർത്തു കെട്ടിയ 3 പതുങ്ങി പതുങ്ങി വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ടൗണിലെ പോലീസുകാർ വേഷം മാറി വരുമെന്ന് നാട്ടുകാർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കള്ളന്മാർ കൂട്ടത്തോടെ ഇറങ്ങിയിരിക്കുകയാണെന്ന് ഉറപ്പിച്ച ചെറുപ്പക്കാർ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒറ്റ മെസ്സേജ് ഇട്ടു, കള്ളന്മാർ പറമ്പിലുണ്ട്, എല്ലാവരും വടികളുമായി ഇറങ്ങുക. മിനിറ്റുകൾക്കകം ഇരുട്ടിൽ നിന്നും ആയുധങ്ങളുമായി നാട്ടുകാർ പറമ്പ് വളഞ്ഞു. പെട്ടെന്ന് മുന്നിലും പിന്നിലും ആളുകൾ നിറഞ്ഞതോടെ SIയും പോലീസുകാരും ഞെട്ടി. കള്ളനാണെന്ന് കരുതി നാട്ടുകാർ വലിയൊരു കൂവലോടെ വടികളുമായി അവരുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. അപകടം മണത്ത SI തോർത്തു മാറ്റി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഡാ നിർത്തടാ, ഞാൻ ഈ സ്റ്റേഷനിലെ SI ആണ്, ഇത് പോലീസുകാരാണ്. പക്ഷേ അടി കൊടുക്കാൻ ആവേശത്തോടെ നിന്ന നാട്ടുകാർ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. കൂട്ടത്തിൽ ഒരു കാരണവർ വിളിച്ചു പറഞ്ഞു, ആഹാ, പിടിവീണപ്പോൾ SI ആയല്ലടാ, ഇനി നീ പ്രധാനമന്ത്രിയാണെന്ന് അറിയല്ലോ, പിടിച്ചു കെട്ടിനടാ ഈ കള്ളന്മാരെ. പിന്നീട് അവിടെ നടന്നത് ഒരു കൂട്ടത്തല്ലായിരുന്നു. താൻ SI ആണെന്ന് തെളിയിക്കാൻ ID കാർഡ് എടുക്കാൻ നോക്കിയെങ്കിലും ആരോ ഒരാൾ പോലീസുകാരന്റെ കയ്യിൽ നിന്നും ID കാർഡ് തട്ടി ഇരുട്ടിലേക്ക് എറിഞ്ഞിരുന്നു. പോലീസുകാർ ജീവനും കൊണ്ട് പറമ്പിലൂടെ ഓടാൻ തുടങ്ങി, പുറകെ വടികളുമായി നാട്ടുകാരും. SIയും സംഘവും റബ്ബർ മരങ്ങൾക്കിടയിലൂടെ ഓടി ഒടുവിൽ മെയിൻ റോഡിലേക്ക് ചാടി. അപ്പോഴേക്കും വിവരമറിഞ്ഞ് സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസുകാർ ഔദ്യോഗിക ജീപ്പിൽ സൈറൺ മുഴക്കി അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. ജീപ്പ് വന്നു നിന്നതും അതിൽ നിന്നും യൂണിഫോം ധരിച്ച പോലീസുകാർ പുറത്തിറങ്ങിയതും കണ്ടാണ് നാട്ടുകാർ ഓട്ടം നിർത്തിയത്. തല്ലുകൊണ്ട് മുണ്ടക്കി കീറി തലയിലെ തോർത്ത് കടുത്തിൽ കിടക്കുന്ന അവസ്ഥയിൽ റോഡിൽ നിൽക്കുന്ന കള്ളനെ ജീപ്പിൽ നിന്നിറങ്ങിയ പോലീസുകാർ സല്യൂട്ട് അടിക്കുന്നത് കണ്ടപ്പോഴാണ് നാട്ടുകാരുടെ ചോര വറ്റിയത്. കാര്യം മനസ്സിലായതോടെ വടിയും പിടിച്ചു നിന്ന നാട്ടുകാർ ഓരോരുത്തരായി മെല്ലെ വലിഞ്ഞു തുടങ്ങി. SI ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കള്ളൻ അടവ് ഇറക്കുകയാണ് എന്ന് പറഞ്ഞ് ചെറുപ്പക്കാർ ക്ഷമ ചോദിച്ചു. എന്തായാലും അബദ്ധം പറ്റിയെങ്കിലും പിന്നീട് നാട്ടുകാരും പോലീസും ഒത്തുചേർന്ന് കള്ളനെ കയ്യോടെ പിടികൂടി. കേട്ടോ, സ്നേഹത്തോടെ സജി വർഗീസ് ആണ് ഒരു ഊഹത്തോടു കൂടിയിട്ട് എഴുതിയ കത്താണ്.
3: അതെ, ശരിയായിട്ടുള്ള കത്തായിട്ട് എനിക്കും തോന്നുന്നില്ല. കാരണം ഒരു കള്ളനെ പിടിക്കാൻ ഒരു SIയും കുറച്ച് പോലീസുകാരും ഒരു ആയുധവും ഇല്ലാതെ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കായിക അഭ്യാസം കൊണ്ട് ഒരു കള്ളനെ പിടിക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു തോക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മനത്തോട്ട് വെടിവെച്ച് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഞാൻ SI ആണെന്ന് പറയാലോ. ഇതായിന്നൊന്നും മെനക്കെടാതെ വെറുതെ കയ്യും വീശി ലുങ്കിയെടുത്ത് അത് മടക്കി.

0: കുത്തിയിട്ട് വരുന്ന പോലീസിനെ എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല.
1: സജി വർഗീസിന് അങ്ങനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പോലീസുകാരിങ്ങനെ വരും, ഇങ്ങനെ കള്ളനെ പിടിക്കാൻ ശ്രമിക്കും, അപ്പൊ ആൾമാറാട്ടം ഉണ്ടാവും, നാട്ടുകാരെല്ലാം ചേർന്ന് പോലീസിനെ കൈകാര്യം ചെയ്യും, പിന്നീട് യഥാർത്ഥ ജീപ്പ് കടന്നു വരും, ആ ജീപ്പിലുള്ള ആളുകൾ സല്യൂട്ട് അടിക്കുമ്പോൾ ഇത് പോലീസാണെന്ന് തിരിച്ചറിയും. ഏതായാലും സജു വർഗീസെ ഇങ്ങനെ ഒരു കഥ എല്ലാ ദിവസവും പത്രം വായിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പത്രത്തിൽ എവിടെയും ഞാൻ കണ്ടതായിട്ട് ഓർമ്മയില്ല.
0: സ്വന്തമായിട്ട്
1: അഥവാ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിച്ച് അറിയിക്കണം കേട്ടോ.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: സിബിച്ചിന് എഴുതിയ കത്താണ് അടുത്തതായിട്ട് ഞാൻ വായിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട ഹലോ VPS ലേക് ഷോർ ആശിച്ചി ബാലേട്ട ഡാനി, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കണാരേട്ടന്റെ കേസ് ഒടുവിൽ ജയിച്ചു കേട്ടോ. കോടതിയിൽ അന്തിമ വിധി വന്നു. നീണ്ട 15 വർഷത്തെ അലച്ചിലിനാണ് ആ വരാന്തയിൽ വെച്ച് അവസാനമായത്. ഞങ്ങളൊക്കെ വിചാരിച്ചത് ബാങ്കുകാർ എന്തോ സാങ്കേതിക പിഴവ് കൊണ്ട് ജപ്തി ചെയ്യാൻ വന്നു എന്നാണ്. പക്ഷെ അതിന്റെ പിന്നിലെ സത്യമറിഞ്ഞാൽ ചോര തിളയ്ക്കും. കണാരട്ടൻ ഗൾഫിൽ കിടന്ന് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പണിയെടുത്തുണ്ടാക്കിയ പൈസ മുഴുവൻ നാട്ടിലേക്ക് അയച്ചു കൊടുത്തത് ഭാര്യയുടെയും മൂത്ത മകന്റെയും പേരിലായിരുന്നു. സ്വന്തമായി ഒരു തുണ്ട് മണ്ണും തലചായ്ക്കാൻ ഒരു കൊച്ചു വീടും എന്നതായിരുന്നു ആ മനുഷ്യന്റെ ഒരേയൊരു സ്വപ്നം. പക്ഷേ നാട്ടിൽ പണം വന്നതോടെ അവരുടെ മട്ടുമാറി. അനാവശ്യ ആഡംബരങ്ങളും ധൂർത്തുമായി അവർ പണം ഒഴുക്കിക്കളഞ്ഞു. അതുകൊണ്ടും തീർന്നില്ല. കണാരട്ടൻ അറിയാതെ അദ്ദേഹം അയച്ച പണം കൊണ്ടു വാങ്ങിയ ആ പറമ്പും വീടും ബാങ്കിൽ പണയപ്പെടുത്തി. മകൻ വലിയ തുക ലോൺ എടുത്തു. ആ തുക എന്തിനൊക്കെയോ ധൂർത്തടിച്ചൊടുവിൽ തിരിച്ചടവ് മുടങ്ങിയപ്പോഴാണ് ബാങ്കിന്റെ വലിയ ജപ്തി നോട്ടീസ് വരുന്നത്. ഗൾഫിലെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ സമാധാനമായി ജീവിക്കാമെന്ന് കരുതി കണാരട്ടൻ വിമാനം ഇറങ്ങിയത് സ്വന്തം വീടിന്റെ ഉമ്മറത്തൊട്ടിച്ച ആ ജപ്തി നോട്ടീസിന് മുന്നിലേക്കായിരുന്നു. സ്വന്തം ചോര തന്നെ പിന്നിൽ നിന്ന് കുത്തിയതറിഞ്ഞ് ആ പാവം തകർന്നുപോയി. നോട്ടീസ് വന്നതോടെ ഭാര്യയും മകനും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കൈകഴുകി. ലോൺ എടുത്ത മകൻ മുങ്ങി. ഭാര്യ തള്ളിപ്പറഞ്ഞു. ആകെ തളർന്നുപോയ കണാരട്ടനെ സഹായിക്കാൻ അന്ന് ആരുമുണ്ടായിരുന്നില്ല. സ്വന്തം മണ്ണും മാനവും ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന ഒറ്റവാശിയിലാണ് അദ്ദേഹം കോടതിയുടെ പടികൾ കയറിയത്. കേസിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയതിന് പിന്നെ കണാരട്ടന്റെ തലമുടി മുഴുവൻ നരച്ചു. കൺതടങ്ങൾ കുഴിഞ്ഞു. ആകെപ്പാടെ ഒരു കോലമായിപ്പോയി. ഓരോ തവണ കോടതിയിൽ പോയി വരുമ്പോഴും വക്കീൽ ഫീസിനും സ്റ്റാമ്പ് പേപ്പറിനുമായി കയ്യിലുള്ളത് ഓരോന്നായി വിൽക്കേണ്ടി വന്നു. ഒടുവിൽ കോടതി വിധി പറയുന്ന സമയത്ത് ഞാനും കൂടെയുണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ കണാരട്ടൻ കോടതിയുടെ ആ വലിയ തൂണിനരികിൽ ഒരിടത്ത് ഒതുങ്ങി നിൽപ്പുണ്ടായിരുന്നു. കയ്യിൽ ഒരു പഴയ തുണിസഞ്ചിയിൽ സൂക്ഷിച്ചു വെച്ച കേസിന്റെ ഫയലുകളും ഉണ്ട്. വിധി പറയുന്നതിന് തൊട്ടു മുൻപ് ഞാൻ ആ മുഖത്തേക്ക് നോക്കി. പ്രായത്തിന്റെ വിറയലല്ല, മറിച്ച് തന്നെ ചതിച്ചവരോടും വിധിയോടും പൊരുതി ജയിക്കണമെന്ന ഉറച്ച ഒരു മനസ്സിന്റെ നിശ്ചയദാർഢ്യമാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്. ഉച്ചകഴിഞ്ഞ് ജഡ്ജി ആ കേസ് ഫയൽ കയ്യിലെടുത്ത് വിധി വായിക്കാൻ തുടങ്ങിയപ്പോൾ കോടതി മുറിയാകെ ഒരു നിശബ്ദത പടർന്നു. ഒടുവിൽ വക്കീൽ കണാരട്ടന്റെ തോളിൽ തട്ടി, കണാര, നമ്മൾ ജയിച്ചു. ബാങ്കിന്റെ ബാധ്യത മകനും ഭാര്യയും തീർക്കണം. ചതിയാണ് നടന്നതെന്ന് കോടതി കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോൾ കണാരട്ടൻ ഒരു ദീർഘ നിശ്വാസമുതിർക്കുന്നത് ഞാൻ കണ്ടു. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യർ സന്തോഷം കൊണ്ട് കരയാറുണ്ട്, അല്ലെങ്കിൽ ആശ്വസിക്കാറുണ്ട്. എന്നാൽ കണാരട്ടന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് പോലും വീണില്ല. ആകെക്കൂടി ആ മുഖത്തൊരു ശാന്തതയായിരുന്നു, പുഴ പോലെയുള്ള ശാന്തത. സ്വന്തം കുടുംബം തന്ന മുറിവിനേക്കാൾ വലുതല്ലല്ലോ കോടതിയിലെ ഈ ജയം എന്ന ഭാവമായിരുന്നു ആ മുഖത്ത്. കോടതിയിലെ തിരക്കുകൾക്കിടയിൽ നിന്നും വക്കീലിനോട് യാത്രയും പറഞ്ഞ അദ്ദേഹം പതുക്കെ പുറത്തേക്ക് നടന്നു. വിധിപ്പകർപ്പ് ഔദ്യോഗികമായി കയ്യിൽ കിട്ടാൻ ഇനിയും ദിവസങ്ങളെടുക്കും. പക്ഷേ ജയിച്ചു എന്ന ആ ഒരൊറ്റ വാക്ക് മതിയായിരുന്നു ആ മനുഷ്യന്. ആ കോടതിപ്പടികൾ ഇറങ്ങി വെയിലിന്റെ ചൂടിലേക്ക് വന്നപ്പോൾ വർഷങ്ങളായി താൻ കോടതി കയറി ഇറങ്ങിയ രേഖകളും ബാങ്ക് നോട്ടീസുകളും സൂക്ഷിച്ചു വെച്ചിരുന്ന ആ പഴയ തുണിസഞ്ചി പതുക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അദ്ദേഹം കണ്ണുകളടച്ച് ഒരു ദീർഘ നിശ്വാസമെടുത്തു. വർഷങ്ങളായി നെഞ്ചിൽ കെട്ടിക്കിടക്കുന്ന ആ വലിയ പാറക്കല്ല് ഇറക്കി വെച്ച പോലെയുള്ള ഒരു ശ്വാസം. ആ നിമിഷം എനിക്ക് വലിയൊരു സങ്കടവും അതോടൊപ്പം ചിന്തയും തോന്നി. ഒരു മനുഷ്യൻ തന്റെ ആയുസ് മുഴുവൻ മരുഭൂമിയിൽ കിടന്ന് അധ്വാനിച്ചതും കുടുംബത്തിന്റെ ധൂർത്ത് കാരണം ഉറക്കമില്ലാതെ അനുഭവിച്ച ആകുലതകളും വേദനകളും ഒടുവിലിത ഇത്ര പോകുന്ന ഒരു കഷ്ണം കടലാസിന്റെ ഏതാനും വരികളിലേക്കും ഒരു ജഡ്ജിയുടെ ഒപ്പിലേക്കും ചുരുങ്ങിപ്പോയല്ലോ. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വലിയ സങ്കടങ്ങൾക്കും ചതികൾക്കും ഈ ലോകം നൽകുന്ന മറുപടി വെറുമൊരു പേപ്പറാണ്. ആ പേപ്പർ കിട്ടാൻ വേണ്ടിയാണ് ആ മനുഷ്യൻ തന്റെ ആയുസിന്റെ പകുതിയും കോടതി

0: ഗാന്ധിയിൽ ഹോമിച്ചത്. കോടതിയിൽ നിന്നിറങ്ങി ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോൾ ഞാൻ ചോദിച്ചു, കണാരേട്ട ഇനിയിപ്പോ എന്താ പരിപാടി? മകനോടും കുടുംബത്തോടും ഇനി എന്താ പറയാനുള്ളത്? അദ്ദേഹം എന്റെ മുഖത്തേക്ക് നോക്കി പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആരോടൊന്നും പറയാനില്ലടാ. ചതിച്ചവരും ദൂർത്തടിച്ചവരും ഒക്കെ അവരുടെ വഴിക്ക് പോയി. എനിക്ക് മറ്റൊന്നും വേണ്ട. ഇന്ന് രാത്രി ആരും വന്ന് ഇറക്കിവിടുമെന്ന പേടിയില്ലാതെ, ജപ്തി നോട്ടീസ് ഓർത്ത് ഞെട്ടി എഴുന്നേൽക്കാതെ, ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കി എന്റെ സ്വന്തം വീടിന്റെ ഉമ്മറത്ത് എനിക്ക് സമാധാനമായിട്ടൊന്ന് അന്തിയുറങ്ങണം. നാളെ രാവിലെ എഴുന്നേറ്റ് ആ പറമ്പിലെ തെങ്ങുകൾക്ക് തടമെടുക്കണം. അത്രമാത്രം. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഇതിലും വലിയൊരു സന്തോഷം ആ മനുഷ്യന് എനിക്ക് കിട്ടാനില്ലെന്ന്. നിയമവും കോടതിയും ഒക്കെ ജയിച്ചതിനേക്കാൾ തന്നെ ചതിച്ച സ്വന്തം ചോരയോട് ആ പാവ മനുഷ്യൻ ജയിച്ചു എന്നതാണ് സത്യം. നാളെ കാണാമെന്ന് പറഞ്ഞ് യാത്ര പറയുമ്പോൾ കണാരേട്ടൻ എന്റെ കൈകളിൽ അമർത്തിപ്പിടിച്ചു. ആ കൈ വരയ്ക്കുന്നുണ്ടായിരുന്നു. നന്ദി പറയാൻ വാക്കുകളില്ലടാ എന്റെ ഒപ്പം നിന്നതിന്. വിങ്ങലടക്കി കണാരേട്ടൻ പറഞ്ഞു, നമ്മളൊക്കെ മനുഷ്യരല്ലേ കണാരേട്ട, ചേട്ടൻ വീട്ടിലേക്ക് ചെല്ലു എന്ന് പറഞ്ഞ് തിരികെ നടക്കുമ്പോൾ എന്തിനെന്നില്ലാതെ എന്റെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. സിബിച്ചനാണ് കത്തയച്ചത്.
1: സിബിച്ച, ഞാൻ ഈ കത്ത് വായിക്കുമ്പോ ഒരുപാട് യഥാർത്ഥ ജീവിത കഥാപാത്രങ്ങൾ ഇങ്ങനെ മുന്നിലൂടെ പോവുകയായിരുന്നു. കോടതി കയറി കയറി കയറി ജീവിതത്തിന്റെ വലിയ ഭാഗം ഹോമിക്കേണ്ടി വരുന്ന എത്രയോ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രവാസികളായി ഈ മണൽ നഗരത്തിൽ ജോലി ചെയ്ത് വിയർപ്പ് ചിന്തി കുടുംബത്തെയും വീടിനെയും നാടിന്റെ ഉത്സവങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് എത്രയോ കാലം ഒരു സാധാരണ ലേബർ ക്യാമ്പിൽ ജോലി ചെയ്തുണ്ടാക്കുന്ന പണം കൊണ്ട് ഒരു വീടോ അല്പം സ്വത്തോ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ ഉണ്ടാക്കിയവർക്ക് പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന ചതി, അതൊക്കെ നമ്മൾ എത്രയോ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ അനുബന്ധിപ്പിക്കുന്ന ഒരു ഉദാഹരണം തന്നെയാണ് ഈ കത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഒരു കാര്യം ഈ ലോകത്ത് ജീവിക്കുന്നവരൊക്കെ ചിന്തിച്ചാൽ നല്ലതായിരുന്നു, പക്ഷെ എത്ര വന്നാലും വന്നാലും അറിയാത്തവരാണ് മനുഷ്യൻ എന്ന് നമുക്ക് തോന്നാറുണ്ട്. ഒരാളെ അതിഭീകരമായിട്ട് ദ്രോഹിക്കുക, അദ്ദേഹത്തിന്റെ എന്താണ് ഉപദ്രവം നിറഞ്ഞ ജീവിതം കൊണ്ട് അദ്ദേഹം അനുഭവിക്കുന്നത് കണ്ടാസ്വദിക്കുക എന്നതിലൊക്കെ വളരെ സന്തോഷം കൊള്ളുന്ന ചില ആളുകളുണ്ടാവും. പക്ഷെ രോഗശയ്യയിൽ കിടക്കുമ്പോൾ പോലും അതിനകത്തൊരു മാറ്റം വരാൻ ആഗ്രഹിക്കാത്ത എത്ര ആളുകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇന്ന് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്നത് നാളെ നമുക്കായി സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പരമാവധി ദ്രോഹിക്കാത്തവനെ ദ്രോഹിക്കാതിരിക്കാനെങ്കിലും ഒരു മനുഷ്യ കുലത്തിൽ മനുഷ്യ ജന്മത്തിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ.
0: സിബിച്ച, ഒരുപാട് സങ്കടം തോന്നി കേട്ടോ. പ്രത്യേകിച്ച് ഞാനും ബാലേട്ടനൊക്കെ പ്രവാസി ജീവിതങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളവരാണ്. അവിടെയൊക്കെ ചോര നീരാക്കി വീടും സ്ഥലവും ഒക്കെ ആക്കുന്നത് നമുക്ക് വയസ്സുകാലത്ത് സമാധാനമായിട്ടൊന്നും ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ പറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്കും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഈ മനുഷ്യൻ ഒരിക്കലും ചിന്തിക്കില്ല. ഈ ലോകത്ത് എനിക്ക് മാത്രം ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു വിചാരത്തോടു കൂടിയാണ് ഓരോ മനുഷ്യരും മുന്നോട്ട് നീക്കുന്നത്. പക്ഷേ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ന് ഒരു മനുഷ്യന് വരുന്ന കാര്യം നാളെ നമുക്കും വരാൻ ഒരു പ്രയാസവും ഇല്ല.

0: അശ്വതി, അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കാനുള്ള സമയമായി. ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത് മനുഷ്യന് മാത്രമാണല്ലേ, ബാക്കി നമ്മുടെ ഈ ലോകത്തിലെ ജീവജാലങ്ങളിൽ വെച്ച് ചിന്തിക്കാനും പരിവർത്തനം മാനസികമായി നടത്താനും പശ്ചാത്തപിക്കാനും പുതിയ ചിന്തകൾ ഉണർത്തിക്കൊണ്ടുവരാനും പുതിയ ചിന്തകളിലേക്ക് വഴിവെക്കുന്നതായിട്ടുള്ള മറ്റ് ആത്മീയ ചിന്തകളെയൊക്കെ കൂടെ ചേർക്കാനും ഒക്കെ കഴിയുന്ന ഏകജന്മം എന്ന് പറയുന്നത് മനുഷ്യനാണ്. പാശ്ചാത്യ പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് സംഭവിച്ചത് നാളെ മറ്റൊരാൾക്ക് സംഭവിക്കും എന്ന്. പക്ഷെ ചില ആളുകൾ ചിന്തിക്കുന്നത് മറ്റന്നാൾ ഒന്നുകൂടിയുണ്ട്, അതെനിക്ക് വീണ്ടും സംഭവിക്കുന്നത്. അപ്പൊ ഇന്നെയും ഇന്നത്തേക്കും കുറിച്ച്, അതെ, ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുമ്പോ ചില ആള് പറഞ്ഞ മറ്റന്ന് ഞാൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ ചിന്തിച്ചു പോകുന്ന ചില ആളുകളാണ് ഇത്തരം ഭീകരമായിട്ടുള്ള അപകടങ്ങൾ ചെയ്യുന്നത്. അവർക്ക് പശ്ചാത്താപം എന്ന് പറയുന്നത് ഉണ്ടാവാനേ ഇടയില്ല. പക്ഷെ ഏറ്റവും അവസാനം ഇതാ ഈ ലോകത്ത് നിന്ന് ഞാൻ യാത്ര പറയുന്നു എന്ന് ചിന്തിക്കാൻ അവസരം കിട്ടുന്ന ആളുകളുടെ ഉള്ളിലെങ്കിലും ഇതുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സമയത്തിന് കാത്തു നിൽക്കേണ്ട. ഒരാളെ ദ്രോഹിച്ചത് കൊണ്ട് വലിയ സന്തോഷമാണ് കിട്ടുന്നത് എങ്കിൽ അതിനെ നമുക്ക് ആത്മസംതൃപ്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതല്ല. മാനസികമായി വേദന അനുഭവിക്കുന്ന മറ്റൊരാളുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്താണ് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത്. അതെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം ഹലോ വി പി എസ് ലൈക് ഷോറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം.
1: നന്ദി,
0: നമസ്കാരം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ വി പി എസ് ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 കഴിഞ്ഞ് 47 സെക്കൻഡ്. പ്രിയമുള്ളവരെ, ഇപ്പോൾ FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ഓടും കുതിര ചാടും കുതിര, ഈ പടത്തിൽ ആവണി മൽഹാർ പാടിയ ഗാനം ആദ്യം. ഗാനരചന സുഹൈൽ കോയ, സംഗീതം ജസ്റ്റിൻ വർഗീസ്.

അടുത്ത ഗാനം തലവര എന്ന ചിത്രത്തിൽ നിന്ന്, രാഘു, ഇസൈ, സായ് പ്രഭ എന്നിവർ പാടിയത്. ഗാനരചന മുത്തു, സംഗീതം ഇലക്ട്രോണിക് കിളി.

ചിത്രം തട്ടാശ്ശേരി കൂട്ടം. ഗായകൻ സൂരജ് സന്തോഷ്. ഗാനരചന സഖി എൽസ. സംഗീതം രാം ശരത്.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ഡിയർ കോമ്രേഡ്, ഈ പടത്തിൽ സിഡ് ശ്രീറാം, ഐശ്വര്യ രവിചന്ദ്രൻ, ജോ പോളിന്റെ വരികൾ, ഈണം ജസ്റ്റിൻ പ്രഭാകരൻ.

ഇന്ന് രാവിലെ 11 മണിക്ക് ആകാശവാണി എഫ്എം വാർത്തകളെ തുടർന്ന് സഹയാത്രിക സംരംഭകയായ രാജി രാജേന്ദ്രനുമായി അഭിമുഖം. ഇന്ന് രാവിലെ സഹയാത്രികയിൽ എഫ്എം മോർണിംഗ് സെലക്ഷനിൽ അടുത്ത ഗാനം അമൃത സുരേഷ് പാടിയത്. ഗാനമെഴുതിയത് വിനായക് ശശികുമാർ, സംഗീതം ഇഫ്തി, ചിത്രം ജൂൺ.

0: സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ. സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റായ ബ്രയാൻ റോയ് മാത്യുവുമായുള്ള അഭിമുഖം മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ.
1: സച്ചിൻ വാര്യർ സംഗീതം നൽകി പാടിയ ഗാനമാണ് അടുത്തത്, ആനന്ദം എന്ന ചിത്രത്തിനു വേണ്ടി. പാട്ടെഴുതിയത് അനു എലിസബത്ത് ജോസ്.

ഇന്ന് ഉച്ചയ്ക്ക് 12:05 വികസനത്തിൻ്റെ പുതുവഴികൾ, ഭാരത സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധി എന്ന പദ്ധതിയെക്കുറിച്ച് കൃഷി വകുപ്പിലെ എറണാകുളം ഇടുക്കി ജില്ലകളുടെ സോണൽ കോർഡിനേറ്റർ ആതിര എസ് കുമാർ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 12:05. ഇനി സൂരജ് സന്തോഷ് നയിച്ച ഗാനം, മനു മഞ്ജിത്തിൻ്റെ വരികൾ, ഈണം ഷാൻ റഹ്മാൻ, ചിത്രം ആനന്ദം പരമാനന്ദം.

സൂരജ് സന്തോഷ് നയിച്ച മറ്റൊരു ഗാനം, ആശാൻ എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനമെഴുതിയത് വിനായക് ശശികുമാർ, സംഗീതം

വൈകിട്ട് 6:50 കാർഷിക ജീവനം. വീട്ടുമുറ്റത്തെ മുയൽ വളർത്തൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു മൂവാറ്റുപുഴ സ്വദേശി ജോണി. വൈകിട്ട് 6:50 കാർഷിക ജീവനം പരിപാടിയിൽ.

ഇടി എന്ന ചിത്രത്തിൽ സുജിത് സുരേഷൻ പാടിയ ഗാനം, സംഗീതം രാഹുൽ രാജ്.

102.3 MHz കൊച്ചി എഫ് എമ്മിൽ നിന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. സെഡ് ശ്രീറാം മണിയറയിലെ അശോകൻ എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ഷംസു സായിബ, സംഗീതം ശ്രീഹരി കെ നായർ.

ഇന്ന് രാത്രി 10 മണിക്ക് ഡോക്ടർ കെ ജെ യേശുദാസിൻ്റെ സംഗീത കച്ചേരി കേൾക്കാം. രാത്രി 10 മണിക്ക് എഫ് എം മോർണിംഗ് സെലക്ഷനിലെടുത്ത ഗാനം നജീം മർഷാദ്, സംഗീത ശ്രീകാന്ത് എന്നിവർ പാടിയത്. ഗാനരചന അഭിലാഷ് ശ്രീധരൻ, സംഗീതം വിനു എം തോമസ്, ചിത്രം ഒരു മുറൈ വന്ത് പാർത്തായ.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484242387, 0484242397, അല്ലെങ്കിൽ 9446455888. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484242387, 0484242697, അല്ലെങ്കിൽ 9444455588. സമയം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. രഘു, ദീക്ഷിത്, ബിജിപാൽ എന്നിവർ പാടിയ ഗാനം നോർത്ത് 24 കാദം എന്ന ചിത്രത്തിൽ നിന്ന്. റഫീഖ് അഹമ്മദിൻ്റെ വരികൾ, ചിട്ടപ്പെടുത്തിയത് ഗോവിന്ദ് മേനോൻ.

ഇന്ന് രാത്രി 9:30 ചിത്രപതംഗം. മേക്കപ്പ് ആർട്ടിസ്റ്റ് മിറ്റ എം സി പങ്കെടുക്കുന്നു രാത്രി 9:30 ചിത്രപതംഗത്തിൽ. രാത്രി 11:10 സദ്ഭരണത്തിൻ്റെ 12 വർഷങ്ങൾ. ഇന്നീ പരിപാടിയിൽ കിസാൻ സശക്തീകരൺ എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം രാത്രി 11:10. എഫ് മോർണിംഗ് സെലക്ഷനിൽ അടുത്ത ഗാനം പുള്ളിക്കാരൻ സ്റ്റാറ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന എം ആർ ജയഗീത, സംഗീതം എം ജയചന്ദ്രൻ. പാടിയത് ആൻ ആമി.

0: FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ റേഡിയോ ഹെൽത്തിന് ശേഷം 10:15 തുടർന്ന് കേൾക്കാം.
1: ചില്ലജാലകം. നിറമഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.
2: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി ഇന്ന് 90th വാർഷിക ദിനം ആഘോഷിക്കുന്നു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. ബഹുജൻ ഹിതായ, ബഹുജൻ സുഖായ എന്നീ മഹത്തായ ആശയങ്ങൾ പാലിച്ചാണ് ആകാശവാണിയുടെ വാർത്താ സേവന വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത്. രാജ്യത്തിന്റെ വ്യത്യസ്ത ഭൂഭാഗങ്ങളിൽ 24 എല്ലാ പ്രധാന ഭാഷകളിലും പ്രാദേശിക ഭാഷകളിലും വാർത്തകളും വിവരങ്ങളും നൽകാൻ ആകാശവാണിക്ക് കഴിയുന്നുണ്ട്. രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശം

0: സാക്ഷ്യപത്രിക സമർപ്പിക്കാൻ അവസാന തീയതി ഇന്ന്. ഈ മാസം 18-നാണ് വോട്ടെടുപ്പ്. ജമ്മുകാശ്മീരിലെ ഉന്നതതല സുരക്ഷാ അവലോകന യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്രമന്ത്രി അമിത്ഷാ അധ്യക്ഷനാകുന്ന യോഗത്തിൽ ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും ചീഫ് സെക്രട്ടറിയും പങ്കെടുക്കും. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയൻ സോൺ 2 മൂന്ന് ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡീഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ധാരണാപത്രത്തിൽ ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ ഗവർണറും ഇന്ന് ഒപ്പുവയ്ക്കും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും സാന്നിധ്യത്തിലാണ് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നത്. ടിഎംസി നേതാവ് അഭിഷേക് ബാനർജി കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരായേക്കും. നിയമസഭാ സ്പീക്കർക്ക് അയച്ച കത്തിൽ പാർട്ടി എംഎൽഎമാരുടെ വ്യാജ ഒപ്പുകൾ ഉപയോഗിച്ചുവെന്ന കേസിലാണ് ചോദ്യം ചെയ്യൽ. ജപ്പാനിൽ ഏഷ്യാകപ്പ് U18 പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. 1-4 ജപ്പാനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. ഇനി 10 മണിക്ക് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ജൂൺ 8 വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ. ബ്രെയിൻ ട്യൂമറിനെ കുറിച്ചുള്ള ഭയപ്പാടും തെറ്റായ ധാരണകളും മാറ്റുന്നതിനും സമൂഹത്തിൽ ഈ രോഗത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും ഇങ്ങനെയൊരു ദിനാചരണം നടത്തിവരുന്നത്. ഈ ദിനത്തോടനുബന്ധിച്ച് ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ച് നമുക്കിന്ന് കൂടുതൽ അടുത്തറിയാം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇത്തരത്തിലൊരു ദിനാചരണം നടത്തുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
2: ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ പൊതുജനം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ അത് എത്രയും നേരത്തെ ട്യൂമറിന് കാരണമാണോ ഇങ്ങനെ ഉണ്ടാവുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ ചികിത്സ എത്രയും നേരത്തെ ആരംഭിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഒരു അവബോധം സൃഷ്ടിക്കാനും ബ്രെയിൻ ട്യൂമർ ഉള്ള രോഗികളുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയുമാണ് ഈ ബ്രെയിൻ ട്യൂമർ ഡേ ആചരിക്കുന്നത്. കാരണം പലതരം ട്യൂമറുകളെ അപേക്ഷിച്ച് ബ്രെയിൻ ട്യൂമർ ബാധിച്ച ആൾക്കാരിൽ അവരുടെ ഒരു 5-year survival rate, അതായത് അത് ബാധിച്ചവരിൽ 5 വർഷം എത്ര പേർ ജീവിച്ചിരിക്കുമെന്നുള്ള സാധ്യത അതിന്റെ തരം അനുസരിച്ച് ചിലതരം ട്യൂമറുകളിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പൊതുജനത്തിന് നല്ല അവബോധം ആവശ്യമാണ്.
1: മാഡം, എന്താണ് ഈ ബ്രെയിൻ ട്യൂമർ എന്ന രോഗാവസ്ഥ?
2: ബ്രെയിൻ ട്യൂമർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലയോട്ടിക്കുള്ളിലുള്ള ഏതു തരം കോശങ്ങളുടെ വളർച്ചയെയും നമ്മൾ ബ്രോഡായി ബ്രെയിൻ ട്യൂമർ എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് കോശങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള അസാധാരണമായ വളർച്ച മൂലം ഒരു മുഴയുണ്ടാകുമ്പോൾ. അത് തന്നെയും 2 തരത്തിലുണ്ട്. അതായത് തലച്ചോറിനുള്ളിലുള്ള കോശങ്ങൾ, അതായത് ഈ തലച്ചോറിലെ നാഡീ കോശങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്ലയൽ സെൽസിൽ നിന്നും വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ കോശങ്ങൾക്കുള്ളിലുള്ള ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന തലച്ചോറിനുള്ള ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന കൊറോയിഡ് പ്ലെക്സസിലെ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണമായ മെനിഞ്ചസിൽ നിന്ന് വരുന്ന മെനിഞ്ചിയോമയായിരിക്കാം.

0: തലച്ചോറിനുള്ളിലുള്ള പിനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി, ഇത്തരം ഗ്രന്ഥികളിൽ നിന്നും മുഴകൾ ഉണ്ടാകാം. ഇതെല്ലാം തന്നെ ബ്രെയിൻ ട്യൂമേഴ്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൂടാതെ ശരീരത്തിന്റെ മറ്റവയവങ്ങൾ, ഉദാഹരണത്തിന് ശ്വാസകോശം, വൻകുടൽ, വൃക്ക, സ്തനങ്ങൾ, ഇവയിൽ നിന്നുമെല്ലാം ഉള്ള അർബുദങ്ങൾ രക്തത്തിലൂടെ നമ്മുടെ തലച്ചോറിലും വരാം. ഇതിനെ നമ്മൾ സെക്കൻഡറി ബ്രെയിൻ ട്യൂമേഴ്സ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് ട്യൂമേഴ്സ് എന്നും പറയുന്നു. ഇങ്ങനെ തലച്ചോറിലുള്ള പലതരം കോശ വളർച്ചകളെ മൊത്തത്തിൽ ബ്രെയിൻ ട്യൂമർ എന്നാണ് പൊതുവെ നമ്മൾ വിശ്വസിക്കുന്നത്.
1: മാഡം, ഈ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
0: ബ്രെയിൻ ട്യൂമർ ഉണ്ടാകാൻ നമുക്ക് മറ്റു രോഗങ്ങളെ പോലെ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ പ്രായം പലപ്പോഴും ഒരു കാരണമാണ്. മുതിർന്നവരിൽ കൂടുതലും ഈ മെറ്റാസ്റ്റാറ്റിക്, അതായത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ട്യൂമേഴ്സ് ആകാനാണ് സാധ്യത കൂടുതൽ. പക്ഷെ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും തലച്ചോറിനുള്ളിൽ നിന്ന് തന്നെയുള്ള വളർച്ചകളാകാനുള്ള സാധ്യതയാണുള്ളത്. മറ്റൊന്ന് റേസ്, അതായത് നമ്മുടെ വംശം. അത് കൂടുതലും വെസ്റ്റേൺ, നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവരിൽ ഈ തലച്ചോറിൽ നിന്നുള്ള ഗ്ലയൽ ട്യൂമേഴ്സിന്റെ സാധ്യത കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. മറ്റു കാരണങ്ങൾ പറയാവുന്നത്, ഒന്ന് അയണൈസിംഗ് റേഡിയേഷൻ, അതായത് നമ്മൾ പ്രധാനമായിട്ട് ഈ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി മറ്റ് ശരീരഭാഗങ്ങളിൽ റേഡിയേഷൻ ചികിത്സ ചെയ്യുമ്പോൾ തലച്ചോറിനേൽക്കുന്ന റേഡിയേഷനും ഈ തലച്ചോറിലെ കോശങ്ങളിലെ ഡി എൻ എയിൽ ചില മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് വളരാം, അത് ബ്രെയിൻ ട്യൂമറിന് കാരണമാകാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ടും ഈ ട്യൂമർ വളർച്ച ഉണ്ടാകാതിരിക്കാനുള്ള ചിലതരം ജീനുകളുണ്ട്, P53 എന്നൊക്കെ പറയുന്ന ചിലതരം ജീനുകളുടെ മ്യൂട്ടേഷൻ മൂലവും ചില പാരമ്പര്യമായിട്ട് വരാവുന്ന തരം ട്യൂമർ ഉണ്ടാകുന്ന രോഗങ്ങൾ, അതായത് ന്യൂറോ ഫൈബ്രമെറ്റോസിസ്, Type 1, Type 2, ട്യൂബറസ് ക്ലിയറോസിസ്, ഇങ്ങനെ ചില സിൻഡ്രോമുകളായിട്ട് നമ്മൾ പറയും. അത്തരം ചില പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളുമുണ്ട്. കൂടാതെ ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ചില വൈറൽ ഇൻഫെക്ഷൻസ്, ലൈക് എബ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസിന്റെ ബാധ ലിംഫോമ തുടങ്ങിയ ട്യൂമേഴ്സ് ഉണ്ടാക്കാം. അതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിട്ടുള്ള വിനൈൽ ക്ലോറൈഡ്, അത് കരളിൽ അർബുദം ഉണ്ടാക്കാം. ല്യൂക്കീമിയ, ലിംഫോമ, അതുപോലെ ബ്രെയിൻ ട്യൂമറും ഉണ്ടാക്കാം എന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. മറ്റൊരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കൃത്യമായി വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഇത്തരം കുറച്ച് കാര്യങ്ങളെ ലഭ്യമായിട്ടുള്ളൂ.
1: ബ്രെയിൻ ട്യൂമർ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ മാഡം?
0: നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ഏത് തരം ബ്രെയിൻ ട്യൂമറാണ്, അത് എത്രത്തോളം വളർന്ന് എത്ര വലിപ്പം ആർജിച്ചിട്ടുണ്ട്, അത് തലച്ചോറിന്റെ ഏത് ഭാഗത്തിനെയാണ് ബാധിച്ചിരിക്കുന്നത്, ഇതനുസരിച്ച് ഈ ലക്ഷണങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും. തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളുണ്ട്, നമ്മുടെ മാംസപേശികളെയൊക്കെ നിയന്ത്രിക്കുന്ന മോട്ടോ കോർട്ടെക്സ്, അല്ലെങ്കിൽ സ്പർശനത്തിനെ അറിയാൻ സഹായിക്കുന്ന സെൻസറി കോർട്ടെക്സ്, അല്ലെങ്കിൽ ഓർമ്മയെ നിയന്ത്രിക്കുന്ന ടെമ്പറൽ ലോബ്, നമ്മുടെ പെരുമാറ്റം എല്ലാം ടെമ്പറൽ ലോബാണ് നിയന്ത്രിക്കുന്നത്. കുറേയേറെ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ഭാഗവും ഇതിന് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മുടെ സംഭാഷണത്തിനെ, സംസാരത്തിനെ നിയന്ത്രിക്കുന്ന വേർണിക്സ് ഏരിയ, ബ്രോക്കാസ് ഏരിയ തുടങ്ങിയ ചില തലച്ചോറിലെ ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ട്യൂമർ ആദ്യമായിട്ട് വരുന്നതെങ്കിൽ ഇതിന്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് ആദ്യമേ പ്രകടമാകാം. അതുപോലെ ബാലൻസിനെ ബാധിക്കുന്ന, നിയന്ത്രിക്കുന്ന സെറിബെല്ലത്തിനാണ് വരുന്നത് ട്യൂമർ വരുന്നതെങ്കിൽ ആദ്യമേ നടക്കുമ്പോഴൊക്കെയുള്ള ബാലൻസ് നഷ്ടമാവും. ഇത്തരം ലക്ഷണങ്ങൾ ട്യൂമർ ഒരു ചെറിയ സൈസിലാണെങ്കിൽ പോലും ആദ്യമേ കാണപ്പെടാം. പക്ഷേ തലച്ചോറിന്റെ ഉൾഭാഗത്തിലേക്കുള്ള ട്യൂമേഴ്സ് പലപ്പോഴും നല്ല വളർച്ച എത്തിയതിനു ശേഷമായിരിക്കാം പലപ്പോഴും അതിന്റെ രോഗലക്ഷണങ്ങൾ പ്രകടമായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും തലച്ചോറിനുള്ളിലുള്ള ഫ്ലൂയിഡിന്റെ, അതായത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ദ്രാവകമുണ്ട്, അതിന്റെ ചലനത്തിന്, ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിൽ തടസ്സം വരുമ്പോൾ തലയൊട്ടിക്കുള്ളിലുള്ള മർദ്ദം ക്രമാതീതമായിട്ട് വർദ്ധിക്കാം. അത് തലവേദനയ്ക്ക് കാരണമാകാം. സാധാരണ ഒരാൾക്കുണ്ടാകുന്ന, സാധാരണഗതിയിൽ സ്ഥിരം തലവേദന വരുന്ന ഒരാൾക്ക് പോലും വരുന്നതിനേക്കാൾ തുടർച്ചയായിട്ടും അതിതീവ്രമായിട്ടും വരുന്ന തരം തലവേദനകൾ, ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കഠിനമായിട്ടുള്ള തലവേദന, പ്രത്യേകിച്ചും രാവിലെ ഈ തലവേദന കാരണം എണീക്കേണ്ടി വരിക, അതുപോലെ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ കൂടുതലായിട്ടുണ്ടാകുന്ന തലവേദന, തലവേദനയോടൊത്ത് ജന്നി ഉണ്ടാകുക, ബോധക്ഷയം ഉണ്ടാവുക, വശം തളർച്ച ഉണ്ടാകുക, ഇത്തരം ലക്ഷണങ്ങളോടുകൂടി ബ്രെയിൻ ട്യൂമർ വരാം. ചിലപ്പോൾ ഒരു വശം കാഴ്ച പോകുന്നതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കേൾവിക്കുറവായിരിക്കാം. പക്ഷേ കൂടുതൽ തീവ്രമായിട്ടുള്ള ടൈപ്പ് ബ്രെയിൻ ട്യൂമേഴ്സ് ആണെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ കൂടുന്ന, ആഴ്ചകൾക്കും മാസങ്ങൾക്കുള്ളിൽ കൂടുന്നതായിട്ടും കാണാം.
1: മാഡം, അതുപോലെ തന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു ഉത്കണ്ഠയാണ് ഈ ബ്രെയിൻ ട്യൂമറുകളെല്ലാം ക്യാൻസർ ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ശക്തമായ തലവേദന വരുമ്പോൾ അത് ബ്രെയിൻ ട്യൂമർ ആണോ എന്നുള്ള ഒരു ഉത്കണ്ഠ, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: എല്ലാത്തരം തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. സ്ഥിരമായിട്ട് തലവേദന വരുന്ന ആൾക്കാരിൽ ഒരു 1.5%

0: ശതമാനം ആൾക്കാർക്ക് മാത്രമേ അത് ബ്രെയിൻ ട്യൂമർ കൊണ്ടാണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നുള്ളൂ. പക്ഷേ ഈ ബ്രെയിൻ ട്യൂമർ ഉള്ളവരിൽ ഒരു 40 മുതൽ 70% ആൾക്കാർക്കും തലവേദന ഉണ്ടാകാം. അത് പലപ്പോഴും കുറച്ചുനാൾ കഴിഞ്ഞായിരിക്കും, ട്യൂമർ ഉണ്ടായി തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ട് പലപ്പോഴും അറിയാൻ കഴിയുക. അതുപോലെ നമുക്ക് ഈ ബ്രെയിൻ ട്യൂമർ എത്ര പേർക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷത്തിൽ 4 മുതൽ 10 വരെ ആൾക്കാർക്ക് മാത്രമേ ബ്രെയിൻ ട്യൂമർ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ തുടർച്ചയായിട്ട് തലവേദന വരിക, മുമ്പുണ്ടായിരുന്ന തലവേദനയുടെ ആ സ്വഭാവത്തിൽ നിന്ന് മാറി ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള തലവേദന, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന തലവേദന, തലവേദനയോടത്തുള്ള ബോധക്ഷയം, ജന്നി, ഇവയെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധ വേണ്ട തരം തലവേദനയായിരിക്കും. അതുപോലെ എല്ലാ ബ്രെയിൻ ട്യൂമറും ക്യാൻസറസ് ആകണമെന്നില്ല. പ്രത്യേകിച്ചും കൂടുതലും പലപ്പോഴും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും തലച്ചോറിലേക്ക് പടർന്ന തരമായിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിലെ കോശങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ഗ്ലയൽ ട്യൂമേഴ്സ്, ഗ്ലയൽ സെൽസ് നിന്ന് വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ഉണ്ട്, അത് പലപ്പോഴും ക്യാൻസറസ് ആയിരിക്കാം. അത് ഓരോ ഗ്രേഡ് അനുസരിച്ച് ഗ്ലയോബ്ലാസ്റ്റോമ, മൾട്ടിഫോമി പോലുള്ളവർ വളരെ തീവ്രമായിട്ടുള്ള ക്യാൻസറസ് ട്യൂമേഴ്സ് ആയിരിക്കാം. പക്ഷെ തലച്ചോറിന്റെ പാളിയിൽ വരുന്ന മെനിഞ്ചിയോമയെല്ലാം അത്ര ക്യാൻസറസ് അല്ലാത്ത തരമായിരിക്കാം. അതെല്ലാം കുറച്ചുകൂടെ നല്ല ചികിത്സ രീതികളും നല്ല രീതിയിൽ ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്യുന്നവയാണ്.
1: മാഡം, പലർക്കും ഉണ്ടാകാറുള്ള ഒരു സംശയമാണ് ഈ ബ്രെയിൻ ട്യൂമറിന്റെ പരിശോധന രീതി എങ്ങനെയാണ്, അത് എപ്പോഴാണ് നടത്തേണ്ടത് എന്നുള്ളത്, അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
0: നേരത്തെ പറഞ്ഞതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള തരം തലവേദന വരികയും മറ്റു പുതിയ രോഗലക്ഷണങ്ങൾ, അതായത് പെട്ടെന്ന് വശം തളർച്ച, കുറച്ച് ആഴ്ചകളോ ദിവസങ്ങളായിട്ടുള്ള തളർച്ച, മരവിപ്പ്, പുതിയതായിട്ട് വരുന്ന ജന്നി, ഇങ്ങനെയൊക്കെ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോളജിസ്റ്റിനെയോ ന്യൂറോ സർജനെയോ സമീപിക്കുക. അപ്പൊ ആദ്യമായിട്ട് തന്നെ വിശദമായിട്ടുള്ള പരിശോധനകൾ, നാഡി പരിശോധനകൾ നടത്തുമ്പോൾ ഒരു സാധാരണ നോർമൽ അല്ലാത്ത ഫൈൻഡിങ്സ്, എന്തെങ്കിലും തളർച്ച അല്ലെങ്കിൽ ബലക്കുറവ്, അത് ഒരു ന്യൂറോളജിസ്റ്റിന് തിരിച്ചറിയാൻ കഴിയും. ഇത്തരം ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്ന തലച്ചോറിന്റെ ഒരു ഭാഗത്ത് ഒരു തകരാറുണ്ടെന്നുള്ളതാണ്. അത് ആഴ്ചകളോ മാസങ്ങളോ കൊണ്ടുള്ളതാണെങ്കിൽ അതൊരു മുഴയാകാനുള്ള സാധ്യത ഏറെയാണ്. ഇത് കണ്ടെത്തിയതിനു ശേഷം അടുത്തതായിട്ട് വേണ്ടത് MRI സ്കാനാണ്. CT സ്കാനിനേക്കാൾ ഏറെ ഏത് തരം മുഴയാണെന്നുള്ളത് നമുക്ക് കൂടുതൽ അറിവ് കിട്ടുന്നത് MRI സ്കാൻ, പ്രത്യേകിച്ചും കോൺട്രാസ്റ്റ് MRI സ്കാനിലൂടെയാണ്. അതിന് തന്നെയും പലതരമുണ്ട്. നമ്മുടെ MR സ്പെക്ട്രോസ്കോപ്പി, പെർഫ്യൂഷൻ, അങ്ങനെ പലതരം സ്റ്റഡീസ് കൂടെ കിട്ടുമ്പോൾ നമുക്കതിന്റെ ആ ഒരു നേച്ചർ, ഏത് തരത്തിലുള്ളതാണ്, അത് എത്ര പെട്ടെന്ന് പടരും, അത് ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് ബാധിച്ചിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് അറിയാൻ കഴിയും. അതുകൂടാതെ ഇപ്പോൾ PET സ്കാൻ, ഫങ്ഷണൽ MRI അങ്ങനെയുള്ള പലതരം പരിശോധനകളും സ്കാനിംഗ് രീതികളും നമുക്ക് ട്യൂമറിനെ കുറിച്ച് അറിയാനുണ്ട്. അത് കൂടാതെ ഏത് തരം കോശങ്ങളാണെന്നുള്ളത് അറിയുന്നത് തുടർന്നുള്ള ചികിത്സയെ പല രീതിയിലും അത് നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ്. അത് സർജറിയുടെ സമയത്ത് എടുക്കുന്ന കോശങ്ങളടുത്തുള്ള ബയോപ്സി പരിശോധന, അല്ലെങ്കിൽ സ്റ്റീരിയോടാക്റ്റിക് ബയോപ്സിയിലൂടെയും ഈ കോശങ്ങളുടെ മൈക്രോസ്കോപ്പിക് പരിശോധനകളും നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ തരം ഏതാണെന്നുള്ള അറിയാൻ സഹായിക്കും.
1: മാഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതിയെ കുറിച്ചൊന്ന് പറയാമോ?
0: ഈ രോഗത്തിന്റെ ചികിത്സാ രീതി എന്തെന്നുള്ളത് പ്രധാനമായിട്ടും ഏത് തരമാണ്, അതിനെത്ര വലിപ്പമുണ്ട്, അതെത്ര എണ്ണമുണ്ട്, തലച്ചോറിന്റെ ഏത് ഭാഗത്താണ്, ഇവ ഏറ്റവും പ്രധാനമാണ് ഈ ചികിത്സാ രീതി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ. മറ്റൊന്ന് രോഗിയുടെ പ്രായം, അതുപോലെ രോഗിയുടെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യസ്ഥിതി. വളരെ പ്രായമേറി ഒരാൾ ഒരുപാട് അസുഖങ്ങളായിട്ട് കിടപ്പായ ഒരാൾക്ക് വളരെ അഗ്രസീവായിട്ടുള്ള വളരെ തീവ്രമായ ചികിത്സകളിലേക്ക് ഒരുപക്ഷെ പോകേണ്ട എന്നുള്ളത് ഫാമിലിയുമായിട്ട് തീരുമാനിച്ച് ചിലപ്പോൾ തീരുമാനിച്ചിരിക്കാം, ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിരിക്കാം. അല്ലാതെ പ്രധാനമായിട്ടുള്ള ചികിത്സ മെയിൻലി സർജറിയാണ്. അതൊരു ന്യൂറോ സർജനാണ് ഈ ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സ ചെയ്യുക. അപ്പോൾ ഒരു മാറ്റേണ്ട ഒരു മുഴയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അളവിൽ അതിന്റെ ചുറ്റളവ് നിന്ന് ക്യാൻസറസ് സെൽസ് എല്ലാം മാറ്റുന്ന രീതിയിലുള്ള സർജിക്കലി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും അതിന്റെ ആദ്യത്തെ പടി. രണ്ടാമതായിട്ട് കീമോതെറാപ്പി ചിലതരം ബ്രെയിൻ ട്യൂമേഴ്സിൽ ഉപയോഗിക്കാറുണ്ട്. അതായത് ടെമസോളമൈഡ്, അതും അല്ലെങ്കിൽ ചിലതരം ജീൻസ്, ഈ നമ്മുടെ ഈ ഗ്ലയൽ സെൽസിലുള്ള ജീനുകളെ നിയന്ത്രിക്കുന്ന ചിലതരം തെറാപ്പിയും ഇപ്പോൾ ലഭ്യമാണ്. മറ്റൊന്ന് റേഡിയേഷനാണ്. കൃത്യമായിട്ട് ഈ ബ്രെയിൻ ട്യൂമർ ഉള്ള സ്ഥാനത്തേക്ക്, ആ സ്ഥലത്തേക്ക് മാത്രമുള്ള റേഡിയേഷൻ, അല്ലെങ്കിൽ ഗാമ നൈഫ് സർജറി, റേഡിയേഷൻ ഉപയോഗിച്ച് ആ ഭാഗത്തെ മാത്രം കോശങ്ങളെ കരിച്ചു കളയുന്ന റേഡിയോതെറാപ്പി, അത്തരം ചികിത്സകളും നമുക്ക് ഈ ബ്രെയിൻ ട്യൂമറിന് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ മറ്റു ചില രോഗലക്ഷണങ്ങൾ, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള കോർട്ടിക്കോസ്റ്റിറോയിഡ് തുടങ്ങിയ മരുന്നുകൾ, ജെന്നിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ ജെന്നി കുറയ്ക്കാനുള്ള മരുന്നുകൾ എന്നിവയും ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതുകൂടാതെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇമ്യൂണോതെറാപ്പി തുടങ്ങിയവയും ഇപ്പോൾ

0: വർഷം USA യിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്.
1: മാഡം, അതുപോലെ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ്, ഒരിക്കൽ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വീണ്ടും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ?
0: ചിലപ്പോഴെങ്കിലും ഒരു തവണ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരാളിൽ, പ്രത്യേകിച്ചും ഈ തീവ്രമായിട്ടുള്ള ടൈപ്പ്, പ്രത്യേകിച്ച് ഗ്രേഡ് ഫോറിലേക്കൊക്കെ പോയിട്ടുള്ള തരം ഗ്ലയൽ ട്യൂമേഴ്സ് വീണ്ടും വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ പാരമ്പര്യമായിട്ട് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതും വീണ്ടും വരാനുള്ള ചാൻസ് ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ട്യൂമർ കണ്ടെത്തി അതിന് ചികിത്സ കഴിഞ്ഞാലും കൃത്യമായി ഡോക്ടറുടെ ഫോളോ അപ്പിൽ ഇരിക്കേണ്ടതും, പുതിയ ലക്ഷണങ്ങൾ വരുന്നുണ്ടോ, പുതിയ തരം തലവേദന വരുന്നുണ്ടോ, ഇവയെല്ലാം ശ്രദ്ധിക്കുകയും എത്രയും നേരത്തെ അതിന് ഡോക്ടറുടെ സേവനം.
1: ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതിയെക്കുറിച്ചും ഇതുവരെ വിശദീകരിച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം

0: ബയോമാസ് വീണ്ടും വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ പാരമ്പര്യമായിട്ട് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതും വീണ്ടും വരാനുള്ള ചാൻസ് ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ട്യൂമർ കണ്ടെത്തി അതിന്റെ ചികിത്സ കഴിഞ്ഞാലും കൃത്യമായി ഡോക്ടറുടെ ഫോളോ അപ്പിൽ ഇരിക്കേണ്ടതും പുതിയ ലക്ഷണങ്ങൾ വരുന്നുണ്ടോ, പുതിയ തരം തലവേദനകൾ വരുന്നുണ്ടോ, ഇവയെല്ലാം ശ്രദ്ധിക്കുകയും എത്രയും നേരത്തെ അതിന് ഡോക്ടറുടെ സേവനം തേടേണ്ടതും.
1: ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതിയെക്കുറിച്ചും ഇതുവരെ വിശദീകരിച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 15 സെക്കൻഡും. FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. സർക്കിട്ട് എന്ന പടത്തിൽ ഗോവിന്ദ് വസന്ത ഈണം നൽകി പാടിയ ഗാനം. ഗാനമെഴുതിയത് അൻവർ അലി.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും ഉച്ചയ്ക്ക് ഒരു മണിക്കുള്ള ഗാനോത്സവത്തിൽ കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റും 27 സെക്കൻഡും. സേവന വാർത്തകൾ. സാംസ്കാരിക വകുപ്പും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന സൗജന്യ കലാപരിശീലനത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. പ്രായഭേദമന്യേ കഥകളി, ചണ്ട, കൂടിയാട്ടം, ചിത്രരചന, കഥകളി വേഷം, കഥകളി സംഗീതം, ശാസ്ത്രീയ സംഗീതം എന്നീ കലാരൂപങ്ങളിൽ പരിശീലനം നേടാം. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള വിവിധ സെന്ററുകളിലാണ് ക്ലാസുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ 8547529464, 85 47 52 94 64. കളമശ്ശേരി റോട്ടറി ക്ലബിൻ്റെയും എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ കൃത്രിമ കൈ വിതരണ ക്യാമ്പ് ഈ മാസം 30-ന് കാക്കനാട് പ്രിയദർശിനി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ രാവിലെ 10:15 മുതൽ നടത്തും. L4 കൃത്രിമ കൈവയ്ക്കുവാൻ കൈമുട്ടിന് താഴെ കുറഞ്ഞത് 4 ഇഞ്ച് നീളം വേണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുക 9645754442, 9645754442. കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് സർട്ടിഫിക്കറ്റോടുകൂടി 1 വർഷം 6 മാസം 3 മാസം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ് കോഴ്സുകളിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് SSLC +2 ഡിഗ്രി പാസ്സായവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് 7994926081 എന്ന നമ്പറിൽ വിളിക്കുക. 7994926081. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല 2026 പത്മവിഭൂഷൺ ഡോക്ടർ MS വല്യത്താൻ സ്മാരക പ്രഭാഷണത്തിനായി നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രഭാഷകന് ഡോക്ടർ വല്യത്താൻ സ്മാരക മെഡലും പ്രശസ്തി പത്രവും 1,00,000 രൂപയുടെ പാരിതോഷികവും ലഭിക്കും. ഇമെയിൽ മുഖേന നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 31 മാസം 31 ഹാർഡ് കോപ്പികൾ August 7 സർവകലാശാലയിൽ ലഭിക്കണം. അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതിയിൽ 70 വയസ്സ് കവിയാൻ പാടില്ല. കൂടുതൽ വിവരങ്ങൾക്കും നാമനിർദ്ദേശ ഫോമിനും www.kuhs.ac.in സന്ദർശിക്കുക. www.kuhs.ac.in.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: സാക്ഷരതാ മിഷന്റെ 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്കും 4-ാം തരം 7-ാം തരം തുല്യതാ കോഴ്സുകളിലേക്കും

0: നടത്താനുള്ള പുതിയ ബാച്ച് രജിസ്ട്രേഷൻ പിഴയില്ലാതെ ഈ മാസം 15 വരെ നീട്ടി. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിലാണ് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് നടക്കുന്നത്. നഗരസഭകളിലും പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രേരക്മാർ മുഖേനയോ നേരിട്ടോ തുല്യതാ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ നടത്താം. അഡ്മിഷൻ സംബന്ധിച്ച് വിശദവിവരങ്ങൾ, പ്രോസ്പെക്ടസ്, കോഴ്സ് കലണ്ടർ, അപേക്ഷാ ഫോം, ചെല്ലാൻ തുടങ്ങിയവ സാക്ഷരതാ മിഷന്റെ www.literacymission.in ലഭിക്കും. www.literacymission ഫോൺ നമ്പർ 9539509374, 9539509374. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള കോട്ടയം കുറിച്ചി മോഡൽ റെസിഡൻഷ്യൽ ITI ഫുൾ ടൈം സ്വീപ്പറുടെ ഒഴിവിലേക്ക് 7 ക്ലാസ് വിജയിച്ച 35-നും 55-നും ഇടയിൽ പ്രായമുള്ള വൈകല്യങ്ങളില്ലാത്ത പുരുഷന്മാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 9809111010 ഈ നമ്പറിൽ വിളിക്കുക, കൂടുതൽ വിവരങ്ങൾ അറിയാം. 9809111010 നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 95 രൂപ കുറഞ്ഞ് 13,905 രൂപ നിരക്കിലും, പവന് 111,240 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 44 സെക്കൻഡും. ചിത്രമഞ്ജരി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

വേട്ടയക്കാരൻ എന്ന ചിത്രത്തിൽ കൃഷ്, വിനോദ് കനകരത്നം, ബി ബൊണക്കില, സുചിത്ര എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. രചന വിവേക, സംഗീതം വിജയ് ആന്റണി. ഇനി അർജിത് സിംഗ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ലവ് ആജ്കൽ, ഇർഷാദ് കാമലിന്റെ വരികൾക്ക് പ്രീതം ഈണം പകർന്നത്.

നാം മുത്തുകുമാറിന്റെ വരികൾക്ക് സത്യ ഈണം പകർന്ന ഗാനം മധുശ്രീ പാടിയത്. ചിത്രം എങ്കേയും എപ്പോതും.

ഏജന്റ് വിനോദ്, ഈ ചിത്രത്തിൽ അർജിത് സിംഗ്, അതിഥി സിംഗ് ശർമ്മ എന്നിവർ പാടിയത്. ഗാനരചന അമിതാഭ് ഭട്ടാചാര്യ, സംഗീതം പ്രീതം.

അമിതാഭ് ഭട്ടാചാര്യയുടെ വരികൾക്ക് ശങ്കർ എഹസാൻ ലോയ് ഈണം പകർന്ന് അർജിത് സിംഗും ചിന്മയും പാടിയത് ചിത്രം ടു സ്റ്റേറ്റ്സ്.

ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ചിത്രമഞ്ജരി സമാപിച്ചു. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ കൊച്ചി ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ഡോക്ടർ

0: അജിത് ഏവൂരേത്ത് അവതരിപ്പിക്കുന്ന പ്രഭാഷണം ഇന്ന് വൈകുന്നേരം 6 മണിക്ക്. തുടർന്ന് കാവ്യനർത്തകി.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി FM വാർത്തകൾ.
1: അതിർത്തി സുരക്ഷാ സേനയും ബംഗ്ലാദേശ് അതിർത്തി ഗാർഡും തമ്മിലെ 4 ദിവസത്തെ ഡയറക്ടർ ജനറൽ തല ചർച്ചകൾ ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വ്യാഴാഴ്ച വരെ തുടരുന്ന യോഗത്തിൽ നിയമവിരുദ്ധ കുടിയേറ്റവും കള്ളക്കടത്തും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണങ്ങളും ചർച്ചാവിഷയമായേക്കും. പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് സമാപനം. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കഴിഞ്ഞ വ്യാഴാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ബജറ്റിന് മുന്നോടിയായി മുഖ്യമന്ത്രി VD സതീശൻ വിവിധ സംഘടനകളുമായി ചർച്ച നടത്തും. രാവിലെ മുതൽ ഉച്ചവരെ വ്യാപാരികൾ, തൊഴിലാളി സംഘടനകൾ, ബജറ്റ് തയ്യാറാക്കുന്ന സംഘം, വകുപ്പ് മേധാവികൾ എന്നിവരുമായി വെവ്വേറെ ചർച്ചകളാണ് മുഖ്യമന്ത്രി നടത്തുക. തെക്കൻ ഫിലിപ്പീൻസിലെ മിൻഡാനോവോ മേഖലയിൽ ശക്തമായ ഭൂചലനത്തെ തുടർന്ന് ജപ്പാനിലെ പസഫിക് തീരങ്ങളിൽ ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയുടെ സുനാമി മുന്നറിയിപ്പ്. രാവിലെയാണ് റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അരുവിക്കര ഡാമിന്റെ 4 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി അറിയിച്ചു. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് അഭിവാദ്യം സ്വീകരിച്ചു. 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. സ്വർണവില പവന് 760 രൂപ കുറഞ്ഞ് 111,240 13,905 രൂപയാണ് ഗ്രാം വില. മുള്ളൻപൂരിൽ ഇന്ത്യക്കെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 3ാം ദിനം അഫ്ഗാനിസ്ഥാൻ ബാറ്റിംഗ് പുനരാരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 6 വിക്കറ്റിന് 135 റൺസ് എന്ന നിലയിലാണ്.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 1 മിനിറ്റും 45 സെക്കൻഡും. ഇപ്പോൾ

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സംരംഭകയായ രാജി രാജേന്ദ്രനാണ്. നമസ്കാരം രാജി.
1: നമസ്കാരം.
0: രാജി ഒരു മെൻസ് ഹോസ്റ്റല് നടത്തുവാണ് അല്ലേ?
1: അതെ.
0: അപ്പൊ രാജി ചെയ്യുന്നത് അതാണ്, ആളുകളെ താമസിപ്പിച്ച് അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെയാണ്
1: ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: അപ്പൊ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത് എന്നാണ്?
1: 2018 ഞാനത് തുടങ്ങിയത്, ഓഗസ്റ്റ് മാസത്തിൽ.
0: ആ ശരി. അപ്പൊ ഒരു മെൻസ് ഹോസ്റ്റൽ തുടങ്ങാം എന്ന് എങ്ങനെയാണ് രാജിക്ക് ഒരു ഐഡിയ വന്നത്?
1: എന്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി പരാജയങ്ങൾ സംഭവിച്ചു,
0: ബുദ്ധിമുട്ടുകൾ.
1: നമ്മൾ പൈസകള് നമുക്ക് ആവശ്യത്തിൽ കവിഞ്ഞ് പൈസകള് നമ്മുടെ കൈവശം ഉണ്ടായിരുന്നു. അപ്പൊ അതുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പലരും നമ്മളെ സമീപിച്ചു. നമ്മൾ വായ്പയായിട്ട് അവരെ വിശ്വസിച്ചു കൊടുത്തു, ലാസ്റ്റിൽ അവര് തന്നില്ല. അങ്ങനെ നമുക്ക് ഒത്തിരി കടങ്ങളിലേക്ക് നമ്മൾ വന്ന് നമ്മുടെ വീട് വരെ വിൽക്കേണ്ട സാഹചര്യം വന്നു. എന്റെ ഹസ്ബൻഡിന് അങ്കി സുഖമില്ലാത്തതാ, ഒരു പുറത്തുപോയി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. അപ്പം മരുന്നിനും ഈ പൈസ കിട്ടാതെ വന്നപ്പം നമുക്ക് മരുന്നിനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായി. അതിനിടയ്ക്കാണ് മോളെ കല്യാണം നടത്തിയത്. കല്യാണം നടത്തി 19-ാമത്തെ വയസ്സിൽ മോളെ പറഞ്ഞു വിട്ടു. ഞങ്ങൾ അവിടെ താമസിച്ചു, മോനപ്പം പ്ലസ് ടു കഴിഞ്ഞു.
0: അപ്പോൾ ഇത്ര ചെറുപ്പത്തിലെ മകളുടെ കല്യാണം നടത്താനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയാണ്?

0: അച്ഛന് സുഖമില്ലാതിരിക്കുക.
1: എത്രയും
0: വേഗം
1: മകളെ
0: കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് കെട്ടിച്ചത്. അപ്പം മോടെ ബാധ്യത കഴിഞ്ഞു. അപ്പം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് കുറച്ച് ബാധ്യതയും കൂടെ ഞങ്ങൾക്കായി. ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ കല്യാണം നടത്തി വിട്ടു. അതിനുശേഷം മോനെ BBA പഠിക്കണമെന്ന്, എറണാകുളത്ത് പഠിക്കണമെന്ന് ഒരേ ഒരു നിർബന്ധം. ഭാരതമാതായി കൊണ്ട് ചേർത്ത് അവനെ ഹോസ്റ്റലിൽ നിർത്തി. അപ്പം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനും അവന് തിരിച്ച് വീട്ടിൽ വരണം. വീട്ടിൽ വരണമെന്ന് പറഞ്ഞാൽ അവൻ മാറി നിന്നിട്ടില്ല നേരത്തെ. അപ്പൊ ആദ്യത്തെ ആ ഒരു ഇൻട്രസ്റ്റിന് ഇപ്പം വന്ന് ചേർന്നതാ. അപ്പം 2 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ചെലവായി ഇവിടെ ഇവിടെ കൊണ്ട് ചേർത്തപ്പോൾ.
1: രാജേ എവിടെയാ താമസിച്ചിരുന്നത്?
0: ഞാൻ ചെങ്ങന്നൂര്. ഹോസ്റ്റലിൽ കൊണ്ട് നിർത്തി. നിർത്തി കഴിഞ്ഞപ്പം നമ്മൾ ആകപ്പാടെ കടത്തിന്റെ നടുവിലാണ് നിൽക്കുന്നത്. നമുക്കിനി ആ വിൽക്കാനാകെ ഒരു വീട് മാത്രമേ ഉള്ളൂ. നല്ല സുഖ സൗകര്യത്തോടു കൂടി ഞാൻ ജീവിച്ചത്. അപ്പം നമുക്ക് ലാസ്റ്റ് വന്നപ്പോൾ വിൽക്കാൻ ഒരു വീട് മാത്രമേ ഉള്ളൂ. കാരണം കൊടുക്കാനുള്ള പലരും നമ്മളോട് വന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര ദണ്ണമായിപ്പോയി. കാരണം സുഖമില്ലാതിരിക്കുന്ന തന്നില്ല. അപ്പം ഈ എൻ്റെ അനിയത്തി അനിയനെ ഇവരൊക്കെ ഞങ്ങളുടെ കുറെ കാശ് തന്നു. നമ്മൾ കൊടുത്തു, അവർക്ക് ന്യായമായിട്ടുള്ള ഒരു ഇത് കിട്ടി. അപ്പോഴും ഞാൻ വിചാരിച്ച തന്നെ ചേട്ടന് മരുന്നിനുള്ള പൈസ ആകുമല്ലോ എന്ന് കരുതിയാണ് നമ്മളത് ചെയ്തത്. പക്ഷെ എല്ലാവരും നമ്മുടെ നേരെ തിരിഞ്ഞപ്പം നമുക്ക് നിൽക്കാൻ പറ്റാതായി. ലാസ്റ്റ് ഞങ്ങൾ ആ വീട് വിൽക്കേണ്ടതായിട്ട് വന്നു, കടം വീട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ മോനോട് ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ ചോദിച്ചു വീട് വിറ്റിട്ടെന്ന് ഞങ്ങളോട് അങ്ങ് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു വരാൻ പറഞ്ഞു.
1: ശരി.
0: അവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്യണം? എന്നിട്ട് നാട്ടിൽ പല ജോലികളും ഞാൻ അന്വേഷിച്ചു. പക്ഷെ നല്ല സൗകര്യത്തിൽ ജീവിച്ച ഞാനൊരു ചെറിയ ജോലിയിലേക്ക് പോകുമ്പോൾ ആൾക്കാർ പലതും പറയും. അപ്പം ആ ഒരു കാരണത്താൽ എനിക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കാൻ പറ്റാതായി. അപ്പം എറണാകുളത്ത് വന്ന് എന്ത് ജോലിയും, വീടുകളിലാണെങ്കിലും ഞാൻ പോയി ജോലി ചെയ്ത് എനിക്ക് മറ്റൊരാളുടെ മുന്നിലും കൈനീട്ടരുത്, സ്വന്തം അധ്വാനത്തിൻ്റെ ഇതിലായിട്ട് എനിക്ക് പോകണം എന്നൊരു ഒരേ ഒരു വാശി.
1: ചികിത്സയും
0: നടക്കുന്നുണ്ട്. ഒരു അദ്ദേഹത്തിന് ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ആദ്യം ഷുഗർ ആയിരുന്നു, പിന്നെ അത് ഹാർട്ടിന്റെ പ്രോബ്ലമായി. കിഡ്നി സംബന്ധമായിട്ടുള്ള മരുന്നുകൾ കഴിച്ച് അപ്പൊ ഞാൻ എന്റെ ഭർത്താവിനെ ജീവന തുല്യ സ്നേഹിച്ചു. കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ ഞാൻ നോക്കിയത്. മരണം വരെ ഒന്നിനും ഒരു ബുദ്ധിമുട്ട് വരുത്തിയിട്ടില്ല. ഞാൻ മോനെ ഹോസ്റ്റലിൽ വിട്ട പുള്ളിക്കാരനെ വിളിച്ച് ചോദിച്ചു. ഞങ്ങൾ അവിടോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടെ ഒരു വീട് റെന്റിന് എടുത്തു തരാമോ എന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞ് തരാം. അപ്പം എന്നോട് ചോദിച്ചു എങ്ങനെ റെന്റ് കൊടുക്കും? ഞാൻ പറഞ്ഞു എനിക്ക് കുക്കിംഗ് ഒക്കെ അറിയാം, അപ്പം കുക്ക് ചെയ്ത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ 100 പേരെ അടങ്ങുന്ന ഒരു ഹോസ്റ്റല് നടത്തുക, ജെന്റ്സ് ഹോസ്റ്റല്, മോനെ താമസിപ്പിച്ചിരിക്കുന്നിടത്ത്. അപ്പം മോന്റെ ഒരു കൂട്ടുകാരൻ പയ്യനും ഞങ്ങളുടെ കൂടെ വരാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഒരു മാസം അയാളുടെ ഹോസ്റ്റലിലായിരുന്നു ഈ മക്കള് രണ്ടും. 7500 രൂപയ്ക്ക് ഞങ്ങൾക്കൊരു വീടെടുത്തു തന്നു പുള്ളിക്കാരന്. ആ ഹോസ്റ്റലിന്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങളെ താമസിപ്പിച്ചു. ഇപ്പൊ പുള്ളിക്കാരന്റെ ധാരണ ഞാൻ വലിയ പാചകമൊക്കെ അറിയാവുന്ന ആളാണ്. പക്ഷെ ഞാൻ ഇത്രയും ചിന്തിച്ചില്ല. ഞാൻ ചിന്തിച്ചത് ഞാൻ എന്റെ വീട്ടിൽ 2 പേർക്കല്ലേ 3 പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന എന്റെ പതിവ്. അതും കൊടുക്കുന്ന ആഹാരം നല്ല രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് 100 പേർക്കൊക്കെ വെക്കാൻ എനിക്കറിയത്തില്ല. ഞങ്ങൾ താമസിച്ചതിന്റെ പിറ്റേ ദിവസം പുള്ളിക്കാരൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു നാളെ 1:30 ആകുമ്പം വരണം ജോലി ചെയ്യാനായിട്ട്. അപ്പം ഞാൻ 2 കൽപ്പിച്ച് രാത്രി 2:30 എണീറ്റ് 2:30, അത് വീടിൻ്റെ ഒരു മതിലിൻ്റെ അപ്പുറത്ത് നമുക്ക് വീട്ടിൽ നിന്നാ കാണാം. ഇവിടെ ഒരു വലിയ ഷെഡ് കെട്ടി അവിടെ കുക്കിങ് ഈ 100 പേർക്ക് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെന്നു, എനിക്കെന്തോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പുള്ളിക്കാരൻ ചെയ്യുന്നതനുസരിച്ച് ഞാൻ പാത്രങ്ങൾ കഴുകി കൊടുത്തു, കട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനൊക്കെ കുറച്ചൊക്കെ ചെയ്താൽ മതിയാകത്തില്ലല്ലോ. അങ്ങനൊക്കെ നിന്നു. പതിവ് പോലെ പല ദിവസങ്ങളും എല്ലാ ദിവസവും ഞാൻ പോകും. പകല് 11 മണി വരെ പണി ചെയ്യണം.
1: ഇപ്പൊ ഫുഡൊക്കെ
0: 11 മണി വരെ ഫുഡൊക്കെ അവിടെ നിന്ന് എടുത്തോളാം പറഞ്ഞു. പക്ഷെ നമുക്കത് കഴിക്കാൻ പറ്റത്തില്ല, ഹോസ്റ്റൽ ഫുഡാ, കഴിക്കാൻ പറ്റത്തില്ലത്. അപ്പൊ മോനും ഒന്നും ആഹാരം വേണ്ട. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിച്ച് എങ്ങനെയായി പോട്ടെന്നും കണ്ട് ഞാൻ കടിച്ചു പിടിച്ച് നിന്നു. കാരണം എന്റെ കൂടെ എന്റെ അമ്മയുണ്ട്, പ്രായമായ ഒരമ്മ, വയ്യാത്തൊരു ചേട്ടന്, ഈ മോനെ 3 പേരെയും കൊണ്ടാണ് ഞാൻ വന്ന്. എന്റെ കയ്യിൽ 1 രൂപ എടുക്കാനില്ല. ചെങ്ങന്നൂന്ന് എറണാകുളത്ത് വരുമ്പോൾ എന്റെ ബന്ധുക്കളെല്ലാം എന്നോട് പറഞ്ഞു പോകണ്ട പോകണ്ട ഞങ്ങളുടെ കൂടെ താമസിക്കുക. പക്ഷെ എനിക്ക് അന്നേരവും മറ്റൊരാളിനെ ബുദ്ധിമുട്ടിപ്പിക്കരുത്, സ്വന്തമായിട്ട് അധ്വാനിച്ച് മുന്നോട്ട് പോകണം എന്നൊറ്റ വാശിയുള്ളായിരുന്നു. കാരണം എന്റെ മനസ്സിൽ പലതും പറഞ്ഞ് നോവിച്ചവരുടെ വാക്കുകൾ എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ആ ഒരൊറ്റ വാശിയല്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. വീടും നഷ്ടപ്പെട്ടു, എല്ലാം പോയി. അവിടെ നിന്ന് 2 മാസത്തോളം പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ ജോലി ചെയ്തു. ചെയ്തതിന് ശേഷം 1 രൂപ എനിക്ക് തന്നില്ല. അവിടെ നിന്ന് ആ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, അയക്ക് 1-2 ഹോസ്റ്റലുണ്ട്, എന്നോട് പറഞ്ഞു ഒരു ഹോസ്റ്റലിൽ തരാം, 5 ലക്ഷം രൂപ കൊടുക്കണം. 2 ലക്ഷം രൂപ താ, പിന്നെ പതുക്കെ തന്നാൽ മതി. അപ്പം ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഈ എറണാകുളത്ത് അറിയാൻ വയ്യാത്ത ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഇങ്ങനൊരു ഇത് കേട്ടപ്പം ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അപ്പം ഞാൻ ചോദിച്ചു ഓണറുമായിട്ട് നമുക്ക് ബന്ധപ്പെടണ്ടേ? അപ്പം ആ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു,

ഇതിന്റെ എല്ലാം ഓണർ ഞാൻ തന്നെ, ഓണർ ഞാൻ തന്നെ, നിങ്ങളൊന്നും അറിയണ്ട. അവിടെ കയറിക്കോ. അവിടെ രണ്ട് പാചകക്കാരും ഉണ്ടായിരുന്നു, ഒരു ഭാര്യയും ഭർത്താവും. നിങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി, പിള്ളേരുടെ നിന്ന് പൈസ വാങ്ങുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. ഒരു ഹോസ്റ്റൽ എന്തവാ, എങ്ങനെ അത് കൊണ്ടുപോകണം, എന്തവാന്നൊന്നും എനിക്കറിയത്തില്ല. രണ്ടും കൽപ്പിച്ച് ഞാൻ അവിടെ കയറി. രണ്ട് ജോലിക്കാരും ഉണ്ട്, അവർ പാചകങ്ങൾ ചെയ്യുക, എൻ്റെ റെൻറ്റ് കൊണ്ടുതരുക. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ, ആദ്യം ഒരാൾ 5000 രൂപ വന്നപ്പം ഞാൻ ഓർത്ത്, ദൈവമേ എന്ത് കാര്യമായി, ഞങ്ങൾ ചായ കുടിച്ചിട്ട് എത്ര ദിവസമായി, ഞങ്ങൾക്ക് ഒരു കവർ പാല് മേടിക്കാനുള്ള പൈസ കയ്യിലുണ്ടല്ലോ എന്ന് ഭയങ്കരമായിട്ട് മനസ്സിന് ഒരാശ്വാസമായിരുന്നു. അത് കഴിഞ്ഞ് ഇയാള് കുറേ നാൾ കഴിഞ്ഞപ്പോൾ, ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്നോട് ബാക്കി പൈസയും കൂടെ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ 2 ലക്ഷം രൂപ കൊടുത്തത് എൻ്റെ അനിയത്തിയെ ഞാൻ വിളിച്ചു. എവിടുന്നേലും 2 ലക്ഷം രൂപ മേടിച്ചതാ, ഞാൻ ന്യായമായിട്ട് എന്തോന്ന് വെച്ചാൽ ചെയ്യാം, ഞാനല്ലേ ഹോസ്റ്റൽ നടത്തുന്നത്. പുള്ളിക്കാരി അത് പ്രതീക്ഷിച്ച് എനിക്ക് തന്നു. അപ്പം ഞാൻ ഐഡിയ കൊടുത്തു. പക്ഷേ ഈ എറണാകുളത്ത് വന്നിട്ട് എനിക്കൊരു കട പരിചയമില്ല, ഒരു മനുഷ്യരെ പരിചയമില്ല, ഒരു ഹോസ്റ്റൽ എന്തോന്നറിയത്തില്ല, ഒരു വ്യക്തികളില്ല. ഞാനും അമ്മയും ചേട്ടനും മോനും, ആകെ അറിയാവുന്ന ആ പുള്ളിക്കാരനെ മാത്രം. അവിടെ നിന്ന് ആ 2 ലക്ഷം മേടിച്ചു കഴിഞ്ഞ് ഒരു എന്നോട് പറഞ്ഞു, 2.5 കൂടെ തരണമെന്ന് പറഞ്ഞു. അതും ഞാൻ സംഘടിപ്പിച്ചു കൊടുത്തു. അപ്പം ഞാൻ ഓർത്ത്, കാര്യങ്ങൾ നമ്മുടെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, നമ്മളറിയാൻ വയ്യാത്ത ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഒരു സ്ഥാപനം നമുക്ക് ചെയ്യാനായിട്ട് തന്നല്ലോ എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. അന്നേരം ഞാൻ ചേട്ടനോടും മോനോടും എല്ലാ കാര്യവും പറഞ്ഞിട്ട് ഈ പൈസ കൊടുക്കുന്നത്, അമ്മയുണ്ട്. അപ്പം അയാൾ എല്ലാം, ഞങ്ങൾ ഇത്രയും പേരും കൂടി ഇരിക്കുമ്പോഴാണ് പുള്ളിക്കാരൻ വീട്ടിൽ വന്ന് ഇതെല്ലാം ഞങ്ങളോട് പറഞ്ഞ് ചേട്ടനെ കൊണ്ടാണ് പൈസ കുടിപ്പിച്ചത്. 2018 ലാസ്റ്റ് ആയപ്പോഴത്തേന് ചേട്ടൻ ഭയങ്കരമായിട്ട് രോഗാവസ്ഥയിലായി, ഒരു രൂപ കയ്യിലെടുക്കാനില്ല. അതിനിടയ്ക്ക് ഞാൻ ഇയാളോട്, ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, പലപ്പോഴും ഞാൻ പൈസ ചോദിച്ചു, ചേട്ടന് മരുന്ന് മേടിക്കാനായി, എനിക്ക് പൈസ തരണം, തന്നിട്ടില്ല ഈ ഹോസ്റ്റൽ എടുക്കുന്നതിന് മുന്നേ. അപ്പം ഞാൻ വാടക കൊടുത്തിരുന്ന എൻ്റെ കൂടെ ഒരു പയ്യനുണ്ടെന്ന് പറഞ്ഞല്ലേ മോൻ്റെ, അവൻ 4500 രൂപ തരും. ഞാനന്ന് വീട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ കയ്യിൽ 1 രൂപയില്ല, പക്ഷെ ഒരു മാല ഉണ്ടായിരുന്നത് പണയം വെച്ച് 30000 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ അതേലെ ബാക്കിയും കൂടി ഇട്ടാണ് ഞാൻ വാടക കൊടുക്കുന്നത്, കൊടുത്തിട്ട് ഫുഡ് അവിടെ നിന്ന് എടുക്കുക. അങ്ങനെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഇയാള് നടത്താൻ ഒരു ഹോസ്റ്റല് തന്നപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ ഈ ജോലിക്കാർ പോയി, 60 പിള്ളേരും ഉണ്ട്. എന്ത് ചെയ്യണോ എങ്ങനെ ചെയ്യണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എൻ്റെ അമ്മയുണ്ട്, വേറെ ആരുമില്ല. അപ്പം ഈ ചേട്ടനെ നാട്ടിലെ അമ്പലത്തിൽ ഉത്സവമാണെന്നും പറഞ്ഞ് എല്ലാ വർഷവും ഉത്സവം കൂടുന്ന ഉത്സവം കാണാൻ പോയി. മോനും ആ കൂട്ടത്തിൽ പോയി. അപ്പം ഞാനും അമ്മയും തന്നെ ഉള്ളൂ. അപ്പം ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് 1.5 കിലോമീറ്റർ അകലെയായി ഈ ഹോസ്റ്റല്. അപ്പം ഞാനും അമ്മയും അന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ എടുത്ത് ആ ഹോസ്റ്റലിൽ വന്ന് ഒരു റൂമിനകത്ത് ഞാനും അമ്മയും കൂടെ താമസിച്ചു. ഈ ജോലിക്കാർ താമസിച്ച ആ റൂമിൽ ഇവരങ്ങ് പോയി. ഈ 60 പേർക്കും രാവിലെ ഞാൻ എണ്ണീറ്റ് 10 ഇഡലി ഉണ്ടാക്കുന്ന ഒരു ഇഡലിക്കുട്ടമുണ്ട്, അതിനകത്ത് ഞാൻ നേരം വെളുക്കുന്നത് വരെ നിന്ന് ഇഡലി ഉണ്ടാക്കി. അത്രയും പേർക്ക് ഇഡലി ഉണ്ടാക്കി, അതിൻ്റെ സാമ്പാറും. പിള്ളേർ കഴിച്ചോണ്ടേ പറഞ്ഞു, ചേച്ചി ഇനിയും പോകരുത്, നല്ല സാമ്പാറും ഇഡലി, ഞങ്ങൾ എത്ര നാൾ കൂടിയാണ് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിച്ചത്, ചേച്ചി പോകരുത്, ചേച്ചി ഇവിടെ നിൽക്കണം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഉറക്കവും ഊണുമില്ലാതെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാവർക്കും ഫുഡുണ്ടാക്കി. സാധനങ്ങൾ ഞാൻ തന്നെ പോയി വാങ്ങും. ഒരു 2-വീലറുണ്ട്, ചെങ്ങന്നൂരൊക്കെ ഇട്ട് ഓടിച്ചത് ഉള്ള ഒരു ശീലമേ ഉള്ളൂ. ഇവിടെ വന്ന് രണ്ടും കൽപ്പിച്ചതെടുത്ത് ഞാൻ ഇറങ്ങി. പച്ചക്കറി മേടിച്ചുകൊണ്ട് വരും, പിള്ളേരെ റെൻറ്റ് തരുമ്പോൾ പച്ചക്കറി മേടിച്ചുകൊണ്ട് വരും, ഉണ്ടാക്കും, കൊടുക്കും. അങ്ങനെ പോയി. ചേട്ടന് അസുഖം കൂടുതലായി, നാട്ടിൽ നിന്ന് തന്നെ വിളിച്ചു, ചെങ്ങന്നൂന്ന് വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് തീരെ വയ്യ, എന്നെ വന്ന് കൊണ്ടുപോകണം. അപ്പം ഞാൻ വീണ്ടും ആ ജോലിക്കാരെ സമീപിച്ചു, നിങ്ങൾ വന്നേ, ഞാൻ ചേട്ടനെ പോയി കൊണ്ടുവരട്ടെ, എനിക്ക് ഹോസ്റ്റലിൽ ഇട്ടിട്ട് പോകാനും പറ്റത്തില്ല. അവർ വന്നു, ഹോസ്റ്റലിൽ നിന്നു. ഞാനപ്പം അങ്ങ് ചെങ്ങന്നൂർ പോയി ചേട്ടനെ കാറെ കൊണ്ടുവന്നു. അതിനുശേഷം ഞാൻ ഹോസ്റ്റലിലോട്ട് പോയിട്ടില്ല. ആ 5.5 ലക്ഷം രൂപ എനിക്ക് തരാൻ കിടക്കുക. ചേട്ടന് മുഖമൊക്കെ അങ്ങ് നീര് വെച്ച്. ഞാൻ പിന്നെ ഹോസ്റ്റലിലോട്ട് പോയിട്ടില്ല. ഞാനറിയാതെ പുള്ളിക്കാരനെ ഹോസ്റ്റലിൽ വിറ്റു. വിറ്റിട്ട് എനിക്ക് 50000 രൂപ കൊണ്ടുത്തന്നു. ഞാൻ എന്നിട്ട് പറഞ്ഞു, ചേട്ടനെയും കൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട, എനിക്ക് യാതൊരു നിവൃത്തിയില്ല, ഞാൻ ആരോട് ചോദിക്കും, ഈ എറണാകുളത്ത് അറിയാവുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങൾ മാത്രമോ, എനിക്ക് ആ പൈസ തരണം. എന്നിട്ട് ലാസ്റ്റിൽ ആ പുള്ളിക്കാരൻ 50000 രൂപ കൊണ്ടുത്തന്നു. ഞാനൊന്നും മിണ്ടിയില്ല. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പം രാത്രി 2.5 ആയപ്പോൾ ചേട്ടന് നെഞ്ചിനകത്ത് വേദന കൂടി. ഈ ഞാൻ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് അവരെ വിളിച്ച് ഞാൻ ആംബുലൻസ് എല്ലാം വന്നു, ചേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് തന്നെ വെന്റിലേറ്റർ കയറ്റി മരിക്കുകയും ചെയ്തു. അപ്പോഴും എനിക്ക് ഒരേ ഒരു വാശി ഉണ്ടായിരുന്നു, എനിക്ക് വീടില്ല, പിന്നെ ബന്ധുക്കളുടെ വീടാണ്. അപ്പം ഞാൻ നിൽക്കുന്നിടത്ത് തന്നെ വേണം ഇത് അടക്കാൻ. നമുക്ക് സ്ഥലമില്ലെങ്കിലും പൊതു ശ്മശാനം ഉണ്ടല്ലോ. എൻ്റെ മോന്, ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെന്ന് വെന്റിലേറ്ററിൻ്റെ അവിടെ നിന്നപ്പോൾ ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ മോൻ എന്നോട് ഉറമിച്ച്, തളരരുത്, ഞാനുണ്ട് കൂടെ, തളരരുത് എന്ന് പറഞ്ഞ്. എല്ലാം കഴിഞ്ഞു, ഇവിടെ തന്നെ പൊതു ശ്മശാനത്തിൽ അടക്കി. അറിയിക്കേണ്ടവരെ അറിയിച്ച് എല്ലാവരും വന്നു.
അതിനുശേഷം ഒരു മാസത്തോളം ഞാൻ പിന്നെങ്ങും പോയില്ല. അപ്പം ഈ ഹോസ്റ്റലിൽ താമസിപ്പിച്ചപ്പം എനിക്ക് എടുത്ത് തന്ന ആളുടെ കൂടെ വേറൊരാളോടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരനോട് ഞാൻ

പറഞ്ഞു എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് എന്നെ കൊണ്ട് ജോലിക്കാരൊന്നും വേണ്ട, എന്നെ കൊണ്ട് നടത്തി കൊണ്ടുപോകാന്ന് ചെറിയൊരു ഹോസ്റ്റൽ എനിക്ക് എടുത്തു തരണം. അപ്പോൾ പലയിടത്തും പോയി അന്വേഷിച്ചു, നമ്മക്കൂടെ താമസിക്കാൻ പറ്റിയൊരു സ്ഥലമായിരിക്കണം. അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് ബിൽഡിംഗ് കിട്ടി, ഒരു മതിൽക്കെട്ടിനകത്ത് തന്നെ. അത് വൈക്കത്തുള്ള ഒരാളുടെ, പുള്ളിക്കാരന് സംസാരിച്ചു, നമുക്ക് ഒരു പാളിച്ച വന്നു, പൈസ നഷ്ടമായി, രണ്ടാമത് അങ്ങനെ വരരുത്. പുള്ളിക്കാരനുമായിട്ട് സംസാരിച്ചു, എല്ലാം ഏർപ്പാടാക്കി, 25,000 രൂപ റെന്റിന് രണ്ട് ബിൽഡിംഗ് വന്നു. ഒരു സാധനവും ഇതിനകത്തില്ല, എങ്ങനെ നടത്തണമെന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് ഇവിടെ വന്ന് പരിചയപ്പെട്ട ഈ കോഫി ഹൗസ് നടത്തുന്ന ഒരു പുള്ളിക്കാരനുണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ്റെ 3 സ്റ്റാഫിനെ എൻ്റെ ഹോസ്റ്റലിലോട്ട് വിട്ടു. ആദ്യം ബെഡൊന്നുമില്ല, കട്ടിലൊന്നുമില്ല. അപ്പോൾ ബെഡ് മേടിച്ച് തറയിലിട്ട് 3 പേരെ കിടത്തി. റെൻ്റ് തന്നപ്പം ഞാൻ വേറൊരാൾ മുഖേന കട്ടിൽ ശരിയാക്കുന്ന ആളിനെ പരിചയപ്പെട്ടു. ഡബിൾ ഡെക്കർ കട്ടിൽ വാങ്ങി 2 പേരെ കിടത്തി. അടുത്ത ആൾ വന്ന് റെൻ്റ് തന്നപ്പം ആ കട്ടിലിൻ്റെ കടം വീട്ടിയിട്ട് മറ്റേ ആളിനെ കിടത്തി. അങ്ങനെ ഓരോരുത്തർ വരാൻ തുടങ്ങി. പച്ചക്കറി വാങ്ങാൻ പോകുമ്പോഴേ ആ കടയിൽ എന്നോട് ചോദിച്ചു,

0: ശരിയാക്കുന്ന ആളിനെ പരിചയപ്പെട്ടു. ഡബിൾ ഡെക്കർ കട്ടൽ വാങ്ങി രണ്ടുപേരെ കിടത്തി. അടുത്ത ആള് വന്ന് റെന്റ് തന്നപ്പം ആ കട്ടലിന്റെ കടം വീട്ടിയിട്ട് മറ്റേ ആളിനെ കിടത്തി. അങ്ങനെ ഓരോരുത്തർ വരാൻ തുടങ്ങി. പച്ചക്കറി വാങ്ങാൻ പോകുമ്പോഴേ ആ കടയിൽ എന്നോട് ചോദിച്ചു, എന്ത് നടത്തുവോ, ഞമ്മറ ഹോസ്റ്റൽ നടത്തുവോ, ഫുഡുണ്ടോ, ഞമ്മറുണ്ട്, ഞങ്ങൾക്കൂടെ തരാവോ, തരാം. അങ്ങനെ ഞാൻ നമ്മൾ നടത്തുന്ന ഹോസ്റ്റലിലേക്ക് ഉള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഇവർക്കുള്ളതും കൊണ്ട് ഞാൻ ടൂ വീലറിന് പോകും.
1: ശരി,
0: പോയത് കൊടുത്ത് അവര് അന്ന് പൈസ തരുന്ന അന്ന് അവരുടെ കടയിൽ നിന്ന് തന്നെ പച്ചക്കറി വാങ്ങിക്കൊണ്ട് വരും. അങ്ങനെ ഞാൻ പോരുന്ന വഴിക്ക് മുറയ്ക്ക് പോകുകയും വരുവേം ചെയ്യപ്പോ ഒരു പലചരക്കവിടെ പരിചയപ്പെട്ടു. ഞാൻ അവിടെ കയറി തിരക്കി, എനിക്ക് സാധനം തരാവോ, ഞാൻ ഹോസ്റ്റലിൽ നടത്തുക, മാസം പൈസ തരാം, കാരണം എന്നെ പരിചയമില്ല അവർക്ക്, ഞാനിവിടെ ഉള്ള ആളല്ലല്ലോ. അങ്ങനെ ആദ്യം പറഞ്ഞ് തരാം. അപ്പം ഞാൻ അവിടുന്ന് 15 ദിവസത്തിനുള്ള സാധനങ്ങൾ വാങ്ങി, ഫുഡ് കൊടുക്കുന്നിടത്തും തരുന്ന പൈസയ്ക്ക് പച്ചക്കറിയും വാങ്ങി ഇത് നടത്തി മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ആൾക്കാർ അറിഞ്ഞു കേട്ട് കേട്ട് സാധനങ്ങൾ കൊടുക്കുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിന്ന് എന്നെ വിളിച്ചു. അപ്പം ഈ പച്ചക്കറി കടയിൽ നിന്ന് നമ്പർ മേടിച്ചു. അപ്പോൾ അവരന്വേഷിച്ചു ഇതുപോലെ ഫുഡ് കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ ഇവർ നമ്പർ കൊടുത്തു, അവിടെ നിന്ന് എന്നെ വിളിച്ചു, എന്നോട് ചോദിച്ചു ഫുഡ് കൊണ്ടുതരാമോ. ഞാൻ പറഞ്ഞു തരാം, പക്ഷേ വൈകിട്ട് രണ്ടുപേർക്ക് ചപ്പാത്തി, മറ്റുള്ളവർക്ക് ചോറ്. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് ഇവർക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കി നമ്മുടെ ഹോസ്റ്റലിലേക്കുള്ള പിള്ളേർക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ പോകും. രാവിലെ പോകണം, ഉച്ചയ്ക്ക് പോകണം, വൈകിട്ട് പോകണം, 3 നേരം കൊണ്ട് കൊടുക്കണം. അന്നന്ന് പൈസ തരുക, ആ പൈസ കൊണ്ട് വേണ്ട സാധനങ്ങൾ പിറ്റേ ദിവസത്തേനുള്ളത് വാങ്ങി ഞാൻ കൊണ്ടുവരും. അവിടെ വർക്ക് ചെയ്യുന്ന 3-4 സ്റ്റാഫുകൾ എന്നോട് ചോദിച്ചു ഞങ്ങൾക്ക് താമസ സൗകര്യം തരാവോന്ന് ചോദിച്ചു. അപ്പോൾ അവർ വന്ന് റൂമെല്ലാം കണ്ടു, ഇഷ്ടപ്പെട്ടിട്ട് പോയി. പക്ഷേ കട്ടിലില്ല, ബെഡ് വിരിച്ചു കൊടുത്തു. ഇവർ പൈസ തന്നപ്പോൾ കട്ടിലിന് ഓർഡർ ചെയ്ത് വാങ്ങി. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഓരോരുത്തർ വന്ന് ഹോസ്റ്റലിൽ ഫുള്ള് കട്ടിലായി. പിന്നെ നമുക്ക് പാത്രങ്ങൾ വേണമല്ലോ, സ്റ്റൗ വേണമല്ലോ.
1: എന്നിട്ട്
0: ഓരോരോ സാധനങ്ങളും ഞാൻ അടുപ്പിച്ച് മൊത്ത സാധനങ്ങളും റെഡിയാക്കി. ആദ്യം ഒറ്റ സ്റ്റവേ വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു സാധനം വെന്ത് വാങ്ങി വെച്ചിട്ട് അടുത്തത് വെക്കും. അത് അന്നേരം എനിക്ക് നേരത്തെ എണ്ണിക്കണം, 2 മണി 2:30 ആകുമ്പോൾ എണ്ണിക്കണം. എന്നെങ്കിൽ ഒന്ന് വെന്ത് കഴിയുമ്പോൾ അടുത്തത് വെക്കാൻ പറ്റത്തുള്ളൂ. അത് സ്റ്റീൽ പാത്രത്തിൽ ഇട്ടിട്ട് ആ ചരുവത്തിലായിരിക്കും പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ കണ്ണുനീര് പൊഴിഞ്ഞ ദിവസങ്ങളുണ്ട്, രാത്രി കിടന്ന ഉറക്കമില്ല. എൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയുള്ളൂ, എനിക്ക് എല്ലാ ബലവും ശക്തിയും തന്നത് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവമാണ്. ഞാൻ ടൂ വീലർ എടുത്ത് പോകുമ്പം അവരെൻ്റെ മുന്നിലുണ്ട്, രാത്രി ഉറങ്ങുമ്പോഴുമല്ല. അപ്പോഴും ഞാൻ രാവിലെ എണീറ്റ് ഞാൻ അടുക്കള കയറിയപ്പോൾ എന്നെ തളർത്തരുത്, എനിക്കതിനുള്ള ശക്തിയും കരുത്തും തരണം, ആരുടെ മുന്നിൽ കൈനീട്ടാനുള്ള ഒരു സാഹചര്യം എനിക്ക് വരുത്തരുത്, എന്ത് വന്നാലും നേരിടാനുള്ള ശക്തിയും കരുത്തും എനിക്ക് തരണം എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും, എപ്പോഴും പ്രാർത്ഥിക്കണം. എൻ്റെ മനസ്സിൽ ആ ഒരു ചിന്തയുള്ളൂ, എനിക്ക് നല്ല രീതിയിൽ ജീവിക്കണം, അതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു. ഇന്ന് 60 പേർക്ക് ഒറ്റയ്ക്ക് നിന്ന് ഞാൻ ഫുഡുണ്ടാക്കി. എൻ്റെ പ്രായമുള്ള ഒരു അമ്മയാണ്, അമ്മയ്ക്കൊരു കുറവും വരാതെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. പക്ഷേ അമ്മയ്ക്ക് 6 മക്കളുണ്ട്, 4 പെണ്ണും 2 ആണും. പക്ഷേ അമ്മയ്ക്ക് മക്കളിലേക്കും താല്പര്യം എൻ്റെ അടുത്ത് നിൽക്കാൻ. അപ്പം അമ്മയുടെ ഇഷ്ടം അനുസരിച്ച് എനിക്ക് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ അമ്മയെ അറിയിക്കാതെ എൻ്റെ കൂടെ അമ്മയെ കൊണ്ടുവന്നു. ഇപ്പോഴും കൊച്ചു പിള്ളേരുടെ കൂട്ടിരിക്കുന്ന എൻ്റെ അമ്മ 85 വയസ്സുണ്ട്. ഇപ്പോഴും ഹോസ്റ്റലിലേക്ക് വേണ്ട ഫുള്ളും അമ്മയാണ് കട്ട് ചെയ്ത് തരുന്നത്.
1: ശരി.
0: അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടു കൊടുക്കുന്ന പരിപാടി നിർത്തി. കുറേ ഹോസ്റ്റലുകാർ നമ്മളെ സമീപിക്കാൻ തുടങ്ങി, ഫുഡുണ്ടാക്കി തരാമോയെന്ന് ചോദിച്ച്. അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മതി, അവർ വന്ന് കൊണ്ടുപോകും. അങ്ങനെ 60-70 പേർക്ക് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഉണ്ടാക്കി പാഴ്സൽ ചെയ്ത് അവിടെ വെക്കും, അവർ വന്ന് കൊണ്ടുപോകും. അങ്ങനെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരവും.
1: ഇന്ന് ഇപ്പം നടത്തുന്ന ഈ ഹോസ്റ്റൽ ഉണ്ടല്ലോ, അത് ആണുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്,
0: ജെന്റ്സ് ഹോസ്റ്റൽ.
1: അപ്പൊ അതില് എത്ര ആളുണ്ട്?
0: അത് 30 പേരടങ്ങുന്ന ഒരു ബിൽഡിംഗ്, ഫുള്ള് ആളുണ്ട്. ഒറ്റ ദിവസം പോലും അത് ഒരു ബെഡ് പോലും ഒഴിവായി കിടക്കത്തില്ല. ഒരാള് പോകുമ്പോ അടുത്ത ആള് വന്ന് കഴിയും. കാരണം നമ്മൾ കൊടുക്കുന്ന ഫുഡ് സത്യസന്ധമായിട്ട് മായങ്ങൾ ചേരാത്ത, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ഫുഡ് മനസ്സോടെ കൊടുക്കുന്നു, അവരുടെ ഇഷ്ടാനുസരണം. ഞാൻ ഒരു കാര്യം മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ, എൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല, എനിക്കതിലെ ലാഭമല്ല ഞാൻ നോക്കിയത്. എൻ്റെ ഒരു കാര്യത്തിനും എൻ്റെ അമ്മയ്ക്ക് മരുന്നിനോ എൻ്റെ മോൻ്റെ പഠിത്ത കാര്യത്തിനോ ഒന്നിനും ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല, അത് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. അല്ലാതെ അതിനകത്ത് എനിക്ക് ലാഭമോ അല്ലെ മറ്റുള്ള ഹോസ്റ്റലുകളിൽ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ലാഭത്തിന് വേണ്ടിയിട്ടല്ല ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ അങ്ങനെ തന്നെ.
1: അപ്പോ ഇപ്പോഴും ഈ കടങ്ങളൊക്കെ ഉണ്ട്?
0: കുറച്ച് കടങ്ങൾ എനിക്കുണ്ട്. പക്ഷെ എന്റെ മോൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, തകരാത്ത ശരീരവും തളരാത്ത മനസ്സും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും പിടിച്ചു നിൽക്കാം. ആ ഒരൊറ്റ ബലത്തിന്റെ പേരിലാണ് ഞാൻ പോകുന്നത്. അമ്മച്ചി ധൈര്യമായിട്ടിരുന്നു, ഞാൻ കൂടെ ഉണ്ട്. എന്റെ ഏക സ്വത്ത് എന്റെ മോന്, എന്റെ ഓരോ കഷ്ടപ്പാടിലും അവനത് കണ്ടോണ്ട്. ഈ ട്രേഡിങ്, പുള്ളിക്കാരന് ഒരു ജോലിയോടുള്ള താല്പര്യമില്ല, ഈ ട്രേഡിങ് അവനത് 5 വർഷമായിട്ട് കുത്തിയിരുന്ന് പഠിച്ച് ഇപ്പം നല്ല രീതിയിൽ പോകുന്നുണ്ട്.
1: രാജി ഇപ്പൊ പറഞ്ഞ ഈ ജീവിതകഥ ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു അല്ലേ? പക്ഷെ അതിലൊക്കെ
0: കഷ്ടപ്പാടുകൾ

0: മഞ്ഞതാരുന്നു.
1: ഉറച്ച മനസ്സ്
0: നമുക്ക് ആ
1: അല്ലേ?
0: ഒരു ധൈര്യം തൻ്റെ ഇടം, നമ്മളെ ഓരോ സാഹചര്യമാണല്ലോ നമ്മളെ ഓരോ ഇതിൽ
1: അതെ അതെ
0: കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരേ ഒരു വാശി ഉണ്ടായിരുന്നു, ആരുടെ അടുത്ത് പോകരുത്, ആരുടെ അടുത്ത് കൈ നീട്ടരുത്, എനിക്ക് ആരോഗ്യം ഉള്ളിടത്തോളം നമ്മൾ അധ്വാനിച്ച് തന്നെ ജീവിക്കും, നഷ്ടപ്പെട്ടതെല്ലാം നേടിയെടുക്കണം എന്നൊരു ചിന്ത എനിക്കുണ്ട്.
1: അപ്പോൾ രാജി പറഞ്ഞ ഈ വാക്കുകൾ തന്നെയാണ് രാജ്യം മുന്നോട്ട് നയിക്കുന്നത്
0: അതെ
1: അല്ലേ? അപ്പോൾ കഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു,
0: പക്ഷെങ്കിൽ നമുക്ക് കഷ്ടപ്പെടാനൊരു മനസ്സും ആ കഷ്ടപ്പെടുന്നതിനൊരു ഫലവും കൂടെ വേണം. ഞാൻ 10 രൂപ കിട്ടിയാൽ ആർഭാടം കാണിക്കത്തില്ല, എല്ലാ സാധനങ്ങളും ഇപ്പോൾ എനിക്ക് വീട്ടിലെത്തിച്ചു തരും. 7 വർഷമായിട്ട് ഞാൻ ഒരേ ഒരു സ്ഥാപനത്തിൽ നിന്ന് പലചരക്ക് എടുക്കുന്നു, അത് 1 മാസത്തിനുള്ള സാധനങ്ങൾ എടുക്കുന്നു. ആ ഓണർ എന്നെ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല, പക്ഷെ സാധനം എല്ലാം വീട്ടിലെത്തുന്നുണ്ട്. പല ഗഡുക്കളായിട്ടാണ് ഞാൻ പൈസയും കൊടുക്കുന്നത്, 1 രൂപ പെൻഡിങ് ഇടത്തില്ല. നമുക്ക് ചുരുക്കം ഗ്യാസ് വരെ എൻ്റെ വീട്ടിൽ കൊണ്ടുതരുക, അന്നേരം എൻ്റെ പൈസ കാണത്തില്ല. നമ്മുടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ റെന്റ് തരുമ്പോഴാണ് ഞാൻ ഓരോരുത്തരുടെ കടം വീട്ടുന്നത്. എല്ലാ സാധനവും ഞാൻ മാറി മാറി ഒരു കടകളിൽ പോയിട്ടില്ല, മാറി മാറി പോയി ഹോസ്റ്റൽ എടുത്തിട്ടില്ല. നഷ്ടം വന്നാലോ ലാഭം വന്നാലോ ആ ഒറ്റ സ്ഥാപനത്തെ ഞാൻ പിടിച്ച്. നമ്മൾ പലതെടുക്കാൻ പോകുമ്പോഴാണല്ലോ നമുക്ക് എല്ലാം തകർന്നു പോകുന്നത്. അതുപോലെ തന്നെ ജോലിക്കാരെയും വെച്ചിട്ടില്ല, ക്ലീനിങ് ഞാൻ തന്നെ, ഫുഡ് ഞാൻ തന്നെ, കടകളിൽ പോകുന്നത് ഞാൻ തന്നെ, എല്ലാം ഞാൻ തന്നെ. ഇപ്പം ഈ അടുത്ത സമയത്താണ് എല്ലാം നമുക്ക് വീട്ടിലെത്തിച്ചു തരുന്നത്, എല്ലാവരുമായിട്ട് പരിചയമായി കഴിഞ്ഞപ്പോൾ. ഇപ്പം പച്ചക്കറി നമുക്ക് ഹോസ്റ്റലിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇപ്പം വീട്ടിലെത്തിച്ചു തരുന്നുണ്ട്. ഞാൻ പോകേണ്ട കാര്യമില്ല,
1: വിളിച്ചു പറഞ്ഞാൽ
0: എത്തിച്ചു തരും.
1: അപ്പൊ അത് രാജിയോടുള്ള ഒരു വിശ്വാസം.
0: കാരണം എന്റെ കൈ കാശ് കിട്ടിയാൽ ഉടനെ ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മാസത്തെ ക്ലിയർ ചെയ്തതിന് ശേഷവും ഞാൻ പിറ്റേ മാസത്തെ മേടിക്കുന്നു.
1: അപ്പൊ ജീവിതത്തിലെ ഒരുപാട് ബുദ്ധിമുട്ടുകളും
0: ഒത്തിരി ബുദ്ധിമുട്ടുകൾ
1: സ്ത്രീകളുണ്ട്. അപ്പം അവർക്കും മുന്നോട്ട് പോവാനായിട്ട് ആരുടെയും മുന്നിൽ
0: തലകുനിക്കാതെ
1: മുന്നേറണമെങ്കിൽ ഒരു നിശ്ചയദാർഢ്യം മാത്രം മതി അല്ലേ?
0: മതി.
1: ഓരോ വിഷമവും സങ്കടവും കടന്നു പോകും അല്ലേ?
0: അതെ.
1: അപ്പോ നമുക്ക് നാളെ വെളിച്ചം വരും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകും. ഏതൊക്കെ കഷ്ടപ്പാടുകൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കഴിവുണ്ട്, നമ്മള് നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മറച്ചു പിടിക്കും അല്ലേ? നമ്മൾ നമ്മുടെ വിഷമതകൾ മറച്ചു പിടിക്കും, നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് രാജിയുടെ ഒരു ഈ ഒരു കഥ കേൾക്കുമ്പോൾ അവർക്ക് ഒരു ധൈര്യം വരും എന്നാ എനിക്ക് തോന്നുന്നത്. നമുക്ക്
0: നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളില്ല, നമ്മളതിനെ ശ്രമിക്കണം. നമ്മളതിന് എത്ര കഷ്ടപ്പാടാണെങ്കിലും നമ്മൾ തളരരുത്, നമ്മൾ പിടിച്ചു നിന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. നമുക്ക് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ലാഭം കിട്ടണമെന്നില്ലല്ലോ. ഒരു ബിസിനസ് ആകുമ്പോൾ അതിനകത്ത് നഷ്ടവും ലാഭവും ഉണ്ടാകും, രണ്ടും സഹിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. അതുപോലെ തന്നെ ഏത് ജോലി ചെയ്യാനും നമ്മൾ ജോലിക്കാരെ സമീപിക്കരുത്. നമ്മളൊരു സ്ഥാപനം വിട്ടാൽ അവിടെ എന്ത് ജോലിയാണ് അത് നമുക്കൂടെ അറിഞ്ഞിരിക്കണം. കാരണം ജോലിക്കാർ ഇന്നല്ല നാളെ ഇട്ടിട്ട് പോയാലും നമ്മൾ ഉത്തരവാദിത്തമായിട്ട് ചെയ്യാൻ തയ്യാറായിരിക്കും.
1: തീർച്ചയായിട്ടും. അപ്പം ഇത്തരം ഒരു ഹോസ്റ്റൽ നടത്തുമ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? ഭക്ഷണം മാത്രമല്ലല്ലോ.
0: ഭക്ഷണം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. ഇപ്പം എൻ്റെ കൂടെ അപ്പം അമ്മയുണ്ട്, ഇപ്പം എൻ്റെ മോനുണ്ട്, അപ്പം ഇപ്പം എൻ്റെ ചേച്ചിയെ ഞാൻ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവരെല്ലാം ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ വേണം.
1: അപ്പോൾ ഒരു സ്ത്രീ തീരുമാനിച്ചാൽ അല്ലേ
0: അതെ
1: അത് നടപ്പാക്കിയിരിക്കും. അപ്പോൾ ഇത്രയും രാജിയുടെ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്ത്രീകൾക്കും ഇതേ സാഹചര്യത്തിലാണ്.
0: എന്റെ ഹസ്ബൻഡ് മരിച്ചപ്പോയോ എനിക്ക് ആരുമില്ല, ഞാൻ തളർന്നു, അല്ലെ എന്നെ മറ്റുള്ളവർ നോക്കിക്കോളും, പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. അപ്പോഴും എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം, തൻ്റെ ഇടത്തോടെ മുന്നോട്ട് പോകണം, ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ജീവിക്കണമെന്നുള്ള ഒറ്റ ചിന്തയുള്ളവരുന്നു. അതെല്ലാം സഫലമായി വരുന്നു.
1: അതെ. ഇപ്പോ രാജിയുടെ കടങ്ങളൊക്കെ വീട്ടി അല്ലേ?
0: ഏകദേശം വീട്ടി.
1: ഒരു ഇപ്പൊ നമ്മളൊരു സ്വയം പര്യാപ്തതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു.
0: ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടത് സമാധാനം, സന്തോഷമല്ല. പണത്തിനേക്കാൾ ഉപരി അതാ. പണം വേണ്ടെന്നല്ല, വേണം, പക്ഷെ എനിക്ക് ഒത്തിരി ആർഭാടങ്ങളോ ഒത്തിരി പണമോ എനിക്ക് ഞാൻ പറയുന്നില്ല. എന്റെ കാര്യങ്ങൾക്ക് മുട്ടില്ല നടന്ന് ജീവിതം സന്തോഷവും സമാധാനവും മാത്രം ആയിരിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളു എനിക്ക്.
1: അതെ. അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സംരംഭകയായ രാജി രാജേന്ദ്രനാണ്. രാജിയുടെ ഈ ജീവിതകഥ ഇത്തരം വിഷമതകളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾക്ക് ഒരു പ്രചോദനമാകുമെന്നാണ് കരുതുന്നത്. താങ്ക് യു രാജി.
0: താങ്ക് യു.
1: ഇനി ഈ ഗാനം ലീലാമ്മ മാത്യു പാടിയത്. ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം KP ഉദയഭാൻ.

പ്രിയ ശ്രോതാക്കളെ, ലീലാമ മാത്യു പാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം കെ.വി. ലീല.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

0: उन्हें अनुमति दें। रवि वर्मा ने अनुमति दे दी। इस चित्र के मुख पृष्ठ पर छपने से इसकी देश विदेश में खूब प्रशंसा हुई और किताब भी खूब बिकी।
1: अभी आप सुन रहे थे कार्यक्रम राजा रवि वर्मा, और अब इसी के साथ हम आज के उमंग कार्यक्रम को विराम देने की आज्ञा चाहेंगे, तो अपने मित्र अजीत
2: और विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ कल तक के लिए आज्ञा दीजिए।
1: नमस्कार।
3: उमंग उमंग उमंग उमंग।
4: श्रोताक्കൾ കേട്ടത് NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.
5: ആകാശവാണി FM വാർത്തകൾ.
4: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ധാരണാപത്രത്തിൽ ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ ഗവർണറും ഇന്ന് ഒപ്പുവയ്ക്കും. കേന്ദ്രമന്ത്രി JP Nadda പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും സാന്നിധ്യത്തിലാണ് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നത്. ബജറ്റിന് മുന്നോടിയായി വിവിധ സംഘടനകളുമായി ചർച്ച നടത്തുന്ന മുഖ്യമന്ത്രി VD സതീശൻ ഉച്ചയ്ക്ക് ശേഷം ശാസ്ത്രജ്ഞർ, സർവകലാശാല വൈസ് ചാൻസലർമാർ, സാമ്പത്തിക വിദഗ്ധർ തുടങ്ങിയവരുമായി ഓൺലൈനിൽ ചർച്ച നടത്തും. ഈ മാസം 19-ന് UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ്. കഴിഞ്ഞ LDF ഗവൺമെന്റ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലെന്ന് മുൻ മന്ത്രി VD ശിവൻകുട്ടി. PM ശ്രീ പദ്ധതി കഴിഞ്ഞ ഗവൺമെന്റ് നടപ്പിലാക്കിയെന്ന പ്രചാരണം തെറ്റാണെന്നും ഇതിന്റെ ഭാഗമായി പണമൊന്നും വാങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ യോഗ്യതയെക്കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ആരോപണം ഉന്നയിക്കുന്നവർ ബെന്നി തോമസിന്റെ നാട്ടിൽ പോയി അന്വേഷിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. ഇറാനിൽ തന്ത്രപ്രധാന നഗരങ്ങളിൽ ഇന്നലെ രാത്രി വ്യാപക സ്ഫോടനങ്ങളുണ്ടായതായി ഇറാനിയൻ ന്യൂസ് ഏജൻസി. ടെഹ്റാൻ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് നടത്തിയ മിസൈൽ ആക്രമണത്തിന് തൊട്ടുപിന്നാലെയാണ് ഇറാനിനെതിരായ ആക്രമണം. ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ കാട്ടാന ആക്രമണത്തിൽ വീട്ടമ്മ മരിച്ചു. സിംഗുകണ്ഠം സ്വദേശി മാരിയാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. തൃശൂർ എരുമപ്പെട്ടി മങ്ങാട് ശക്തമായ മഴയിലും കാറ്റിലും തെങ്ങ് കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. വീട്ടിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. വീട്ടുപകരണങ്ങൾക്ക് കേടുപറ്റി. ജപ്പാനിൽ ഏഷ്യാകപ്പ് U18 പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. 1-4 ജപ്പാനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്.
5: ആകാശവാണി FM വാർത്തകൾ.
4: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 12-5 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി എന്ന പദ്ധതിയെക്കുറിച്ച് കൃഷിവകുപ്പിലെ എറണാകുളം, ഇടുക്കി ജില്ലകളുടെ സോണൽ കോർഡിനേറ്റർ ആതിര എസ് കുമാർ സംസാരിക്കുന്നു. തുടർന്ന് പഴം, പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലെ, 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ, 1:00 ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി മുനമ്പം അവസാന ഭാഗം, 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്രഗാനങ്ങൾ, 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലെ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലെ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലെ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, വീട്ടുമുറ്റത്തെ മുയൽ വളർത്തൽ, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു മൂവാറ്റുപുഴ സ്വദേശി ജോണി. തുടർന്ന് മുന്തിരി കൃഷിരീതികൾ, ആർക്കുന്നം ചാത്തിമറ്റത്തിൽ ജൈസൺ ജോസഫ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലെ, 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, ലോക സമുദ്രദിനം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയപ്പെട്ട പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ.

0: ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ. ടെക്കിപീഡിയ എന്ന ടെക് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഇനിഷ്യേറ്റീവിന്റെ സ്ഥാപകനും സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റുമായ ബ്രയാൻ റോയ് മാത്യുവുമായി അഭിമുഖം അവസാന ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം എഫ് എം ഡയറിയിലെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ചിത്രപതംഗം. മേക്കപ്പ് ആർട്ടിസ്റ്റ് മിറ്റാ എം സി പങ്കെടുക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ഡോക്ടർ കെ ജെ യേശുദാസിന്റെ സംഗീത കച്ചേരി. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ. ഇന്ന് ഈ പരിപാടിയിൽ കിസാൻ സശക്തീകരൻ എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12:00 കഴിഞ്ഞ് 5:27. ഇപ്പോൾ
1: വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് അറിയാം.
2: കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി എന്ന പദ്ധതിയെക്കുറിച്ച് സമിതിയുടെ എറണാകുളം, ഇടുക്കി ജില്ലകളുടെ സോണൽ കോർഡിനേറ്റർ ആതിര എസ് കുമാർ സംസാരിക്കുന്നു.
3: ഇന്ത്യയിലെ കാർഷിക മേഖലയെ ശാക്തീകരിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പ്രധാന പദ്ധതിയാണ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, അല്ലെങ്കിൽ AIF. കർഷകർക്കും കാർഷിക സംരംഭകർക്കും കാർഷിക അടിസ്ഥാന സൗകര്യ വികസനത്തിനും വലിയ പ്രാധാന്യം നൽകുന്ന ഒരു പദ്ധതിയാണിത്. 2022 കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഒരു പദ്ധതിയാണിത്. അതിൻ്റെ ഭാഗമായി 100,000 കോടി രൂപയാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊടുത്തിരുന്ന തുക എന്ന് പറയുന്നത്. പ്രധാന ലക്ഷ്യം കാർഷിക മേഖലയിലെ പോസ്റ്റ് ഹാർവസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണം, സംസ്കരണം, വിപണിയുമായി ബന്ധപ്പെട്ടിട്ട് അതിനുള്ള സൗകര്യം വികസിപ്പിച്ചെടുക്കുക, ഇതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. നമ്മുടെ രാജ്യത്ത് കർഷകർ കഠിനാധ്വാനം ചെയ്തിട്ട് പല ഉൽപ്പന്നങ്ങളും ശരിയായ സംഭരണം ലഭിക്കാതെ അത് നശിച്ചു പോകുന്നുണ്ട്. ഉദാഹരണത്തിന് പഴങ്ങൾ, പച്ചക്കറികൾ, മസാലകൾ, ധാന്യങ്ങൾ, ഇവ വിപണിയിൽ എത്തും മുന്നേ നാശനഷ്ടം സംഭവിക്കുന്നു. അപ്പം ഇതുമൂലം കർഷകർക്ക് നഷ്ടമുണ്ട്, അതേപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് അതിൻ്റെ ഉയർന്ന വിലയിലാണ് ലഭിക്കുന്നത്. രാജ്യത്തിന് അതൊരു ഭക്ഷ്യ നഷ്ടം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കർഷകർക്കായി മികച്ച ഒരു സംഭരണ സൗകര്യം ഉറപ്പാക്കുക, അതേപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്താണോ അതിനെ ഒന്ന് ഉറപ്പുവരുത്തുക, ഗ്രാമപ്രദേശങ്ങളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കാർഷിക മേഖലയെ സംരംഭകത്വത്തിലേക്ക് നയിക്കുക, ഇതാണ് ഈ പറയുന്ന ഒരു സ്കീമിൻ്റെ പ്രധാന ഉദ്ദേശം. പിന്നെ ഫുഡ് പ്രോസസ്സിംഗ് മേഖലയിൽ, അല്ലെങ്കിൽ കോൾഡ് ചെയിൻ, വെയർഹൗസ് തുടങ്ങിയ മേഖലയിൽ ഒന്നുകൂടെ നമുക്ക് ശക്തിപ്പെടുത്താൻ ഈ ഒരു പദ്ധതി കൊണ്ട് സാധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രധാന ആനുകൂല്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പലിശ സബ്സിഡി ലഭിക്കുന്നുണ്ട്. AIF പദ്ധതിയിൽ നമുക്ക് വായ്പ എടുക്കുന്നവർക്ക് 3% ഇൻട്രസ്റ്റിൻ്റെ സബ്വെൻഷൻ ലഭിക്കും. അതായത് 2 കോടി രൂപ വരെ വായ്പയ്ക്ക് ഈ പറയുന്ന 3% എന്ന സബ്സിഡി ലഭ്യമാണ്. ഉദാഹരണത്തിന് ഒരു വ്യക്തി ഇപ്പോൾ 9% പലിശയ്ക്ക് വായ്പ എടുത്താൽ അവർക്കൊരു 3% സർക്കാർ സബ്സിഡി ലഭിക്കുന്നതിനായിട്ട് ഈ ഒരു പദ്ധതി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ സവിശേഷത എന്തെന്നാൽ ക്രെഡിറ്റ് ഗ്യാരണ്ടിയാണ്. അതായത് 2 കോടി രൂപ വരെ നമുക്ക് കൊളാട്രൽ ഇല്ലാതെ, ഈടില്ലാതെ വായ്പ ലഭിക്കാനുള്ള ഒരു സൗകര്യം ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയതായിട്ട് തുടങ്ങുന്ന ഇപ്പോൾ പുതിയ ഒരു സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ ഒരു യുവ സംരംഭകർക്കോ ഈ ഒരു സവിശേഷത കൊണ്ട് അവർക്കത് വളരെ സാധ്യമാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയും ആർക്കൊക്കെ നമുക്ക് ഈ പദ്ധതി ഉപയോഗിക്കാം? ഇതിൽ പൊതുവെ നമുക്ക് കർഷകർക്ക്, അല്ലെങ്കിൽ FPO കർഷക ഗ്രൂപ്പുകൾക്ക്, അതേപോലെ തന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, അഗ്രി സ്റ്റാർട്ടപ്പുകൾ, അഗ്രികൾച്ചർ ഓണ്ടർപ്രണേഴ്സിന് എടുക്കാം, പിന്നെ സ്റ്റേറ്റ് ഏജൻസിക്ക് വരെ നമുക്ക് ഈ ഒരു ഫണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. AIF വഴി നിരവധി കാർഷിക അടിസ്ഥാന സൗകര്യ പദ്ധതികൾ നമുക്ക് സഹായം ഈ പറയുന്ന പദ്ധതിയിലൂടെ ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്കൊരു വെയർഹൗസിൻ്റെ കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ഒരു കോൾഡ് സ്റ്റോറേജിൻ്റെ കൺസ്ട്രക്ഷൻ, ഇനിയിപ്പോൾ സോർട്ടിങ് അല്ലെങ്കിൽ ഒരു ഗ്രേഡിംഗ് യൂണിറ്റ് ആണ് വേണ്ടത്, സ്പൈസസിൻ്റെയോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളുടെയോ ഒരു ഗ്രേഡിങ്ങോ സോർട്ടിങ്ങോ അങ്ങനെ ആവശ്യമായിട്ടുള്ള ഒരു യൂണിറ്റാണ് തുടങ്ങണമെങ്കിൽ നമുക്ക് അത് ചെയ്യാം. റൈസ് മില്ലുകൾ, സ്പൈസസ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, റെഫ്രിജറേറ്റഡ് വെഹിക്കിൾസ്. ഇപ്പം ഒരു സംരംഭകന് അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമായിട്ടുള്ള ഒരു റെഫ്രിജറേറ്റഡ് വെഹിക്കിൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വെഹിക്കിൾ കൂടെ നമുക്ക് ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ റൈപ്പനിങ് ചേംബേഴ്സ്, പ്രൈമറി പ്രോസസ്സിംഗ് സെൻറ്റർ, ഇനി കൾട്ടിവേഷൻ്റെ മേഖലയിലേക്ക് വരുമ്പോൾ നമുക്ക് മഷ്റൂം കൾട്ടിവേഷൻ, വെർട്ടിക്കൽ ഫാമിങ്, അങ്ങനെയുള്ള കൾട്ടിവേഷൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഈ ഒരു ഫണ്ടിനകത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വിള സംബന്ധമായിട്ടുള്ള എല്ലാ പ്രോസസ്സിങ്ങുകളും

ഈ ഒരു ഫണ്ടിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് കേരളത്തിലെ എന്തൊരു പ്രധാന സാധ്യതകൾ എടുത്താൽ നമുക്ക് പ്രത്യേകിച്ച് മസാല സംരംഭക യൂണിറ്റുകൾ നമുക്ക് ഇവിടെയൊക്കെ കൂടുതലും അങ്ങനെയാണ് വരുന്നത്. വെജിറ്റബിൾസിൻ്റെ പ്രോസസ്സിങ് വരുന്നുണ്ട്, ഗോഡൗൺസ് അല്ലെങ്കിൽ വെയർ ഹൗസിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്, കോൾഡ് സ്റ്റോറേജ്, അതേപോലെ തന്നെ റൈസ് മില്ല്, കോക്കനട്ടിൻ്റെ വാല്യൂ അഡീഷൻ, ഇങ്ങനെയുള്ള യൂണിറ്റുകൾക്ക് നമ്മുടെ കേരളത്തിൻ്റെ വലിയ സാധ്യതകളുണ്ട്. അപ്പോൾ ഇടുക്കി പോലുള്ള ജില്ലയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏലം അല്ലെങ്കിൽ കുരുമുളക് അങ്ങനെയുള്ള സ്പൈസസിൻ്റെ ഒക്കെ കൂടുതലും പ്രോസസ്സിങ്ങുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫണ്ട് അവിടെയുള്ള കർഷകർക്ക് മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതൊരു വികസന പദ്ധതിയാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് കർഷകൻ്റെ വരുമാനം ഉയർത്താം, അല്ലെങ്കിൽ ഫുഡിൻ്റെ വേസ്റ്റേജ് മാക്സിമം നമുക്ക് കുറയ്ക്കാം. അതായത് ബയോ ഇൻപുട്ട് സ്റ്റിമുലേഷൻ യൂണിറ്റ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതിലൂടെ തന്നെ നമുക്ക് ഫുഡ് വേസ്റ്റേജ് മാക്സിമം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ സംരംഭകരെ നമുക്ക് ഉയർത്തെഴുതിപ്പിച്ചുകൊണ്ട് വരാൻ സാധിക്കുന്നുണ്ട്, യുവാക്കൾക്ക് അല്ലെങ്കിൽ പുതിയ കർഷക സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ. അതുപോലെ എക്സ്പോർട്ട് ക്വാളിറ്റി പ്രോഡക്ട്സ്, ഇപ്പം പുതിയതായിട്ട് നമുക്കിപ്പം തുടങ്ങുന്നവർക്ക് ഒരു എക്സ്പോർട്ടിംഗ് മേഖലയിലോട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. AIF വായ്പാ പ്രക്രിയ എന്തെന്നാൽ അഗ്രി ഇൻഫ്ര ഫണ്ട് എന്ന് പറയുന്ന നമ്മുടെ ഗവൺമെൻറ് പോർട്ടലുണ്ട്. ആ ഗവൺമെൻറ് പോർട്ടലിൽ നമുക്ക് അപേക്ഷകൻ ആരാണോ അവരുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് ഒരു രജിസ്ട്രേഷൻ ID പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ആ ഒരു ID നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ID നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് ഒരു കംപ്ലീറ്റ് DPR ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം ആ ഒരു DPRൽ നമ്മുടെ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തണം. നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റ്, എന്താണോ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റ് എത്രയാണോ, അപ്പം അതിൻ്റെ ഈ പറയുന്ന ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റിൻ്റെ 10% ആയിരിക്കും നമ്മുടെ കോൺട്രിബ്യൂഷൻ, 90% വരെ ബാങ്ക് ഫണ്ട് ചെയ്യും. അപ്പം അതെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് കൂടിയുള്ളൊരു കംപ്ലീറ്റ് DPR ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു കംപ്ലീറ്റ് DPR വെച്ചിട്ടാണ് നമ്മൾ അപേക്ഷ ഓൺലൈനായിട്ട് സ്വീകരിക്കുന്നത്. അപ്പം അപേക്ഷ നമ്മുടെ പോർട്ടലിൽ സബ്മിറ്റ് ചെയ്താൽ AIF ടീം അത് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള അവസരം അതിനകത്ത് തന്നെ ഉണ്ടാകുന്നതാണ്. അത് ഇനിയിപ്പോൾ നമുക്ക് ഓക്കെ ആണ്, പ്രൊജക്ട് വാല്യുബിൾ എലിജിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫയൽ നേരെ ബാങ്കിലേക്ക്, ഏത് ബാങ്കാണോ നിങ്ങൾ അപേക്ഷയിൽ വെച്ചിരിക്കുന്നത് ആ ഒരു ബാങ്കിലേക്ക് നമ്മൾ ഈ ഫയൽ ട്രാൻസ്ഫർ ചെയ്യും. അതിനുശേഷമുള്ള ബാക്കി പ്രൊസീജിയറുകളെല്ലാം ബാങ്കിലായിരിക്കും. അപ്പോൾ ബാങ്ക് ഈ പറയുന്ന പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് ഒക്കെ പരിശോധിച്ചതിന് ശേഷം ക്രെഡിറ്റ് ഗ്യാരണ്ടി നൽകണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതാണ്. ബാങ്കിൻ്റെ ബാക്കി പ്രൊസീജിയറെല്ലാം അതിൽ തന്നെ തുടർന്ന് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഓരോ ഘട്ടത്തിലും വായ്പാ വിവരങ്ങൾ അപേക്ഷകന് SMS ആയിട്ട് ലഭിക്കും. AIF പദ്ധതിക്ക് നിരവധി ഗുണങ്ങളുണ്ടെങ്കിലും ചില കുറവുകൾ ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് പദ്ധതിയെ പറ്റിയിട്ടുള്ള ഒരു അവബോധ കുറവ്, അതായത് ഒരു അതിനെപ്പറ്റിയിട്ടൊരു അവയർനെസ് ഇല്ലായ്മ ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ DPR പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട്, എങ്ങനെയാണ് DPR പ്രിപ്പയർ ചെയ്യേണ്ടത്, അപ്പം അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്, അതൊക്കെ അതിൻ്റെ ഒരു അവയർനെസ്സിൻ്റെ കുറവ്. പിന്നെ ബാങ്ക് നടപടിക്രമത്തിലെ ഒരു കാലതാമസം, അപ്ലിക്കേഷൻ എങ്ങനെയാണോ നമ്മുടെ ബാങ്കിലേക്ക് കൊടുക്കുക, അപ്പം അത് എന്തൊക്കെ ഡോക്യുമെൻസ് ആണ് വേണ്ടത്, കൃത്യമായിട്ടുള്ള ഡോക്യുമെൻസ് സബ്മിറ്റ് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു നടപടിക്രമത്തിൻ്റെ ഒരു കാലതാമസം, അതേപോലെ തന്നെ സാങ്കേതിക അറിവില്ലായ്മ, മാർക്കറ്റിങ്ങിന് വരുന്ന പ്രശ്നങ്ങൾ, അപ്പം ഇതൊക്കെയാണ് ചില കുറവുകളായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പം ഇത് പരിഹരിക്കാനുള്ള മാർഗം എന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് അവയർനെസ് പ്രോഗ്രാംസ്, ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് അവയർനെസ് പ്രോഗ്രാംസ് ഉണ്ട്, അതിൽ അറ്റൻഡ് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടെക്നിക്കൽ സപ്പോർട്ട്, നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോജക്റ്റ് അതിന് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. നമുക്ക് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, KVKs ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ ടെക്നിക്കൽ സപ്പോർട്ട് തരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ പോയി ഒന്ന് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഒന്ന് പോയി കാണുകയൊക്കെ ചെയ്താൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതേപോലെ നമുക്ക് ഓരോ ജില്ലയ്ക്കും AIF കോർഡിനേറ്റേഴ്സ് ഉണ്ട്, അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്താൽ AIF ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്നൊരു സൊല്യൂഷൻ നമുക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. ഭാവിയിൽ നമുക്ക് ഇന്ത്യയുടെ ഒരു കാർഷിക മേഖലയിലെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യം കൂടുതലായി ശക്തിപ്പെടുത്താൻ നമുക്ക് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ വാല്യൂ അഡീഷനോ അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രോസസ്സിംഗ് മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഫാർമേഴ്സിൻ്റെ ഒരു കളക്റ്റീവായിട്ട് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഇടനിലക്കാരില്ലാതെ അവർക്ക് മാർക്കറ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും, അല്ലെങ്കിൽ എന്താണോ അവരുടെ ആ ഒരു വിള അതിൻ്റെ ഒരു പ്രോഡക്റ്റിലേക്ക്, വാല്യൂ ആഡ് പ്രോഡക്റ്റിലേക്ക് എത്തി അതൊന്ന് മാർക്കറ്റിൽ എത്തിക്കാനായാലും നമുക്ക് ഈ പറയുന്ന ഒരു സ്കീം വളരെ സഹായിക്കുന്നതാണ്. കാർഷിക മേഖലയെ ലാഭകരവും
സുസ്ഥിരമായ ഒരു മേഖലയാക്കി മാറ്റാൻ അടിസ്ഥാന സൗകര്യം നമുക്ക് എപ്പോഴും അനിവാര്യമാണ്. അപ്പം ഈ ഒരു രീതിയിൽ വരുമ്പോൾ ഉൽപാദനം മാത്രമായിട്ട് നമുക്ക് മതിയാവില്ല. എന്താണോ നമ്മുടെ വിള അതൊന്ന് സംഭരണം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സംസ്കരിച്ചെടുക്കാൻ വിപണനം

പുറത്താണ് എന്നിവയ്ക്കെല്ലാം ഒരുപാട് പ്രാധാന്യം ഈ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു ലക്ഷ്യത്തെ കൈവരിക്കാൻ നമുക്ക് ഈ പറയുന്ന അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറയുന്ന ഈ ഒരു സ്കീം വളരെയധികം ഉപയോഗപ്രദമാണ്. അതൊരു വലിയ അവസരം കൂടിയാണ്. കർഷകരും യുവാക്കളും പുതിയ സംരംഭകരും എല്ലാം ഈ ഒരു പദ്ധതി മാക്സിമം പ്രയോജനപ്പെടുത്തുക. കാർഷിക മേഖലയിലെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കട്ടെ. ഈ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ ഒന്ന് പറയാം. 9048

0: ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ ഒന്ന് പറയാം, 9048843776. 9048843776. അപ്പോൾ ഇതാണ് എൻ്റെ കോണ്ടാക്ട് നമ്പർ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ AFO ആയിട്ട് ബന്ധപ്പെട്ടിട്ടോ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഉണ്ടെങ്കിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെയുള്ള സമയത്തിനിടയ്ക്ക് നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്.
1: കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധി എന്ന പദ്ധതിയെക്കുറിച്ച് ശ്രോതാക്കളോട് ഇതുവരെ സംസാരിച്ചത് സമിതിയുടെ എറണാകുളം ഇടുക്കി ജില്ലകളുടെ സോണൽ കോർഡിനേറ്റർ ആതിര എസ് കുമാർ ആയിരുന്നു.
2: വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് അറിയാം.
3: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
4: മീഡിയ വാണി
3: നമ്പർ മറക്കല്ലേ, 90 20 620 630.
1: ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്. വില കിലോയ്ക്ക് ആദ്യ മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തക്ക നാടൻ 50-57, മറുനാടൻ 48-52, പയർനാടൻ 55-60, മറുനാടൻ 48-52, ചേനാനാടൻ 30-35, മറുനാടൻ 30-35. ഇനി ചില മറുനാടൻ ഇനങ്ങൾ: ചീര പച്ചയും ചുവപ്പും 38-42, പാളയം തോടൻ 30-36, റോബസ്റ്റ 32-36, പാവയ്ക്ക 32-40, ചുരയ്ക്ക 30-37, ക്യാബേജ് 46-52, ക്യാരറ്റ് 74-82, കൊത്തമര 35-42, കൂർക്ക 55-60, ചേമ്പ് വലുത് 70-75, ചേമ്പ് ചെറുത് 35-40, മുരിങ്ങക്കായ 50-55, ബീൻസ് 74-80, ഇഞ്ചി 148-152, കരുനാരങ്ങ 75-80, ചെറുനാരങ്ങ 1 ₹4 5 ₹, കോവയ്ക്ക 42-47, പച്ചമാങ്ങ 35-40, സവാള 25-28, ചെറിയുള്ളി 65-70, ഉരുളക്കിഴങ്ങ് 28-32, പടവലം 40-47, തക്കാളി 56-60. നിങ്ങൾ കേട്ടത് ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ലതാ രാജു പാടിയത്, രചന പൂവച്ചൽ ഖാദർ, സംഗീതം MG രാധാകൃഷ്ണൻ.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. സേവന വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ 14 ജില്ലകളിലായി 16 ISRD കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ജെറിയാട്രിക് കെയർ കോഴ്സിന് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 15 വരെ ദീർഘിപ്പിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ISRD വെബ്സൈറ്റായ www.ihrdadmissions.org സന്ദർശിക്കുക. ഫോൺ നമ്പർ 8547005000. നമ്പർ ഒരിക്കൽ കൂടി 8547005000. അടിമാലി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ കീഴിൽ ദേവികുളത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഫാഷൻ ഡിസൈനിംഗ് സെന്ററിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ടെയ്ലറിംഗ് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പിയും ബയോഡേറ്റയും സഹിതം നാളെ രാവിലെ 10 മണിക്ക് അടിമാലി സൂപ്രണ്ട് മുൻപാകെ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9400006481. നമ്പർ ഒരിക്കൽ കൂടി 9400006481.
1: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
0: ഇടുക്കി സർക്കാർ നഴ്സിംഗ് കോളേജിലേക്ക് ഒരു വർഷ കാലയളവിലേക്ക് നിയമിക്കുന്നതിനായി ബോണ്ടഡ് ലെക്ചറർമാരുടെ 12 ഒഴിവിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. യോഗ്യത സർക്കാർ അംഗീകൃത സ്വാശ്രയ നഴ്സിംഗ് കോളേജിൽ നിന്നും MSc നഴ്സിംഗ്, കേരള നഴ്സസ് ആൻഡ് മിഡ്വൈസ് കൌൺസിൽ രജിസ്ട്രേഷൻ. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സെറ്റ് പകർപ്പ്, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 10:30 ഇടുക്കി സർക്കാർ നഴ്സിംഗ് കോളേജ് കാര്യാലയത്തിൽ നേരിട്ട് ഹാജരാകണം. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പാലക്കാട് ജില്ലാ കാര്യാലയത്തിലേക്ക് 3 വർഷ കാലയളവിൽ പരിശീലനത്തിനായി കൊമേഴ്സ്യൽ അപ്രന്റീസിനെ നിയമിക്കുന്നതിന് നാളെ രാവിലെ 11 മണിക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. യോഗ്യത അംഗീകൃത സർവകലാശാല ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും. DCA വേർഡ് പ്രോസസിംഗ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സിൽ ഡിപ്ലോമ. 19-30 മധ്യേ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ അസലുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മുൻ പരിചയ രേഖകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. ബോർഡിൽ കൊമേഴ്ഷ്യൽ അപ്രന്റീസായി മുൻകാലങ്ങളിൽ സേവനം അനുഷ്ഠിച്ചവർക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0491352230. നമ്പർ ഒരിക്കൽ കൂടി 0491352230.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള കോട്ടയം കുറിച്ചി മോഡൽ റെസിഡൻഷ്യൽ ITIയിൽ ഫുൾടൈം സ്വീപ്പറുടെ ഒഴിവിലേക്ക് 7-ാം ക്ലാസ് വിജയിച്ച 35-നും 55-നും ഇടയിൽ പ്രായമുള്ള, വൈകല്യങ്ങൾ ഇല്ലാത്ത പുരുഷന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം നാളെ രാവിലെ 11 മണിക്ക് കുറിച്ചി ഗവൺമെന്റ് ITI ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9400044845. നമ്പർ ഒരിക്കൽ കൂടി 9400044845. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29:39. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസന യാത്രയുടെ കാതലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 90-ാം വാർഷിക ആഘോഷ നിറവിൽ ആകാശവാണി. ആശംസകളുമായി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. കെഎസ്ആർടിസി ബസുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. അന്തിമ തീരുമാനം മന്ത്രിസഭായോഗത്തിലെന്ന് ഗതാഗതമന്ത്രി. ഷിഗല്ല വ്യാപനത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. നാളെ അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്നു മുതൽ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ദരിദ്രവിഭാഗത്തിന്റെ ഉന്നമനത്തിനായുള്ള സർക്കാരിന്റെ 12 വർഷത്തെ യാത്രയിൽ നിരവധി പരിവർത്തനങ്ങൾ സാധ്യമാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസന കുതിപ്പിന്റെ കാതലെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജൻധൻ അക്കൌണ്ടുകൾ, സ്വച്ഛ് ഭാരത് പിഎം ആവാസ് യോജന, ജൽജീവൻ മിഷൻ, ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ എല്ലാ സംരംഭങ്ങളും ജനങ്ങൾക്ക് ആത്മാഭിമാനവും അവസരങ്ങളും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചവയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആകാശവാണി ഇന്ന് 90-ാം വാർഷികം ആഘോഷിക്കുന്നു. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. രാജ്യത്തിന്റെ സാംസ്കാരിക പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു സവിശേഷ നിമിഷത്തെയാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. 1986 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. ഇന്ന് 591 സ്റ്റേഷനുകളുള്ള ആകാശവാണി 23 ഭാഷകളിലും 146 ഭാഷകളിലും പ്രക്ഷേപണം നടത്തുന്നു. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആശംസകൾ നേർന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധം കടുക്കുന്നു. ഇറാനിലെ തന്ത്രപ്രധാന നഗരങ്ങളിൽ സ്ഫോടന പരമ്പരയുണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പ്രത്യാക്രമണം. അമേരിക്കയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് സംഘർഷാവസ്ഥ രൂക്ഷമായത്. ഇറാനെതിരായ സൈനിക ആക്രമണങ്ങളിൽ US പങ്കുചേർന്നാൽ ഇറാഖിലെ US സൈനിക താവളങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാഖിലെ ഷിയ സായുധ സംഘമായ കഥൈബ് ഹിസ്ബുള്ളയുടെ ഭീഷണി. രാജ്യത്തിന്റെ വ്യോമാതിർത്തി 72 മണിക്കൂർ അടച്ചതായി ഇറാഖിന്റെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രഖ്യാപിച്ചു. കെഎസ്ആർടിസി ബസുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ ഗതാഗത വകുപ്പിനോട് നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഗതാഗതമന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുമെന്നും വിഷയത്തിൽ കെഎസ്ആർടിസി ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി പറഞ്ഞു.
1: മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾക്ക് സൌജന്യ യാത്ര, അതിൽ സ്ത്രീകൾ തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളുണ്ടാവില്ല. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഉദ്യോഗസ്ഥരെന്നോ അങ്ങനെയൊന്നുള്ള വ്യത്യാസം APL BPL വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാനിപ്പോ പറയുന്നത് 15-ാം തീയതി സൌജന്യ യാത്ര ഉണ്ടായിരിക്കും. അത് 10-ാം തീയതിയിലെ ക്യാബിനറ്റ് പ്രഖ്യാപിക്കും.
0: ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കുമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കോഴിക്കോട് തലക്കുളത്തൂരിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്തെ 200-ഓളം വീടുകളിൽ ആരോഗ്യ സർവേയും ബോധവൽക്കരണവും നടത്തി. ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലിക്ക് സമീപം കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. സൂര്യനെല്ലി സ്വദേശിയ മാരിയാണ് മരിച്ചത്. മാരിയോടൊപ്പമുണ്ടായിരുന്ന മകൾക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. വനം വകുപ്പും പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. വന്യജീവി ആക്രമണങ്ങൾ തുടരുന്നതിൽ പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. സംസ്ഥാനത്ത് അഴിമതിരഹിത റവന്യൂ ഓഫീസുകൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. മലപ്പുറം പ്രസ് ക്ലബ് മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ വേഗത്തിലാക്കാൻ ജില്ലാ അദാലത്ത് സംഘടിപ്പിക്കുമെന്നും റവന്യൂ മന്ത്രി അറിയിച്ചു. ബന്ധുനിയമനങ്ങളെ ന്യായീകരിക്കില്ലെന്നും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലത്ത് ദേശീയപാത 66 ഭാഗമായ ബൈപ്പാസിന്റെ നിർമ്മാണം മന്ത്രി ബിന്ദു കൃഷ്ണ വിലയിരുത്തി. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതികളും പ്രശ്നങ്ങളുമുള്ള സ്ഥലങ്ങളാണ് മന്ത്രി

0: യും സംഘവും സന്ദർശിച്ചത്. വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും നിർമ്മാണത്തിലെ കാലതാമസവും ഒഴിവാക്കണമെന്ന് മന്ത്രി ദേശീയപാത അധികൃതരോട് നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ മാസം 21-ന് നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള പൊതു അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യമൊട്ടാകെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്നു മുതൽ പരിശോധിക്കാം. അഡ്മിഷൻ .vhscportal.kerala.gov.in സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. July 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് വ്യാപക മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദീതീരങ്ങളിലുള്ളവരും ആവശ്യമെങ്കിൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ. നഗര ഗ്രാമീണ മേഖലകളിലെല്ലാം ശക്തമായ മഴ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
2: തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന കനത്ത മഴ ഇന്നും തുടരുകയാണ്. ജില്ലയിലെ മലയോര മേഖലകളിലും തീരദേശ പ്രദേശങ്ങളിലും ഉൾപ്പെടെ മഴ സജീവമാണ്. ശക്തമായ മഴയിൽ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. കൂടാതെ നഗരത്തിലെ ചിലയിടങ്ങളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കനത്ത മഴയിൽ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല.
0: ജലനിരപ്പ് ഉയരുന്നതിനാൽ തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 1 മുതൽ 4 വരെയുള്ള ഷട്ടറുകൾ ഉയർത്തിയ സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൊന്മുടി എക്കോ ടൂറിസത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ലെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറും അറിയിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. ഇറ്റലിയുടെ ഫ്ലാബിയോ കൊബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സ്വരേവ് തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. ബോറിസ് ബെക്കറിന് ശേഷം ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് ജയിക്കുന്ന ആദ്യ ജർമ്മൻ പുരുഷ താരമാണ് സ്വരേവ്. കണ്ണൂർ പ്ലസ് ക്ലബ് സംഘടിപ്പിച്ചുവരുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ ഇന്ന്. ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നയിക്കുന്ന ടീമും യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിലുള്ള പ്രദർശന മത്സരവും ഉണ്ടാകും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 457 പോയിന്റ് ഇടിഞ്ഞ് 73,787-ലും നിഫ്റ്റി 152 പോയിന്റ് നഷ്ടത്തിൽ 23,215-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 111,240 രൂപയും ഗ്രാമിന് 13,905 രൂപയുമാണ് ഇന്നത്തെ വില. തലശ്ശേരി മൈസൂർ മാക്കൂട്ടം ചുരംപാതയിൽ വൻ ഗതാഗതക്കുരുക്ക്. പുലർച്ചെ 1 മണിക്ക് തുടങ്ങിയ വാഹനക്കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാനായി കർണാടകയിൽ നിന്നെത്തുന്ന ഭക്തരുടെ എണ്ണം കൂടിയതാണ് കുരുക്ക് രൂക്ഷമാകാൻ കാരണമായി പറയുന്നത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിനുള്ള ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രി ഇളനീർവെപ്പ് ആരംഭിച്ചു. വൈശാഖ മഹോത്സവത്തിലെ 2-ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായ ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം. രോഗനിർണയം നേരത്തെ നടത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എ ക്ലോസർ ലുക്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസനയാത്രയുടെ കാതലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 90-ാം വാർഷിക ആഘോഷ നിറവിൽ ആകാശവാണി. ആശംസകളുമായി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യയാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. അന്തിമ തീരുമാനം മന്ത്രിസഭായോഗത്തിലെന്ന് ഗതാഗതമന്ത്രി. ഷിഗല്ല വ്യാപനത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. നാളെ അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആകാശവാണി സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ പ്രകാശധാര.
1: കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഓർഗനൺ ഓഫ് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുന്നു.
2: ഒരു കുട്ടിക്ക് തന്റെ കഴിവുകൾ പൂർണമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന വിധത്തിലുള്ള ആരോഗ്യകരമായ സാഹചര്യമാണ് കുട്ടികളിലെ ആരോഗ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ശൈശവത്തിന്റെ അവസാനം മുതൽ കൌമാരം വരെയാണ് ബാല്യകാലമായി പരിഗണിക്കപ്പെടുന്നത്. മനോഹരമായ ഒരു പ്രക്രിയയിലൂടെയാണ് ഓരോ കുഞ്ഞിന്റെയും ബാല്യം കടന്നുപോകുന്നത്. കുട്ടികളുടെ വളർച്ചയും വികാസവും ബാല്യകാല ആരോഗ്യത്തിൽ ഒരു സുപ്രധാന പങ്കുവഹിക്കുന്നു. വളർച്ചയും വികാസവും ഒന്നുപോലെ കരുതാമെങ്കിലും ഇവ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. വളർച്ച എന്നത് കുട്ടിയുടെ ശരീരത്തിലുണ്ടാവുന്ന അളക്കാൻ കഴിയുന്ന മാറ്റമാണ്. ഉയരം വയ്ക്കുക, ഭാരം കൂടുക തുടങ്ങിയവ വളർച്ചയിൽ പെടുന്നു. എന്നാൽ വികാസം എന്നത് കുട്ടിയുടെ മാനസികവും സാമൂഹികവും വൈകാരികവുമായ കഴിവുകളിലും പെരുമാറ്റത്തിലും ഉണ്ടാകുന്ന ഗുണപരമായ മാറ്റമാണ്. സംസാരിക്കാൻ പഠിക്കുന്നത്, ചിന്തിക്കുന്നത്, മറ്റുള്ളവരുമായി ഇടപെടാൻ പഠിക്കുന്നത് തുടങ്ങിയവ വികാസത്തിൽ ഉൾപ്പെടുത്താം. ജനനം മുതൽ 12 മാസം വരെയുള്ള ഘട്ടത്തിലാണ് ശാരീരിക വളർച്ചയും വികാസവും ഏറ്റവും ദ്രുതഗതിയിൽ നടക്കുന്നതെങ്കിലും അതിനുശേഷമുള്ള 4 വർഷവും വളർച്ചയെയും വികാസത്തെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. കുട്ടികളിലെ ഈ വളർച്ചാഘട്ടങ്ങളെ പ്രധാനമായും ശാരീരിക വികാസം, മാനസിക അഥവാ ബൌദ്ധിക വികാസം, ഭാഷാ വികാസം, സാമൂഹിക വികാസം എന്നിവയായി തരംതിരിക്കാം. ശാരീരിക വളർച്ചയും വികാസവും. കുട്ടികളിൽ ഭാരവും ഉയരവും ക്രമമായി വർദ്ധിക്കണം. ഇത് എല്ലുകളുടെയും പേശികളുടെയും ശരിയായ വളർച്ചയെ സൂചിപ്പിക്കുന്നു. കുട്ടികളുടെ തലയുടെ ചുറ്റളവ് കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുന്നത് തലച്ചോറിന്റെ വളർച്ച മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ചലനശേഷി അഥവാ മോട്ടോർ സ്കിൽസ്, അതിൽ സ്ഥൂല ചലനശേഷിയും സൂക്ഷ്മ ചലനശേഷിയും ഉൾപ്പെടുന്നു. കൈകാലുകൾ ഉപയോഗിച്ച് കുട്ടി നടത്തുന്ന വലിയ ചലനങ്ങളാണ് സ്ഥൂല ചലനങ്ങൾ. തല ഉറയ്ക്കുക, ഇരിക്കുക, നടക്കുക തുടങ്ങിയ സ്ഥൂല ചലനങ്ങളിൽ പെടും. എന്നാൽ കൈവിരലുകൾ പോലുള്ള ചെറിയ പേശികളുടെ ഏകോപിതമായ ചലനങ്ങളിലൂടെ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളാണ് സൂക്ഷ്മ ചലനങ്ങൾ. വസ്തുക്കൾ പിടിക്കുക, എഴുതുക, വരയ്ക്കുക തുടങ്ങിയവ സൂക്ഷ്മ ചലനങ്ങളിൽ പെടുന്നു. ഓരോ പ്രായത്തിലും കുട്ടി കൈവരിക്കേണ്ട ചില നാഴികക്കല്ലുകളുണ്ട്. ഇവ കൃത്യസമയത്ത് സംഭവിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് കുട്ടിയുടെ നാഡീവ്യൂഹത്തിന്റെ വളർച്ചയെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. കുട്ടികളുടെ വളർച്ചയെയും വികാസത്തെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ബാഹ്യഘടകങ്ങളിൽ ഒന്നാണ് പോഷകാഹാരം. ശാരീരിക വളർച്ചയ്ക്കും രോഗപ്രതിരോധത്തിനും ആവശ്യമായ വൈറ്റമിനുകളും മിനറലുകളും പ്രോട്ടീനും അടങ്ങിയ സമീകൃത ആഹാരമാണ് കുട്ടികൾക്ക് ലഭിക്കേണ്ടത്. ഇതിന്റെ അഭാവം വളർച്ചയെ ബാധിക്കുന്നു. പോഷകങ്ങളുടെ ആഗിരണം നടക്കാതിരുന്നാലും ശാരീരിക വളർച്ചയെ ബാധിക്കും. ദഹന പ്രക്രിയയെ മെച്ചപ്പെടുത്തി ആഹാരത്തിലെ പോഷകങ്ങൾ ശരീരം ശരിയായി ആഗിരണം ചെയ്യാൻ ഹോമിയോപ്പതി മരുന്നുകൾ സഹായിക്കുന്നു. ജനിതക ഘടകങ്ങൾ വളർച്ചയുടെ അടിസ്ഥാനപരമായ അളവ് നിശ്ചയിക്കുന്നതിൽ വലിയ പങ്കുണ്ട്. ചില ജനിതക രോഗങ്ങൾ അല്ലെങ്കിൽ ശാരീരിക വൈകല്യങ്ങൾ പാരമ്പര്യമായി കിട്ടാം. ജനിതക ഘടകങ്ങൾ മൂലമുള്ള വളർച്ചാ പ്രശ്നങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ സമഗ്ര പ്രത്യേകതകളും കണക്കിലാക്കി കണ്ടുപിടിക്കുന്ന ഹോമിയോപ്പതിക് കോൺസ്റ്റിറ്റ്യൂഷണൽ മരുന്നുകൾ ഒരു പരിധിവരെ സഹായിക്കുന്നു. ഇടയ്ക്കിടയ്ക്കുള്ള രോഗങ്ങൾ കുട്ടിയുടെ ശാരീരിക വളർച്ചയെ മന്ദീഭവിപ്പിക്കാം. ഇതിന് ഘടനപരമായ ഹോമിയോപ്പതി മരുന്നുകൾ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിച്ച് രോഗങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്നു. അതുവഴി കുട്ടിയുടെ സ്വാഭാവിക വളർച്ച സായത്തമാക്കാൻ സാധിക്കുന്നു. ശരീരത്തിലെ എൻഡോക്രൈൻ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ കുട്ടികളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ തകരാറുകൾക്ക് ഹോമിയോപ്പതി മരുന്നുകൾ ഫലപ്രദമാണ്. ഉറക്കവും വ്യായാമവും വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഘടകങ്ങളാണ്. ഹോർമോണുകൾ ശരീരത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉറക്കത്തിലാണ്. അതിനാൽ കുട്ടികൾക്ക് കൃത്യമായ ഉറക്കം അത്യാവശ്യമാണ്. ശാരീരികമായ വളർച്ച പോലെ തന്നെ പ്രധാനമാണ് കുട്ടികളുടെ മാനസികവും ബൌദ്ധികവുമായ വികാസം. ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള കുട്ടിയുടെ കഴിവ് വികസിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. ഇതിൽ പ്രധാനമായും ബൌദ്ധിക വികാസം, ഭാഷാ വികാസം, വൈകാരിക വികാസം, സാമൂഹിക വികാസം എന്നിവ ഉൾപ്പെടും. ബൌദ്ധിക വികാസം: ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും സ്വന്തമായി ചിന്താശേഷി കൈവരിക്കാനുമുള്ള കുട്ടിയുടെ കഴിവാണിത്. ബൌദ്ധിക തലങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ജീൻ പിയാഷെ ബൌദ്ധിക വികാസം 4 ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു എന്ന് സമർത്ഥിക്കുന്നു. 2 വയസ്സുവരെ

0: സെൻസോറി മോട്ടോർ ഘട്ടത്തിൽ കുട്ടികൾ തങ്ങളുടെ ഇന്ദ്രിയങ്ങളിലൂടെയും ശാരീരിക ചലനങ്ങളിലൂടെയും ലോകത്തെ അറിയുന്നു. 2 മുതൽ 7 വയസ്സുവരെയുള്ള പ്രീ ഓപ്പറേഷണൽ ഘട്ടത്തിൽ ഭാഷയും ചിഹ്നങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങുമെങ്കിലും കാര്യങ്ങളെ യുക്തിസഹമായി ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കൂടാതെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്ന സ്വാർത്ഥ കേന്ദ്രീകൃത ചിന്താഗതിയും ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുണ്ട് എന്നും ഇവർ കരുതുന്നു. 7 മുതൽ 11 വയസ്സുവരെയുള്ള കോൺക്രീറ്റ് ഓപ്പറേഷണൽ ഘട്ടത്തിൽ തങ്ങളുടെ കൺമുന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് യുക്തിപരമായി ചിന്തിക്കാൻ കഴിയുന്നു. 11 വയസ്സ് മുതലുള്ള ഫോർമൽ ഓപ്പറേഷണൽ ഘട്ടത്തിൽ സങ്കീർണമായ ആശയങ്ങളെക്കുറിച്ചും സാങ്കല്പികമായി ചിന്തിക്കാനും പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ പരിഹാരം കാണുവാനും ഉള്ള ഉയർന്ന ചിന്താശേഷി കൈവരുന്നു. ഈ ഘട്ടങ്ങൾ കുട്ടിയുടെ മാനസിക വളർച്ച വിലയിരുത്താൻ വളരെ സഹായകരമാണ്. കുട്ടിയുടെ മാനസികവും പാരമ്പര്യവുമായ എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് ശേഷം നിശ്ചയിക്കുന്ന അനുയോജ്യമായ ഹോമിയോപ്പതി മരുന്നിന് കുട്ടിയുടെ ബുദ്ധിവികാസത്തെ ഒരു പരിധിവരെ സഹായിക്കാൻ സാധിക്കുന്നു. ഭാഷാവികാസം. ആശയവിനിമയം നടത്താനുള്ള കുട്ടിയുടെ കഴിവ് ആദ്യ മാസങ്ങളിൽ കരച്ചിലിലൂടെയാണ്, പിന്നീട് ആംഗ്യത്തിലൂടെ കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നു. ക്രമേണ ചെറിയ വാക്കുകൾ മുതൽ വലിയ വാക്യങ്ങൾ വരെ സംസാരിക്കാൻ പഠിക്കുന്നു. സംസാര വൈകല്യങ്ങളോ സംസാരിക്കാൻ തുടങ്ങുന്നത് വൈകുന്നതോ ആയ കുട്ടികൾക്ക് അനുയോജ്യമായ ഹോമിയോപ്പതി ഔഷധം നൽകാവുന്നതാണ്. കുട്ടിയുടെ ബുദ്ധിവികാസത്തിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് അവരുടെ വൈകാരിക വളർച്ചയും. ഒരു കുട്ടി സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയാനും അവ പ്രകടിപ്പിക്കാനും നിയന്ത്രിക്കാനും പഠിക്കുന്ന പ്രക്രിയയാണ് വൈകാരിക വികാസം എന്ന് പറയുന്നത്. കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. 2 വയസ്സുവരെയുള്ള പ്രായത്തിൽ കരച്ചിലിലൂടെയും ചിരിയിലൂടെയും വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നു. 2 മുതൽ 5 വയസ്സുവരെയുള്ള ഘട്ടത്തിൽ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചു തുടങ്ങുന്നതേയുള്ളൂ. അതുകൊണ്ട് ഈ പ്രായത്തിൽ അമിതമായ വാശിയും ദേഷ്യവും സാധാരണമാണ്. 5 മുതൽ 12 വയസ്സുവരെയുള്ള ഘട്ടത്തിൽ കൂട്ടുകാരുടെ പ്രാധാന്യം കൂടുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും തോൽവികളെയും വിജയങ്ങളെയും ഉൾക്കൊള്ളാനും ഈ ഘട്ടത്തിൽ കുട്ടി പഠിക്കുന്നു. ഭയം, അപകർഷതാബോധം, മത്സരബുദ്ധി എന്നിവയും ഈ സമയത്ത് പ്രകടമാകാം. ചില കുട്ടികൾ വൈകാരിക വികാസം കൃത്യമായ രീതിയിൽ നടക്കാതെ വരുമ്പോൾ അത് അവരുടെ പെരുമാറ്റത്തെയും പഠനത്തെയും ബാധിക്കാം. കുട്ടികളിൽ കാണുന്ന പ്രധാന വൈകാരിക പ്രശ്നങ്ങളായ ആശങ്ക, വിഷാദം, അമിതകോപം, ആത്മവിശ്വാസക്കുറവ്, പരീക്ഷാപേടി തുടങ്ങിയവയ്ക്ക് വ്യക്തിഗതമായ ഹോമിയോപ്പതി മരുന്നുകൾ നൽകുന്നുണ്ട്. ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിൽ ശാരീരിക മാനസികാരോഗ്യം പോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ളതാണ് സാമൂഹികാരോഗ്യം. ഒരു കുട്ടി മറ്റുള്ളവരുമായി ഇടപഴകാനും സൌഹൃദങ്ങൾ സ്ഥാപിക്കാനും സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനും സമൂഹത്തിലെ മൂല്യങ്ങളെ മനസ്സിലാക്കി ജീവിക്കാനും പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹിക വികാസം എന്ന് പറയുന്നത്. ഇത് കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തെയും മാനസിക ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നു. പ്രായത്തിനനുസരിച്ച് കുട്ടികളുടെ സാമൂഹിക പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. 2 മാസമാകുമ്പോൾ തങ്ങളെ നോക്കി ചിരിക്കുന്നവരെ തിരിച്ചു നോക്കി ചിരിക്കുന്നതിലൂടെ ഇവരുടെ സാമൂഹിക വികാസം തുടങ്ങുന്നു. 1 മുതൽ 3 വയസ്സുവരെയുള്ള ടോട്ട്ലർ ഘട്ടത്തിൽ കുട്ടികൾ പ്രധാനമായും ഒരേ സ്ഥലത്തിരുന്ന് അവരവരുടെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുന്നു. കളിപ്പാട്ടങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ ഈ ഘട്ടത്തിൽ അവർ മടി കാണിക്കുന്നു. 3 മുതൽ 5 വയസ്സുവരെയുള്ള പ്രീസ്കൂൾ ഘട്ടത്തിൽ കുട്ടികൾ മറ്റുള്ളവരുമായി ചേർന്നു കളിക്കാൻ തുടങ്ങുന്നു. കളിപ്പാട്ടങ്ങൾ പങ്കുവയ്ക്കാനും ഊഴം കാത്തു നിൽക്കാനും പഠിക്കുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും ഈ പ്രായത്തിൽ അവർക്ക് സാധിക്കുന്നു. 6 മുതൽ 12 വയസ്സുവരെയുള്ള ഘട്ടത്തിൽ സുഹൃത്തുക്കളുടെ സ്വാധീനം കൂടുന്നു. കൂട്ടായ്മകൾ ഉണ്ടാക്കാനും ഗ്രൂപ്പ് നിയമങ്ങൾ അനുസരിക്കാനും പരസ്പരം ഒത്തുപോകാനും കുട്ടികൾ പഠിക്കുന്നത് ഈ പ്രായത്തിലാണ്. കുടുംബം, പഠിക്കുന്ന വിദ്യാലയങ്ങൾ, സുഹൃത്തുക്കൾ, സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവ ഒരു കുട്ടിയുടെ സാമൂഹിക വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. സമൂഹവുമായി ഇടപെടുമ്പോൾ കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അതിയായ നാണം, ഉൾവലിയൽ, മറ്റു കുട്ടികളുമായി പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട്, അക്രമ സ്വഭാവം അവയിൽ ചിലതാണ്. ഹോമിയോപ്പതി ചികിത്സാശാസ്ത്രം ഒരു സമഗ്രമായ സമീപനമാണ് കാഴ്ചവെക്കുന്നത്. വ്യക്തിഗതമായ ചികിത്സ നൽകുന്നതിലൂടെ അവരുടെ ആരോഗ്യത്തിന് ശക്തമായ അടിത്തറ ഏകുന്നു. ഇവ കൂടാതെ മാതാപിതാക്കളുടെ കരുതലും സ്നേഹനിർഭരമായ അന്തരീക്ഷവും തുല്യ പ്രാധാന്യം അർഹിക്കുന്നു.
1: കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഓർഗനൺ ഓഫ് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദിൻഷ മുരളി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലെ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവയ്ക്കും. പ്രക്ഷേപണത്തിന്റെ 90th വാർഷിക നിറവിൽ ആകാശവാണി ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് യുജി പുനഃപരീക്ഷ നഗരകേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദരിദ്രർക്കായി സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സമൂഹമാധ്യമ പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ദരിദ്രർക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിൽ സാങ്കേതിക വിദ്യ വഹിച്ച നിർണായക പങ്കിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയണൽ സോൺ 2 3 ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡീഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്തെ 15 നിയമസഭകളിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർമാരും നിയമസഭാംഗങ്ങളും പങ്കെടുക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബിജെപി പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി രിംഗരാജ് പാട്ടീലിനെയും രഘു കൌട്ടിലിനെയും ബിജെപി പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും ഇന്ന് ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർ സന്നിഹിതരായിരിക്കും. നീറ്റ് യുജി പുനഃപരീക്ഷ നടക്കുന്ന നഗരം രേഖപ്പെടുത്തിയ സ്ലിപ്പുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 21 പുനഃപരീക്ഷ. ഔദ്യോഗിക വെബ്സൈറ്റിൽ അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന നഗരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് എൻടിഎ അറിയിച്ചു. കഴിഞ്ഞ മാസം 12 നടന്ന നീറ്റ് യുജി പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കുകയായിരുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് ഇറാഖ് വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. April 8 വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആദ്യ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാന്റെ 2 മിസൈലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. പ്രത്യാക്രമണം നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ആകാശവാണിയുടെ 90th വാർഷികം ഇന്ന്. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 സ്റ്റേഷനുകളിലായി രാജ്യത്തെ 98% ജനതയിലേക്കും 23 ഭാഷകളിൽ ആകാശവാണിയുടെ പരിപാടികൾ എത്തുന്നുണ്ട്. 100 വിദേശ രാജ്യങ്ങളിലും ആകാശവാണിയുടെ പ്രക്ഷേപണം ലഭ്യമാണ്. 90th വാർഷികത്തിൽ ആകാശവാണിക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആശംസകൾ നേർന്നു.
2: ബഹുത് ഖുഷി കെ സാത്ത് പൂരെ ആകാശവാണി പരിവാർ കോ ബധായി ദേതാ ഹൂ. 90 ആപ്നെ പൂരാ കിയാ ഹൈ. 90 പൂരാ ഹോനെ പർ മേരെ ശുഭകാംനായേ ഹൈ. പൂരാ ദേശ് ആകാശവാണി കെ സാത്ത് ജുഡാ ഹുവാ ഹൈ. ആകാശവാണി കെ മാധ്യമ സേ ഹമാരാ ഭാരത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് രഹേ മേരാ യേ ശുഭകാംനായേ.
1: ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപഭോക്താവിന്റെ KYC റദ്ദാക്കിയെന്നും 24 മണിക്കൂറിനുള്ളിൽ സിം കാർഡ് ബ്ലോക്ക് ചെയ്യുമെന്ന തരത്തിൽ BSNL പേരിൽ പ്രചരിക്കുന്ന നോട്ടീസ് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സിം KYCയുമായി ബന്ധപ്പെട്ട് BSNL യാതൊരുവിധ നോട്ടീസുകളും പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു.

0: ഔദ്യോഗിക സന്ദർശനത്തിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ഉത്തരകൊറിയയിൽ എത്തി. കഴിഞ്ഞ 7 വർഷത്തിനിടെ ആദ്യമായാണ് അദ്ദേഹം പ്യോങ്യാങ് സന്ദർശിക്കുന്നത്. റഷ്യയുമായി ഉത്തരകൊറിയ അടുത്ത ബന്ധം പുലർത്തുന്ന പശ്ചാത്തലത്തിലാണ് സന്ദർശനം. സാമ്പത്തിക സഹകരണം, കൊറിയൻ ഉപദ്വീപിലെ സുരക്ഷാ പ്രശ്നങ്ങൾ, ഏകോപനം തുടങ്ങിയവ ചർച്ച ചെയ്യും. ജമ്മുകശ്മീരിലെ മാതാ വൈഷ്ണോ ദേവി ക്ഷേത്ര ദർശനത്തിന് തീർത്ഥാടകരുടെ വൻ തിരക്ക്. ദർശനം സുഗമമായി പുരോഗമിക്കുന്നതായി അധികൃതർ അറിയിച്ചു. വൻ തിരക്ക് കണക്കിലെടുത്ത് യാത്രയ്ക്കുള്ള രജിസ്ട്രേഷൻ നിരവധി തവണ താൽക്കാലികമായി നിർത്തിവച്ചു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. കെഎസ്ആർടിസി ബസ്സുകളിൽ സൌജന്യ യാത്ര നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യയാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി സി പി ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ലോകത്തെ 70% ചെറുകിട കർഷകരും ബ്രിക്സ് മേഖലയിൽ നിന്നാണെന്നും വളം ലഭ്യതയിൽ ലോകം ബ്രിക്സ് രാജ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതായും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ബ്രിക്സ് കൃഷിമന്ത്രിമാരുടെ യോഗവുമായി ബന്ധപ്പെട്ട് ഭോപ്പാലിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ മുതൽ ഈ മാസം 13 വരെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ ബ്രിക്സ് കാർഷിക പ്രവർത്തക സമിതി യോഗം നടക്കുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു.
2: 42% കൃഷിഭൂമി കുൽമിലാക്കെ ബ്രിക്സ് കൺട്രീസ് കെ പാസ് ഹെ ഓർ ഉത്പാദൻ മേ ബി 42% സെ ജ്യാദാ ഹിസ്സ ബ്രിക്സ് കൺട്രീസ് കാ ഹെ. 58 കറോഡ് കിസാൻ പൂരി ദുനിയാ മേ ഹെ, ഉസ്മേ സെ ലഗ്ഭഗ് 70% ഛോട്ടെ കിസാൻ ബ്രിക്സ് കൺട്രീസ് മേ നിവാസ് കർതെ. 68% കൃഷി ജോതെ ബ്രിക്സ് കൺട്രീസ് കെ പാസ്, 68% ദുനിയാ കി ഖാദ്യ സുരക്ഷ ഭി ബഹുത് ഹദ് തക് ഇൻ പർ നിർഭർ കർതി ഹെ. ഇസ്ലിയേ ബ്രിക്സ് ജബ് കൃഷി കെ ബാരേ മേ ചർച്ച കർതാ ഹെ തോ വോ ചർച്ച കേവൽ ബ്രിക്സ് തക് സീമിത് നഹീ രഹതി, വോ ദുനിയാ കി ഖാദ്യ സുരക്ഷ കോ ഭി പ്രഭാവിത് കർതി ഹെ.
0: ഇന്ന് ലോക സമുദ്രദിനം. സമുദ്രസുരക്ഷയുടെയും സമുദ്രവിഭവങ്ങൾ സുസ്ഥിരമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ദിനാചരണം. നമ്മുടെ ഭൂമിക്കായി ശക്തമായ സമുദ്ര സുരക്ഷിത മേഖലകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള ഊർജ്ജ വ്യാപാരത്തിന്റെ പ്രധാന കവാടങ്ങളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമുദ്രസുരക്ഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് നിലവിലെ ആഗോള സാഹചര്യം വ്യക്തമാക്കുന്നു. പസഫിക് തീരത്തെ ഇബറാക്കി പ്രവിശ്യ മുതൽ ഒക്കിനാവ വരെയുള്ള തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ്. ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസിയാണ് മുന്നറിയിപ്പ് നൽകിയത്. ഫിലിപ്പീൻസിൽ 3 മീറ്റർ വരെയും മലേഷ്യയിൽ 1 മീറ്റർ വരെയും ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് തീരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 457 പോയിന്റ് ഇടിഞ്ഞ് 73,787-ലും നിഫ്റ്റി 152 പോയിന്റ് നഷ്ടത്തിൽ 23,215-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 111,240 രൂപയും ഗ്രാമിന് 13,905 രൂപയുമാണ് ഇന്നത്തെ വില. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സ്വരേവ് ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവയ്ക്കും. പ്രക്ഷേപണത്തിന്റെ 90ാം വാർഷിക നിറവിൽ ആകാശവാണി. ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് യുജി പുനഃപരീക്ഷ നഗരകേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21-ന്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധന

0: ഇറാനുമായുള്ള നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3.

പ്രിയ ശ്രോതാക്കളെ, 1977 പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം ഇതാ.

ത്തിൽ യേശുദാസും വാണിജ്യറാമും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം എം എസ് വിശ്വനാഥൻ. ഇനി ശ്രീദേവി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്നത്.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ ഉണ്ടായിരിക്കും. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-242-6387 അല്ലെങ്കിൽ 0484-242-6397. മൊബൈൽ നമ്പർ 9444-6455-888. വിളിക്കേണ്ട സമയം ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. ഗാനോത്സവം തുടരുന്നു. ഇനി ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന ഗാനം, കാർത്തികേയനും മാധുരിയും സംഘവും പാടിയത്. ചിത്രം വിടരുന്ന മുട്ടുകൾ

ചിത്രം നിറകുടം. യേശുദാസും എല്ലാ റഞ്ജിലിയും പാടിയ ഗാനം. രചന ബിജു തിരുമല. സംഗീതം ജയ വിജയ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ തത്സമയ ഫോണിൻ പരിപാടിയിൽ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി അഥവാ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും സ്പോർട്സ് മെഡിസിനും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ കുര്യാക്കോസ് കാരമ്മൻ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-242-6387 അല്ലെങ്കിൽ 0484-242-6397 മൊബൈൽ നമ്പർ 9444-5588 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ആയിരത്തി 1977 പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ശ്രീകുമാരൻ തമ്പിയും ജി ദേവരാജനും ചേർന്നൊരുക്കിയ ഒരു ഗാനം കേൾക്കാം. പി മാധുരിയും ബി വസന്തയും പാടിയത്. ചിത്രം ആനന്ദം പരമാനന്ദം.

ഭാര്യ വിജയം എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും സുശീലയും പാടിയത്, ഗാനമൊരുക്കിയത് ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ.

യേശുദാസും പി സുശീലയും പാടിയ ഗാനം ചിത്രം മകം പിറന്ന മങ്ക. ഗാനരചന ഏറ്റുമാനൂർ സോമദാസൻ. സംഗീതം വി ദക്ഷിണാമൂർത്തി.

ചിത്രം അക്ഷയപാത്രം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS വിശ്വനാഥൻ ഈണം നൽകി. യേശുദാസും എസ് ജാനകിയും പാടിയത്.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ ഉണ്ടായിരിക്കും. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 04842426387 അല്ലെങ്കിൽ 04842426397. മൊബൈൽ നമ്പർ 9446455888. വിളിക്കേണ്ട സമയം ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. ആയിരത്തി 1977 പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പി ഭാസ്കരനും കെ രാഘവനും ചേർന്നൊരുക്കിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം കണ്ണപ്പനുണ്ണി, ഗായകർ യേശുദാസ്, വാണി ജയറാം.

വയലാർ രാമവർമ്മയും ജി ദേവരാജനും ചേർന്നൊരുക്കി പി കെ മനോഹരൻ പാടിയ ഗാനമാണ് ഇനി ചിത്രം രാജഹംസം.

ഗായകൻ യേശുദാസ്, ചിത്രം പട്ടാളം ജാനകി, ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം കെ ജെ ജോയ്.

പി സുശീലയും സംഘവും അഭിനിവേശം എന്ന ചിത്രത്തിൽ പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

സേവന വാർത്തകൾ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടി മുഖ്യ ക്യാമ്പസിലും പ്രാദേശിക കേന്ദ്രങ്ങളിലും വിവിധ വിഷയങ്ങളിൽ ഗസ്റ്റ്

0: അധ്യാപക ഒഴിവുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. അക്കമ്പനിയിങ് ആർട്ടിസ്റ്റുകളുടെയും ഒഴിവുകളുണ്ട്. 2018 UGC റെഗുലേഷൻ പ്രകാരം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. UGC യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ UGC യോഗ്യതയില്ലാത്ത അപേക്ഷകളും പരിഗണിക്കും. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും www.ssus.ac.in സന്ദർശിക്കുക. www.ssus.ac.in.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ഷൊർണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി ആൻഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അതിഥി അധ്യാപക നിയമനം നടത്തുന്നു. പ്രിന്റിംഗ് ടെക്നോളജി വിഭാഗത്തിൽ ട്രേഡ്സ്മാൻ, ട്രേഡ് ഇൻസ്ട്രക്ടർ തസ്തികളിലാണ് നിയമനം. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, സർട്ടിഫിക്കറ്റുകൾ, ബയോഡേറ്റ, ഫോട്ടോ എന്നിവ സഹിതം ഈ മാസം 10 രാവിലെ 10 കോളേജിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0466-222-0450. നമ്പറൊരിക്കൽ കൂടി 0466-222-0450.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
0: കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചങ്ങനാശ്ശേരിയിലെ ആൺകുട്ടികളുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്കും നാട്ടകത്തെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്കും പ്രവേശനത്തിന് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. സമീപത്തെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും പ്രവേശനം നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0481-256-2503. നമ്പറൊരിക്കൽ കൂടി 0481-256-2503.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഉപ്പുതറ പഞ്ചായത്തിലെ അംഗണവാടികളിൽ നിലവിലുള്ളതും ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ളതുമായ അംഗണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിര താമസക്കാരായിരിക്കണം. പൂരിപ്പിച്ച അപേക്ഷകൾ കട്ടപ്പന ശിശുവികസന പദ്ധതി ഓഫീസിൽ ഈ മാസം 27 ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0486-8252-007. നമ്പറൊരിക്കൽ കൂടി 0486-8252-007. അഡീഷണൽ സ്കിൽ അക്വസിഷൻ പ്രോഗ്രാം ലക്കിടി നടത്തുന്ന ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അഡ്വാൻസ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത +2. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9495-99-96-67. നമ്പറൊരിക്കൽ കൂടി 9495-99-96-67. അവസാന തീയതി ഈ മാസം 12. കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലെ പ്രവേശനത്തിന് അപേക്ഷിക്കാം. റെഗുലർ അപേക്ഷകർക്ക് ഈ മാസം 22 വരെ www.polyadmission.org എന്ന വെബ്സൈറ്റ് മുഖേനയോ കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നേരിട്ടോ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.polyadmission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 9495-77-8750. നമ്പറൊരിക്കൽ കൂടി 9495-77-8750. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.
6: ആകാശവാണി FM വാർത്തകൾ.
0: തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭാ MP സുഖേന്ദു ശേഖർ റോയ് രാജി പ്രഖ്യാപിച്ചു. രാജ്യസഭയിൽ നിന്ന് മാത്രമല്ല തൃണമൂൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ച റോയ് പാർട്ടിയിൽ അഴിമതിയും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും വർദ്ധിക്കുകയാണെന്ന് ആരോപിച്ചു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. കൊല്ലം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്നു.

0: ഉൾപ്പെടുന്ന ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ദേശീയപാതയിലെ വെള്ളക്കെട്ട് പ്രതിസന്ധി ഒഴിവാക്കാൻ ഓടകൾ നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതിവേഗ റെയിൽ പദ്ധതി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. മലപ്പുറം പ്രസ് ക്ലബ് മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് ജില്ലയിൽ വയറിളക്ക രോഗലക്ഷണങ്ങളോടെ തലക്കുളത്തൂരിലെ ഒരു കുട്ടിയെക്കൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്തെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പും ജില്ലയിൽ പരിശോധന ശക്തമാക്കി. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പും ദർശനം സാംസ്കാരിക വേദിയും സംഘടിപ്പിച്ച പാരിസ്ഥിതികം പ്രകൃതി ചിത്രരചന മത്സര വിജയികൾക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. കെ ജയന്ത് എംഎൽഎ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുള്ളൻപൂരിൽ ഇന്ത്യയ്ക്കെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 2 ഇന്നിംഗ്സിൽ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 2 നഷ്ടത്തിൽ 85 റൺസെടുത്തു. 1 ഇന്നിംഗ്സിൽ അഫ്ഗാനിസ്ഥാൻ 152 റൺസിന് എല്ലാവരും പുറത്തായി.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര
1: വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ മുതൽ 3 മണി വരെ ഈ തത്സമയ ഇഷ്ടഗാന പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9446455888, 0484 എന്ന കോഡ് ചേർത്ത് 2426387 എന്ന നമ്പറിലോ 2426397 എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ്. ഇനി ഇന്ന് നമുക്ക് വെള്ളിത്തിരയിലേക്ക് ആദ്യം വിളിക്കുന്നത് ആരും നോക്കാം. ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
3: ചേർത്തലയിൽ നിന്നും കടക്കരപ്പള്ളി പ്രദീപ് കുമാറാണ് വിളിക്കുന്നത്.
2: ചേർത്തലയിൽ നിന്ന് പ്രദീപ് കുമാർ അല്ലേ?
3: അതെ അതെ.
2: ആ പറയൂ. മുമ്പേ പങ്കെടുത്തിട്ടുണ്ടോ ഈ പരിപാടിയിൽ?
3: എന്തോ?
2: മുമ്പ് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ?
3: തീർച്ചയായിട്ടും, ഒരു 4-5 മാസമായി.
2: കുറച്ച് ആയി അല്ലേ? എനിക്ക് പെട്ടെന്ന് പ്രദീപ് കുമാറിന്റെ ഓർമ്മ വന്നില്ല.
3: അഖില സാറുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്.
2: ആ അതാണ്, ഞാനായിട്ട് സംസാരിച്ചിട്ടില്ല. ഒന്നും
3: സാറിന്റെ പേരെന്നാണ്?
2: എന്റെ പേര് എം വി ശശികുമാർ.
3: അല്ല സാറുമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്.
2: അതെ, സംസാരിച്ചിട്ടില്ല. എനിക്കും ഈ പേര് ഓർമ്മ വന്നില്ല.
3: ആ ശരി ശരി.
2: ആ അപ്പോ ഇതെല്ലാം പരിപാടികളാണ് താങ്കൾ കേൾക്കുന്നത് നമ്മുടെ?
3: സാറേ, എന്റെ ഹോബി എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട പാട്ടാണ് എനിക്ക് പ്രധാനം.
2: പാട്ടൊക്കെ പാടുന്ന ആളാണോ?
3: പാടുകയും ചെയ്യും.
2: പാടും ചെയ്യും അല്ലേ? അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇന്ന് ആദ്യത്തെ കോളറാണ്. താങ്കള് ഒന്ന് പാടുന്നോ?
3: ഞാൻ എപ്പോഴും വിളിക്കുമ്പോ ആദ്യത്തെ കോളറെ ഞാൻ വിളിക്കാറുള്ളു.
2: അതെന്താ, അങ്ങനെ എങ്ങനെ കിട്ടുന്നു?
3: പിന്നെ വിളിച്ചാ കിട്ടിയല്ല.
2: ആ ശരി.

0: ആയിരം മുഖങ്ങൾ ഞാൻ കണ്ടു. ഹലോ.
1: ഓ, ആയിരവും പൊയ്മുഖങ്ങളായിരുന്നു അല്ലേ?
0: അതെ അതെ അതെ.
1: വളരെ തത്വചിന്താപരമായൊരു പാട്ട്, വയലാറിന്റെ വരികളാണ്.
0: അതെ അതെ, എന്റെ നാട്ടുകാരനാണ് വയലാറ്.
1: അതെ,
0: എന്റെ അച്ഛന്റെ വീട് വയലാറാണ്, നാട്ടുകാരനാണ് ഞങ്ങൾ.
1: താങ്കൾ പാടിയാലേ ഒരു എന്താ പറയുന്ന വാക്ക് മാഞ്ഞു മാറിപ്പോയിരുന്നു.
0: എനിക്ക് അതിന്റെ ശരിക്കുള്ള വേസ് അറിയാൻ
1: പറ്റില്ല സാറേ. അല്ല, താങ്കൾ എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ
0: പാടിയത്,
1: നന്നായി പാടി, എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ പാടിയത്. മനുഷ്യനും സത്യത്തിനും വിലയിടിഞ്ഞു എന്നാണ്.
0: ആണല്ലേ.
1: ആ, താങ്കൾ പുഷ്പങ്ങൾക്കും വിലയിടിഞ്ഞു എന്നൊക്കെ പാടിയത്. ഇത് ഏത് ചിത്രത്തിലെ പാട്ടാന്ന് അറിയാമോ?
0: എനിക്ക് ചിത്രം അറിയത്തില്ല.
1: നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ ചിത്രമാണ്, പ്രേംനസീറൊക്കെ അഭിനയിച്ച ചിത്രമാണ്. വി ദക്ഷിണാമൂർത്തിയാണ് ഇതിന്റെ സംഗീതം. നല്ല പാട്ടുകളുള്ള ചിത്രമായിരുന്നു നൈറ്റ് ഡ്യൂട്ടി. എനിക്ക് തോന്നുന്നു പ്രേംനസീറും ഷീലയായിരുന്നു. നാളികലോചന എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അറിയാമോ? നാളികലോചന നിന്മിഴികൾക്ക് എന്ത്. അതെ അതെ, നിന്മിഴികൾക്ക് എന്ത്.
0: ആ,
1: നല്ല പാട്ടുകളാണ് ശരിക്കും. നമ്മള് വയലാർ എന്ന് പറയുമ്പോ പെട്ടെന്ന്
0: വയലാറിന്റെ ഒരുപാട് ശേഖരങ്ങൾ എന്റെ ഉണ്ട് സാറേ, എന്റെ ഒരുപാട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു നല്ലൊരു പാട്ടുണ്ട്, ഈ കാറ്റും കാറ്റല്ല ഇത്,
1: പൊന്നാവരം കോട്ട.
0: കുളിരും കുളിരല്ല ഇണയറ എന്നമേ, ഈ പാട്ട്.
1: അത് രൂപവതി രുചിരാംഗി രോമാഞ്ചം ചൂടി വരൂ.
0: അതെ അതെ, അതൊക്കെ. അതുപോലെ തന്നെ ഒരുപാട്
1: പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല.
0: ആ, പറഞ്ഞില്ല, ഒരുപാട് പറഞ്ഞാൽ തീരില്ല. അതുപോലെ തന്നെ ഈ ജീവി, അതൊക്കെ നല്ല പാട്ടാണ്, നല്ല അർത്ഥമുള്ള. മനുഷ്യൻ മതങ്ങളൊക്കെ സ്ഥിതി, അതൊക്കെ നല്ല കഴിവുള്ള പാട്ടാണ്.
1: അതെല്ലാം നൈറ്റ് ഡ്യൂട്ടിയിലെ ജയഭാരതിയാണ് കേട്ടോ, ഷീലയല്ല. ഞാനിവിടെ നോക്കിയപ്പോ പ്രേംനസീറും ജയഭാരതിയും ശോഭയും ഒക്കെയുള്ള ചിത്രമാണ്. ശശികുമാറിന്റെ ചിത്രമായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. ഞാൻ ഈ പാട്ട് കണ്ടിട്ടുണ്ട്, നാളികലോചന. എന്തായാലും സംസാരിച്ചതിൽ വളരെ സന്തോഷം. വയലാറിന്റെ നാട്ടിൽ നിന്ന് തന്നെ ഒരു കക്ഷിയാണ് ഇന്ന് ആദ്യമായി കിട്ടിയത്, പ്രദീപ് കുമാർ അല്ലേ?
0: അതെ അതെ അതെ, ഞാൻ വിളിക്കാറുണ്ട് സാറേ, ഞാൻ 3-5 മാസം കൂടുമ്പോ വിളിക്കാറുണ്ട്.
1: വളരെ സന്തോഷം, നന്നായി പാടി. പാടിയാലും സന്തോഷം. നമുക്ക് നേരെ ആ പാട്ടിലേക്ക് പോയാലോ?
0: ശരി സാറേ.
1: ആയിരം പൊയ്മുഖങ്ങൾ ഞാൻ കണ്ടു.
0: ഓക്കെ. അതെ അതെ അതെ. ഓക്കെ ഓക്കെ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ആ വെളിത്തിര ആ പാട്ട് പറഞ്ഞിട്ട്
0: ഏത് പാട്ടാണാവോ?
1: അമ്പലപ്പുഴക്കടവിൽ വെച്ചോ കുണ്ടകൻ പാടത്തൊടിയിൽ വെച്ചോ ആണ്ണിഴിയാം പൂണ്ടിലേ
0: മണിയുടെ പാട്ടാണോ വന്നു അല്ലേ?
1: അല്ല, പുതിയ സിനിമയാണത്. നദിയിലെ മണിയുടെ പേരോട് കൂടിയാണ് ആ സിനിമയുടെ പേര്.
0: ആ അതാണ് എം എൽ എ മണി 10-ാം ക്ലാസ്സും ഗുസ്തിയും അതല്ലേ? എം എൽ എ മണി എന്ന് പറഞ്ഞ അതാ ഞാൻ ചോദിച്ചത്, മണിയുടെ പാട്ടാണോ എന്നാ ഞാൻ ചോദിച്ചത്. ആ അതെ അതെ, എം എൽ എ മണി 10-ാം ക്ലാസ്സും.
1: അത് തന്നെ ഞാനിവിടെ പാട്ടൊക്കെ
0: പൂങ്കിളിയെ ഞാൻ കണ്ടു എന്ന് പറയുന്നല്ലേ? കണ്ടു ഞാൻ.
1: അത് തന്നെ,
0: അമ്പലക്കുളക്കടവിൽ വെച്ചോ മുണ്ടകപ്പാട വരമ്പിൽ വെച്ചോ മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ. എന്നാ പാടു പാടു.
1: അമ്പലപ്പുഴക്കടവിൽ വെച്ചോ മുണ്ടകപ്പാടത്തൊടിയിൽ വെച്ചോ ആൺമിഴിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ. കാട്ടുചെമ്പരച്ചന്തം നല്ല മാത്തുമ്മഞ്ഞളിൽ ഗന്ധം കണ്ടപ്പോൾ തൊട്ടെ കണ്ണിൽ കണ്ണായി നിന്നവളെ കണ്ണാടിപ്പൂയേ. അമ്പലപ്പുഴക്കടവിൽ വെച്ചോ മുണ്ടകപ്പാടത്തൊടിയിൽ വെച്ചോ
0: നന്നായി പാടിയട്ടോ. എവിടുന്നാ വിളിക്കുന്ന? പേര് പറഞ്ഞില്ല. വന്നു
1: ഞാനെ പേര് ലിസ്റ്റ് ചെയ്യുന്നതാണ്. പുത്തൻവേലിക്കര.
0: എവിടെയാണ് പുത്തൻവേലിക്കര?
1: കിട്ടാറില്ല പുത്തൻവേലിക്കര എന്ന് ലിസി.
0: പുത്തൻവേലിക്കര എന്ന് ലിസി അല്ലേ? ഓക്കെ, നന്നായി പാടിയട്ടോ. കലാഭവൻമണിയുടെ പാട്ടുകളാണോ ഇഷ്ടം? ഹലോ, എനിക്ക് തോന്നുന്നു ആ ഫോൺ കട്ടായി തോന്നുന്നു. ആ ഫോൺ ഇടയ്ക്ക് കട്ടായി പോകുന്നു കേട്ടോ. ആ മഴയുണ്ടോ അവിടെ? അതായിരിക്കും. ആ ഹാ, എന്തോ ഒരു ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നു. എന്തായാലും പാടിയല്ലോ. അങ്ങനെ അറിയും. ഇവിടെ കുറച്ച് നമുക്ക് സഹായമൊക്കെ ഉണ്ടാവും. പിന്നെ ചില പാട്ടൊക്കെ നമുക്ക് ഓർമ്മ നിക്കും. ചിലതൊക്കെ ഓർമ്മ എന്നാ പറയുന്നത്. ഇപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നമുക്ക് മണിയുടെ പാട്ടിലേക്ക് പോയാലോ. എന്തായാലും കിട്ടിയല്ലോ. സംസാരിച്ചാൽ വളരെ സന്തോഷം. ഇഷ്ടകാലം കേട്ടോളൂ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ആ ഇത് വെള്ളിത്തിരയാണോ? ഇത്
0: വെള്ളിത്തിരയാണോ? വെള്ളിത്തിരയാണ്, പറയൂ.
1: ആ സാറേ, ഇത് ഞാൻ ശില്പിയാ വിളിക്കണത്. ആപ്പാൻ്റെയൊന്ന്
0: ശില്പ,
1: ഒരു പാട്ട്. ആ
0: സ്ഥലം എവിടെയെന്നാ പറഞ്ഞ?
1: സ്ഥലം ആപ്പാഞ്ചിറ തലവല്ലപ്പറമ്പിനടുത്ത്. ആപ്പാഞ്ചിറ
0: തലയോലപ്പറമ്പിനടുത്ത്. ഓക്കെ, ആ ഏത് പാട്ടാണ് വേണ്ടത് പറയൂ.
1: എനിക്ക് ഏപ്രിൽ 19 ഗോപിക നീയൻ മെയ്യിൽ വസന്തം എന്നുള്ള പാട്ട് വേണ്ടത്.
0: അത് ഗോപികയെ എന്നല്ല, ദേവികയെ നീയൻ മെയ്യിലാണല്ലേ. ദേവികയെ നീയൻ മെയ്യിൽ വസന്തം എന്നാണ്, രമേശൻ നായരുടെ വരികളാണ്. രവീന്ദ്ര മാഷ്ടെ സംഗീതം, രമേശൻ നായരും രവീന്ദ്ര മാഷുമാണ്. ഏപ്രിൽ 19 ബാലേന്ദ്ര മേനോന്റെ സിനിമയായിരുന്നു, കണ്ടിട്ടുണ്ടോ?
1: ആ പണ്ട് കണ്ടിട്ടുണ്ട്.
0: അദ്ദേഹം അതിൽ അഭിനയിച്ചിട്ടുമുണ്ട്. ഏപ്രിൽ 18 കണ്ടു കാണുമോ അല്ലേ? ഏപ്രിൽ 18 1984 വന്ന സിനിമയായിരുന്നു എന്നാ ഓർമ്മ. ഇത് 96 മറ്റാണ്. ഏപ്രിൽ 19 റിലീസായ ചിത്രം കൂടിയായിരുന്നു ഇത്. നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ബാലേന്ദ്ര മേനോൻ, നന്ദിനി, ശങ്കരാടി, ജഗതി ശ്രീകുമാർ. അതിൽ ജഗതി ശ്രീകുമാർ ആകാശവാണിയിലെ ഒരു ലളിതഗാനം എപ്പോഴും ഇങ്ങനെ മൂളിക്കൊണ്ട് നടക്കുന്നുണ്ട്, ഇന്ദ്രനീലത്തോട് എന്തുകൊണ്ടോ പണ്ട് തൊട്ടേ എനിക്കിഷ്ടം എന്നും പറഞ്ഞ്. ചില സ്ത്രീകളൊക്കെ പോകുമ്പോൾ ഈ പാട്ട് പാടുന്നൊരു സീൻ എനിക്ക് ഓർമ്മയിലുണ്ട്. പറയൂ, എന്തോ പറയാൻ തുടങ്ങിയല്ലോ.
1: അല്ല, ഇത് എല്ലാ ശ്രോതാക്കൾക്കും പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇന്ന് പാട്ടിലേക്ക് പോകാം. ഓക്കെ, നല്ലൊരു ഗാനമാണ്, കേട്ടോളൂ.

0: അതെ, റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്ന് സംസാരിക്കണേ.
1: ഹലോ.
0: ഹലോ, ആ പറയൂ, ആരാണ്?
1: ഞാന് ഗാന്ധിനഗറിലാണ് ഇപ്പൊ മകളുടെ വീട്ടില് ദുഃഖം കൊണ്ട് വന്ന് നിക്കണേ. കൊടുങ്ങല്ലൂര്.
0: കൊടുങ്ങല്ലൂരാണ്. പേര്?
1: പേര് പുഷ്പ ബാബു എന്നാണ്.
0: ആ, പുഷ്പബാബു നമ്മളെ ഫോണോട് ഗാനോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണല്ലോ.
1: അതെ അതെ, അതിലുണ്ട്. പെട്ടെന്ന് വിട്ടപ്പോ വായിച്ചു, മകളുടെ മകളാണ് വിട്ടത്. ആ മകളുടെ ബർത്ത്ഡേ ആണ് 13-ാം തീയതി.
0: ശരി.
1: സന്തോഷം ഇല്ലെങ്കിലും ഒരു ബർത്ത്ഡേ വരുന്നുണ്ടല്ലോ.
0: അതെ അതെ, സന്തോഷമില്ല എന്ന് പറയണ്ട.
1: സന്തോഷം എന്താണ് സന്തോഷം? ആ ചേട്ടനല്ലേ റേഡിയോ കൂടുതൽ വെച്ചോണ്ടിരുന്നെ. ഞാൻ ഒറ്റയ്ക്ക് ആയില്ലേ റേഡിയോ കൂടെ.
0: അതെ, എല്ലാം ഒരു എന്താ പറയുന്ന, എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയുന്ന പോലെയാണ്.
1: അതെ, എന്നാലും എനിക്ക് വീട്ടിലെല്ലായിരുന്നല്ല.
0: അതെ അതെ,
1: വീട് വിട്ടു വരേണ്ടി വന്നില്ലേ കാലിയാക്കി.
0: നമുക്കൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയാറില്ല എല്ലാവരും. നമ്മൾ ഈ ഭൂമിയിലേക്ക് തന്നെ വരുന്നത് ഒരു വാടക വീട്ടിലേക്ക് വരുന്ന പോലെയല്ലേ. എത്ര കാലമാണ് ആ, എത്ര കാലം നമ്മൾ എവിടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ?
1: റേഡിയോ ഞങ്ങൾക്ക് നല്ലൊരു ഇതായിരുന്നു, കൂട്ടായിരുന്നു. ചേട്ടനാണ് ഏറ്റവും കൂടുതൽ റേഡിയോയും ചേട്ടനാക്കിയിട്ടാണ് ഞാൻ പുറത്തു പോയിക്കൊണ്ടിരുന്നത്.
0: മനുഷ്യന്മാരുടെ കാര്യങ്ങൾ അങ്ങനെയാണ്, ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം, ചുമലിൽ ജീവിതഭാരം എന്ന് എഴുതിയിട്ടുണ്ടല്ലോ വയലാറ്. ഇന്ന് ഏത് പാട്ടാ വേണ്ട പറയൂ.
1: അവൾക്കൊന്നും വിഷ് ചെയ്താൽ കൊള്ളായിരുന്നു. ജൂൺ 13 അവളുടെ ബർത്ത്ഡേ.
0: ജൂൺ 13 പിറന്നാൾ ആഘോഷിക്കുന്ന അവൾക്ക് എല്ലാവിധ ആശംസകളും. ഏത് പാട്ടാ വേണ്ടെന്ന് പറഞ്ഞില്ല.
1: പാട്ട് ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായി അവിടുത്തെ ആ പാട്ട്.
0: അരികിൽ ഞാൻ ഇപ്പോൾ വന്നെങ്കിൽ അല്ലേ?
1: അതെ, ജാനകിമേരാന്ന്
0: തോന്നുന്നു. ആ, തറവാട്ടമ്മയിലെ പാട്ടാണ്. പി ഭാസ്കരന്റെ ചിത്രമായിരുന്നു തറവാട്ടമ്മ. അദ്ദേഹം തന്നെയാണ് പാട്ട് എഴുതിയിട്ടുള്ളത്. എം എസ് ബാബരാജിന്റെ സംഗീതം. എന്താ പറഞ്ഞ?
1: എല്ലാവരും
0: എല്ലാവരും സുഖമായിരിക്കുന്നു. സത്യൻ ഷീലേക്ക് അഭിനയിച്ച ചിത്രമായിരുന്നു. അല്ല, അത് ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഈ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. 66-ലെ ചിത്രമാണ്, 60 കൊല്ലം മുമ്പത്തെയാണ്. ഇതിലാണ് കന്നിയിൽ പിറന്നാലും കാർത്തിക നാളായാലും. എന്താ പറഞ്ഞു?
1: ഞാനും അതിനു മുമ്പേ ഒക്കെ ജനിച്ചതാ ആ സിനിമയ്ക്ക് മുമ്പേ.
0: ആ ശരി.
1: 6 വയസ്സ് തൊട്ട് കേൾക്കുന്നതാണ് ഈ റേഡിയോ. അപ്പൊ ഇത്രയും നിലയങ്ങൾ ഉണ്ടായിരുന്നില്ല.
0: അതെ, ഈ കൊച്ചി നിലയൊക്കെ 1989-ലാണ് വരുന്നത്.
1: FM ആണ് ഞങ്ങൾക്ക് എപ്പോഴും കൂട്ട്.
0: FM 89-ലാണ് വരുന്നത്. അതിനു മുമ്പേ മീഡിയം വേവ് ആയിരുന്നു, തിരുവനന്തപുരത്തുണ്ടായിരുന്നു, കോഴിക്കോട് ഉണ്ടായിരുന്നു, തൃശ്ശൂർ പിന്നെ വന്നു.
1: പണ്ട് വെക്കാറുണ്ടായി സ്കൂള് വിട്ട് വരുമ്പോ കുട്ടികൾ. അക്കിൻകുട്ടായിയുടെ വാർത്ത എല്ലാം അറിയാം.
0: അക്കിൻകുട്ടായിക്ക് ഇപ്പൊ അടുത്ത കാലത്ത് വന്നല്ലേ, 30 വർഷമായിട്ടുള്ളൂ.
1: അല്ല, എന്നാലും അറിയാമായിരുന്നു പറയാ.
0: ആ കാലത്തൊക്കെ വാർത്ത വച്ചിരുന്നത് രാമചന്ദ്രൻ, പ്രതാപൻ, വെൺമണി വിഷ്ണു, രത്നാബായ്, പിന്നെ ഡൽഹിയിൽ നിന്ന് ശ്രീകുമാർ, ഗോപൻ, അവരൊക്കെ ആയിരുന്നു.
1: ഇപ്പോഴും എല്ലാവരും ഉണ്ട്, അവരെല്ലാം വായിക്കുന്നുണ്ട്.
0: ഓക്കെ, അപ്പൊ എന്തായാലും സംസാരിച്ചാൽ വളരെ സന്തോഷം. ഇഷ്ടഗാനം കേട്ടോളൂ, ഒരു കൊച്ചു സ്വപ്നത്തിൽ. ഓക്കെ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ആ സാർ നമസ്കാരം. ഹലോ,
0: ആ നമസ്കാരം
1: എൻ്റെ പേര് ദീപ എന്നാണേ.
0: ദീപ. എവിടെ നിന്നാണ് വിളിക്കുന്നത് ദീപ?
1: ഞാൻ ആലക്കരത്തി എടത്തല എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്.
0: എടത്തല അല്ലേ? കൊച്ചി എഫ് എം ഒക്കെ കേൾക്കുന്ന വ്യക്തിയാണോ?
1: ആ ഞാൻ എപ്പോഴും കേൾക്കും
0: ഏത് പരിപാടിയാണ് ദീപയ്ക്ക് കൂടുതലിഷ്ടം?
1: സാറേ. ഞാൻ എല്ലാ പ്രോഗ്രാമും കേൾക്കും. ഞാനൊരു കാഴ്ചക്ക് ബുദ്ധിമുട്ടുള്ളതാണേ.
0: കാഴ്ച പരിമിതിയാണ്. ഓക്കെ.
1: ഉണ്ട്. അതുപോലെ റേഡിയോ നാടകോത്സവമൊക്കെ കേട്ടായിരുന്നു. നല്ല നാടകങ്ങളായിരുന്നു എല്ലാം.
0: ഇഷ്ടമായല്ലേ?
1: എല്ലാം നല്ലതായിരുന്നു.
0: ദീപ പഠിച്ചിട്ടുണ്ടോ? എവിടെ പഠിച്ചതൊക്കെ?
1: ഞാൻ പഠിച്ചത് മഹാരാഷ്ട്രയിൽ പഠിച്ചു. പിന്നെ വേറെ
0: അപ്പൊ ഡിഗ്രി ഒക്കെ പഠിച്ചു? ഡിഗ്രി പി ജി ഒക്കെ എടുത്തോ?
1: ഡിഗ്രി സാറേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് ഞാൻ ഇതിൽ പറയുന്നില്ല. ഞാനൊരു ടെക്നിക്കൽ ഫീൽഡിലാണ് പഠിച്ചിരുന്നത്.
0: ഓ ശരി.
1: അപ്പൊ അത് പഠിച്ചോണ്ടിപ്പോ എനിക്ക് കാഴ്ചക്ക് ബുദ്ധിമുട്ട് വന്ന്, പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തില്ല.
0: കാഴ്ചക്ക് ശരിക്കും എന്താ ബുദ്ധിമുട്ട് വന്ന്? അസുഖമായിരുന്നു അതോ?
1: അതെ, അല്ല, ഞരമ്പിന്റെ പ്രശ്നമാണത് പിന്നീട് വന്നത്.
0: ഗ്ലോക്കോമയാണോ?
1: ഗ്ലോക്കോമ അല്ല, അത് മാക്യുലർ ഡിജനറേഷൻ എന്ന് പറയും.
0: ആ ശരി. അപ്പൊ എത്രാമത്തെ വയസ്സിലാണ് നമ്മുടെ കാഴ്ച പരിമിതി അനുഭവപ്പെട്ടു തുടങ്ങിയത്?
1: അതൊരു 18-19 വയസ്സുള്ളപ്പോ.
0: ഇപ്പോ തീർത്തും കാഴ്ച പരിമിതിയായോ അതോ?
1: കുറേശ്ശെ ഇങ്ങനെ കാണാന്നേ ഉള്ളൂ.
0: നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ?
1: ആ ചെയ്യും.
0: എന്തെങ്കിലും ജോലി പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ?
1: ജോലി ഞാൻ പോയില്ല, നോക്കിയില്ല, അതുകൊണ്ടാണ്.
0: ശരി. അപ്പൊ റേഡിയോ ആണ് ഇപ്പൊ കൂട്ടായല്ലേ?
1: ആ റേഡിയോ എപ്പോഴും കേൾക്കും. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാലും കുഴപ്പമാവോ?
0: ഒരു കുഴപ്പമില്ല, പറഞ്ഞോളൂ.
1: അതാ ഇപ്പൊ ക്വിസ് പ്രോഗ്രാം വെച്ചിട്ടില്ലേ പുതിയ പരിപാടി ബുധനാഴ്ചകളിൽ?
0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: ആ നല്ല പ്രോഗ്രാം. പക്ഷെ അത് വേറെ ഏതെങ്കിലും സമയത്ത് കുട്ടികൾക്കും കൂടെ ഒക്കെ കേൾക്കാൻ പറ്റുന്ന സമയത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ശനിയാഴ്ചകളിലോ അതെങ്കിലും രാവിലെ സമയത്തോ. ഞാൻ
0: ഓക്കെ, അങ്ങനെ ഒരു
1: പി എസ് സി ഒക്കെ എഴുതുന്നതല്ലേ, അപ്പൊ ആ സമയത്ത് വെച്ചാൽ എല്ലാവർക്കും കേൾക്കാൻ
0: പറ്റുന്ന
1: നല്ല പരിപാടിയാണത്. ഞാൻ മെസ്സേജ് അയച്ചാന്ന് തോന്നുന്നു ഇടയ്ക്ക്.
0: അതെ, മെസ്സേജ് അയക്കില്ലല്ല, നമുക്ക് കേൾക്കുന്നതും അതിൽ പങ്കെടുക്കുന്നതാണ് വലിയ കാര്യം. കാരണം
1: അതാണ് പറഞ്ഞത്. അപ്പൊ അത് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന സമയത്ത് വെക്കുകയാണെങ്കിൽ കുറെ പേർക്കും കൂടെ ഒക്കെ കേൾക്കാൻ പറ്റും.
0: നമുക്ക് സമയമാറ്റമൊക്കെ വരുമ്പോ അതിനെ കുറിച്ച് ആലോചിച്ച് നോക്കാം. ആ പറയൂ, പിന്നെ അടുത്ത കാര്യം എന്താണ്?
1: അല്ല, അത് പിന്നെ കഴിഞ്ഞ ദിവസം ബാലനാരായണൻ സാറ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു
0: ആത്മസഖി ആകാശവാണി.
1: അപ്പൊ സാറ് മില്ലറ്റ്സിന്റെ പ്രോഗ്രാംസ് ഒക്കെ എപ്പോഴും ഉൾപ്പെടുത്തുന്നത്, അത് ഇപ്പൊ അങ്ങനെ കാണുന്നില്ല. അതും കൂടെ വീണ്ടും ഇടയ്ക്ക് പ്രോഗ്രാമിലൊക്കെ.
0: അതെ, മില്ലറ്റിന്റെ ഒരു വർഷമായി.

0: ആ വർഷത്തോടനുബന്ധിച്ചാണ് അതിൻ്റെ പ്രോഗ്രാമുകൾ കൂടുതൽ ഉൾപ്പെടുത്തിയത്. തീർച്ചയായും ഉൾപ്പെടുത്താവുന്നതാണ്. ഞാൻ പറഞ്ഞത് അന്ന് പ്രത്യേകിച്ച് ഉൾപ്പെടുത്താൻ കാരണം മില്ലറ്റ്സിൻ്റെ ഒരു വർഷം നമ്മൾ ആചരിക്കേണ്ടായി, അതോടനുബന്ധിച്ചായിരുന്നു.
1: തീർച്ചയായും,
0: കാരണം ഇതൊക്കെ എന്നും വേണ്ടതാണ്. ഇപ്പോൾ ഇന്ന് സമുദ്രദിനമാണ്, അപ്പോൾ സമുദ്രത്തെ സംരക്ഷിക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഓർക്കേണ്ട ദിവസമാണ്. പക്ഷേ ഇന്ന് മാത്രം ഓർത്താൽ പോരല്ലോ, നമുക്ക് എപ്പോഴും മനസ്സിലത് വേണം, അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അതുപോലെയാണ് ഈ കാര്യങ്ങളെല്ലാം എപ്പോഴും വേണ്ടതാണ്. അതെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഭക്ഷ്യ സംസ്കാരം കാരണം നമ്മുടെ ജീവിത രീതി മാറിയല്ലോ. അപ്പോൾ പഴയ പോലെ തന്നെ നമ്മൾ ആഹാരം കഴിച്ചു വന്നാൽ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും. പണ്ട് അധ്വാനിക്കുന്നവർ 3 നേരവും ചോറും നമ്മളെന്താ പറയുന്നത് പഴങ്കഞ്ഞി വെള്ളച്ചോറെന്ന് പറയുന്ന അതൊക്കെ കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ അധ്വാനിക്കാതിരുന്ന് അത് കഴിക്കുമ്പോൾ നമുക്ക് ദുർമേധസ്സും അസുഖങ്ങളൊക്കെ വരും. അങ്ങനെ ഒരു പ്രയാസമുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ ജങ്ക് ഫുഡൊക്കെ ധാരാളം കഴിക്കുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളാണ്. തീർച്ചയായും മില്ലറ്റ്സിൻ്റെ പരിപാടികൾ നമുക്ക് നമ്മുടെ കാർഷിക പരിപാടികളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. പറയൂ, ഇനി ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പം ഇനി പാട്ടിലേക്ക് പോവാം. ഏത് പാട്ടാണ്
1: എനിക്ക് വേണ്ടത്? ഉയരം ഞാൻ നാടകം എന്ന സിനിമ,
0: മാണിക്കക്കുയിലാലെ അല്ലേ? നീ എവിടെ നിന്റെ ഓർമ്മയുണ്ട്? അപ്പൊ പാട്ടൊക്കെ അറിയാം, പാടുവോ?
1: പാട്ട് കുറച്ച് പാടും,
0: എന്നാ രണ്ടുപേരും പാടിക്കോളൂ.

0: നന്നായി പാടിയല്ലോ.
1: ഓക്കെ താങ്ക് യു.
0: ഈ പാട്ട് എഴുതിയത് ആരാന്നറിയാമോ?
1: എഴുതിയത് എനിക്ക് ഓർമ്മയില്ല. സംഗീതം എന്തോ ഹരിപ്പാട് കെ പി എൻ പിള്ള ആണെന്ന്
0: അതെ,
1: തോന്നുന്നു.
0: ഹരിപ്പാട് കെ പി എൻ പിള്ള ആകാശവാണിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു കോഴിക്കോട്. പാട്ട് എഴുതിയിട്ടുള്ള ഓ എൻ വി കുറുപ്പാണ്.
1: ശരി.
0: പി ചന്ദ്രകുമാറിൻ്റെ ചിത്രമാണ് ഉയരം ഞാൻ നാടാകെ. ഇതിലെ പ്രധാന വേഷം ചെയ്തിട്ടുള്ള മോഹൻലാലാണ്.
1: അതെനിക്കറിയാം. മോഹൻലാൽ ഞാൻ
0: ആ ഈ ചിത്രം കണ്ടിട്ടുണ്ടോ മുമ്പ് അതോ?
1: സിനിമ കണ്ടിട്ടില്ല. ആ സിനിമ കണ്ടിട്ടില്ല.
0: മോഹൻലാൽ, അരുണ, എം ജി സോമൻ, ബാലൻ കെ നായരവരൊക്കെയാണ്. പി ചന്ദ്രകുമാർ ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ വേഷം അദ്ദേഹം മോഹൻലാലിനെയല്ല ഉദ്ദേശിച്ചിരുന്നതെന്ന്. പക്ഷേ മോഹൻലാൽ മേലിലൊക്കെ കരിയൊക്കെ തേച്ച് എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്തിട്ട് ആ റോള് മേടിച്ചതാണെന്ന്. എന്തായാലും ആ ചിത്രം അല്ല, ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മറക്കില്ലല്ലോ. നമ്മൾ ഈ പാട്ടുകാരനെ കുറിച്ച് പറയാൻ മറന്നുപോയി. ഈ പാട്ടുകാരൻ ആരാന്നറിയാമോ? വി ടി മുരളി. ഓത്തുപള്ളിയിൽ എന്ന് പറഞ്ഞ ഒരു പാട്ടൊക്കെ പാടിയിട്ടില്ലേ? ആ കുറവാണ്. അദ്ദേഹം രാഘവമാഷിന്റെ ഒക്കെ വളരെ അടുത്ത വ്യക്തിയായിരുന്നു. നന്നായി കവിതയൊക്കെ ചൊല്ലും. അപ്പൊ നമുക്ക് എന്തായാലും വി ടി മുരളിയുടെ ഈ പാട്ടിലേക്ക് പോവാം. നല്ലൊരു പാട്ടാണ് ചോദിച്ചത് ദീപ. വളരെ നന്ദി, സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. ഇഷ്ടം കേട്ടോളൂ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: നമസ്കാരം, ആരാണ്?
1: ഞാൻ വൈഫിൻ്റെന്നാണ്, മേഘി ജോർജ്.
0: എവിടെ നിന്നാണ്?
1: വൈഫിൻ
0: വൈഫിൽ നിന്ന്. പേരൊന്നുകൂടി പറയാമോ?
1: മേഘി ജോർജ്.
0: മാഗി ജോർജ്.
1: ആ
0: ആ, പറയൂ. നമ്മൾ സംസാരിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് തോന്നുന്നു അല്ലേ?
1: ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് എൻ്റെ ഹാരിയുടെ ബർത്ത്ഡേ ആണ് 10-ാം തീയതി.
0: ജൂൺ പത്തോ?
1: ജൂൺ 10. പക്ഷെ ഡാഡി മരിച്ചുപോയി.
0: ശരി.
1: അന്ന് തന്നെ എന്റെ ചേട്ടന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെയും അന്ന് തന്നെ ബർത്ത്ഡേ. ചേട്ടനും മരിച്ചുപോയി. ചേട്ടൻ ഇപ്പൊ ജൂൺ 15 ആകുമ്പോ 3 വർഷവും.
0: ജൂൺ 10-ാണോ 15-ാണോ?
1: അതല്ല, 15-ാകുമ്പോ ചേട്ടന്റെ ഡെത്ത് ആനിവേഴ്സറി. ബർത്ത്ഡേ
0: ജൂൺ 10 അല്ലേ?
1: എന്റെ ഡാഡിയുടെ. രണ്ടുപേരും ഇല്ല, ചേട്ടനും ഇല്ല, ഡാഡിയും ഇല്ല. ഡാഡിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പഴയ പാട്ടുകളാണ്. ഡാഡി ഇവിടെ ചുള്ളിക്കൽ ഗാലക്സി തിയേറ്ററിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അവിടെ വെച്ച് അങ്ങനെ ഡാഡി എപ്പോഴും സിനിമ കാണുന്ന എപ്പോഴും ഞങ്ങളെയൊക്കെ കൊണ്ടുപോകുമായിരുന്നു അവിടെ വെച്ച്. അപ്പൊ ഡാഡിക്ക് ഈ ഹൃദയം ഒരു ക്ഷേത്രത്തിലെ ആ മംഗളം നീരുന്നു ഞാൻ എന്നുള്ള പാട്ടില്ല,
0: ശ്രീമാനന്ദമ്പി സാറിന്റെ പാട്ട് അല്ലേ? ശ്രീമാനന്ദമ്പി, ദേവരാജൻ. എനിക്ക് തോന്നുന്നു സിനിമയിൽ മധുവാണ് ഈ പാട്ട് പാടുന്നത്.
1: മധു ശ്രീവിദ്യ രാഘവൻ,
0: രാഘവനൊക്കെ ഉള്ള ചിത്രമായിരുന്നു അല്ലേ?
1: അന്നൊക്കെ എല്ലാ ഫിലിമും കാണാൻ ഉണ്ടോ?
0: KPSC ലളിത ഉണ്ടായിരുന്നു അല്ലേ?

0: നീലായുടെ
1: മാത്രമല്ല അവിടെ
0: ചിത്രമായിരുന്നു വന്നത്. പി സുബ്രഹ്മണ്യം മുതലാളി എന്ന് പറയുന്ന പി സുബ്രഹ്മണ്യൻ ആണ് പ്രൊഡ്യൂസർ.
1: അപ്പൊ രാജ അവിടെ വർക്ക് ചെയ്യണോണ്ട് ഞങ്ങൾക്ക് എല്ലാ
0: ഫ്രീ ആണോ
1: വിശേഷങ്ങളും ഇവിടെ
0: ടിക്കറ്റൊക്കെ?
1: ഉണ്ടാവും. തിയേറ്റർ ഗാലക്സി തിയേറ്റർ അല്ലേ?
0: അല്ല, തിയേറ്ററിൽ അപ്പൊ ടിക്കറ്റൊക്കെ ഫ്രീ ആണോ?
1: ആ അപ്പൊ ഫ്രീ ആണ്.
0: ഓക്കെ,
1: അവിടുത്തെ
0: അതൊരു
1: ടർണറായിരുന്നു.
0: ഭാഗ്യാണ്.
1: അവിടുത്തെ ടർണറായിരുന്നു ഡാരി. അപ്പൊ കൊറേ വർഷം ഉണ്ടായിരുന്നു അവിടെ. ഇപ്പൊ ഡാരി മരിച്ചിട്ട് 9 വർഷമായി.
0: ആ ശരി. ഇങ്ങനെ ഈ സിനിമ കാണാൻ പണ്ട് പോകുമ്പോൾ കുട്ടികളോട് ഇഷ്ടം തോന്നി അങ്ങനെയുള്ള വ്യക്തികൾ ചിലപ്പോൾ ഫിലിമിൻ്റെ പൊട്ട് ഒക്കെ കൊടുക്കുമായിരുന്നു എന്ന്?
1: ഞങ്ങളില്ല, ഞങ്ങൾ 6 മക്കളാണ്. ഇപ്പൊ എല്ലാരും ഇങ്ങനെ പോണതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. പണ്ടത്തെ സിനിമകൾ, പഴയ സിനിമകൾ കുറെ ഒക്കെ അന്നേരം കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയൊക്കെ ചോദിക്കാന്നിരുന്നു. ഞാൻ കുറെ നാളായി ഇപ്പൊ ട്രൈ ചെയ്യണ വിളിക്കാണ്ട്.
0: തീർച്ചയായും ഇന്ന് കിട്ടിയാൽ എന്തായാലും, ഇന്നിപ്പോൾ 8-ാം തീയതിയാണ് മറ്റന്നാൾ ആണല്ലോ ഡെത്ത് ആനിവേഴ്സറി. എന്തായാലും
1: പിന്നെ
0: ഇത്തരം
1: ജൂൺ
0: ദിവസങ്ങളൊക്കെ
1: ഇരുപത്തി
0: വരുമ്പോൾ
1: ആറിന്
0: പറയൂ.
1: അമ്മച്ചിടം ജൂൺ 26 അമ്മച്ചിടം ഡെത്ത് ആനിവേഴ്സറി ആണ്.
0: എല്ലാവരും ജൂണിലായിരുന്നു അല്ലേ പോയത്?
1: ജൂണിലായിരുന്നു.
0: നമ്മൾ ഇപ്പോൾ ഇവരൊക്കെ പോയി എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് ഈ തീയതികൾ വരുമ്പോൾ ഇങ്ങനെ ഓർമ്മ വരും.
1: അതെ അതെ, രാജി മരിച്ചത് ജനുവരി ആണ് കേട്ടോ.
0: ആ ശരി,
1: ബർത്ത്ഡേ
0: ബർത്ത്ഡേയാണ് ജൂൺ 10
1: ആണ്.
0: അല്ലേ?
1: പിന്നെ എല്ലാ എൻ്റെ വീട്ടിലെല്ലാവർക്കും വേണ്ടി,
0: എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക്
1: അങ്ങളമാർക്കും ചേച്ചിമാരെല്ലാവർക്കും ആയിട്ട്, പിന്നെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ
0: അതെ.
1: ചേച്ചി തന്നെയാണ്.
0: ഇത് കാരണം ഒരു വേർപിരിഞ്ഞാലും വേർപിരിയില്ല എന്ന് പറയുന്നൊരു പാട്ടാണ്, അലിഞ്ഞു ചേർന്നതിന് ശേഷം എൻ ജീവനിൽ
1: ഈ പാട്ട്
0: പിരിഞ്ഞു പോയി
1: വരുമ്പോ
0: നീ എങ്കിലും.
1: ചേച്ചിമാര് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഡാരി ഇങ്ങനെ പറയും ഈ പാട്ട് സീൻ വരുമ്പോ ഡാരി കേറി കാണുമെന്ന് പറയും. അത്രക്ക് ഇഷ്ടമാണ് ഈ പാട്ട് ഡാരി.
0: അതെ അതെ
1: അവിടെ വർക്ക് ചെയ്യുന്നോണ്ട് ആ സമയത്തൊക്കെ കാണാൻ പറ്റുമല്ലോ എപ്പോഴെങ്കിലും,
0: അതെ.
1: അങ്ങനെ പറയാറുള്ള പാട്ടാണ്.
0: ഈ പാട്ടിൽ പറയുന്ന ചില ബന്ധങ്ങൾ അങ്ങനെയാണല്ലോ, അലിഞ്ഞു ചേർന്നതിന് ശേഷം പിരിഞ്ഞു പോയി എങ്കിലും മംഗളം
1: അതെ
0: നേരുന്നു എന്ന് പറയുന്ന
1: അതെ
0: വിടവ് പറഞ്ഞു പോകുന്നൊരു, എനിക്ക് തോന്നുന്ന ഒരു ഇഷ്ട പ്രണയ ഉള്ള ഒരു വ്യക്തിയോട് പറയുന്ന പാട്ടാണ്.
1: അതെ, നല്ല പാട്ടാണ്. അപ്പൊ ആ പാട്ട് കേൾക്കുമ്പോ ഇങ്ങനെ ഡാരിനെ ഓർക്കും. കുറെ ശിഷ്യന്മാരൊക്കെ ഉണ്ട് ഡാരിക്ക് ഇഷ്ടം പോലെ.
0: ആ ശരി,
1: കുറെ
0: എന്തായാലും അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി. നമുക്ക് ഈ പാട്ടിലേക്ക് പോവാം.
1: പേര് ജോർജ് എന്നാണ്
0: ജോർജ് എന്നാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജൂൺ 10.
1: ഓക്കെ,
0: എന്തായാലും എല്ലാവരെയും ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.

0: ഹലോ, വെള്ളിത്തിരയാണ്.
1: ഹലോ,
0: സ്വാഗതം.
1: നമസ്കാരം സാർ.
0: നമസ്കാരം, ആരാണ്?
1: എൻ്റെ പേര് വനജ. എൻ്റെ സ്വന്തം നാട് കണ്ണൂരാണ്. ഞാൻ വിളിക്കുന്നത് ഷൊർണൂരിൽ നിന്നാണ്.
0: വിളിക്കുന്നത് ഷൊർണൂരിൽ നിന്ന് അല്ലേ?
1: ഷൊർണൂരിൽ
0: ഷൊർണൂരിൽ നിന്നാണോ വാണിയംകുളത്ത് നിന്നാണോ?
1: വാണിയംകുളത്ത് നിന്ന്
0: നമ്മൾ
1: ഷൊർണൂരിൽ നിന്ന്
0: സംസാരിച്ചിട്ടുണ്ട്.
1: നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അത് പിന്നെ ഞാൻ ഇപ്പോഴാണ് ആദ്യമായി സംസാരിക്കുന്നത്.
0: എനിക്ക്
1: സാറിന്
0: അതാണ്
1: ഞാൻ
0: ഓർമ്മയുണ്ട്, വാണിയംകുളത്താണെന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്. എങ്ങനെ ജോലിയൊക്കെ ഇപ്പൊ അവിടെ എങ്ങനെ പോകുന്നു?
1: ഇപ്പൊ മഴയായതുകൊണ്ട് ജോലി കുറവാണ് ചെയ്യുന്നത്.
0: നിങ്ങൾ ഫയൽ ഉണ്ടാക്കുക അങ്ങനെ എന്തൊക്കെ ആയിരുന്നില്ലേ? കാഴ്ച പരിമിതിയുള്ള വ്യക്തിയാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്.
1: പിന്നെ ഞാൻ ഇന്നത്തെ ദിവസത്തിൽ ഒരു പാട്ട് ആവശ്യപ്പെടാന്ന് വിചാരിച്ചു. ഏതായാലും അവധി ആഘോഷം കഴിഞ്ഞുകൊണ്ടിരിക്കല്ലേ.
0: നവതി ആഘോഷമല്ല, സത്യം പറഞ്ഞാൽ അതൊന്ന് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യമുണ്ട്. ആകാശവാണിയുടെ AER എന്ന പേരിൽ ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങിയത് 1936 June 8 അപ്പം അതാണ് June 8 പ്രത്യേകത. ഇന്ന് June 8 90 കഴിയുന്നു. നവതി ആഘോഷം എന്ന് പറഞ്ഞുകൂടാ, അതിന് മുമ്പും റേഡിയോ പ്രക്ഷേപണം ഉണ്ടായിരുന്നു. അതെ, ഒരുപാട് പരിപാടികൾ നമ്മൾ ചെയ്തിരുന്നു, എല്ലാ ആകാശവാണി നിലയങ്ങളും ചെയ്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോ AER എന്ന പേരിൽ പ്രക്ഷേപണം തുടങ്ങിയതിൻ്റെ 90 വർഷമാണ് കഴിയുന്നത്. അതിനു മുമ്പും പ്രക്ഷേപണം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിട്ട് ലയണൽ ഫീൽഡ് എന്ന് പറഞ്ഞൊരു നമ്മുടെ കൺട്രോളർ ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് AER എന്ന് പേരിട്ടു, ഓൾ ഇന്ത്യ റേഡിയോ എന്നുള്ള പേര്. ആ ഓർമ്മയിലായിരുന്നു 90 വർഷം നമ്മൾ ആഘോഷിച്ചത്. അതെ, എന്തായാലും ആകാശവാണി അങ്ങനെ ഓർമ്മിക്കുന്നതിൽ വളരെ സന്തോഷം. ഏത് പാട്ടാണ് ഇന്ന് വേണ്ട പറയൂ.
1: എനിക്ക് അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ എന്നുള്ള പാട്ടില്ലേ,
0: ആ റൗഡി രാജമേലെ ശ്രീകുമാരൻ തമ്പി തന്നെയാണ്. നമ്മൾ കുറച്ചു മുമ്പേ കേട്ട പാട്ട് പോലെ തന്നെ ശ്രീകുമാരൻ തമ്പിയും ദേവരാജനുമാണ്. സുബ്രഹ്മണ്യത്തിന്റെ ചിത്രമായിരുന്നു റൗഡി രാജമ്മ, മധുവൊക്കെ അഭിനയിച്ച ചിത്രമായിരുന്നു. അതെ, കാരണം മനസ്സിലായി. ഇതൊക്കെ പഴയ ചിത്രങ്ങളല്ലേ, 1977 ചിത്രമാണ്. നാഗവള്ളി RS കുറുപ്പാണ് ഇതിൻ്റെ തിരക്കഥ കഥയൊക്കെ ആയിട്ട് നമ്മുടെ ആകാശവാണിയായിട്ട് ബന്ധമുള്ള വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹവും. ആകാശവാണിയിലെ പ്രൊഡ്യൂസറായിരുന്നു. അതെ, കൊച്ചി നില 1989 വളരെ
1: അന്നൊക്കെ എന്ന് പറഞ്ഞാല് കരണ്ട് ഒന്നും അധികം അങ്ങനെ നമുക്ക് കിട്ടാതെ ഒരു കാലായിരുന്നു. അപ്പൊ നമ്മള് വീഡിയോ ബാറ്ററിയിലൂടെയാണ് കേട്ടുകൊണ്ടിരുന്നത്.
0: അത് ഒരു കണക്കിന് നല്ലതാണ്, കറണ്ട് ഇല്ലെങ്കിലും കേൾക്കാൻ പറ്റും. ഇത്തവണ ഈ നാടകോത്സവത്തിന് പലരും കരണ്ട് പോയി, അതുകൊണ്ട് കേൾക്കാൻ പറ്റിയില്ല എന്നൊക്കെ കത്തയച്ചിരുന്നു.
1: എല്ലാ നാടകങ്ങളും
0: കേട്ടു അല്ലേ? ഏത് നാടകം ഇഷ്ടമായത് കൂടുതൽ?
1: ഇടയ്ക്ക് വെച്ച് 8 വർഷം മുമ്പ് നിർത്തി വെച്ചതാണല്ലോ അതൊക്കെ.
0: ഏത് നാടകമാണ് കൂടുതൽ ഇഷ്ടമായത് വനജയ്ക്ക്?
1: എനിക്ക് ശാന്തസമുദ്രം ഇഷ്ടമായി.
0: ശാന്തസമുദ്രം നിങ്ങൾ രണ്ടാമത് നമ്മൾ കൊടുത്തതാണ് കേട്ടത് അല്ലേ? ഞാൻ നാടകോത്സവത്തിന്റെ കാര്യമാണ് ചോദിച്ചത്. ശാന്തസമുദ്രം നമ്മൾ KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ എന്ന് പറഞ്ഞ 5 ദിവസം കൊടുക്കണ്ടായി. ആ നാടകത്തെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്? ആ ശാന്തസമുദ്രം പണ്ട് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്ത
1: നാടകം
0: ഇപ്രാവശ്യം കേട്ടപ്പോഴും ഇഷ്ടമായി അല്ലേ? ആ അതാണ് നമ്മൾ വീണ്ടും കൊടുത്തത്. എൻ.എഫ്. വർഗീസ് ഒക്കെ അഭിനയിച്ച നാടകമായിരുന്നല്ലോ. ആ എന്ത് നല്ല ശബ്ദ കലാകാരനാണെന്ന് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഒക്കെ ആ നാടകം കേട്ട.
1: അങ്ങനെ എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട് കൊച്ചി നിലത്തിന്റെ. ഒരുമിച്ച് ചിലതൊക്കെ നമുക്ക് വിട്ടുപോകാറുണ്ട് കേട്ടോ, എല്ലാം എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നില്ല. ചിലതൊക്കെ നമുക്ക് വിട്ടുപോകാറുണ്ട്, നമ്മൾ ഈ ജോലിയെല്ലാം ചെയ്യുന്ന.
0: അതെ അതെ, നമുക്ക് മറ്റുള്ള കാര്യങ്ങളും കൂടി ചെയ്യണമല്ലോ.
1: ചെയ്യുമ്പോ കേൾക്കാൻ പറ്റാതെ ഇരിക്കാൻ.
0: മനുജ അവിടെയൊക്കെ മഴയുണ്ടോ?
1: മഹിതം, മലയാളം, നോവല്,
0: നോവൽ പാരായണം കേൾക്കുന്നുണ്ടോ അല്ലേ?
1: സാറേ ഇതെന്താ?

0: ബാബു എന്ന് പറയുന്ന ബോബിയാണ് വായിച്ചത്.
1: ആ അത് അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെയായി പോയതായിരിക്കും. കാരണം അത് നമ്മളിവിടെ ശബ്ദലേഖനം ചെയ്തതല്ല, കോഴിക്കോട്ടത്തെ പരിപാടി നമ്മളിവിടെ എടുത്ത് പുനഃപ്രക്ഷേപണം ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയപ്പോൾ അങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ബോബി സി മാത്യു എന്നാണ് അത് വായിച്ച വ്യക്തിയുടെ പേര്. അപ്പോൾ ഏത് നിലയാണ് കേൾക്കുന്നത് വനജ? തൃശ്ശൂരും കേൾക്കും,
0: തൃശ്ശൂർ പിന്നെ അങ്ങനെ നമുക്ക് കേൾക്കാൻ കഴിയാറില്ല കുറവായതുകൊണ്ട്.
1: എനിക്ക് തോന്നുന്നു നമ്മൾ തിരുവനന്തപുരത്ത് ആയിരിക്കുമ്പോഴാണ് സംസാരിച്ചത് അല്ലേ?
0: അല്ല, കൊച്ചിന്നെ സംസാരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിലയത്തെ കുറിച്ചാണ് എനിക്ക് കൂടുതൽ ഓർമ്മ. നമുക്ക് ഒരുപാട് ലളിത സംഗീത പാഠം
1: ആ തിരുവനന്തപുരത്ത് ആകുമ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്നെ ഓർമ്മ.
0: മുൻപൊരിക്കലേ തിരുവനന്തപുരത്ത് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു.
1: ആ പൂന്തേൻ അരുവി എന്ന് പറഞ്ഞ പരിപാടി ആകുമ്പോൾ എനിക്ക് അതുകൊണ്ട് ഓർമ്മ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ പാട്ടിലേക്ക് പോയാലോ, അല്ലെങ്കിൽ പാട്ട് ഒട്ടും കേൾക്കാൻ പറ്റില്ല. ഏ സംസാരിച്ചാൽ വളരെ സന്തോഷം. അവിടെ മഴയൊക്കെ ഉണ്ടോ?
0: മഴയില്ല, എന്നാലും
1: എന്തായാലും മഴയൊക്കെ നന്നായിരിക്കട്ടെ. ഓക്കെ, ഇഷ്ടം കേട്ടോളൂ.

ഇന്നത്തെ വെള്ളിത്തിരയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി ശശികുമാർ. നിങ്ങൾക്കായി പാട്ടുകൾ തിരഞ്ഞെടുത്തത് മിന്ന സുൽത്താന. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം നിർവഹിച്ചത് സുനി ജോർജ്, രാധാകൃഷ്ണപിള്ള എന്നിവരായിരുന്നു. എല്ലാവർക്കും നന്ദി.

0: ആകാശവാണി FM വാർത്തകൾ.
1: പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറാനിലേക്കുള്ള യാത്ര ഇന്ത്യക്കാർ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി. ഇറാനിൽ തുടരുന്നവർ എത്രയും വേഗം രാജ്യം വിടണമെന്നും മുന്നറിയിപ്പ്. 12 ക്ലാസ് പരീക്ഷാഫലം പരിശോധിക്കാനും പുനർമൂല്യനിർണയത്തിനുമായി 160,000 പേർ അപേക്ഷ സമർപ്പിച്ചതായി CBSE. നീറ്റ് UG പുനഃപരീക്ഷ നഗര കേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21-ന്. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ ഗതാഗത

0: വകുപ്പിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യയാത്ര അനുവദിക്കുമെന്നും വിഷയത്തിൽ KSRTC ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും ഗതാഗത മന്ത്രി. കോഴിക്കോട് ജില്ലയിൽ ഓപ്പറേഷൻ ക്ലീൻ കേരള പുരോഗമിക്കുന്നു. ഷിഗല്ല രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ, കൂൾബാർ, റെസ്റ്റോറന്റ്, ജ്യൂസ് സ്റ്റാൾ എന്നീ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ പരിശോധന നടന്നു. പ്രക്ഷേപണത്തിന്റെ 90-ാം വാർഷിക നിറവിൽ ആകാശവാണി ആശംസകൾ നേർന്ന് പ്രമുഖർ. വാർഷികത്തോടനുബന്ധിച്ച് ദേവികുളം സ്പൈസ് FM ആഭിമുഖ്യത്തിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 2 മിനിറ്റും 14 സെക്കൻഡും.

കഴിഞ്ഞ ആഴ്ച പാട്ടിൻ്റെ നാട്ടുവഴിയിൽ നമ്മൾ എത്തിയത് മുനമ്പത്തായിരുന്നു. മുനമ്പത്തെ ഹാർബർ വിശേഷങ്ങളും കാഴ്ചകളുമാണ് നമ്മൾ കേട്ടത്. ഈ ആഴ്ച നമുക്ക് നാടിൻ്റെ കുറച്ച് കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും കാണാം, കേൾക്കാം.

0: മുനമ്പം എന്ന നാടിൻ്റെ വിശേഷങ്ങൾ പറയാൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാളുണ്ട്. അദ്ദേഹം ഒരു കവി കൂടിയാണ്. നാടിൻ്റെ വിശേഷങ്ങൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ സാഹിത്യ വിശേഷങ്ങൾ കൂടി കേൾക്കാം.
1: എൻ്റെ പേര് വിവേകാനന്ദൻ മുനമ്പം. എൻ്റെ തൊഴിൽ ഈ ഫിഷിംഗ് ഹാർബറിലെ ചെറിയ ബിസിനസ്സാണ് വർഷങ്ങളായി. പിന്നെ കഥാ കവിത ഗാനങ്ങൾ ഒക്കെ എഴുതാൻ തുടങ്ങിയിട്ട് ഏകദേശം 50 വർഷമായിട്ടുണ്ട്. ഒരു 48 വർഷമായി എൻ്റെ ആദ്യ കവിത എക്സ്പ്രസ് ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നിട്ട്. ടൈംസിൻ്റെ സത്യനാഥം എന്ന് പറഞ്ഞിട്ട് ഒരു സൺഡേ സപ്ലിമെൻ്റ് ഉണ്ട്, അതിനകത്ത് ഒരു കവിത വന്നു. എഴുത്തത് എൻ്റെ ഭംഗിയായിട്ട് നടന്നു പോയി, പുസ്തകങ്ങളിൽ എഴുതി കൊടുക്കും. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ചെറായി ഭാഗത്തു നിന്ന് ഓടക്കുഴൽ എന്ന് പറഞ്ഞ ഒരു സായാഹ്ന പത്രം ഇറങ്ങിയിരുന്നു. അതിൻ്റെ പത്രാധിപര് ഒരു അധ്യാപകനാണ്, നമ്മളെ ഏറ്റക്കോലിന് അടുപ്പമുള്ള ആളായിരുന്നു. അങ്ങനെ സാറിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് പോസ്റ്റിൽ അയക്കാൻ പറഞ്ഞു. അങ്ങനെ അതിനകത്ത് ആദ്യം സർഗസംഗീതം എന്നുള്ള പേരിൽ ഒരു ചെറിയ കവിത, തുടർന്ന് അതിനകത്ത് തന്നെ കുറേ കവിതകൾ വന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ ഒരു സാരഥി ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് രൂപീകരിച്ച് അതിനകത്ത് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു കഥാപ്രസംഗം നടത്തിയത് പിന്നത്തെ കൊല്ലം 78-79 തോന്നുന്നു. ഞങ്ങൾ അഗ്നിരേഖ എന്ന് പറഞ്ഞ് മരടിരേഖനാഥിൻ്റെ ഒരു നാടകം എടുത്ത് ഞങ്ങൾ കളിച്ച് അതിനകത്ത് 3 പാട്ടുകൾ എഴുതി. ആ നാടകവും വിജയിച്ചു, ആ പാട്ടും വിജയിച്ചു. അപ്പോഴാണ് എന്നെ ചെറുതായിട്ട് എന്നെ ആളുകൾ അറിഞ്ഞു തുടങ്ങിയത്. ആ നാടകത്തിൽ പാട്ട് എഴുതിയപ്പോഴാണ് എന്നെ കുറച്ചുപേരൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. തുടർന്നിപ്പോൾ ഒരു 19 പ്രൊഫഷണൽ അമേച്ചർ നാടകങ്ങൾക്ക് പാട്ട് എഴുതിയിട്ടുണ്ട്. 40 ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു തെലുങ്ക് സിനിമയ്ക്ക് അവരുടെ സംഗീതം വരികൾ മാറ്റി ഞാൻ മലയാളത്തിൽ ആ പാട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. സാവിത്രി എന്നാണ് ആ സിനിമയുടെ പേര്. പിന്നെ ആകാശവാണി കൊച്ചിയിലെ എൻ്റെ വളർച്ചയ്ക്ക് ആകാശവാണി കൊച്ചി എഫ് എം എന്നെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിടരുന്ന മുട്ടുകളിലാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഒരു ക്ലബ്ബ് മുഖേനെ അവതരിപ്പിച്ചത്. അന്ന് ഇനി ഞങ്ങൾക്ക് 916 രൂപയെ കിട്ടുകയും ചെയ്തു. അതിനുശേഷം ലളിതഗാനം അവതരിപ്പിച്ചിട്ടുണ്ട്.
0: വീട്ടിൽ നിന്ന് മറ്റാരെങ്കിലും കലാരംഗത്തുണ്ടായിരുന്നോ? ഈ എഴുത്ത് അഭിരുചി ഇപ്പോൾ കവിതയാണെങ്കിലും ഇങ്ങനെ പകർന്നു കിട്ടിയതാണോ?
1: അമ്മ പാട്ട് പാടുമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഓണപ്പാട്ടുകൾ അല്ലെങ്കിൽ തിരുവാതിര പാട്ടുകൾ ഒക്കെ പാടും. അത് ഒരാൾ പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 2-3 കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ബൈഹാട്ടാവും. ആ പാട്ട് കേട്ട് ആ പാട്ട് വെച്ച് ആ കാലഘട്ടത്തിൽ പാരഡി ഗാനം ഒരു ഭയങ്കര ഹിറ്റായിരുന്നു. ഓണം കളിക്കൊക്കെ ആളുകൾ പാരഡി ഗാനം അവതരിപ്പിക്കും. അപ്പം ഞാനും ആ ഗാനം വെച്ച് അല്ലെങ്കിൽ പഴയ ഇപ്പോൾ നമ്മുടെ തൈപ്പൂയ കാവടിയാട്ടം എന്നുള്ള പാട്ടിൻ്റെയൊക്കെ ഇത് വെച്ചിട്ട് നമ്മൾ വേറൊരു പാരഡി ഉണ്ടാക്കി, 4 വരി ഉണ്ടാക്കിയിട്ട് നമ്മൾ പാടും. അങ്ങനെ പാടി പാടി അങ്ങനെ എന്തോ വന്ന് കിട്ടിയതാണ്. ഇപ്പം എവിടെ ചെന്നാലും നമുക്കൊരു സീറ്റുണ്ട്, ആ കവിരിക്കി അല്ലെങ്കിൽ വിവേകാനന്ദ സാർ ഇരിക്കി എന്ന് പറയുന്നത് നമ്മളാ ആ ഒരു ഇത് കിട്ടുന്നുണ്ട്.
0: ഇനി നമ്മുടെ നാടിൻ്റെ കഥകൾ പറയാം. ഒരു ബാല്യകാല ഓർമ്മകളാണെങ്കിലും ഇപ്പോൾ ബീച്ചിനോട് ചേർന്നാണ് ജനിച്ചു വളർന്നതും.
1: ഭയങ്കര കഷ്ടപ്പാടാണ്. കറണ്ട് പോലും ഇല്ല. ബസ് വരെയും അവിടെ കച്ചേരിപ്പടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ വരെ വരുള്ളൂ. ഇങ്ങോട്ട് കറണ്ട് പോലും ഇല്ല. ചെറ്റക്കുടിലുകളായിരുന്നു ഈ ഭാഗത്തേക്ക് മിക്കറും. ഒന്നോ രണ്ടോ എൻ്റെ ഓർമ്മയിൽ ഒന്നോ രണ്ടോ ഓടിട്ട വീടുള്ളൂ ഇവിടെ. പിന്നെ മത്സ്യബന്ധനവുമായിട്ട് ആണ് എല്ലാവരും ഞാൻ ഉപജീവന മാർഗം. ഒരു പിന്നെ അധ്യാപകരോ അല്ലെങ്കിൽ ഗവൺമെൻറ് ജീവനക്കാരോ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അവിടുന്ന് കുടർന്ന് കുറച്ചും കൂടി അങ്ങോട്ട് ഒരു 5-10 കഴിഞ്ഞപ്പോഴാണ് ഈ ഫിഷിംഗ് ഫീൽഡ് മെക്കാനിസം ഫിഷിംഗ് മേഖല ഡെവലപ്പായി കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാവരുടെ കയ്യിലും അല്പം പൈസയൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ അവരെ എല്ലാവരും ചെറ്റക്കുടിലൊക്കെ മാറ്റി വീടുകളുണ്ടാക്കി. ആ കാലഘട്ടത്തിൽ ഇവിടെ ഒരു 2-3 ക്ലബ്ബുകളുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ സാരഥി ആർട്സ് ക്ലബ്ബ് ഉണ്ടായിരുന്നു, ചിന്ത തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഉഷസന്ധ്യ തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഭാവന ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ഉണ്ടായിരുന്നു, ചെറുകാട് സ്മാരക വായനശാല ഉണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ ആ ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായതാണ്. ഉണ്ടായ ഒരു 5-10 കഴിയുമ്പോഴേക്കും ഇതെല്ലാം അസ്തമിച്ചു പോകും. അത് ഇവിടെ മാത്രമല്ല, മലമ്പുറത്ത് മാത്രമല്ല, എല്ലാ ഗ്രാമീണ മേഖലകളിൽ ഉണ്ടായിരുന്ന ക്ലബ്ബുകളൊക്കെ പോണത് ഈ ജോലിപരമായിട്ടുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടും അവർക്ക് സംഘടിപ്പിച്ച് ഒന്നിച്ച് കൂടാൻ പറ്റാതെ വരുമ്പോഴാണ് ചില സംഘടനകൾ ഇല്ലാണ്ടായി പോകണം. പിന്നെ ഫൈനാൻസ് സൊസൈറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയിട്ട് ഇവിടെ നല്ല നല്ല നാടകങ്ങൾ തിയേറ്ററുകളിൽ വളരെ ചുരുങ്ങിയ തുകക്ക് 20 രൂപ, വെറും 20 രൂപക്ക് കാണാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെ കെ ടി മുഹമ്മദിന്റെയൊക്കെ നാടകങ്ങളൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടേക്കുന്നത്.
0: ഇപ്പൊ വീടിനോട് ചേർന്ന് തന്നെയാണ് ഹാർബർ സ്ഥിതി ചെയ്യുന്നത്. ആ കാലത്തെ മത്സ്യബന്ധനവും ഇപ്പോഴത്തെ ഇപ്പോ ഈ മുനമ്പം വന്നിട്ടുള്ള മാറ്റം എങ്ങനെയാണ്? ഒരു
1: ഹാർബർ ഇവിടെ നിന്ന് ഒരു 100-100 മീറ്റർ അപ്പുറമാണ് ഹാർബർ റോഡ്. അതായത് മെയിൻ റോഡിൽ നിന്ന് ഹാർബറിൽ കയറുമ്പോൾ ആദ്യത്തെ ഹാർബർ റോഡിന് ആദ്യത്തെ വീടാണ്ടത്. ഇപ്പൊ ഈ റോഡ് പണിതിട്ട് ഒരു 12 പോലും ആയിട്ടില്ല. താർത്ത റോഡായിരുന്നു, കുണ്ടിങ്ങുഴിയായിരുന്നു. അപ്പം നന്നായിട്ട് വീതി കൂട്ടി 10 മീറ്റർ വീതിയിൽ റോഡുണ്ടാക്കി, രണ്ട് സൈഡിലും കാണയൊക്കെ പണിത് ഗംഭീരമാക്കി. അതുപോലെ തന്നെ ഇന്ത്യയിലെ മാതൃകാ ഹാർബറാണിത്. കൊച്ചി പോലും മാതൃകാ ഹാർബറല്ല, ഇത് മാതൃകാ ഹാർബറാണ്. അത്ര ഹൈജീനിക്കാണ്. ബോട്ടുകൾ ധാരാളം 600 ചെറിയതും വലുതുമായ ബോട്ടുകൾ ഇവിടെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡെവലപ്പ്, ഒരു മീൻ ലേലം അന്നൊക്കെ ഈ കമ്പനികളിൽ പിടിച്ചിട്ട് തൂക്കി കൊടുത്തിരുന്നതാണ്. ചരക്കും കൂട്ടിട്ട് പണിക്കൂന്നുണ്ടെങ്കിൽ 4-5 രൂപ കരിക്കാടിക്ക് 3 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് തൂക്കി കൊടുക്കുകയായിരുന്നു. അപ്പൊ അത് ശരിക്കും പണിക്കാരനെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനം അന്നുണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി പരസ്യ ലേലമാണ്. ആർക്കൊന്നും ഈ ഹാർബറിൽ ചരക്ക് ലേലം വിളിക്കാം, പൈസ ഉണ്ടെങ്കിൽ. ഇനി പൈസ ഇല്ലെങ്കിൽ തന്നെ വിളിക്കുക, അവനെ വേറൊരു ഏജന്റിനെ വെച്ച് ചീത്തുള്ളവനെ വിളിച്ച് അവന് മറച്ചു കൊടുക്കുക, അപ്പൊ അവന് കമ്മീഷൻ കിട്ടും. അങ്ങനെയുള്ള രീതിയായി. പിന്നെ പച്ചമീൻ്റെ കാര്യം, അത് ഇത് ഞാൻ ഈ പറഞ്ഞതൊക്കെ എക്സ്പോർട്ട് ക്വാളിറ്റി സാധനങ്ങളാണ്. അതായത് കണവ, കൂന്തലി, പിന്നെ അങ്ങനെയുള്ള വലിയ വലിയ മീനുകളൊക്കെ, കിനാവള്ളി.
0: മുനമ്പത്തുനിന്ന് വിവിധ ഇടങ്ങളിലേക്ക് ചെന്നുകയറുന്ന മീനിന്റെ വിശേഷങ്ങൾ നമുക്ക് ഒരു പാട്ടിന് ശേഷം കേൾക്കാം.

0: മുനമ്പത്തെ കലാകാരൻ കവി വിവേകാനന്ദനാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തുടരുകയാണ്.
1: മീനിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുനമ്പം മീനിന് ഒരു പ്രത്യേകതയുണ്ട്. മുനമ്പം മീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് മീൻ അരികുമെന്നും അതിനകത്ത് കൃത്രിമം കാണിക്കില്ല എന്നും, ഇപ്പം മറ്റ് ഈ പെരുമ്പാവൂർ ആലുവ അങ്ങനെയുള്ള ഈ ചെമ്പക്കര ഉള്ള സ്ഥലങ്ങളിലൊക്കെ മീൻ പച്ചമീൻ എന്ന് പറഞ്ഞു മുനമ്പം മീൻ എന്നാണ് എഴുതി വെക്കണം. മീൻ നല്ല എഴുതി വെക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് മുനമ്പം മീൻ. അപ്പം നമുക്കൊരു ഒരു ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് നമ്മുടെ മുനമ്പത്തേറാനല്ല ഞാൻ. അപ്പം മുനമ്പം മീൻ എന്ന് അപ്പം ഞാൻ അവിടെ നിന്ന് മുനമ്പത്തേറാൻ അറിയാതെ തന്നെ ചോദിക്കും എന്താണ് ഈ മുനമ്പം മീൻ എന്ന് പറയണത് എന്നിരിക്കുമ്പോൾ പറയും മുനമ്പത്തെ മീൻ നല്ലതായിരിക്കും, അതിനകത്തൊരു ഒരു കളവ ഉണ്ടാവില്ല, കളവ ചതി ഉണ്ടാവില്ല. ഈ ആറന്മുള കണ്ണാടിയുടെ പേറ്റന്റ് ഉള്ളതുപോലെ അത് നമുക്കൊരു വലിയ ആത്മാഭിമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത്
0: ഇപ്പൊ മുനമ്പം ബീച്ചിനെ കുറിച്ച് പറയാം. വൈപ്പിലെ ഒരു പ്രത്യേക അട്രാക്ഷൻ ഉള്ള ബീച്ചാണല്ലോ മുനമ്പം ബീച്ച്. അതിന്റെ ഒരു പ്രത്യേകതകളും ഭംഗി സൗകര്യങ്ങൾ ഇനി പരിമിതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയാണ്, പോവാറുണ്ടോ ബീച്ച് സവാരി എങ്ങനെയാ, രാവിലെ വൈകിട്ടൊക്കെ ഉണ്ടോ?
1: നടക്കാൻ പോവാറില്ല. പക്ഷെ മുനമ്പം ബീച്ചിന്റെ ഇത് പറയുന്നെങ്കിലേ അതിനെ കുറിച്ചൊരു ചരിത്രം പറയുകയെങ്കിൽ മുനമ്പം ഒരു മണൽത്തിട്ട ഉണ്ടായിരുന്നു. മുനമ്പത്തിൽ മണൽത്തിട്ട ഈ ഫിഷിംഗ് ഹാർബറൊക്കെ ഉണ്ടാക്കണം 1972 എൻ്റെ ഒരു ഓർമ്മ. അന്ന് മണൽത്തിട്ടയിൽ പലപ്പോഴായിട്ട് ബോട്ടുകൾ മുങ്ങി, ബോട്ടുകൾ ഇടിച്ച് കയറി മുങ്ങി 72 ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ. അത് ഭയങ്കര വിഷയമാക്കി ഇവിടെ മണൽത്തിട്ടം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് എറണാകുളം കളക്ടറേറ്റിലൊക്കെ പോയി പിക്കറ്റിങ്ങും സമരങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം അച്യുതനൻ മന്ത്രിസഭയുടെ കാലത്താണെന്ന് തോന്നണം ഇവിടെ ഇത് മൈനർ പോർട്ടായിട്ട് പ്രഖ്യാപിക്കുകയും ഡ്രെഡ്ജിങ് നടക്കുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഹാർബറിന്റെ പണി തുടങ്ങിയത് ഇക്കെ നായനാണ് കല്ലിട്ടത്. അദ്ദേഹം തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ പുലിമുട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇട്ടതോടുകൂടി മുനമ്പം പിന്നെ ബോട്ടുകൾ മുട്ടി തകർന്ന് തരിപ്പണാകുന്ന ഒരു സംവിധാനം ഉണ്ടാവില്ല, ആഴം ഉണ്ടാവും. പുലിമുട്ടിന്റെ പ്രത്യേകതയാണ് അത്. കടലിൽ നിന്ന് നേരിട്ടുള്ള ഇതല്ല, ഒരു ചരിച്ചാണ് ഈ പുലിമുട്ട് ഇട്ടേക്കുന്നത്. ഏറ്റവും ഉറക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നല്ല ഒഴുക്കുണ്ടാവും. ഒഴുക്കുണ്ടുമ്പോൾ ചെളിക്കും മണ്ണിനും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ചെന്നൈ IITയിലുള്ള എഞ്ചിനീയേഴ്സാണ് അതിൻ്റെ അത് ഡിസൈൻ ചെയ്തത്. സുവർണ തീരം എന്നാണ് ഈ മുനമ്പം ബീച്ച് അറിയപ്പെടുന്നത്, സുവർണ തീരം. അതിന് മുമ്പ് വെറും കടപ്പുറമായിരുന്നു, ആളുകൾ ആരും വരാത്ത, വെറും കുറച്ച് മണലുണ്ടെന്നല്ലാതെ സൈഡിൽ കൂടെ റോഡും പോകണ്ടെന്നല്ലാതെ ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പുലിമുട്ട് വരികയും ആ പുലിമുട്ടിൻ്റെ മുകളിൽ വീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വീതിയുണ്ട്, ഒരു 10-40 അടി വീതിയുണ്ട്. ഇനി കുറേ സ്ഥലത്ത് ടൈലിട്ട് മനോഹരമായ ലൈറ്റൊക്കെ ഇട്ട് ഇപ്പം കുറച്ച് നാളായിട്ട് ഇതിനകത്ത് പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് കാറുകൾ. മറ്റൊന്ന് പറഞ്ഞാൽ വീതി കുറഞ്ഞ റോഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗതാഗത തടസ്സം ഉണ്ടാവും. ഇപ്പം അങ്ങനെയല്ല, പിന്നെ കൽച്ചറ പൊളിച്ചി വേറൊരു സ്ഥലത്ത് കുറച്ചും കൂടെ തെക്കുവശമായിട്ട് പൊളിച്ചി കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കൂടെ സംയുക്തമായിട്ട് കുറേ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ബെഞ്ചുകൾ, ചാര് ബെഞ്ചുകൾ, അങ്ങനെ എല്ലാ സൗകര്യവും. ഇപ്പോൾ ഒരു ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുന്ദരമായിട്ട് അവിടെ ഇരുന്ന് സമയം ചിലവഴിച്ച് വാച്ച് ടവറുണ്ട്, വേണമെങ്കിൽ എൻ്റെ മുകളിൽ കയറാം. ശാന്തമായ അത് കടൽ ഒട്ടുമില്ലാത്ത കടലുണ്ട്, വേണമെങ്കിൽ കുളിക്കാം അല്ലെങ്കിൽ നനക്കാം, അങ്ങനത്തെ സംവിധാനങ്ങളുണ്ട്. അതെല്ലാം ഇപ്പം ഗംഭീരമാണ്. അത് പടന്ന് നേരെ ഒരു 4-4.5 km പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് മാപ്പിൽ ഉള്ള ചെറായി ബീച്ചിലെത്താം. മുനമ്പം ബീച്ചിനെ വെച്ച് നോക്കുമ്പോൾ ചെറായി ബീച്ച് ഒന്നുമല്ല, ഞാൻ ഒരു മുനമ്പത്തുകാരനായിട്ട് അഭിമാനം കൊണ്ട് പറഞ്ഞല്ല, അതിവിടെ വന്ന് നോക്കുമ്പോൾ അറിയാം. ഇവിടെ ഫാമിലി ആയിട്ടല്ലാതെ ഒറ്റക്ക തെറ്റക്ക വന്നു കഴിഞ്ഞാലും ഇഷ്ടംപോലെ നടക്കാനും ഇരിക്കാനും ശാന്തമായ അന്തരീക്ഷം. അതായത് ഈ പിന്നെ കൾച്ചറിനല്ല പുലിമുട്ടെന്ന് പറഞ്ഞത്, അതറിയാമല്ല. ഈ കൾച്ചറിമ കൂടി കുറേ ദൂരം തൈലിട്ടോടത്ത് നമുക്ക് നടന്നില്ല, അത് കഴിഞ്ഞ പിന്നെ സാഹസികമാണ്. എങ്ങനെ കടലടിച്ചാലും അതുമ്മലൊന്നും പറ്റില്ല. അപ്പം അതുമ്മൽ നടന്നു പോകും ആൾക്കാർ, നല്ല ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമാണ് അത് കൂടുതൽ പോണത്. അതിവിടെ പോയിരുന്ന് ചൂണ്ടിയിടും. അപ്പോൾ സൂര്യൻ ഇങ്ങനെ കടലിലോട്ട് താഴെയൊക്കെ കാണാനായിട്ട് ഇത് മനോഹര ഭംഗിയാണ്, നല്ല ഉഗ്രഹം. അത് സൂര്യൻ ഉദിക്കണത് നമുക്ക് കാണാൻ പറ്റില്ല, കുറച്ച് പൊങ്ങാണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ അസ്തമയം ഒരു 5 മുതൽ 6-6.5 വരെ നല്ല സൂപ്പറാണ്. തൊട്ടപ്പുറം അഴീക്കോട്. അഴീക്കോട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ ചരിത്രം അറിയാമല്ലോ, മുജിരിയാണ് ഇപ്പം മുസ്ലിംസായിട്ട് മാറിയത്. ഇവിടെയാണ് ഈ

0: നമ്മുടെ പോർച്ചുഗീസുകാരും മറ്റേ വിദേശികളൊക്കെ കപ്പലായിട്ട് വന്നിരുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ടുള്ള ഈ ചാനൽ, ഈ അഴിമുഖം മൂടിപ്പോയി മണ്ണ് വന്ന് ഒന്നുമില്ലാത്ത കൊച്ചു തുറന്നു കിട്ടി. കൊടുങ്ങല്ലൂർ പോർട്ടെന്ന് പറഞ്ഞെങ്കിലും ഒരു വള്ളക്കാർ പോയാലും അടിമുട്ടുന്ന രീതിയിലായിരുന്നു മണ്ണൽ. പിന്നീടാണ് ഞാൻ ഈ പറഞ്ഞ ഈ 1985 തുടങ്ങി 87 തുടങ്ങി ഇങ്ങനെ അങ്ങോട്ട് പതുക്കെ പതുക്കെ ട്രെഡ് ചെയ്ത് ഈ പുലി വിട്ടിട്ട് കഴിഞ്ഞപ്പോൾ ഈ വൈപ്പിങ്കർ എങ്ങനെയായത്. കായൽ ടൂറിസം ആണ് ഇനി വികസിക്കാനുള്ളത്. കായൽ ടൂറിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു ശൈശവദേശയിലാണ്. അതിലേക്കൂടെ റോഡ് വന്നം, അത് വികസിക്കണം. പടിഞ്ഞാറ് വശത്താ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ തീരദേശ റോഡ് വരാൻ വേണം. മുനമ്പഴിക്കൂട് പാലത്തിൻ്റെ പണിയാകാതെ 70% കഴിഞ്ഞു. 156 കോടി രൂപയുടെ പദ്ധതിയാണത്. അതിപ്പോൾ ഇനിയിപ്പോൾ 3 സ്പാനും കൂടി ഇനി വെള്ളത്തിൽ വെക്കാനുള്ളു. സ്പാൻ എന്ന് പറഞ്ഞാൽ സാധാരണ വലിയ സ്പാൻ അങ്ങനെ വെച്ച് തത്തടിച്ച് വാർക്കണില്ല. ഇത് കേരളത്തിൽ ആദ്യമാണെന്ന് പറയണത്. സെഗ്മെൻറ്റുകളാണ്, 22 സെഗ്മെൻറ്റുകൾ, 22 കഷ്ണം ആണ്, 22 പീസാണ്. ഇത് ഈ 22 പീസിനെയും വേറെ സ്ഥലത്തിട്ട് വാർത്തിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് ക്രെയിൻ വഴി കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കമ്പി കോർത്ത് ടൈറ്റ് ചെയ്ത് പശ വെച്ച് ഒട്ടിച്ച് ഫിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് കായലിൽ ഒരു തരി പോലും സിമെൻറ്റിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് അത് മലിനമാകില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സംഗീതം ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇനിയും 3-4 എണ്ണം ബാക്കിയുള്ളു. അപ്പോൾ ഇങ്ങേക്കര എത്തി മനമ്പത്ത് എത്തി അഴീക്കോടുന്ന് പണിത് വന്നേക്കുന്നത്. അപ്പോൾ മനമ്പത്ത് മറ്റേ അപ്രോച്ചിൻ്റെ എൻ്റെ പണിയും അതും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഞങ്ങളുടെയൊക്കെ മൊത്തത്തിൽ കണക്കൂട്ടിൽ ഒരു 7-8 മാസത്തിനുള്ളിൽ ഇത് കമ്മീഷൻ ചെയ്യാൻ പറ്റും.
1: നമ്മളിപ്പോൾ മുനമ്പത്തെ ഒരുപാട് വിശേഷങ്ങൾ കേട്ടു, നാടിൻ്റെ വിശേഷങ്ങൾ കേട്ടു, സാഹിത്യ കലാരംഗത്തെ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. ഒരു കവിത ചൊല്ലാമോ?
0: ഇന്ന് പദ്യമാണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കണം. ഒരു ഗദ്യ കവിത ഞാൻ ചൊല്ലാം. കവിതയുടെ ഒരു മാപ്പ്: മനസ്സിൽ വിശുദ്ധ ചിന്തകൾ തിരിച്ചു വന്നപ്പോൾ അവൾ വസ്ത്രങ്ങൾക്ക് വേണ്ടി പരതി. നിലാവിൻ്റെ നരച്ച വെളിച്ചത്തിൽ അകലെയുള്ള കുരിശടിയിൽ കന്യാമറിയത്തിൻ്റെ നിഷ്കളങ്ക മുഖം. കുളിരുള്ള രാത്രി, നെറ്റിയിൽ വിയർപ്പും മനസ്സിൽ പകപ്പും. കർത്താവേ, മാപ്പ്. നിശബ്ദതയ്ക്ക് ഭംഗം വരുത്താതെ പടിയിറങ്ങിപ്പോയ ധൈര്യശാലിക്ക് അവൾ സ്തുതി പറഞ്ഞു.

0: അങ്ങനെ പാട്ടിൻ്റെ നാട്ടുവഴി മുനമ്പത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നടക്കുകയാണ്, അതായത് ഹാർബറിൽ നിന്ന് മുനമ്പം ബീച്ച് വരെ നടന്ന് കാണുന്ന കാഴ്ചകളൊന്നും വേറെ തന്നെയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു പാലം കയറുമ്പോൾ നമുക്ക് താഴേക്ക് നോക്കി അവിടെയും ഒരു കുഞ്ഞ് ഹാർബറുണ്ട്. അപ്പോൾ നമ്മൾ മുനമ്പം ഹാർബറിൽ പോയ സമയത്തും ഹസീന ഉണക്കമീനിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇല്ലാത്തതിൻ്റെ സങ്കടം ഇവിടെ തീർക്കാം. പക്ഷേ നമ്മൾ പാലത്തിൻ്റെ മുകളിലും ഹാർബർ താഴെ ഭാഗത്തും ആയതുകൊണ്ടും നമ്മുടെ ലക്ഷ്യം ബീച്ചായതുകൊണ്ടും നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഒരുപാട് മീൻ, വലിയ വലിയ മീനൊക്കെ ഇങ്ങനെ ഉണക്കാൻ വെയിലത്ത് വല വിരിച്ച് ഇട്ടിട്ടുണ്ട്. പരുന്തും കാക്കയൊന്നും കൊത്തിക്കൊണ്ട് പോകരുതല്ലോ. അപ്പോൾ അതാണ് മുനമ്പം ബീച്ചിന് തൊട്ട് മുമ്പേ ഉള്ള ആദ്യത്തെ കാഴ്ച. ഒരുപാട് മരങ്ങളുള്ളത് കൊണ്ടായിരിക്കണം നമ്മൾ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് പറയുന്ന രീതിയിൽ കാറ്റുമുണ്ട് അല്ലേ.
1: പാലം ഇറങ്ങിയപ്പോൾ തന്നെ മുനമ്പത്ത് നിന്ന് അക്കരെ, അത് മറ്റേ അഴീക്കോട് ഭാഗം, ആ ഒരു അവിടെ ഒരു ഹാർബർ ഉണ്ട് അഴീക്കോട്. അപ്പൊ അതും കൂടി നമുക്ക് ഈ ഇവിടെ നിന്നാ കാണാം. മൊത്തത്തിൽ നമ്മൾ മൂന്ന് ഹാർബറാണ് വിസിറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പൊ നമ്മളെ ഇപ്പൊ പുല്ലുവഴിയൊക്കെ പോയപ്പോണ്ടല്ലോ, നമ്മള് കണ്ടില്ലേ മുനമ്പം മീൻ. എന്നപ്പോ നമുക്കൊരു കൗതുകമാണ്, ഓ നമ്മൾ ഇത്ര, അതായത് നമ്മള് ഈ പടിഞ്ഞാറേ അറ്റത്തു നിന്ന് കിഴക്കേ അറ്റത്തോട്ടും വീഴും മുനമ്പം ഫിഷ് കാണുക നമുക്ക്, അയ്യോ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ തീരദേശത്തെ. അങ്ങനെ അദ്ദേഹം പറഞ്ഞമാതിരി, വിവേകാനന്ദൻ സാർ പറഞ്ഞമാതിരി, മുനമ്പം ഫിഷ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പേറ്റന്റ് ഉള്ളൊരു ഐറ്റം ആയിട്ട് മാറി ശരിക്കും കേരളത്തില്.
0: പക്ഷെ ചില കാര്യങ്ങൾ എത്രയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടാലും അത് നേരിട്ട് കാണുമ്പോൾ, കാരണം ഏറ്റവും ഹൈലൈറ്റ് സംഭവങ്ങൾ മാത്രമായിരിക്കും നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ അതിനിടയിലെ രസകരമായ നമ്മൾ പോയി കണ്ടാൽ മാത്രം കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ഒരുപാട് ചീനവലകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇറക്കിയിട്ടിട്ടില്ല എനിക്ക് തോന്നുന്നു, ഇപ്പം മീൻ അങ്ങനെ പിടിക്കുന്ന സമയമായിരിക്കില്ല അതുകൊണ്ടായിരിക്കും. പക്ഷേ വിദേശ നാടുകളിൽ പോലും കൊച്ചി എന്ന് പറയുമ്പോൾ വരയ്ക്കപ്പെടുന്ന ചിത്രങ്ങളിലൊന്നാണല്ലോ ഈ ചൈനീസ് ഫിഷിംഗ് നെറ്റ് എന്ന് പറഞ്ഞാൽ ചീനവല എന്ന് പറഞ്ഞാൽ. അത് ഒരുപാടെണ്ണം ഇക്കരയും അക്കരയുമായി ഒരുപാടെണ്ണമുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ നടന്ന് വരുമ്പോൾ നമ്മൾ പല സ്ഥലത്തും ഇങ്ങനെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രില്ല് കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മത്സ്യബന്ധന വലകളിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് ഉണ്ടാവല്ലോ, അപ്പോൾ നമ്മളൊക്കെ തന്നെ എന്തോരം പ്ലാസ്റ്റിക് എറിയരുതെന്ന് പറഞ്ഞാലും മനുഷ്യർ തന്നെ എന്തോരം എറിയുന്നു. അങ്ങനെ വലയിൽ എന്തെങ്കിലുമൊക്കെ കുടുങ്ങുകയാണെങ്കിൽ അതുമാത്രം ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കൂട് ഇവിടെയുണ്ട്. പക്ഷേ അതിൽ ഇട്ടിരിക്കുന്നത് നമ്മൾ ബിസ്ക്കറ്റിൻ്റെയും അതുപോലെ തന്നെ പൊട്ടറ്റോ ചിപ്സിൻ്റെയൊക്കെ കവറാണ്. അതാണ് നമ്മുടെ രീതി. പ്ലാസ്റ്റിക് മാലിന്യമുക്തമായ കടലിനും തീരത്തിനും നമ്മൾക്ക് കൈ കോർക്കാം എന്ന മോട്ടിവേഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ സൈഡിലുള്ള റോഡിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ ബീച്ചിലേക്ക് ഉള്ള

0: മുൻപത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നമുക്കൊപ്പം ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര്?
1: എന്റെ പേര് അൻസാർ എം കെ എന്നാണ്.
0: അഴീക്കോടും മുനമ്പം പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു വലിയൊരു പാലത്തിന്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പറയുന്നത്, ഈ പാലത്തിന്റെ പേരെന്താ?
2: ഇതിന് അഴീക്കോട് മുനമ്പം പാലം എന്നാണ് പേരിട്ടിരിക്കുന്നത്. അത് രണ്ട് കരകളെ, രണ്ട് നിയോജക മണ്ഡലത്തിൽ കിടക്കുന്ന രണ്ട് കരകളാണ്. ഒന്ന് വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ മുനമ്പവും കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിലെ അഴീക്കോട്.

0: കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന, തൃശ്ശൂർ ജില്ലയും എറണാകുളം ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 167 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ പാലത്തിന് 7 മാസങ്ങൾക്കുള്ളിൽ പണി പൂർത്തിയാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി 3 ഗർഡറും കൂടിയാണ് മുനമ്പം കരയിലേക്ക് നീങ്ങാനുള്ളത്. അത് കഴിഞ്ഞാൽ ശരിക്കും ഒരു തീരദേശ മേഖലയിലെ ഒരു വലിയൊരു റോഡിനുള്ള ഇതാണ് ആവിഷ്കരിക്കുന്നത്.
1: ഇപ്പോ ഏകദേശം പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പാലം കൂടി വന്നാൽ എങ്ങനെയാണ് ഈ ഒരു രണ്ട് പ്രദേശങ്ങളെ, അവരുടെ ജീവിതത്തെ ഇങ്ങനെ ബാധിക്കുന്നത്, അതായത് അവിടുത്തെ ഗതാഗത സംവിധാനത്തെ മൊത്തത്തില്?
0: മൊത്തത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് മുനമ്പം ഫിഷിംഗ് ഹാർബറിൽ നിന്നും പോകുന്ന വണ്ടികളെല്ലാം മാലിങ്ങര പാലം വഴി കറങ്ങി മൂത്തുകുന്നം കൊടുങ്ങല്ലൂർ ഹൈവേ ടച്ച് ചെയ്തിട്ടാണ് അപ്പുറം മറുകര കടക്കുന്നത്. കൂടുതലും പോകുന്നത് വലപ്പാട് വാടാനപ്പള്ളി റൂട്ടിലേക്കൊക്കെ പോകുന്ന വണ്ടികൾക്ക്, ചാവക്കാടൊക്കെ പോകുന്ന വണ്ടികൾക്ക് ഈ വഴി, ഈ തീരദേശ പാലം വഴി, തീരദേശ ഹൈവേ വഴി പോകാൻ വളരെ എളുപ്പമായിരിക്കും എന്നാണ്, വളരെ കിലോമീറ്ററുകൾ ലാഭം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്.
1: വൈപ്പിൻ മുനമ്പം സംസ്ഥാനപാത അല്ലെങ്കിൽ വൈപ്പിൻ പള്ളിപ്പുറം സംസ്ഥാനപാത, അങ്ങനെയാണ് ഏതാ പറയുന്നത്?
0: ശരിക്കും എറണാകുളം പള്ളിപ്പുറം സംസ്ഥാനപാത എന്നാണ് ഇതിന്റെ യഥാർത്ഥ നാമം. അതായത് എറണാകുളം ഗോശ്രീപാലങ്ങളെയോട് കണക്ട് ചെയ്തിട്ട് മുനമ്പം വരെ എത്തി നിൽക്കുന്ന, മുനമ്പം പള്ളിപ്പുറം മാലിങ്ങര പാലം വരെ എത്തി നിൽക്കുന്ന അതാണ് സംസ്ഥാന പാത എന്ന് അറിയപ്പെടുന്നത്. ഇത് വീണ്ടും അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് മുനമ്പം കവർ ചെയ്തുമ്പോൾ സംസ്ഥാന പാത വേറൊരു പുതിയൊരു നാമധേയത്തിലും പുതിയൊരു പശ്ചാത്തലത്തിലും ആയിരിക്കും ഈ പാലം വരാൻ പോകുന്നത്.
1: ഇപ്പോ നമ്മൾ വൈപ്പിലെ പല പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കേട്ടിട്ടുണ്ട് വൈപ്പിന്റെ സംസ്ഥാന പാതയ്ക്ക് തന്നെ വീതി കുറവ്, അപകടങ്ങള്, എന്താ പറയാ, വാഹന ഞെരുക്കം ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനൊരു ഒരു പാലം കൂടി വരുമ്പോൾ മറ്റൊരു ജില്ലയെ കൂടി ബന്ധിപ്പിക്കുകയാണ്, തീർച്ചയായിട്ടും അവിടെ നിന്നുള്ള വാഹനങ്ങൾ കൂടി വരും. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ വേറെ ഗതാഗത സംവിധാനം അല്ലെങ്കിൽ വീതി കൂട്ടുന്നതോ മറ്റു പാത പുനരാവിഷ്കരണമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: ഇതിപ്പോൾ നിലവിൽ ഇപ്പോൾ പാതകളുടെ ഇരുവശവും സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നിർമ്മിച്ച സ്ലാബ് ഇട്ട് അതിനുമേൽ ടൈൽ വിരിച്ചിട്ട് സൗന്ദര്യവൽക്കരിച്ചപ്പോൾ ഇപ്പോൾ ശരിക്കും റോഡ് സംസ്ഥാന പാത ഇടുങ്ങിയതായിട്ടാണ് അനുഭവപ്പെടുന്നത്. അതായത് ഒരു വണ്ടി ഒരു സ്റ്റോപ്പിൽ നിർത്തിക്കഴിഞ്ഞാൽ അതിന് പിന്നിലായിട്ട് കുറേ വണ്ടികളുടെ ബ്ലോക്ക് അനുഭവപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് ബദലെന്നോണം ഒരു സംസ്ഥാന തീരദേശ പാതക്ക് അലൈൻമെൻ്റ് എല്ലാം റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അത് ഈ പാലം വഴിയായിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ അത് ശരിക്കും ഈ പറഞ്ഞ സംസ്ഥാന പാതയെ ബാധിക്കില്ല എന്നുള്ളതാണ് ഉള്ളത്. പക്ഷേ ആദ്യം ഈ 7 മാസത്തിനുള്ളിൽ പാലം ആണ് നിലവിൽ വരുന്നത്. സംസ്ഥാന പാതയ്ക്ക് ഇപ്പോഴും അക്വിസിഷനൊന്നും ശരിക്കും നടന്നിട്ടില്ല. അപ്പോൾ തീരദേശപാത വീണ്ടും അതേപോലെ തന്നെ കിടക്കും. വീണ്ടും ഈ പാലം തുറക്കുന്നതോടുകൂടി കൂടുതൽ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഫാക്ട്.
1: എന്തായാലും അഴീക്കോട് വൈപ്പിൻ നാടിന്റെ വികസനത്തിന് ഈ ഒരു പാലം നിർണായകമാകും എന്നതിൽ സംശയമില്ല അല്ലേ?
0: അത് വളരെ കറക്റ്റാണ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈപ്പമംഗലം മണ്ഡലത്തിലുള്ള ആളുകളെയൊക്കെ കൂടുതലും എറണാകുളം നഗരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജോലികൾ ചെയ്യുന്നവരും പല പ്രോഗ്രാമുകൾക്കും, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ബന്ധങ്ങൾ കിടക്കുന്നത് ശരിക്കും അഴീക്കോട് എറിയാട് ബന്ധങ്ങൾ കൂടുതലും വൈപ്പിൻ കരയും കൊച്ചിയും എറണാകുളവുമായിട്ട് ഒക്കെയാണ് കുറെ കുടുംബ ബന്ധങ്ങൾ. അവർ തന്നെ ദിനേന പോകുന്ന ആളുകളുടെ എണ്ണം, നേരത്തെ ഉണ്ടായിരുന്ന ജങ്കാറിലുള്ള വാഹനങ്ങളുടെ ബാഹുല്യവും യാത്രക്കാരുടെ തിരക്കും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് അവർക്കൊരു അനുഗ്രഹമായിട്ടാണ് ശരിക്കും അഴീക്കോട്, അതായത് കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിൽ തോന്നുന്നത് എന്ന് പറയും. മുനമ്പം സ്വദേശികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിലൊരു മാലിങ്ങര പാലമുള്ളതിനാൽ അത് കൂടുതലായിട്ട് വരുമോ എന്നുള്ളത് സംശയം. പക്ഷേ മുനമ്പം ഫിഷിംഗ് ഹാർബറുമായി ബന്ധപ്പെട്ടിട്ട് നോക്കുകയാണെങ്കിൽ വളരെ ഈ വാഹനങ്ങൾ, ഇൻസുലേറ്റഡ് വണ്ടികളും മത്സ്യം കയറ്റി പോകുന്ന വണ്ടികൾക്കൊക്കെ തൃശ്ശൂർ ജില്ലയിലേക്ക് പ്രവേശിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗമായിരിക്കും ഈ പാലം എന്നതാണ് വസ്തുത.
1: ഈ പാലം വരുന്നതിന് മുമ്പ് ജങ്കാർ കിട്ടാത്തൊരു സാഹചര്യം വന്നാൽ എങ്ങനെ പോകണം, എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം?
0: ജങ്കാർ ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ ശരിക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മാലിങ്ങര പാലം വഴി, അതായത് ശരിക്കും ഒരു 10-12 കിലോമീറ്ററോളം ചുറ്റി വളഞ്ഞ് കൊടുങ്ങല്ലൂർ എത്തിയതിനു ശേഷം വീണ്ടും ഒരു 6 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ മാത്രമേ ഈ അഴീക്കോട് എന്നുള്ള പ്രദേശത്ത് എത്തുള്ളൂ. 10-18 കിലോമീറ്റർ ചുറ്റി വളഞ്ഞ് പോകുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇപ്പോൾ ജങ്കാർ നിർത്തിയ സമയത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിലൊരു ചെറിയൊരു ടൂറിസ്റ്റ് ബോട്ടാണ് ഇവിടെ ആളുകളെ കടത്താൻ വേണ്ടി കടത്തു സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വാഹനങ്ങൾക്കൊക്കെ 18-20 കിലോമീറ്റർ ചുറ്റി പോകുന്നതിനേക്കാൾ ഒരു 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്താം എന്നുള്ളത്.

0: വെൽക്കം ടു മുനമ്പം ബീച്ച് എന്ന ബോർഡ് കണ്ടിരിക്കുന്നു. പാട്ടിൻ്റെ നാട്ടുവഴി ഇന്നത്തെ യാത്ര മുനമ്പം ബീച്ചിൽ എത്തി നിൽക്കുകയാണ്. പക്ഷേ ഇത് കുറേ കൂടെ നമ്മളിങ്ങനെ ഒരു എൻട്രൻസ് ഭാഗം എന്നൊക്കെ പറയുന്ന ഒരു വാക്ക് വേ ടൈപ്പാട്ടോ. ഇനി കടൽ കയറി കയറി കര പോയതാണോ എന്നറിയില്ല. ഇതിപ്പോൾ വാക്ക് വേൻ്റെ സൈഡിൽ കായൽ പോലെയാണ് ഇരിക്കുന്നത്. ബീച്ച് എന്നാണ് പേരെങ്കിലും അല്ലേ. ഇതിൻ്റെ തീരം എവിടെ? വേറെ കര. അപ്പോൾ ഒരുപാട് ഐസ്ക്രീം ഷോപ്സും ചെറിയ ചെറിയ ഷോപ്സും ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ആ നമ്മളിങ്ങനെ ഈ വാക്ക് വേ പോലത്തെ സ്ഥലത്ത് കൂടെ ഇങ്ങനെ നേരെ നടന്ന് നടന്ന് ലെഫ്റ്റിലോട്ട് ഉള്ള ഭാഗത്താണ് ഐഡിയലി ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കടൽ തീരവും തിരമാലകളും ഒക്കെ ഉണ്ട്. ഈ നമ്മൾ കയറുന്ന ഭാഗത്ത് കുറച്ചും കൂടെ അധികം തിരകളും ഓളങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു സമാധാനമുള്ള കടലും സമാധാനമുള്ള കടലിനെ കണ്ടിരിക്കാൻ പറ്റുന്ന കസേരകളും കാര്യങ്ങളും ഒക്കെയാണ്. നല്ല കാറ്റുണ്ട്. അങ്ങനെ കുറേ നടന്ന് നടന്ന് ക്ഷീണിച്ച് ഈ ബീച്ചിൻ്റെ സൈഡിൽ ഇരിക്കാനുള്ള കസേരയുണ്ട്. പക്ഷെ ആ കസേരയിൽ ഇരുന്നില്ല, തൊട്ടടുത്ത് ഇങ്ങനെ തിണ്ണ പോലെ കെട്ടിയിട്ടുണ്ട്. അവിടെ ഇരിക്കാനാണ് സുഖം. അവിടെ ഇരിക്കുമ്പോൾ നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ ഒരു ചീനവല ഇപ്പോൾ ജസ്റ്റ് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ മീനൊക്കെ ഉണ്ടോ എന്ന കാഴ്ചകൾ നോക്കി ഇവിടെ ഇരിക്കുകയാണ്.
1: നല്ല കാറ്റുണ്ട്. വെൽക്കം ടു മുനമ്പം ബീച്ച് എന്ന് പറഞ്ഞാൽ ആർച്ച് കടന്ന് നമ്മൾ വരുന്നത് കാല് വെക്കുന്നത് തന്നെ ഒരു പുലിമുട്ടിലേക്കാണ്. അത് ഈ മുനമ്പം ബീച്ചിൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വൈപ്പിലെ മറ്റ് ബീച്ചുകളെടുത്താൽ മുനമ്പം ബീച്ചിനുള്ള

0: പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, അത് ഈ കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു അര കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഒരു പുലിമുട്ട്, നമുക്ക് ഈ പുലിമുട്ടിലൂടെ നടന്ന് ചെന്നാൽ നമ്മൾ കടലിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു അനുഭവമാണ്. അത് ഒരു ഭയങ്കര രസമാണ്. നമ്മൾ സാധാരണ ചെറായിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ പുലിമുട്ടിലൂടെ അല്ലെങ്കിൽ ആ ഒരു സൈഡിൽ കൂടെ നമ്മളിങ്ങനെ നടന്ന് പോയി കടൽ കാണില്ലേ, പക്ഷെ ഇത് നമ്മൾ കടലിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ഫീലാണ്. ഇപ്പോൾ ഉച്ചനേരം ആണെങ്കിലും നല്ലൊരു തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരിക്കാം. പിന്നെ ചീനവലകൾ മുനമ്പം ബീച്ചിൻ്റെ പലയിടങ്ങളിലായിട്ട് നമ്മൾ കണ്ണെത്താ ദൂരത്തേക്ക് ചീനവലകളുണ്ട്. അവിടെ ചെറിയൊരു ഹട്ട് പോലെ അവിടെ ആൾക്കാരുണ്ട്. നമുക്ക് ഇപ്പോൾ ഇവിടെ വന്നാൽ കുറഞ്ഞ വിലയിലൊക്കെ മീൻ വാങ്ങിക്കാം എന്നാണ് ഇവിടെ പറയപ്പെടുന്നതും എഴുതി വെച്ചിട്ടുള്ളതും.
1: ഈ നമ്മളെ ഒരുപാട് നേരം ഈ ചീനവലകൾ ഇങ്ങനെ നോക്കി ഇരുത്തിക്കും തോന്നുന്നു. കാരണം ഇങ്ങനെ ഇപ്പൊ പൊക്കുന്നുള്ള രീതിയിൽ ഒരു ലെവലിൽ വരെ എത്തിക്കും, പിന്നെയും താഴ്ത്തും, പിന്നെയും ഒരു ലെവൽ വരെ എത്തിക്കും താഴ്ത്തും. ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രസമുണ്ട്. ഒരുപാടെണ്ണം, ഒരു അഞ്ചാറെണ്ണം ഒരേ സമയമാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പം ഇവിടെ ഇരുന്നാൽ നമുക്ക് അവിടെ അഴീക്കോട് ബീച്ചിൻ്റെ കാഴ്ചകൾ കാണാം. അത് മാത്രമല്ല, ഇപ്പോൾ ബോട്ടുകളാണെങ്കിലും ഇപ്പോൾ മത്സ്യബന്ധനം കഴിഞ്ഞ് ഹാർബറിലേക്ക് അടുക്കുന്ന ആ ഒരു കാഴ്ചയും നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഉള്ളവർ തന്നെ പറഞ്ഞൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് ചൂണ്ടക്കാരുടെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ്. കാരണം നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോഴും ചൂണ്ടയിടുന്ന ആളുകളെ കണ്ടിട്ടുണ്ടായാലും അവിടെ ചെറിയ മീനുകളാണ് പിടിക്കുന്നതെങ്കിൽ ഇവിടെ പക്ഷേ വലിയ മീനുകൾക്കാണ് സാധ്യത. അതാണ് ചൂണ്ടക്കാരുടെ ഇഷ്ട കേന്ദ്രമായി മുനമ്പം ബീച്ച് മാറിയത്.
1: അതെ, ഹസീന പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് മുനമ്പം ഹാർബറിലാണെങ്കിലും അത് വെട്ടുന്ന സ്ഥലത്താണെങ്കിലും മീൻ വെട്ടുന്ന സ്ഥലത്താണെങ്കിലും ഒക്കെ വലിയ വലിയ മീനുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചൂണ്ടക്കാർക്ക് ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ മീനിനെ കാണാൻ പറ്റുമോ എന്ന് നമ്മൾ കുറേ നേരം നോക്കിയിരിക്കേണ്ടി വരും. കാരണം ചീനവലകളൊക്കെ പൊന്തും, പിന്നെ ഒരു ലെവൽ കഴിയുമ്പോൾ പിന്നെയും വെള്ളത്തിനിടയിലേക്ക് താഴ്ത്തും, പൊന്തും താഴ്ത്തും. അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രസമുള്ളൊരു കാഴ്ചയാണ്. കാരണം ഒരു അഞ്ചാറെണ്ണം ഒരേ സമയത്താണ് ഈ ഒരു ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.

അപ്പോൾ ഇവിടെ മുനമ്പം ബീച്ചിൻ്റെ ഓരത്ത് കാറ്റൊക്കെ കൊണ്ടിരുന്ന് പാട്ടിൻ്റെ നാട്ടുവഴി ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ യാത്രയിൽ ഒപ്പമുണ്ടായത് ഫെറൻ ആൻഡ് ഹസീന, നിർവഹണം റിയ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് 4 മണി മുതലുണ്ടായിരിക്കും. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-242-6387 അല്ലെങ്കിൽ 0484-242-6397. മൊബൈൽ നമ്പർ 9444-45588. വിളിക്കേണ്ട സമയം ഇന്ന് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്.

മാലിന്യജാലകം. നിറമഴം ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചിന്ന ജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചിന്ന ജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്തൊരു ഫീല്. അന്നത്തെ കാലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മ ചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021.
2: ഇമെയിൽ വിലാസം: AIRFM@gmail.com.
1: വാട്സാപ്പ് നമ്പർ 94 47 56 22 12.
0: ഓർമ്മചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.
3: ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ തത്സമയ ഫോണിൻ പരിപാടിയിൽ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി അഥവാ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും സ്പോർട്സ് മെഡിസിനും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ കുര്യാക്കോസ് കാരമൻ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842426387 അല്ലെങ്കിൽ 04842426397 അല്ലെങ്കിൽ 944-6455888 എന്ന നമ്പറിൽ വിളിക്കുക.
4: ആകാശവാണി FM വാർത്തകൾ.
3: പാവപ്പെട്ടവരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM ആവാസ് യോജന, ആയുഷ്മാൻ ഭാരത്, സ്വച്ഛ് ഭാരത് ദൌത്യങ്ങൾ ഈ ലക്ഷ്യം നിറവേറ്റുന്നതായും പ്രധാനമന്ത്രി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി. ഇറാനിൽ തുടരുന്നവർ എത്രയും വേഗം രാജ്യം വിടണമെന്നും മുന്നറിയിപ്പ്. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ ഗതാഗത വകുപ്പിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി VD സതീശൻ. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുമെന്നും വിഷയത്തിൽ KSRTC ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും ഗതാഗത മന്ത്രി CP ജോൺ. കോഴിക്കോട് ജില്ലയിൽ ഓപ്പറേഷൻ ക്ലീൻ കേരള പുരോഗമിക്കുന്നു. ഷിഗല രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ, കൂൾബാർ, റെസ്റ്റോറന്റ്, ജ്യൂസ് സ്റ്റോൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ പരിശോധന നടന്നു. കൊച്ചി തീരത്ത് കഴിഞ്ഞ വർഷം മേയിൽ മുങ്ങിയ MSC NSA 3 എന്ന വിദേശ ചരക്ക് കപ്പലിലെ 3 വിദേശ ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ ഹൈക്കോടതി അനുമതി. ഇത് സംബന്ധിച്ച ഉത്തരവ് ചൊവ്വാഴ്ച ഇറങ്ങും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും നാളെ ചുവപ്പ് ജാഗ്രതയും നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. July 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. അഫ്ഗാനിസ്ഥാനെതിരെ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. 1 ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് ഇന്ത്യ അഫ്ഗാനെ വീഴ്ത്തിയത്.

0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റും 13 സെക്കൻഡും.

പ്രിയമുള്ളവരെ, കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ നാലുമണിപ്പൂക്കൾ ഇവിടെ വിരിയുകയാണ്. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? അപ്പോൾ ഇനിയുള്ള കുറച്ച് സമയം നമുക്ക് ഒരുമിച്ച് കൂട്ടുകൂടാം നിങ്ങളുടെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും ആശംസകളുമായിട്ട്. അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. മെസ്സേജ് അയക്കുക. അയക്കേണ്ട നമ്പർ ഇതാണ്: 944-6455-8888. പിന്നെ മലയാളം മാത്രമല്ല, തമിഴും ഹിന്ദി ഗാനങ്ങളും ആവശ്യപ്പെടാം. അതുപോലെ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത് കേട്ടോ. നമുക്കിവിടെ മെസ്സേജുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ആദ്യം ഒരു പാട്ട് കേൾക്കാം.

അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ മെസ്സേജുകളിലേക്ക് പോകാം. ആദ്യത്തെ മെസ്സേജ് ഇങ്ങനെയാണ്: ഹായ് നാലുമണിപ്പൂവ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ മൂവാറ്റുപുഴ മാറാടിയിൽ നിന്നും അർച്ചന ബാബുവാണ്. എന്റെ അച്ഛന്റെ കണ്ണിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഇരിക്കുകയാണ്. ഹോസ്പിറ്റൽ ജീവിതവുമായി 3 ദിവസം അമ്മയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്നു മുതൽ അമ്മ ജോലിക്ക് പോയി തുടങ്ങി. ഇപ്പോൾ ഞാനും ചേച്ചി ആദിത്യയും അച്ഛനും വീട്ടിലിരിപ്പാണ്. നല്ല മഴയുമാണ്. അമ്മ ജോലി ചെയ്യുന്നത് മാറാടി പഞ്ചായത്ത് വനിതാ സഹകരണ സംഘത്തിന് കീഴിലുള്ള ഹരിതം യൂണിറ്റിലാണ്. അമ്മ ഗീതയ്ക്കും കൂടെ ജോലി ചെയ്യുന്ന ആശയ്ക്കും ചേച്ചിക്കും വിദ്യയ്ക്കും വിദ്യ ചേച്ചിക്കും വേണ്ടി അധിപൻ എന്ന സിനിമയിലെ ശ്യാമമേഘമെന്നീ എന്ന ഗാനം വെക്കുമോ? ഇവർ സ്ഥിരം നാലുമണിപ്പൂവിന്റെ ആരാധകരാണ്. അപ്പൊ അർച്ചനയോ, അർച്ചനയും അച്ഛനും ചേച്ചിയൊക്കെ ആരാധകരല്ലേ? പിന്നെ ശസ്ത്രക്രിയ കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, എന്താണ്, മറ്റേ തിമിരത്തിന്റെ ശസ്ത്രക്രിയ ആണോ? എന്നിട്ടിപ്പോൾ അച്ഛൻ എങ്ങനെയുണ്ട്? മരുന്നൊക്കെ കഴിക്കാനുണ്ടോ? ഏതായാലും അച്ഛനോട് അന്വേഷണം പറയുക. ഇപ്പൊ അവിടെ മഴയൊക്കെ പെയ്യുന്നുണ്ടോ അതോ തോർന്നു നിൽക്കുകയാണോ? അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് തന്നെ കേൾക്കാം. എല്ലാവരോടും അന്വേഷണം പറയട്ടോ. അച്ഛന് വേഗം സുഖാകട്ടെ.

ഹലോ നാലുമണിപ്പൂവേ, എൻ്റെ പേര് രേഷ്മ എന്നാണ്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ സോങ് ചോദിക്കുന്നത്. മോഹ എന്നാണ് വിളിക്കുന്നത്. ആരെ, അമ്മയാണോ? മോഹ. അപ്പം അമ്മയുടെ പേരെന്താണാവോ? ഭാഷ മൂവി സോങ് വെച്ച് തരാമോ? ഞാൻ തൊടുപുഴയിലാണ് പഠിക്കുന്നത്. ഓട്ടോക്കാരൻ എന്ന സോങ് വെച്ച് തരാമോ? മറന്നു പോകല്ലേ, അമ്മ ഒത്തിരി ആഗ്രഹിച്ചാത്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കൂട്ടിയും കുഴച്ചിട്ടുമാണ് കേട്ടോ, ഒരു ഓർഡറിലല്ല. അതെ, പാട്ടൊക്കെ വെച്ച് തരാം. അപ്പം അമ്മ എന്തെടുക്കുകയാണ്? അതുപോലെ തൊടുപുഴയിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട് എവിടെയെന്ന് പറഞ്ഞിട്ടില്ല, തൊടുപുഴയായിരിക്കും തന്നെ വിചാരിക്കുന്നു. പിന്നെ എന്തിനാണ് പഠിക്കുന്നത്? ഒരു വിശേഷവും രേഷ്മ പറഞ്ഞിട്ടില്ലല്ലോ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അമ്മയുടെ ശരിക്കുള്ള പേരെന്താ? അപ്പം അമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് അമ്മയുടെ ഇഷ്ടപ്പെട്ട പാട്ടാണോ? കാരണം അമ്മ ഒത്തിരി ആഗ്രഹിച്ച അതാണെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാട്ടോ.

ഹായ് നാലുമണി, ഞാൻ മിനി പെരുമ്പാവൂരിൽ നിന്നും. എൻ്റെ മോൻ പറയുന്നു അവന് ലിയോ മൂവിയിലെ സോങ് പ്ലേ ചെയ്യുമോ എന്ന്. തീർച്ചയായിട്ടും പാട്ട് വെച്ച് തരാം കേട്ടോ. മോൻ ചെറിയ ആളാണോ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഏത് പാട്ടാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ലിയോ മൂവിയിൽ കുറച്ചേറെ പാട്ടുകളുണ്ട്. അപ്പം ഞാൻ ഏതായാലും ഒരു പാട്ട് വെച്ച് തുടക്കാം. അവൻ ഇഷ്ടാവുമോ എന്ന് നോക്കിയേക്ക്. അവനോട് അന്വേഷണം പ്രത്യേകം പറയൂ കേട്ടോ.

ചെറായിൽ നിന്ന് മാതിരിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്റെ അമ്മ ലിഷയ്ക്ക് വേണ്ടി എന്തേ കണ്ണൻ ഇത്ര കറുപ്പ് നിറം എന്ന പാട്ട് വെച്ചു തരുമെന്ന് ചോദിച്ചിരിക്കുന്നത്. ലിഷ, ഈ പാട്ട് ഫോട്ടോഗ്രാഫർ എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ.

0: ഈ നാലു മണിപ്പൂവേ സുഖമാണോ, ഭവൻ സാദൃശ്യ വിദ്യാലയയിലെ എല്ലാവർക്കും വേണ്ടി കൺമണി അൻപോട് കാതൽ എന്ന പാട്ട് ഇട്ടുതരുമോ പ്ലീസ് എന്ന് ബിന്ദു, ലതിക, രശ്മി, ആതിര. നാലു പേരുടെ പേര് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരാണ്? ഈ പറഞ്ഞ സ്കൂളിലെ തന്നെ സ്റ്റുഡൻസ് ആണോ അതോ ടീച്ചേഴ്സ് ആണോ ഫ്രണ്ട്സ് ആണോ? വീടെവിടെയാണ്? എറണാകുളം തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഏതായാലും പാട്ട് വെച്ചുതരാട്ടോ. അടുത്ത പ്രാവശ്യം മെസ്സേജ് അയക്കുമ്പോൾ ഡീറ്റെയിൽസും കൂടി പറഞ്ഞയക്കുക.
1: കൺമണി അൻപോടെ காதலன் நான் எழுதும் லெட்டர் சி மடல் இல்ல கடிதாசி வச்சுக்கலாமா? ஆனா கடிதமே இருக்கட்டும். படி.
2: கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே.
1: பாட்டாவே படிச்சிட்டியா? அப்ப நானும் முதல்ல கண்மணி சொன்னேன்ல, இங்க பொன்மணி போட்டுக்க. பொன்மணி, உன் வீட்டுல சௌக்கியமா? நான் இங்க சௌக்கியம்.
2: பொன்மணி, உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியமே.

ഗുഡ് ഈവനിംഗ് നാലുമണിപ്പൂവേ. ഈ പരിപാടിയുടെ സ്ഥിരം കേൾവിക്കാരാണ് ഇപ്പോൾ ഞങ്ങൾ. ഒത്തിരി സന്തോഷം തരുന്നൊരു പ്രോഗ്രാമാണിത്. സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് ഇതും കേട്ടിട്ടാണ് ഞാനും ടീച്ചറും പോകുന്നത്. എൻ്റെ ജയന്തി ടീച്ചർക്ക് വേണ്ടി കുന്നിമണി ചെപ്പ് തുറന്നെണ്ണി നോക്കും നേരം എന്ന പാട്ട് വെച്ചു തരാമോ? ഒത്തിരി സ്നേഹത്തോടെ ആതിര, ഉദയം പേരൂരിൽ നിന്നാണ്. ആതിര ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അതുപോലെ മോൾ ഏത് ക്ലാസ്സിലാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം മോളും ടീച്ചറും അടുത്തടുത്ത് തന്നെയാണോ താമസം? പിന്നെ ചോദിച്ചിരിക്കുന്ന പാട്ട് പൊന്മുട്ടയിടുന്ന താറവെന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ.

ഇന്നെങ്കിലും ഒന്നും ഈ മെസ്സേജ് വായിക്കൂ പ്ലീസ്. എന്റെ മോൻ കുഞ്ചുവിന് വേണ്ടിയാണ് ഈ സോങ് വേണ്ടത്, നാട്ടു നാട്ട് സോങ്. ആളിന്ന് ക്ലാസ്സിൽ പോയി വന്നിട്ടുണ്ട്, ലഞ്ച് ബോക്സ് നോക്കിയപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല, അതിന് വഴക്ക് പറഞ്ഞതിന് പിണങ്ങിയിരിക്കുക ആശാൻ. ഈ പാട്ട് കേൾക്കുമ്പോൾ സന്തോഷമാവും. ഞങ്ങൾ അരൂക്കുറ്റിയിൽ നിന്നാണ്, ഞാൻ ശ്രീ, വായിക്കണേ പ്ലീസ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കുഞ്ചു മോനെ എന്തിനാണ് പിണങ്ങിയിരിക്കുന്നത്? അത് ലഞ്ച് കഴിക്കാത്തതുകൊണ്ടല്ലേ അമ്മ വഴക്ക് പറഞ്ഞത്. ഇനിങ്ങനെ ചേർത്തിട്ടേ, എല്ലാ ദിവസവും ഫുഡ് നല്ലപോലെ കഴിക്കണം. ഫുഡ് നല്ലപോലെ കഴിച്ചാലല്ലേ നമുക്ക് നല്ലപോലെ വളരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അമ്മ വഴക്ക്.

നിന്നിപ്പോ പോട്ടെ, പിണക്കമൊക്കെ വേഗം മാറ്റിക്കോ. ഇനി അമ്മയോട് പറഞ്ഞു എല്ലാ ദിവസവും മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചോളാം കേട്ടോ. അപ്പൊ വേഗം പോയി പിണക്കമൊക്കെ മാറ്റിയിട്ട് വന്നേ. ആന്റി ഇതേ അമ്മ ചോദിച്ച പാട്ട് നാട്ടു നാട്ടിന്നാണ്, RRR സിനിമയിലെ പാട്ടാണ്. അപ്പൊ ആന്റി ആ പാട്ട് വെച്ചുതരാം. അപ്പൊ വേഗം പാട്ടൊക്കെ മാറ്റിയിട്ടും വാ. ഇനി പിണക്കമൊക്കെ മാറിയെങ്കിൽ ആന്റിക്ക് ഒരു ഉമ്മ തന്നോളൂ കേട്ടോ.

ഹായ് നാലുമണി പൂവേ, നോട്ടം ഫിലിമിലെ പച്ചം പനന്തത്തേസ് എന്ന സോങ് പ്ലേ ചെയ്യാമോ? ഞാൻ ആലുവയിൽ നിന്ന് പ്രദീപ്, എന്റെ വൈഫ് ദിവ്യയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം, അവൾക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. ഓർ കോയൽസ് തേരി ബോലി എന്ന സോങ് ആയാലും മതി. ഫിലിം ബേട്ട, അപ്പൊ നമുക്ക് ബേട്ട സിനിമയിലെ പാട്ട് കേൾക്കട്ടാ, അതും വൈഫിന് ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു മെസ്സേജും കൂടിയുണ്ട്. നാലുമണി പൂവേ, സുഖം തന്നെയല്ലേ? കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന പാട്ട് വെച്ചു തരുമോ? അമ്മ ആര്യലക്ഷ്മിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഞാൻ ടോക്കസ് സ്കൂളിൽ പഠിക്കുന്നു, മഞ്ഞുമിൽ നിന്ന് ദിയാണ് എഴുതുന്നത്. മോളെ ഇപ്പൊ രണ്ട് പാട്ടും കൂടി കേൾക്കാനുള്ള സമയമില്ല, അപ്പൊ തൽക്കാലം നമുക്ക് ഈ ബേട്ടയിലെ പാട്ട് തന്നെ കേൾക്കാം. നമുക്ക് മറ്റൊരു ദിവസം ആകട്ടെ, മോൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വെച്ചു തരാം. പിന്നെ മഞ്ഞുമല്ലാണ് വീട്, ടോക്കസ് സ്കൂളിൽ പഠിക്കുന്നു എന്ന് പറയുന്നത് അത് വൈറ്റിലയിലല്ലേ, അപ്പൊ നല്ല ദൂരയില്ലേ മോൾക്ക്? അവിടെ നിന്ന് യാത്ര നല്ലതുപോലെ ഉണ്ടാവുമല്ലോ. സ്കൂൾ ബസ്സിലാണോ പോകുന്നതും വരുന്നതുമെല്ലാം? അപ്പൊ ഇന്ന് ഏതായാലും നമുക്ക് ഈ പാട്ട് കേൾക്കട്ടെ, അമ്മയോട് പ്രത്യേകം പറഞ്ഞോളൂ.

എടത്തലയിൽ നിന്ന് ശ്യാമയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മൗനം സമ്മതം എന്ന സിനിമയിലെ കല്യാണ തേനില എന്ന ഗാനം കേൾപ്പിച്ചു തരാമോ എന്നാണ്. ശ്യാമ, ഞാൻ പാട്ട് വെച്ചു തരാം, പക്ഷെ മുഴുവനും കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം നമ്മുടെ സമയം ഇപ്പൊ കഴിയാറായി. ഏതായാലും നമുക്ക് കേൾക്കാൻ പറ്റുന്നത്രയും കേൾക്കാം അല്ലേ?

പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ 4 മണിപ്പൂക്കളുടെ സമയം ഇവിടെ കഴിയുകയാണ്. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. 4 മണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകുന്നേരം 4 മണിക്ക്. അതുവരേക്കും ബൈ.

സേവന വാർത്തകൾ. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കരാറടിസ്ഥാനത്തിൽ ഡ്രൈവറുടെ ഒഴിവുണ്ട്. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന ദിവസം നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.cochinshipyard.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.cochinshipyard.in. ഷൊർണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി ആൻഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അതിഥി അധ്യാപക നിയമനം നടത്തുന്നു. പ്രിന്റിംഗ് ടെക്നോളജി വിഭാഗത്തിൽ ട്രേഡ്സ്മാൻ, ട്രേഡ് ഇൻസ്ട്രക്ടർ തസ്തികളിലാണ് നിയമനം. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റുകൾ, ബയോഡേറ്റ, ഫോട്ടോ എന്നിവ സഹിതം ഈ മാസം 10-ാം തീയതി രാവിലെ 10 മണിക്ക് കോളേജിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0662220450. നമ്പർ ഒരിക്കൽ കൂടി 0462220450. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള കോട്ടയം കുറിച്ചി മോഡൽ റെസിഡൻഷ്യൽ ITIയിൽ ഫുൾ ടൈം സ്വീപ്പറുടെ ഒഴിവിലേക്ക് 8-ാം ക്ലാസ് വിജയിച്ച 35-നും 55-നും ഇടയിൽ പ്രായം

വൈകല്യങ്ങൾ ഇല്ലാത്ത പുരുഷന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം. നാളെ രാവിലെ 11 മണിക്ക് കുറിച്ചി ഗവൺമെന്റ് ITI ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9400448485. നമ്പർ ഒരിക്കൽ കൂടി 9400448485.

0: ഉപ്പുതറ പഞ്ചായത്തിലെ അങ്കണവാടികളിൽ നിലവിലുള്ളതും ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ളതുമായ അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിര താമസക്കാരായിരിക്കണം. പൂരിപ്പിച്ച അപേക്ഷകൾ കട്ടപ്പന ശിശുവികസന പദ്ധതി ഓഫീസിൽ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 27. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 04-868-252-007. നമ്പർ ഒരിക്കൽ കൂടി 04-868-252-007.
1: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
0: മുട്ടിക്കുളങ്ങര ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം ബോയ്സിൽ ഓണറേറിയം ഇനത്തിൽ വിവിധ വിഷയങ്ങളിൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സയൻസ് വിഷയങ്ങളിൽ ഉൾപ്പെടെ ട്യൂഷൻ ടീച്ചറെ നിയമിക്കുന്നു. യോഗ്യതാ ബിരുദാനന്തര ബിരുദം രാവിലെ 6:30 മുതൽ 8 വരെയും വൈകുന്നേരം 6:30 മുതൽ രാത്രി 8 വരെയുമാണ് ട്യൂഷൻ സമയം. താൽപ്പര്യമുള്ളവർ ഈ മാസം 11 തീയതി രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പിയും സഹിതം KAP 2 ബറ്റാലിയന് സമീപമുള്ള ചിൽഡ്രൻസ് ഹോമിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 04-91-255-6494. നമ്പർ ഒരിക്കൽ കൂടി 04-91-255-6494. നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഈ മാസം 10 രാവിലെ 10 മണിക്ക് എഴുത്തു പരീക്ഷയും അഭിമുഖവും നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ 1-ാം ക്ലാസ് എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളും ബയോഡേറ്റയുമായി രാവിലെ 10 മണിക്ക് കോളേജിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 04-868-234-082. നമ്പർ ഒരിക്കൽ കൂടി 04-868-234-082. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
2: പാവപ്പെട്ടവരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM ആവാസ് യോജന, ആയുഷ്മാൻ ഭാരത്, സ്വച്ഛ് ഭാരത് ദൌത്യങ്ങൾ ഈ ലക്ഷ്യം നിറവേറ്റുന്നതായും പ്രധാനമന്ത്രി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാക്കിക്കൊണ്ട് മിസൈൽ ആക്രമണം തുടർന്ന് ഇസ്രയേലും ഇറാനും. സ്ഥിതിഗതികളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ ഗതാഗത വകുപ്പിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി VD സതീശൻ. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുമെന്നും വിഷയത്തിൽ KSRTC ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും ഗതാഗത മന്ത്രി CP ജോൺ. നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട്

0: ജീവിത സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും ജഡ്ജി പിന്മാറി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ ആരംഭിച്ചിട്ട് നാളെ 10 വർഷം പൂർത്തിയാവും. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സ്മരണിക സ്റ്റാമ്പും നാണയവും പുറത്തിറക്കും. കേന്ദ്ര സർക്കാരിന്റെ യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് കേരള ഡയറക്ടറായി അഭയ് ശങ്കർ SR ചുമതലയേറ്റു. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും നാളെ ചുവപ്പ് ജാഗ്രതയും നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. July 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. അഫ്ഗാനിസ്ഥാനെതിരെ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഒരു ഇന്നിംഗ്സും 300 റൺസിനുമാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ വീഴ്ത്തിയത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: സമയം 5 മണി കഴിഞ്ഞ് 3 മിനിറ്റും 26 സെക്കൻഡും. പ്രിയരെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഇതാ.

ചങ്ങാതി പൂച്ച എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ, മഞ്ജരി എന്നിവർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ഔസേപ്പച്ചൻ ഈണം പകർന്നത്. ഇനി പായും പുലി. ഈ ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയും രാജീവ് ആലുങ്കലും ചേർന്നെഴുതിയ ഗാനം. സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിത്താര. ഗായകർ വിധു പ്രതാപ്, ഷീലാമണി.

ചിത്രം നഗരം, ഗായകൻ യേശുദാസ്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, മോഹൻ സിത്താര ഈണമിട്ട ഗാനം.

ഇനി കെ എസ് ഹരിശങ്കർ ആലപിച്ച ഗാനം, റഫീഖ് അഹമ്മദിന്റെ രചനയും വിദ്യാസാഗറിന്റെ സംഗീതവും. ചിത്രം എന്നും എപ്പോഴും.

0: മലയാളം
1: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ബി കെ ഹരിനാരായണൻ, ഫൗസിയ അബൂബക്കർ ഇവർ ചേർന്നെഴുതിയ ഗാനം. ചിത്രം എന്റെ ഉമ്മാന്റെ പേര്. സംഗീതം ഗോപി സുന്ദർ, ഗായകൻ നജീം അർഷാദ്.

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്ര കലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9444752212.

ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കൻ. ഈ ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ഗായത്രി വർമ്മയും പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ വയലാർ ശരത് ചന്ദ്രവർമ്മ, ബേണി ഇഗ്നീഷ്യസ്.

0: ചില്ലുജാലകം. ചില്ലുജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ ചലച്ചിത്ര ഗാനങ്ങളുടെ അകമ്പടിയോടെ.
1: പടർന്നു കയറുന്ന തണുപ്പ് കാലടികളിൽ നനയ്ക്കുന്നു. ഉച്ഛ്വാസത്തിൽ ഉയരുന്ന ചൂട് പുകയായി അന്തരീക്ഷത്തിൽ ലയിക്കുന്നു. ആവേശത്തിൽ നടന്നു പോകുന്ന അയാളെ സൂക്ഷിച്ചു നോക്കൂ, അത് ഞാൻ തന്നെയല്ലേ?
0: ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30-നും ബുധനാഴ്ചകളിൽ രാത്രി 10:30-നും.

0: ചില്ല ജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
1: ബി കെ ഹരിനാരായണൻ, ഗോപി സുന്ദർ കൂട്ടുകെട്ട് ഒരുക്കിയ ഗാനം. ചിത്രം 21-ാം നൂറ്റാണ്ട്. ഗായകർ ദിവ്യ എസ് മേനോൻ, നിഖിൽ മാത്യു, മിഥുൻ ആനന്ദ്.

ലവ് ആക്ഷൻ ഡ്രാമ ഈ ചിത്രത്തിൽ കെ എസ് ഹരിശങ്കറും ഗൗരി ലക്ഷ്മിയും ആലപിച്ച ഗാനമാണ് നിങ്ങൾ കേട്ടത്. സന്തോഷ് വർമ്മയുടെ വരികൾ, ഷാൻ റഹ്മാന്റെ ഈണം. ഇനി ബാബ കല്യാണി ഈ ചിത്രത്തിൽ വയലാർ ശരത് ചന്ദ്രവർമ്മ എഴുതി അലക്സ് പോൾ ചിട്ടപ്പെടുത്തിയ ഗാനം, വിധു പ്രതാപും ജോൽസ്നെയും ആലപിച്ചത്.

0: ശാസ്ത്രഗാനങ്ങൾ വീണ്ടും 6:40 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: മഞ്ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. സ്കൂൾ അങ്കണങ്ങൾ പച്ചപ്പണിയാൻ കതിർ കാർഷിക ക്ലബ്ബുകൾ. വിദ്യാലയമുറ്റങ്ങൾ കൃഷിമുറ്റങ്ങളായി കതിരണിയുന്ന വർണ്ണാഭമായ കാഴ്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കതിർ കാർഷിക ക്ലബ്ബുകൾ വിദ്യാലയങ്ങളിൽ ഇടം പിടിക്കുകയാണ്. വിദ്യാഭ്യാസത്തിനൊപ്പം സർഗാത്മക കഴിവുകൾ മാറ്റുരയ്ക്കാനുള്ള ഇടം എന്നതിലൊക്കെ ഉപരിയായി കൃഷി എന്താണ്, കൃഷിയുടെ പ്രാധാന്യമെന്താണ്, നാം കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മെ ആരോഗ്യത്തോടെ മുന്നോട്ട് നയിക്കുന്നത് എന്ന തിരിച്ചറിവ് നൽകിക്കൊണ്ട് വിഷരഹിതമായ പച്ചക്കറികൾ വിളയിക്കാനും കൃഷി ചെയ്യാനും കുട്ടിക്കാലം മുതൽ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും കുട്ടികളെ കൃഷിയിലേക്ക് ആകർഷിക്കാനുമാണ് സ്കൂളുകളിൽ കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കതിർ എന്ന പേരിലുള്ള കാർഷിക ക്ലബ്ബുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കാർഷിക മേഖലയിലെ ഈ പുത്തൻ ആശയം കലാലയങ്ങളിലൂടെ നടപ്പിലാക്കുക വഴി വളർന്നുവരുന്ന ഒരു തലമുറയിലൂടെ ഇത് പ്രാവർത്തികമാക്കുവാനും സമൂഹത്തിലെ ഏത് ഉന്നത സ്ഥാനം അലങ്കരിച്ചാലും കൃഷിയെ ഒപ്പം കൂട്ടേണ്ടതിന്റെ പ്രാധാന്യം ഇവരിൽ നിക്ഷിപ്തമായിരിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ് ദീർഘവീക്ഷണത്തോടെയുള്ള ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്.

0: കദിർ കാർഷിക ക്ലബ്ബുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയുണ്ടായി. നമുക്ക് അന്നം തരുന്ന കർഷകരെ നമ്മുടെ മാതാപിതാക്കന്മാരെ ആദരിക്കുന്നതുപോലെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്ന് മുഖ്യമന്ത്രി വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു.
1: നമ്മൾ എത്ര വലിയ ഉന്നതങ്ങളിൽ പോയാലും എത്ര വലിയ സ്ഥാനങ്ങളിൽ ഇരുന്നാലും മൂന്ന് നേരവും നമുക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന കർഷകരെ നമ്മൾ ആദരിക്കണം. നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കുന്നത് പോലെ കർഷകനോടൊരു ആദരവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഈ മണ്ണ് ഇളക്കി മറിച്ച് അതിൽ പൊന്നു വിളയിച്ച് വെയിലുകൊണ്ട് കഷ്ടപ്പെട്ട് നമുക്കത് തരുന്ന ഒരാളാണ്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ആ ഒരു സംസ്കാരം വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലുണ്ടാകണം. പ്രകൃതിയോട്, പ്രകൃതിയുമായി ഒരു സൗഹൃദം, പ്രകൃതിയുമായി ഒരു ഹൃദയബന്ധം ഉണ്ടാക്കുക. എത്ര ചരാചരങ്ങളാണ് നമ്മുടെ പ്രകൃതിയിലുള്ളത്. ആ പ്രകൃതിയെ തകർക്കാനുള്ള ഒരു നീക്കത്തെയും നമ്മൾ സമ്മതിക്കുന്നു. അത് നമ്മുടെ വീട്ടുവളപ്പിലായാലും പൊതുനിരത്തിലായാലും പൊതുപ്രദേശങ്ങളിലായാലും ആ പ്രകൃതിയെ സംരക്ഷിക്കണമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് നൽകുന്ന ഈ സിഗ്നൽ, ആ സിഗ്നൽ എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് വരാനിരിക്കുന്ന വലിയ അപകടത്തെ മനുഷ്യന്റെ ബുദ്ധിശക്തി കൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ നമ്മളെല്ലാം പങ്കാളികളാണ്. യഥാർത്ഥത്തിൽ പരിസ്ഥിതിയുടെ മിത്രങ്ങൾ ആരാണ്? ഞാൻ പറയും, കർഷകരാണ് പരിസ്ഥിതിയുടെ മിത്രങ്ങൾ. ചെടികൾ നട്ടുപിടിപ്പിച്ചും മരങ്ങൾ നട്ടുവളർത്തിയും പ്രകൃതിക്ക് പോറലേൽപ്പിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് കർഷകർ. ആ കർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് നമ്മൾ പദ്ധതികൾ ഉണ്ടാക്കി കൊടുക്കണം. കാർഷികമായ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ പോകണം.
0: ചടങ്ങിൽ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. വിദ്യാലയങ്ങളിൽ കദർ ക്ലബ്ബുകൾ ആരംഭിക്കുന്നതിന് മുൻകൈയെടുത്ത വിദ്യാഭ്യാസ വകുപ്പിനെ കൃഷിമന്ത്രി നന്ദി അറിയിച്ചു.
2: ഇന്ന് കേരളത്തിൽ ഒരു വലിയ പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിക്കുക. അത് നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ്. ഞാൻ ആ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിൽ വിദ്യാഭ്യാസ മന്ത്രിയും അദ്ദേഹത്തിന്റെ വകുപ്പും നൽകിയിട്ടുള്ള പിന്തുണയ്ക്ക് പ്രത്യേകം നന്ദി പറയാൻ ആഗ്രഹിക്കുക. കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൃഷിയുടെ ക്ലബ്ബുകൾ ആവിഷ്കരിക്കാൻ, വിദ്യാർത്ഥികളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രത്യേകത കൃഷിയിലൂടെ ആവിഷ്കരിക്കാൻ, ഏറ്റവും മനോഹരമായിട്ടുള്ള ലഹരിക്കെതിരായിട്ടുള്ള സർഗാത്മക പ്രതിരോധം വാർത്തെടുക്കാനും ഒക്കെയുള്ള പദ്ധതിയാണ് കദർ.

കുട്ടിക്കർഷകർ ഇറങ്ങുകയാണ് പാടത്തേക്ക്. അവർ തൈനടാനും വളമിടാനും വെള്ളമൊഴിക്കാനുമൊക്കെ വിദ്യാലയമുറ്റത്ത് നിന്നേ പഠിക്കുകയാണ്. പഠനത്തോടൊപ്പം കാർഷിക പഠനവും പൂർത്തീകരിക്കുമ്പോൾ ജീവിത വിജയത്തിനൊപ്പം ആരോഗ്യ സുരക്ഷയും കൈവരിക്കും.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു
0: കേരള കർഷകൻ. ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.
2: വീടുകളുടെ അകത്തളങ്ങൾ ഹരിതാഭമാക്കുന്നതിൽ മുഖ്യമായ പങ്കാണ് അലങ്കാര സസ്യങ്ങൾക്കുള്ളത്. അകത്തളങ്ങൾക്ക് അഴക് കൂട്ടാൻ അലങ്കാര സസ്യങ്ങൾ. കുമാരി റാഷിദ സി കെയുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം.
3: നമ്മുടെ വീട്ടിലെ സ്വീകരണ മുറികളിൽ ഇന്ന് ചെടികൾക്ക് പ്രഥമ സ്ഥാനമാണുള്ളത്. അകത്തളങ്ങളിൽ വളർത്തുന്ന ഈ ചെടികളെ പൊതുവായി ഹൗസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയും. ചട്ടികളിൽ ഒതുങ്ങി വളരുന്ന പ്രകൃതമുള്ള പൂച്ചെടികളും വർണ്ണാഭമായ ഇലകളോടുകൂടിയ അലങ്കാര ഇലച്ചെടികളുമാണ് ഇതിനായി ഉപയോഗിച്ചു വരുന്നത്. പൂവുള്ള സസ്യങ്ങളായ ആഫ്രിക്കൻ വയലറ്റ്, ആന്തൂറിയം, പീസ് ലില്ലി, കലാഞ്ചോ, വിവിധ ഇനം ഓർക്കിഡുകൾ, വിവിധ നിറത്തിലുള്ള പൂക്കളോടുകൂടിയ ബിഗോണിയ ഇനങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇന്ന് നമ്മുടെ സ്വീകരണ മുറികളിൽ കാണാവുന്നതാണ്. ഇവക്കു പുറമെ വിവിധ നിറത്തിലും ആകൃതിയിലുമുള്ള ഇലകളോടുകൂടിയ വർണ്ണാഭമായ ചുവപ്പ്, വെള്ള, മഞ്ഞ തുടങ്ങിയ പൊട്ടുകളോടും വരകളോടും കൂടിയ ഒറ്റനോട്ടത്തിൽ പ്ലാസ്റ്റിക് ചെടികളെ പോലെ തോന്നിപ്പിക്കുന്ന അലങ്കാര ഇലച്ചെടികൾ അകത്തളത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. അഗ്ലോണിമ, ഡ്രസീന, അലോക്കേഷ്യ, കലാത്തിയ, ഷെഫ്ലറ, ഫിറ്റോണിയ, പെപ്പറോമിയ, സിങ്കോണിയം, ഫിലോഡെൻഡ്രോൺ തുടങ്ങി വള്ളി ഇനങ്ങളായ ഇംഗ്ലീഷ് ഐവി, മണി പ്ലാന്റ്, പായലിനങ്ങൾ, കല്ലിമുള്ളിനങ്ങൾ തുടങ്ങിയ നൂറുകണക്കിന് ചെടികൾ പോട്ടഡ് പ്ലാന്റ്സ് വിപണിയിൽ ഇന്ന് പ്രചാരത്തിലുണ്ട്. ഇനി അകത്തള അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ചെടികളെ എങ്ങനെ പരിചരിക്കാമെന്ന് നോക്കാം. ചട്ടിയിൽ ഒതുങ്ങി വളരുന്ന കുറിയ ഇനം ചെടികളാണ് അകത്തളങ്ങളിലേക്ക് ഏറ്റവും അനുയോജ്യം. നമ്മുടെ വീടിനകത്ത് വളർത്തുന്നത് കൊണ്ട് തന്നെ മിതമായ സൂര്യപ്രകാശം മാത്രം ആവശ്യമുള്ള ചെടികളാണ് നാം ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത്. ചെടി വളർത്താനായി മൺചട്ടികളോ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളോ കോൺക്രീറ്റ് അല്ലെങ്കിൽ സെറാമിക് ചട്ടികളോ ഉപയോഗിക്കാവുന്നതാണ്. നീർവാർച്ചയ്ക്കായി 2-3 ദ്വാരങ്ങളോടുകൂടിയ ചട്ടികൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. നീർവാർച്ചയുള്ളതും നേരിയ തോതിൽ അമ്ലതയുള്ളതുമായ വളർച്ചാ മാധ്യമമാണ് ചട്ടികളിൽ നിറയ്ക്കേണ്ടത്. മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ തുല്യാനുപാതത്തിൽ ചേർത്ത മിശ്രിതമാണ് ചട്ടികളിൽ നിറയ്ക്കാൻ നാം സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ഭാരം കുറഞ്ഞ മാധ്യമമാണ് അകത്തളങ്ങളിൽ വെക്കുന്ന ചട്ടികളിലേക്ക് ഉത്തമം. ഇതിനായി മണ്ണിന്റെ അളവ് കുറച്ചുകൊണ്ടുള്ളതോ അല്ലെങ്കിൽ മണ്ണ് തീരെ ഇല്ലാത്തതോ ആയ മിശ്രിതമാണ് ഉപയോഗിക്കേണ്ടത്. അതിലൊന്നാണ് 3:1:1 എന്ന അനുപാതത്തിൽ ചകിരിച്ചോറ്, വെർമിക്കുലേറ്റ്, പെർലൈറ്റ് എന്നിവ അടങ്ങിയ മിശ്രിതം. മതിയായ ജലസേചനം അനിവാര്യമായ ചെടികളാണ് പോട്ടഡ് പ്ലാന്റ്സ്. അതുകൊണ്ട് തന്നെ നനയുടെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം. ആഴ്ചയിൽ 1-2 തവണ മാത്രം നന നൽകിയാൽ മതിയാകും. ചെടിയുടെ വളർച്ചയ്ക്കായി വെള്ളത്തിൽ അലിയുന്ന 19:19:19 മിശ്രിതം 2-4 വരെ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ലയിപ്പിച്ച് മാസത്തിൽ 1 തവണ ഇലകളിൽ തളിക്കാവുന്നതാണ്. അകത്തളങ്ങളിൽ വളർത്തുന്ന ഈ ചെടികളെ മാസത്തിൽ 1 തവണയെങ്കിലും 1-2 മണിക്കൂർ

0: തുറസായ സ്ഥലങ്ങളിൽ വെയിൽ കൊള്ളിക്കുന്നതും നല്ലതാണ്.
1: ഒരൽപം സമയവും ശ്രദ്ധയും നൽകിയാൽ ഉദ്യാനപ്രേമികൾക്ക് വരുമാനമാക്കാവുന്നതും അഴകിനു പുറമെ ആദായകരമായ ഒരു സംരംഭമാക്കി മാറ്റിയെടുക്കാവുന്നതുമായ ഒരു മേഖല കൂടിയാണ് അകത്തള സസ്യങ്ങളുടെ ഉൽപാദനം.
2: അകത്തളങ്ങൾക്ക് അഴകുകൂട്ടാൻ അലങ്കാര സസ്യങ്ങൾ. കുമാരി റാഷിദ സി കെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
3: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പിഎം എഫ്എംഇ പദ്ധതി.
1: രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2020 ജൂൺ 29 പ്രധാനമന്ത്രി മൈക്രോ പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PMFME പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. മൈക്രോഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഔപചാരികമാക്കുക, യൂണിറ്റുകൾ പരിഷ്കരിക്കുന്നതിന് വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംരംഭകർക്ക് പരിശീലനവും സാങ്കേതിക പരിജ്ഞാനവും നൽകുക, പൊതുവായ അടിസ്ഥാന സൌകര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന്റെ നട്ടലായ ചെറുകിട സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. PMFME സ്കീം ഇന്ത്യ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അനൌപചാരിക സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പലപ്പോഴും ഔപചാരിക വായ്പ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തിപ്പെടാൻ വലിയ വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ഒരു ജില്ല ഒരു ഉൽപ്പന്നം, കപ്പാസിറ്റി ബിൽഡിംഗും പരിശീലനവും, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. മുഖ്യ ശൃംഖല ഇൻക്യുബേഷൻ സെന്ററുകൾ, ഭക്ഷ്യ സംസ്കരണ ലൈൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ലഭിക്കും. പരമാവധി 3 കോടി രൂപ വരെ ഇത്തരത്തിൽ ലഭ്യമാകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ വ്യക്തികൾ, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, FPOകൾ, NGOകൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയ്ക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി നൽകും. ഇപ്രകാരം പുതിയ യൂണിറ്റുകൾ നവീകരിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ യൂണിറ്റിന് പരമാവധി 10 ലക്ഷം രൂപ വരെ ലഭ്യമാകും. ഓരോ ജില്ലയിൽ നിന്നും ഒരു സവിശേഷ ഉൽപ്പന്നം നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം സംരംഭത്തിലൂടെ വിഭവ സംഭരണം, പൊതുസേവനങ്ങൾ പ്രയോജനപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. 35 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 713 ജില്ലകളിൽ 137 സവിശേഷ ഉൽപ്പന്നങ്ങൾ ഒരു ജില്ല ഒരു ഉൽപ്പന്നം വഴി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം

0: സ്വയംസഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം വഴി പ്രവർത്തന മൂലധനത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒരു സ്വയം സഹായ സംഘത്തിലെ ഓരോ അംഗത്തിനും 40,000 രൂപ വരെ ലഭ്യമാക്കുന്നു. സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ദേശീയ നഗര ഉപജീവന ദൌത്യ ഗ്രാന്റായി സീഡ് മൂലധനം നൽകുന്നു. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ISO തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളും നേടുന്നതിന് യൂണിറ്റുകളെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമ്പന്നമായ കാർഷിക വൈവിധ്യവും ഊർജ്ജസ്വലമായ ഭക്ഷ്യസംസ്കാരവും ഉള്ള കേരളം PMFME സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി, പഴസംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള PMFME പദ്ധതി ഇന്ത്യയുടെ ഭക്ഷ്യസംസ്കരണ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായി നിലകൊള്ളുന്നു. പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതുവഴി കേരളത്തിലെ ചെറുകിട ഭക്ഷ്യസംസ്കരണ സംരംഭങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കാനും ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനും വിശാലമായ വിപണി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, വീട്ടുമുറ്റത്തെ മുയൽ വളർത്തൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു മൂവാറ്റുപുഴ സ്വദേശി ജോണി, മുന്തിരി കൃഷിരീതികൾ അയർക്കുന്നം ചാത്തിമറ്റത്തിൽ ജൈസൺ ജോസഫ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു, 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9 വരെ FM ഈവനിംഗ് സമകാലികം, ലോക സമുദ്രദിനം, 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം, 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 യുവവാണി സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ, ടെക്കിപീഡിയ എന്ന ടെക് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഇനിഷ്യേറ്റീവിന്റെ സ്ഥാപകനും സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റുമായ ബ്രയാൻ റോയ് മാത്യുവുമായ അഭിമുഖം അവസാന ഭാഗം, തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം, FM ഡയറിയിലെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ, 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 9:30 ചിത്രപതംഗം, മേക്കപ്പ് ആർട്ടിസ്റ്റ് മിറ്റ എം സി പങ്കെടുക്കുന്നു, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 10:00 ഡോക്ടർ കെ ജെ യേശുദാസിന്റെ സംഗീത കച്ചേരി, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ, 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, ഇന്ന് ഈ പരിപാടിയിൽ കിസാൻ സശക്തീകരൺ എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന്

0: പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് CK തെന്നൽ. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാത ഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻമൗണ്ട് സ്പൈസസ് കാവ്യധാര. തിരുനയനാർ കുറിച്ചി മാധവൻ നായരുടെ ആത്മശാന്തി എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് എ പ്രദീപ്. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന സ്വരൂപം. സേവന വാർത്തകൾ എന്തു പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 SNIMS FM ഹെൽത്ത് ലൈൻ, മഴക്കാല രോഗങ്ങൾ കുട്ടികളിൽ. പീഡിയാട്രിക് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അഭിരാം ചന്ദ്രനുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചില്ലുജാലകം. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് അഷ്ടപതി. പാഴൂർ ജിതിൻ മാരാരും സംഘവും അവതരിപ്പിക്കുന്നു. 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: നാളെ ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ, ദ്വിതീയ പാതിരാമണ്ണ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ, പരസ്പരം. 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശ ഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി, സമ്മിശ്ര കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കരുമാലൂർ സ്വദേശി PP ജീസൺ. പരിമിത സ്ഥലത്ത് സമൃദ്ധ വിളവ്, മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന തൃപ്പുണിത്ര സ്വദേശിനി രജനീചന്ദ്രന്റെ കൃഷിവിശേഷങ്ങൾ. 7:20 വിപണി. 7:25 വാർത്തകൾ. 7:35 FM ഈവനിംഗ് സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് എ പ്രദീപ്. 7:55 ഒരിടത്തൊരിടത്ത് PP നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ.

അസ്ത്രദീപ്തി. 8-5 വിടരുന്ന മുട്ടകൾ കിഴക്കമ്പലം സെന്റ് ആന്റണീസ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ആദ്യ ഭാഗം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. സേവന വാർത്തകൾ, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം തിരുവനന്തപുരം റിലേ. 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ ഡൽഹി റിലേ. ഈ പരിപാടിയിൽ ആർത്ഥിക് വികാസ് എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. നിങ്ങൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന

0: സേവന വാർത്തകൾ, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 കഥാപ്രസംഗം തിരുവനന്തപുരം റിലേ, 10 മണിക്ക് സ്മൃതിരാഗം പഴയ ചലച്ചിത്ര ഗാനങ്ങൾ, 11 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ, 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ ഡൽഹി റിലേ. ഈ പരിപാടിയിൽ ആർത്ഥിക് വികാസ് എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. നിങ്ങൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
2: വാ വർക്കിച്ചായ, പരസ്യം പറയാം.
3: എന്നാ രഹസ്യമാ പറയേണ്ടത് അങ്കമ്മേ?
2: ഓ, രഹസ്യമല്ല, പരസ്യം. നമ്മുടെ പരിപാടിയുടെ പരസ്യം.
3: ഓ, അതോ. അപ്പം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന കുഞ്ഞു ചായക്കടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം.
2: ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ രാവിലെ 7:20
3: നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3.
2: മറക്കാതെ കേൾക്കണേ.
3: മറക്കാതെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്കാതിരിക്കുകയില്ലേ.
2: ഈ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ശുദ്ധന.
0: സമയം 6:20:16. മധുരം ഗീതം, ലളിതഗാനം. ഇന്ന് മധുരം ഗീതത്തിൽ സുജാത ആലപിച്ച ഗാനം കേൾക്കാം. കാവാലം നാരായണ പണിക്കർ എഴുതി, MG രാധാകൃഷ്ണൻ സംഗീതം നൽകിയ ഗാനം.

0: ഇന്ന് മധുരം ഗീതം ലളിതഗാനത്തിൽ സുജാത ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. കാവാലം നാരായണ പണിക്കർ എഴുതി, എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകിയത്. മധുരം ഗീതം ലളിതഗാനം വീണ്ടും നാളെ ഇതേ സമയം കേൾക്കാം. ആകാശവാണി കൊച്ചി എഫ് 102.3 സേവന വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള 11-ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഇലക്ട്രോണിക്സ്, ബയോളജി എന്നീ രണ്ട് ബ്രാഞ്ചുകൾ ലഭ്യമാണ്. പൊതുവിഷയങ്ങളായി ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആൻഡ് IT, ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് എന്നീ വിഷയങ്ങളും പഠിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടുക. 8547005015 8547005015
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ
2: എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
0: കളമശ്ശേരി റോട്ടറി ക്ലബിന്റെയും എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൌജന്യ കൃത്രിമ കൈവിതരണ ക്യാമ്പ് ഈ മാസം 30 കാക്കനാട് പ്രിയദർശിനി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ രാവിലെ 10:15 മുതൽ നടത്തും. LN4 കൃത്രിമ കൈവയ്ക്കുവാൻ കൈമുട്ടിന് താഴെ കുറഞ്ഞത് 4 ഇഞ്ച് നീളം വേണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9645754042 9645754042.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക്കൽ കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലെ പോളിടെക്നിക് പ്രവേശനത്തിന് റെഗുലർ കോഴ്സിന് അപേക്ഷകർക്ക് ഈ മാസം 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.polyadmission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. ഫോൺ നമ്പർ 9495778750. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9495778750.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
0: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് സർട്ടിഫിക്കറ്റോടുകൂടി 1 വർഷം 6 മാസം 3 മാസം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് SSLC പ്ലസ് ടു ഡിഗ്രി പാസ്സായവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 7994926081. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 7994926081. നിങ്ങൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കു കപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാരോട് നിർദ്ദേശിച്ച ഇറാനിലെ ഇന്ത്യൻ എംബസി. ഇറാനിൽ തുടരുന്ന ഇന്ത്യൻ പൌരന്മാർ എത്രയും വേഗം രാജ്യം വിടണമെന്നും എംബസി നിർദ്ദേശിച്ചു. അതേസമയം ഒമാൻ തീരത്ത് 24 ഇന്ത്യൻ നാവികരുമായി സഞ്ചരിച്ച കപ്പലിന് തീപിടിച്ചതായും ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കു കപ്പലിലെ 3 വിദേശ ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഇത് സംബന്ധിച്ച ഉത്തരവ് ചൊവ്വാഴ്ച പുറത്തിറങ്ങും. രാജ്യം വിട്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ ഉത്തരവിൽ ഉൾപ്പെടുത്തും. രണ്ടുപേരുടെ കാര്യത്തിൽ തോപ്പുംപടി മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അനുമതി. ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ എന്നിവരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കേരളത്തിൽ ഒരു വർഷത്തിലേറെയായി കഴിയുന്ന കപ്പലിലെ 7 ജീവനക്കാരാണ് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. അഷ്ടമുടി കായൽ വൃത്തിയുള്ളതാക്കുമെന്നും കായലും പരിസരങ്ങളും സന്ദർശിക്കവേ അദ്ദേഹം അറിയിച്ചു. ശുചീകരണം ഉറപ്പാക്കാൻ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി.

0: സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളുകളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് ബത്തേരിയിൽ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർ ബെസേലിയു സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കോഴിക്കോട് ജില്ലയിൽ തലക്കുളത്തൂരിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് കഴിഞ്ഞ ദിവസം മരിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയത്. 200 വീടുകളിൽ സന്ദർശിച്ച് ബോധവൽക്കരണവും ആരോഗ്യ സർവേയും നടത്തി. രോഗലക്ഷണങ്ങളുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്തെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ഓപ്പറേഷൻ ക്ലീൻ കേരള പദ്ധതിയുടെ ഭാഗമായി ഹോട്ടൽ, കൂൾബാർ, റെസ്റ്റോറന്റ്, ജ്യൂസ് സ്റ്റാൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ 626 പരിശോധനകൾ നടന്നു. ന്യൂനതകൾ കണ്ടെത്തിയ 95 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി. വലിയ വീഴ്ചകൾ കണ്ടെത്തിയ 60 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനായി നോട്ടീസ് നൽകി. 259 സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു.
0: ഷിഗല്ല രോഗവ്യാപനം തടയുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയോജിത പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറി. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ സമഗ്രവും സ്വതന്ത്രവുമായ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കേസിന്റെ തുടർ നടപടികൾ മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരും. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ചിലർ പരിശോധിച്ചിട്ടുണ്ടെന്ന് നേരത്തെ സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വി മുരളീധരൻ എംഎൽഎയ്ക്ക് കൈമാറി. ഷോളുകളും പൂച്ചെണ്ടുകളും ഉപഹാരമായി നൽകുന്നതിന് പകരം പുസ്തകങ്ങളും പേനകളും നൽകണമെന്ന ശ്രീ വി മുരളീധരന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പഠനോപകരണങ്ങൾ കൈമാറിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. admission.vhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ 388 സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭ്യമാണ്. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. വിശദാംശങ്ങളിലേക്ക്.
3: ാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഈ പ്രക്രിയയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമായതിനാൽ ട്രോളിംഗ് വഴി മത്സ്യമുട്ടകളും മത്സ്യക്കുഞ്ഞുങ്ങളും നശിക്കുന്നത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. തീരദേശത്തെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ കാലയളവിൽ കടൽ പട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി 9 തീരദേശ ജില്ലകളിലായി 20 സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇടുക്കി പീരുമേട് പാമ്പനാറ്റിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 12 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരുവ് നായയെ കല്ലാറിൽ വച്ച് പിടികൂടി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ജനകീയ പ്രതിഷേധം. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാതെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് നാട്ടുകാരെ അറിയിച്ചു. കാട്ടാന ആക്രമണങ്ങൾ ഏറെയുള്ള ഇടമാണ് ചിന്നക്കനാൽ. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. ഇടുക്കിയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സംസ്ഥാനത്ത് ഏറ്റവും അധികം കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണ് മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാലും ശാന്തൻപാറയും. വർഷങ്ങൾക്ക് മുമ്പ് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് അരിക്കൊമ്പനെ നാട് കടത്തിയപ്പോൾ മറ്റ് ഒറ്റയാമാരെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്നും ജനവാസ മേഖലയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്നാൽ

0: ഇവയൊന്നും കൃത്യമായി നടപ്പായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നിലവിൽ RRT സംഘത്തിന് ആനകളെ തിരുത്താൻ ആവശ്യമായ ആയുധങ്ങളോ സൗകര്യങ്ങളോ ഇല്ലെന്ന ആക്ഷേപവും ശക്തമാണ്.
1: സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ ദിനം പ്രതി രൂക്ഷമാകുമ്പോഴും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ മാറി മാറി ഭരിച്ച സർക്കാരുകൾ പരാജയപ്പെട്ടതായി BJP MLA രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ മാത്രം സംസ്ഥാനത്ത് 5 ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ നഷ്ടമായതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രക്ഷേപണ രംഗത്ത് 90th വാർഷികം ആഘോഷിച്ച് ആകാശവാണി. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 90th വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി ദേവികുളം സ്പൈസ് FM ആഭിമുഖ്യത്തിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കുകപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര 15 ആരംഭിക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3 സമയം 6:40 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ശിവഹരിവർമ്മ ആലപിച്ച കീർത്തനം, ചിത്രം മ്യാവ്.

ഇനി ശ്രീമുരുകൻ ഈ ചിത്രത്തിൽ പി സുശീലയും പി മാധുരിയും പാടിയ ഗാനം ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ ചിട്ടപ്പെടുത്തിയത്.

0: സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ. സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റായ ബ്രയാൻ റോയ് മാത്യുവുമായുള്ള അഭിമുഖം മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ.
1: ഒരറിയിപ്പ്, ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ തത്സമയ ഫോണിൻ പരിപാടിയിൽ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി അഥവാ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും സ്പോർട്സ് മെഡിസിനും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓർത്തോപ്പെഡിക് സർജൻ ഡോക്ടർ കുര്യാക്കോസ് കാരമൻ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484242639 അല്ലെങ്കിൽ 9444545888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3 കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായി മഴയുണ്ടായി. അടുത്ത 24 കേരളത്തിലും ലക്ഷദ്വീപിലും കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുത്. ഇന്ന് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29°C, കുറഞ്ഞ താപനില 24°C. സമയം 6:50:22
2: കാർഷിക ജീവനം.
3: കൃഷി അറിവുകളും അനുഭവങ്ങളും.
4: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കാർഷിക ജീവനത്തിൽ ആദ്യം മുന്തിരി കൃഷി രീതിയാണ് പരിചയപ്പെടുത്തുന്നത്. പ്രവാസിയായിരുന്ന കാലത്ത് ആപ്പിളും പിയറുമൊക്കെ വിളയിച്ച ആത്മവിശ്വാസത്തിലാണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഡിസൈനറായ അയർക്കുന്നം സ്വദേശി ചാത്തിമറ്റത്തിൽ ജെയ്സൺ ജോസഫ് മുന്തിരി കൃഷിയിലേക്ക് തിരിഞ്ഞത്. മുന്തിരി കൂടാതെ ഓറഞ്ച്, കിവി, അവക്കാഡോ, സപ്പോട്ട, പേരയ്ക്ക എന്നീ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇദ്ദേഹം തന്റെ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്നുണ്ട്. ആരോഗ്യത്തോടെ വളരുന്ന ചെടികൾ പ്രൂൺ ചെയ്തെങ്കിൽ മാത്രമേ കായ്ക്കുകയുള്ളൂ എന്നാണ് തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നും ജെയ്സൺ പറയുന്നത്. കൃഷിയോടുള്ള അഭേദ്യമായ സ്നേഹം കാത്തുസൂക്ഷിക്കുന്ന ജെയ്സന്റെ കാർഷികാനുഭവങ്ങൾ നമുക്ക് കേൾക്കാം.
5: എല്ലാവരും നമ്മളോട് ചോദിക്കും, ഈ മുന്തിരിയൊക്കെ നമ്മുടെ നാട്ടിൽ കായ്ക്കുമോ? നമ്മുടെ നാട്ടിലും കായ്ക്കും. എല്ലാവർക്കും ഒരു അതിശയമാണ്. നമുക്കൊരു എയിം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അത് വിജയത്തിലേക്ക് നമുക്ക് നയിക്കാൻ പറ്റും. അതാണ് എന്റെ അനുഭവം.
6: ഇപ്പോൾ എത്ര വർഷമായി താങ്കൾ ഈ മുന്തിരി കൃഷി ചെയ്യുന്നു? അത് ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് പറയാമോ?
5: ഞാന് 4-5 മുന്തിരി കൃഷി ചെയ്യുന്നു. റൂഫ് ടോപ്പ് എല്ലാം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരുമാതിരി ഫ്രൂട്ട്സ് എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഈ ഫ്രൂട്ട്സ് കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്, പ്രത്യേകിച്ച് മുന്തിരി. ഈ മുന്തിരിയിൽ വിഷം മുക്കിയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. ഇത് കൂടുതലും തമിഴ്നാട്, ഉത്തരേന്ത്യയിൽ നിന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ മുന്തിരി എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ്. കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റും. ഈ അവസരത്തിലാണ് ഞാൻ ചിന്തിച്ചത്, എന്തുകൊണ്ട് നമുക്ക് ഈ മുന്തിരി ഇവിടെ ഉൽപ്പാദിപ്പിച്ചുകൂടാ. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് തിരിയുന്നത്. എന്റെ റൂഫിന് മുകളിൽ റൂഫ് ടോപ്പ് ഗാർഡൻ ഉണ്ടാക്കിയായിരുന്നു. അവിടെ ഞാൻ ആദ്യമായിട്ടൊരു മുന്തിരി വെച്ചു. ആ മുന്തിരി വളർന്നു, പന്തലിച്ചു, കായ്ച്ചു, നല്ല വിളവ് തന്നു. 250 കൂടുതൽ കായ്ച്ചു. ഇപ്പോൾ എനിക്കൊരു 10-15 കൂടുതൽ ഇനമുണ്ട്. കൂടെ ഒരു 5-6 കായ്ച്ചിട്ടുണ്ട്.
6: എങ്ങനെയാണ് ഈ ഒരു കൃഷിയോട് താല്പര്യം തോന്നിയത്? ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചത് എങ്ങനെയാണ്?
5: ഞാൻ ആക്ച്വലി കമ്പ്യൂട്ടർ ഗ്രാഫിക് ഡിസൈനറാണ്. ഞാൻ ടൊറോണ്ടോ വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിലായിരുന്നു. ഇംഗ്ലണ്ടിൽ സോമർസെറ്റ് എന്ന കൗണ്ടിൽ യോവിൽ എന്നൊരു ഡിസ്ട്രിക്റ്റിൽ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ ഞാൻ ഫാമിലിയായിട്ട് നാട്ടിൽ തിരിച്ചെത്തി. അവിടെ എനിക്ക് ആപ്പിള് കുറച്ച് സമയം, അത് 3-4 ആ സമയത്തുള്ള ഒരുമാതിരി കൃഷിയൊക്കെ ചെയ്യും. എനിക്ക് കൃഷി വളരെ ഇഷ്ടമാണ്. കൃഷി ഇഷ്ടപ്പെടാൻ കാരണം എന്റെ ഫാദർ നല്ലൊരു കൃഷിക്കാരനായിരുന്നു. അപ്പോൾ ഫാദറിനെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ആയിട്ട് കൃഷിയോട് വലിയ താല്പര്യം. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്

0: റബ്ബർ നഴ്സറി നടത്തുമായിരുന്നു. അപ്പോൾ കൃഷിയോട് അഭേദ്യമായ ഒരു സ്നേഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കൃഷിയെ സ്നേഹിക്കുന്നു, പക്ഷേ ഇന്ന് എന്റെ ഫീൽഡ് വേറെയാണ്. പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എന്റെ ഫാദറിനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. കരിമ്പ് കൃഷിയുണ്ട്, റബ്ബർ കൃഷിയുണ്ട്, തെങ്ങ് കൃഷിയുണ്ട്, പാവലും ഒരുപാട് എല്ലാ കൃഷിയും നമുക്കുണ്ടായിരുന്നു. അപ്പോൾ തന്നെയും ചെയ്യുമായിരുന്നു, ഫാദറിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ചെറുകാലങ്ങളിൽ മുതൽ അതുപോലെ പച്ചക്കറി, അതായത് അടുക്കള കൃഷികള്, അപ്പോൾ കൃഷി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഇന്നും അതിനെ സ്നേഹിക്കുന്നു. ഞാൻ ചെയ്യുന്നത് ഹോബിക്ക് വേണ്ടിയാണ് കൂടുതൽ.
1: ഒരു ഹോബിയാണെങ്കിൽ കൂടി അത് മറ്റുള്ളവർക്ക് അത് നല്ലൊരു ഇൻസ്പിറേഷനുമാണ് അല്ലേ?
0: ഞാനിപ്പോൾ കൃഷി ചെയ്യുന്നത് നമുക്ക് ഈ നാട്ടിൽ എന്തെല്ലാം നമുക്ക് വിജയിപ്പിക്കാം എന്ന് മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആണ് ഞാൻ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ മുന്തിരി ഞാൻ ഇവിടെ കൃഷി ചെയ്യുന്നു, അത് വിജയിപ്പിച്ചു, ഇത് കാണാൻ വരുന്നു, ചാനലുകളിൽ വരുന്നു, എനിക്കും ഒരു ചാനലുണ്ട്, അതിൽ വരുന്നു, കൂടുതൽ പേർ ഈ രംഗത്തേക്ക് വരുന്നു. കൃഷി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, 100-ൽ പരം ആൾക്കാർ കൃഷി ചെയ്യുന്നു, 50-ൽ കൂടുതൽ പേർക്ക് ഇതിനുള്ള ഗുണങ്ങൾ കിട്ടി. പലരും ഇത് കൃഷി ചെയ്തിട്ട് സംശയങ്ങൾ, എന്റെ അറിവ് വെച്ച് ഞാൻ സംശയങ്ങൾ അവരോട് തീർക്കാറുണ്ട്. അവർ മുന്തിരി കഴിക്കുമ്പോൾ എനിക്ക് അതിന്റെ പടങ്ങൾ ഇട്ടു, എന്നെ കാണാൻ വെച്ചിട്ടും. ഇതൊരു പ്രത്യേക ഒരു ഇൻസ്പിരേഷൻ ആണ്, പറയാതിരിക്കേണ്ട.
1: താങ്കൾ എന്തൊക്കെയാണ് നിലവിൽ ഇപ്പോൾ കൃഷി ചെയ്യുന്നത് ഈ മുന്തിരി അല്ലാതെ?
0: എന്റെ റൂഫിൽ മുന്തിരിയുണ്ട്, പച്ചക്കറികളുണ്ട്, ഓറഞ്ച് ഉണ്ട്, അവക്കോട കഴിച്ചു വരുന്നു, അങ്ങനെ എല്ലാം ഒരു പരിധി വരെ. സപ്പോട്ട, പേരയ്ക്ക, നാരകം, അങ്ങനെ എല്ലാവിധ ഫ്രൂട്ട്സും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കായ്പ്പിച്ച് അതിപ്പോ നമുക്ക് കാണാൻ വരുന്നവർ പറിച്ചു കഴിക്കുന്നു, ഞങ്ങൾ തിന്നു. ഇതൊരു ബിസിനസ് ആയിട്ടല്ല, നമ്മുടെ ഇടയിൽ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാം, വിഷമില്ലാതെ, വിഷമടിക്കാതെ. നമ്മൾ ഉറപ്പുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, അതിലൊരു വിഷമില്ല, നമുക്ക് വിശ്വാസത്തോടെ കഴിക്കാം. അങ്ങനെ ഒരു ഇൻസ്പിരേഷൻ ജനങ്ങൾക്ക് കൊടുക്കുക, അതാണ് എന്റെ ലക്ഷ്യം. അല്ലാതെ ഇത് ഞാൻ ബിസിനസ് ആയിട്ട് എടുത്തിട്ടും ഇല്ല, ഇതിൽ നിന്ന് ലാഭവുമല്ല പ്രതീക്ഷിക്കുന്നത്. മറ്റുള്ളവരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഒരുമാതിരി കാര്യങ്ങളൊക്കെ വിജയിച്ചിട്ടുണ്ട്, നല്ല വിളവ് തരുന്നു, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്തത് ആപ്പിള് കായ്പിക്കുക. ആപ്പിള് കായ്പിക്കുക, എനിക്ക് UK ആപ്പിൾ ഞാൻ കായ്പിച്ച് പേറൂപ്പ്, പക്ഷെ ഇവിടുത്തെ കാലാവസ്ഥ ഇതിനെ സപ്പോർട്ട് ചെയ്യുമെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ വളർത്തുന്നുണ്ട്, വിജയിക്കുമോ നോക്കുക. ചിലപ്പം റിസൾട്ട് മോശമായിരിക്കാം, എങ്കിലും എനിക്ക് 4-5 തൈകൾ വളർത്തി വരുന്നു, അത് ഓൺലൈനിൽ വരുത്തി. അതുകൂടാതെ കിവി, കിവി ഫ്രൂട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും, നമുക്കിപ്പം നമ്മുടെ വിപണിയിലെ സുലഭമാണ്. കിവി പറഞ്ഞ പോലെ ശീതകാല ഫ്രൂട്ട്സ് ആണ്, അപ്പോൾ അത് നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട്, അതിങ്ങനെ പന്തലേ കയറി. ഇനി അത് കായ്പ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതും കായ്ച്ച കഴിയുമ്പോൾ നമുക്ക് പറ്റുന്നതൊക്കെ നമ്മളിവിടെ വിജയിപ്പിച്ചെടുക്കുക, അതാണ് എന്റെ ലക്ഷ്യം. ഇപ്പോൾ ഉടൻ തന്നെ റിസൾട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: താങ്കളിപ്പോൾ കുറച്ച് വർഷമായല്ലോ ഈ മുന്തിരി കൃഷിയിലേക്ക് തിരിഞ്ഞിട്ട്, എല്ലാ തവണയും വിജയം കൈവരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും തവണ പരാജയപ്പെട്ടിട്ടുണ്ടോ?
0: മുന്തിരി കൃഷിയിൽ ഞാൻ പരാജയപ്പെട്ടത് നമ്മുടെ സീഡ്ലെസ് മുന്തിരി വെക്കുന്ന. സീഡ്ലെസ് മുന്തിരിയുടെ ഒരു പ്രോബ്ലം, ഇതിന് തണുപ്പ് വേണം. ഞാനിവിടെ കുറെ തൈകൾ ഈ ഓൺലൈനിൽ നിന്നൊക്കെ വരുത്തി വെച്ചു, പക്ഷെ കായ്ച്ചിട്ടില്ല. ഇപ്പൊ നല്ലതുപോലെ 2 തൈ വരുന്നുണ്ട്, ഒരുപക്ഷെ ഉടൻ തന്നെ ഒരു വിളവ് പ്രതീക്ഷിക്കാം. സീഡ് ഉള്ള മുന്തിരിയാണ് നമുക്കുണ്ടാകുന്നത്. സീഡ്ലെസ് ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പരീക്ഷിച്ചു കഴിഞ്ഞ് വിജയിച്ചു കഴിഞ്ഞാൽ പലരിലേക്ക് അത് പകർന്നു കൊടുത്തു കഴിയുമ്പോൾ അവരും ഇത് വെച്ച്, നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത നമ്മുടെ ഇവിടെ മാങ്ങ, ചക്ക അങ്ങനെയൊക്കെ ഉള്ളതല്ലല്ലോ. അപ്പോൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ വിശ്വസിച്ച് കഴിക്കാനുള്ള സാഹചര്യം ഒരുക്കുക ആണ് അത് നമുക്ക് ഉടൻ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു.
1: ഇത് നടുന്നത് എങ്ങനെയാണ്? കുഴിയെടുക്കുന്നത്, നടുന്നത്, അതുപോലെ തന്നെ എന്തെല്ലാം വളങ്ങൾ നൽകും എന്നൊക്കെയൊന്ന് വിവരിക്കാമോ?
0: ഗ്രൗണ്ടിലും വെച്ചിട്ടുണ്ട്, റൂഫിൽ പോട്ടിലും വെച്ചിട്ടുണ്ട്. അപ്പം ബ്രാൻഡ് വെക്കുകയാണെങ്കിൽ നമ്മൾ വലിയ കുഴിയെടുത്ത്, അതായത് 2x2 കുഴിയെടുത്തിട്ട് അതിൻ്റെ അകത്ത് വേസ്റ്റും ചാണകപ്പൊടി, അത് എല്ലുപൊടി, ഇതെല്ലാം മിക്സ് ചെയ്യുന്നു, ഏറ്റവും മുകളിൽ തൈ വെക്കുന്നു. അങ്ങനെയാണ് വെക്കുന്നത്. പിന്നെ നമ്മൾ ചട്ടിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ ചാണകം, ചകിരിച്ചോറ്, എല്ലുപൊടി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് നമ്മൾ ചട്ടിയിൽ നിറയ്ക്കുന്നത്. നമ്മൾ മണ്ണിലും ചട്ടിയിലും വെക്കുന്ന വരാണ്, അതിലും നല്ലൊരു റിസൾട്ട് തരുന്ന ഒന്നാണ് എയർ പോട്ട്. അതായത് ഈ തുളകളുള്ള ഒരു പോട്ട്, അത് 3 ഭാഗമാണത്. ഷീറ്റ് പോലെ ഒരു ഭാഗവും ഒരു റിങ്ങും കുറെ നട്ടുകളും. ഇത് എനിക്കൊന്ന് 5 to 10 years ആണ് ലൈഫ് പറയുന്നത്. അതിൽ നമ്മൾ ഏത് ചെടി നട്ടാലും 10 times റിസൾട്ട് കൂടുതലാണ്. ഞാൻ എൻ്റെ ഗാർഡനിൽ കൂടുതലും അതാണ് വെച്ചിരിക്കുന്നത്. നല്ല റിസൾട്ട് ഉണ്ട്. അതിന്റെ പേരാണ് എയർ പോട്ട്. ഓൺലൈനൊക്കെ ചെക്ക് ചെയ്താൽ കിട്ടും. അത് നമുക്ക് നല്ല റിസൾട്ട് തരുന്നു. താഴെ വെക്കുന്നതിലും ചട്ടി വെക്കുന്നതിലും 10 times കൂടുതലാണ്. അപ്പോൾ ഒന്ന് ചെടി വെക്കുന്നത് പരീക്ഷിക്കുന്നത് നല്ലതാണ്. എയർപോട്ടിൽ വെക്കുമ്പോഴും നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് വെച്ചാൽ മതി. മണ്ണും ഒക്കെ ഇട്ട്, മണ്ണും ചാണകവും നമ്മുടെ ചകിരിച്ചോറും ഒക്കെ മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ് നല്ലത്. അതിന് ഒത്തിരി തുളകളുള്ളതുകൊണ്ട് ഈ എയർ സർക്കുലേഷൻ കൂടുതൽ കിട്ടും, വേരോട്ടം കൂടുതൽ കിട്ടും, അതോടൊപ്പം വിളവും കൂടും.
1: പിന്നെ ഈ കൃഷിയിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: മുന്തിരി കൃഷി

0: ഏറ്റവും പ്രധാനമായ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുന്തിരി പ്രൂൺ ചെയ്യണം. നമ്മുടെ മുന്തിരി ചിലപ്പം കായ്ക്കും, ഒന്നോ രണ്ടോ കായ്ക്കും, അങ്ങനെയല്ല, മൊത്തം മുന്തിരി കായ്ക്കാനും നല്ലതുപോലെ കായ്ക്കാനും കായ്ക്കണമെങ്കിലും നമ്മൾ പ്രൂൺ ചെയ്യണം. പ്രൂൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്തിരിയുടെ നമ്മൾ മെയിൻ ബ്രാഞ്ച് ഉണ്ട്, അതായത് സബ് ബ്രാഞ്ച് ഉണ്ട്, അത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നോട്ട് അല്ല രണ്ട് നോട്ട് മൂന്ന് നോട്ടായിരിക്കും നല്ലത് കട്ട് ചെയ്യുക. അതുപോലെ ഇലയും കട്ട് ചെയ്യുക. ആ മുന്തിരിയിലെ ഏറ്റവും മോശമായ കമ്പുകൾ എല്ലാം കട്ട് ചെയ്ത് ആരോഗ്യമുള്ള കമ്പ് ഇങ്ങനെ ത്രീ നോട്ട് കട്ട് ചെയ്തിട്ട് ഫുള്ളി വിലയൊക്കെ എടുത്ത് കളഞ്ഞ് എന്നാണ് പ്രൂണിങ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൂൺ ചെയ്ത് വളവും ഇട്ട് നമ്മൾ രണ്ടാഴ്ച കഴിയുമ്പോൾ ഇത് മുളയ്ക്കും. ഈ മുളച്ച് വരുമ്പോൾ ആദ്യത്തെ പൂവാണ് വരുന്നത്. പൂ വരും, അത് കായ വരും, പിന്നെ ഉള്ള ഈ മൂളങ്ങളാണ് ഇല വരുന്നത്. ഈ ഇലയെന്ന് പറയുന്നത് ഈ കായ്ച്ച പൂവിനെയും പഴത്തെയും വിളവ് വരുന്നിടം വരെ സംരക്ഷിക്കാനാണ് ഇല. അപ്പം ആ ഇല അതിന് സംരക്ഷണം നൽകും.
1: എത്ര തവണ വിളവ് ലഭിക്കും?
0: നമ്മുടെ കാലാവസ്ഥ ഡിന്യൂസ് വിളവെടുക്കാൻ പറ്റിയ കാലാവസ്ഥ, കാരണം മഴ കൂടുതലുള്ളതുകൊണ്ട് ഇതിന് ഒത്തിരി മഴ പറ്റിയില്ല. അപ്പോൾ ഈ തമിഴ്നാട് കമ്പം തേനി ഭാഗത്ത് മൂന്ന് പ്രാവശ്യം അവർ വിളവെടുക്കുന്നുണ്ട്, കാരണം അവിടെ മഴ കുറവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഷെൽട്ടർ ഉള്ളു, കാരണം നമ്മുടെ റൂഫ് ടോപ്പിലാണ്, അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ആണെങ്കിൽ നമുക്ക് മൂന്ന് പ്രാവശ്യം വിളവെടുക്കാൻ പറ്റും.
1: അപ്പോൾ ഇത് വിളവെടുക്കാൻ എത്ര മാസം എടുക്കും?
0: മുന്തിരിയുടെ ലൈഫ് ഒരു മുന്തിരി പ്രൂൺ ചെയ്ത് കായ്ച്ചു വരുന്ന 4 മാസമാണ്. മുന്തിരി പ്രൂൺ ചെയ്തു, പൂവിട്ടു, കായ്ച്ചു, അത് പഴുത്ത് നമുക്ക് വിളവെടുക്കാൻ 4 മാസത്തിനുള്ളിൽ എടുക്കാം. മുന്തിരി മാത്രമല്ല, ഏത് ചെടിയാണേലും പ്രൂൺ ചെയ്താൽ കൂടുതൽ റിസൾട്ട് കിട്ടും. പ്ലാവായാലും മാവായാലും നമ്മുടെ ചെടികൾ ഏതായാലും പ്രോപ്പറായിട്ട് പ്രൂൺ ചെയ്ത് കഴിക്കുമ്പോൾ അതിന് ആ ചെടിയുടെ വളർച്ച കൺട്രോൾ ചെയ്ത് നമുക്ക് കൂടുതൽ വിളവെടുക്കാനും കൂടുതൽ റിസൾട്ട് തരാനും സാധിക്കും.
1: ഇതിന്റെ നന സംവിധാന രീതി എങ്ങനെയാണ്?
0: എന്റെ ഈ ചെടികളെല്ലാം നനയ്ക്കുന്നത് എനിക്കൊരു 70,000 ലിറ്ററിന്റെ ഒരു പടുതാക്കുളമുണ്ട്. ഈ പടുതാക്കുളത്തിൽ നിറയെ മീനുണ്ട്, ചോറ, നട്ടറ്, തിലോപ്പിയ. അപ്പൊ ഇതിന്റെ അകത്തെ വെള്ളമാണ് ഞാൻ ചെടികളും എന്റെ കൃഷിയും നനയ്ക്കാൻ വേണ്ടി. ആ ചെടികളെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വളമുള്ള വെള്ളമല്ലേ, അപ്പോൾ കൂടുതൽ നമ്മൾ വളപ്രയോഗത്തിന് ആവശ്യമില്ല. ഇത് ഈ വെള്ളം നമ്മൾ നനയ്ക്കാൻ ഉപയോഗിക്കുന്നു, പിന്നെയും അത് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ അതൊരു ചെടിക്കും നമുക്കും ജൈവ വളമാണ് കിട്ടുന്നത്. അത് നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത്. മീൻകുളത്തിലെ വെള്ളം നമ്മൾ നനയ്ക്കാൻ ഉപയോഗിക്കും. എന്റെ വീടിന്റെ മുകളിൽ ഒരു ടാങ്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മീനിന്റെ ടാങ്കിൽ നിന്ന് വെള്ളം അടിച്ച് ഈ ടാങ്കിലിടും. അത് കൂടെ കണക്ഷൻ മടക്കി മൊത്തം എനിക്ക് നനയ്ക്കാൻ സാധിക്കുന്നു. മീൻകുളത്തിലെ വെള്ളം അധികം നല്ലതാണ്.
1: ഇത്തവണത്തെ കാലാവസ്ഥയും വിളവും എങ്ങനെയുണ്ടായിരുന്നു? ഈ മാറുന്ന കാലാവസ്ഥ വിളവിനെ ബാധിക്കുമല്ലോ.
0: ഈ വശത്തെ വെതർ വല്ലാതെ എന്റെ കൃഷിയെ ബാധിച്ചു. അരി നല്ലതുപോലെ ആയിരുന്നു, കായ്ച്ചായിരുന്നു. പക്ഷെ വെതറിന്റെ ചേഞ്ച് വല്ലാതെ, അതായത് ഈ മുന്തിരിയുടെ പൂക്കളിൽ ഒരു 75% പൊഴിഞ്ഞു പോകാനിടയായി ഈ വർഷം. കാരണം നല്ലതുപോലെ കായ്ച്ചിരുന്നു. ഈ കഴിഞ്ഞ സീസൺ, അതായത് ഒരു 3-4 മാസത്തിനുള്ളിൽ അത് വളരെയധികം ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇൻഡോറിലായിരുന്നു കൂടുതലും എന്റെ ചെടികളെങ്കിലും ഈ വെതർ ചേഞ്ച് ഈ ചെടിയെയും ബാധിച്ചു.
1: പൊതുവായി കാണുന്ന കീടങ്ങൾ എന്തെല്ലാമാണ്? അവയെ പ്രതിരോധിക്കാൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്?
0: മുന്തിരിയെ ബാധിക്കുന്ന കീടങ്ങൾ വെള്ളീച്ച എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് കാർപ്പറ്റ്, അതാണ് കൊടുമ്പാച്ചി. അത് നമുക്ക് വരുമ്പോഴേ അത് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകി കളയുമ്പോൾ മാറിക്കും. അല്ലാതെ കീടനാശിനി ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം ഒത്തിരി ആയി സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് പുതിയ ചെടികൾ നമ്മൾ മേടിച്ചുകൊണ്ട് വരുമ്പോൾ അതിൽ നിന്നാണ് ഇത് കൂടുതലും ഉണ്ടാകുന്നത്, ഈ വെള്ളീച്ച. പിന്നെയുള്ള അങ്ങനെ കീടങ്ങൾ വന്നിട്ടില്ല. പിന്നെ കിളികളുടെയും ഒക്കെ ഡിസ്റ്റർബൻസ് ആണ്. ആദ്യകാലങ്ങളിൽ ഞാൻ മുന്തിരി ഇടുമ്പോൾ ഈ കിളികൾക്കോ ഒന്നും ഇത് എന്നതാണെന്ന് അറിയത്തില്ല. നമ്മുടെ നാട്ടിൽ അറിഞ്ഞതുമല്ല. പിന്നെ അത് വന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പം എല്ലാ കിളികളും അതുപോലെ എണ്ണ എലി ഇവയുടെ ഡിസ്റ്റർബൻസ് ഉണ്ട്. അത് കൂടുതലും നമുക്ക് വലയിട്ടൊക്കെ കൺട്രോൾ ചെയ്യാം കിളികളെ. എലി ഇപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക, അത്രയേ ഉള്ളൂ. അതാണ് ഏറ്റവും ഞാൻ അഭിവരിക്കുന്ന ഏറ്റവും വലിയ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്.
1: ഇനി താങ്കളുടെ കൃഷിയിൽ വീട്ടുകാർ നൽകുന്ന പിന്തുണയെ കുറിച്ച് പറയാമോ? തീർച്ചയായും അവരുടെ ഒരു പിന്തുണ ഉണ്ടാവുമല്ലോ താങ്കളുടെ ഈ വിജയ രഹസ്യത്തിന് പിന്നിൽ.
0: എന്റെ കൃഷിയിൽ എന്റെ വൈഫ് ട്രേസിയും എന്റെ മോൻ ജോയും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഞാൻ യാത്രകളൊക്കെ വരുമ്പോൾ അവരാണ് ഇത് നനയ്ക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും.
1: ഇതിന്റെ വിപണനം എങ്ങനെയാണ്? താങ്കൾ ഇതൊരു ഹോബി എന്ന നിലയ്ക്കാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. എന്നാലും ഇത് ഉണ്ടാവുമ്പോൾ ഇതിന്റെ വിപണനം, അതായത് ഇത് മറ്റുള്ളവർക്ക് നൽകുകയാണോ, എന്താണ് ചെയ്യുന്നത്?
0: ഞാനൊരു ബിസിനസ് ആയിട്ടല്ല, ഞാൻ തൈ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഈ നമുക്ക് അയക്കുന്ന ഈ ഫ്രൂട്ട്സുകളൊക്കെ എന്റെ വീട്ടിൽ വിസിറ്റ് ചെയ്യുന്നവർക്കും എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇതൊരു ലാഭത്തിന് വേണ്ടിയല്ല, ഇതൊരു നമുക്കിടെ ജനങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ, അതായത് ഇത് കൃഷിയിലേക്ക് വരാനുള്ള ഫ്രൂട്ട്സും കൃഷിയിലേക്ക് വരാനുള്ള ഒരു പ്രോത്സാഹനം എന്ന്. വ്യവസായികമായിട്ട് കൃഷി ചെയ്യുന്നത് നല്ലതാണ്, അങ്ങനെ ചെയ്യാവുന്നവർക്ക് എന്റേതായ എല്ലാ പിന്തുണകളും.
1: നമ്മുടെ ആകാശവാണി ശ്രോതാക്കളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
0: നമ്മള് ഒരു ശരി

0: നടുമ്പോൾ, അത് വളർന്നു വരുമ്പോൾ, നമ്മുടെ കുട്ടിയെ വളർന്നു വരുന്നത്, അത് വളർന്നു വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക സുഖമുണ്ട്, അതൊരു പോസിറ്റീവ് എനർജി. അത് നമുക്ക് ഒരിക്കലും വേറെ ഒന്നിനും കിട്ടില്ല. അത് വളർത്തിയെടുത്ത് അത് കായ്ച്ച് ചിലപ്പോൾ ആ ഒരു ഫലം കിട്ടാൻ നമ്മൾ വളരെയധികം കഷ്ടപ്പെടും. ചിലപ്പോൾ ഒരു 100 രൂപയ്ക്ക് 1 കിലോ മുന്തിരി കിട്ടുന്നതിന് പകരം നമ്മൾ ചിലപ്പോൾ 500 രൂപ മുടക്കി. പക്ഷെ ആ 500 രൂപയുടെ ആ സന്തോഷം വളരെ വലുതാണ്. അതൊരു 10,000 രൂപ കൊടുത്താലും കിട്ടിയ സന്തോഷമാണ്. അപ്പോൾ നമ്മൾക്ക് പറ്റുന്ന ഫ്രൂട്ട്സുകൾ നമ്മുടെ തൊടിയിൽ അല്ല, നമ്മുടെ ചുറ്റും ഉണ്ടാക്കി നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് വളരെ അഭിമാനത്തോടുകൂടി വിഷമില്ലാത്തത് കഴിക്കുമ്പോൾ സന്തോഷമാണ്. നിങ്ങളിത് കൂടുതലും ചെയ്യുക. ഫ്ലാറ്റിലായാലും ടെറസിലായാലും നമ്മുടെ ചുറ്റിലായാലും പറമ്പിലായാലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്റെ ഇത് കേട്ട എല്ലാവർക്കും നന്ദി.
1: ഈ കൃഷികൾ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കാം. അതോടൊപ്പം തന്നെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിൽ വിസിറ്റ് ചെയ്യാം. പിന്നെ എന്റെ വീട്ടിൽ വന്ന് ഇതൊക്കെ വിസിറ്റ് ചെയ്യാം. എന്നെ കൊണ്ടാകാൻ എന്ത് ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? അപ്പോൾ താങ്ക് യു.
2: മുന്തിരി കൃഷി രീതികൾ, അനുഭവങ്ങൾ ഇതുവരെ പങ്കുവച്ചത് അയർകുന്നം ചാത്തിമറ്റത്തിൽ ജെയ്സൺ ജോസഫ്. കൂടുതൽ വിവരങ്ങൾക്കായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 8289825289. നമ്പർ വീണ്ടും പറയാം: 8289825289.
3: കാർഷിക ജീവിതത്തിൽ തുടർന്നു കേൾക്കാം. വീട്ടുമുറ്റത്തെ മുയൽ വളർത്തൽ. കുറഞ്ഞ സ്ഥലസൗകര്യവും മുതൽമുടക്കും കൊണ്ട് ആർക്കും എളുപ്പത്തിൽ തുടങ്ങാവുന്ന ഒന്നാണ് മുയൽ വളർത്തൽ. കൂടു നിർമ്മാണവും ആഹാരവും പരിപാലനവും ശ്രദ്ധിച്ചാൽ മികച്ച വരുമാനവും ലഭിക്കും. ഇന്ന് കാർഷിക ജീവനത്തിൽ നമുക്ക് കേൾക്കാം മൂവാറ്റുപുഴ സ്വദേശി ജോണിയുടെ മുയൽ കഥകൾ. ചേട്ടൻ വളർത്തുന്ന മുയലുകളിൽ ചേട്ടൻ ഏതൊക്കെ ഇനങ്ങളെയാണ് വളർത്തുന്നതെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവയുടെ ഭക്ഷണക്രമം ഇവയൊക്കെ എന്ന് നമുക്കിന്ന് സംസാരിക്കാം.
4: നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇപ്പൊ അനുകൂലമായിട്ടുള്ള 3 തരത്തിലുള്ള മുയലുകളാണ്. ഒന്ന് ഗ്രേ ജയന്റ്, മറ്റൊന്ന് വൈറ്റ് ജയന്റ്, പിന്നെ മൂന്നാമത് സോവിയറ്റ് ചിഞ്ചില. ഈ 3 വെറൈറ്റിയിലുള്ള മുയലുകളാണ് ഇപ്പൊ ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ 1.5 വർഷത്തോളമായി ഞാൻ വളർത്തി തുടങ്ങിയിട്ട്.
3: അപ്പോൾ ഈ മുയൽ വളർത്തുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടാണ്. അതിന്റെ കൂട് എങ്ങനെയായിരിക്കണം നമ്മൾ നിർമ്മിക്കേണ്ടതെന്നും അതുപോലെ തന്നെ ഈ കൂട്ടിലോട്ട് വെള്ളത്തിന്റെ ആവശ്യകത കാണുന്നുണ്ടല്ലോ. ഇപ്പൊ ഇത്രയും പേരുള്ളപ്പോൾ അതനുസരിച്ച് വെള്ളവും വേണം. അപ്പൊ ഈ കൂട് നിർമ്മിച്ച സമയത്ത് തന്നെ ചേട്ടൻ ഈ വെള്ളം ഇവിടെ എത്തിക്കുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിരുന്നു.
4: പാർപ്പിട സൗകര്യങ്ങൾ നമ്മൾ മഴ നനയാത്ത രീതിയിലുള്ള ഷെഡ് ഉണ്ടാക്കിയിട്ട് ആ ഷെഡില് നമ്മൾ 1/2 ഇഞ്ച് സ്ക്വയറിലുള്ള മെറ്റൽ മെഷ് കൊണ്ടാണ് കൂടുണ്ടാക്കുന്നത്. കൂടിന്റെ രീതി 2 അടി നീളം, 2 അടി വീതി, 1.5 അടി ഹൈറ്റ്. ഈ ഒരു കൂടിനകത്ത് കുഞ്ഞുങ്ങളാണെങ്കിൽ 5 കുഞ്ഞുങ്ങൾ വരെ ഇടാം. വലിയ മുയലുകളാണെങ്കിൽ 2 എണ്ണത്തിൽ കൂടുതൽ ഇടാൻ പറ്റില്ല. ജലസേചനം നമ്മൾ 20 ലിറ്ററിന്റെ ടാങ്കിൽ വെച്ചിട്ടുണ്ട്. ആ ടാങ്കിൽ നിന്ന് ലൈൻ കൊടുത്തിട്ട് ഓരോ കൂട്ടിലും നിപ്പിള് വെക്കും. വെച്ചിട്ട് ആ നിപ്പിളിൽ നിന്നാണ് ഇത് വെള്ളം കുടിക്കുന്നത്.
3: ഇവർക്ക് എത്ര നേരം, അതായത് ഭക്ഷണക്രമം എങ്ങനെയാണ്, ഇവർക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കൊടുക്കുന്നതൊക്കെ?
4: ഭക്ഷണക്രമം എന്ന് പറഞ്ഞാൽ 1 ദിവസം 2 നേരം ആണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. 1 നേരം പച്ചിലകൾ കൊടുക്കും, പുല്ലും പച്ചിലയൊക്കെ. നമ്മൾ സാധാരണ ആട് ഒക്കെ തിന്നുന്ന എല്ലാ പച്ചിലകളും ഇത് കഴിക്കുന്നുണ്ട്. പുല്ല് CO3 എന്ന് പറഞ്ഞൊരു പുല്ല് ഐറ്റം ഉണ്ട്. ആ പുല്ല് വെച്ച് പിടിപ്പിച്ചാൽ അത് കൊടുക്കാം മുയലിന്. അത് 1 നേരം, ഏതെങ്കിലും 1 നേരം അത് കൊടുക്കും. പിന്നെ 1 നേരം നമ്മൾ കൈത്തീറ്റ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അത് ചോറ്, ഗോതമ്പ് തവിട്, ചോളത്തവിട്, പിന്നെ കടലപ്പിണ്ണാക്ക്, തേങ്ങാപ്പിണ്ണാക്ക്, അങ്ങനെ പിണ്ണാക്ക് ഐറ്റംസും തവിടും. പിന്നെ പ്രോട്ടീന് വേണ്ടിയിട്ട് ഈ ചെറുപയറിന്റെ തൊണ്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഉഴുന്നിന്റെ തൊണ്ട് വാങ്ങിക്കാൻ കിട്ടും. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ നനച്ച് കൊടുക്കുകയാണ് മുയലിന്. അതൊരു മുയലിന് 100 ഗ്രാം വെച്ച് ദിവസം കൊടുക്കാം. വലിയ മുയലുകള് നമ്മുടെ മുയലുകൾക്കാണെങ്കിൽ 200 ഗ്രാം വരെ അത് കഴിക്കും.
3: ഈ 3 ഇനങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണ് തോന്നിയേക്കുന്നത്?
4: ഇത് 3 എണ്ണം നല്ല രീതിയിൽ വളരുന്ന മുയലുകളാണ്. ഏതാണ്ട് ഒരു 3.5 കിലോ 4 കിലോ വരെ വരും ഒരു 7-8 മാസം കൊണ്ട്. പിന്നെ ഇതിന്റെ പ്രസവ കാലാവധി എന്ന് പറഞ്ഞ ബ്രീഡിങ് കഴിഞ്ഞാൽ 28 ദിവസം മുതൽ 32 ദിവസം വരെയാണ് ഇതിന്റെ സമയം. 6 മാസം പ്രായമായ ഫീമെയിൽ മുയലും 1.5 മാസം പ്രായമായ മെയിൽ മുയലുമായിട്ടാണ് ക്രോസ് ചെയ്യിക്കുന്നത്. ക്രോസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ

0: ക്രോസിംഗ് സക്സസ് ആയി കഴിഞ്ഞാൽ 28 ദിവസം 30 ദിവസത്തിനുള്ളിൽ കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ ഒരു ഫീമെയിൽ മുയലിന് 4 മുതൽ 10-12 കുഞ്ഞുങ്ങൾ വരെയൊക്കെ ഉണ്ടാവും. മഴക്കാലത്ത് കുഴപ്പമില്ല, വേനൽക്കാലത്ത് ചൂട് കൂടുതൽ സഹിക്കില്ല. അധികം ഇത് തണുപ്പ് പ്രദേശങ്ങളിലുള്ള മരുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ബ്രീഡ് നമുക്ക് കൊടൈക്കനാലിൽ നിന്നാണ് കിട്ടുന്നത്, അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. 3 ഇനങ്ങളിൽ അത് വൈറ്റ് ജയന്റിന്റെ റെഡ് ഐസ് ഉണ്ട്, അതിൻ്റെ കണ്ണ് ചുമന്നതായിരിക്കും. അപ്പോൾ അത് ഒരു നല്ല രീതിയിൽ വളർച്ചയുള്ള മുയലാണ്. പിന്നെ ഫാൻസി ആയിട്ടും ആളുകൾ കുഞ്ഞുങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വളർക്കാൻ വീടുകളിൽ വളർക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കും. പിന്നെ മീറ്റിനായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് കൂടുതൽ വളർച്ചയുള്ളതും ഗ്രേ ജയന്റ് ആണ്. അതുപോലെ തന്നെ ഗ്രേ ജയന്റ് പോലെ തന്നെ നല്ല വളർച്ചയുള്ള മുയലാണ് സോവിയറ്റ് ചിഞ്ചില എന്ന് പറയുന്നത്. ഈ 3 ആയിട്ട് മുയലുകളും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഒരു ലിമിറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ പേരൻസ് മുയലുകൾ കുറച്ച് ഭക്ഷണമൊക്കെ നിയന്ത്രിച്ച് കൊടുക്കുള്ളൂ. കാരണം കൂടുതൽ ഫാറ്റ് ആയി കഴിഞ്ഞാൽ അത് ക്രോസിംഗ് സക്സസ് ആവാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഭക്ഷണം കുറച്ചാണ് കൊടുക്കുന്നത്. പിന്നെ ഈ 3 ഇനവും ഒരേപോലെ വളരുന്ന ഇനമാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അതിന്റെ മുല കൂട്ടുന്നതിനും നോക്കുന്നതിനും ഒക്കെ അവര് വളരെ ശ്രദ്ധയുള്ളതാണ്. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു പ്രസവ സമയമാകുമ്പോ അതിനുള്ള ലക്ഷണങ്ങൾ കാണിക്കും. വന്നേരം നമ്മൾ ഒരു കൂട് അതിനെ പ്രസവിക്കാൻ വേണ്ടിട്ട് ഒരു പ്രത്യേകം കൂട് നമ്മൾ ഒരുക്കി കൂടിനകത്ത് വെച്ചു കൊടുക്കും. അതിനകത്ത് അവര് രോമമൊക്കെ പറിച്ചിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് അതിനകത്ത് പ്രസവിക്കും. ഈ 3 ഇനവും ഒരുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു
1: വ്യത്യാസമൊന്നുമില്ല.
0: തിരിയുണ്ട്, ഇതിന് ഇവർക്ക് പ്രത്യേകം തിരിയുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ കൊടുക്കാം. അതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് നമ്മൾ സ്വയം ഇങ്ങനെ ഓരോ ഐറ്റംസ് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുഞ്ഞുങ്ങളെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 15 ദിവസം കഴിയുമ്പോഴേക്കും അത് പയ്യെ പുറത്തിറങ്ങാൻ തുടങ്ങും. തള്ളമുയലിന്റെ കൂടെ പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അത് കുറേശ്ശെ കുറേശ്ശെ തിന്നാൻ തുടങ്ങും. പുല്ലാണെങ്കിലും അതെ, അതുപോലെ നമ്മൾ കൊടുക്കുന്ന കൈത്തീറ്റ ആണെങ്കിലും കുറേശ്ശെ കുറേശ്ശെ തിന്നാൻ തുടങ്ങും. 1 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ശരിക്കും തീറ്റ നിന്ന് തുടങ്ങും. 2 മാസമാകുമ്പോൾ നമുക്ക് തള്ളയുടെ അടുത്ത് ഇതിനെ മാറ്റാം.
2: അപ്പൊ ഈ ബ്രീഡിംഗ് എങ്ങനെയാണ് നടക്കുന്നത്? ഇതിനെ ക്രോസ് ചെയ്യുന്ന സമയമൊക്കെ ആകുമ്പോൾ ഏത് മാസത്തിൽ അത് ചെയ്യേണ്ടതാണെന്നും എത്ര മാസത്തിനുള്ളിൽ ഇവരുടെ പ്രസവം നടക്കും അതൊക്കെ എങ്ങനെയാണ്?
0: പ്രജനന രീതി ഇതാണ്. 6 മാസമായ ഫീമെയിൽ മുയലും 8 മാസമായ മെയിൽ മുയലുമായിട്ടാണ് നമ്മൾ ഇത് ക്രോസ് ചെയ്യിക്കുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ ക്രോസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് സക്സസ് ആയി കഴിഞ്ഞാൽ 32 ദിവസത്തിനുള്ളിൽ അത് പ്രസവിക്കും. അത്രയാണ് കാലാവധി ഉള്ളൂ. അത് വീണ്ടും അതൊരു പ്രസവം കഴിഞ്ഞ ഒരു 20 ദിവസം 1 മാസം ഒക്കെ ആകുമ്പോൾ വീണ്ടും അതിനെ ക്രോസ് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ കുഞ്ഞുങ്ങളെങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാനൊരു 10 മുയലിലാണ് ആദ്യം തുടങ്ങിയത്. ഇപ്പൊ അത് 2.5 വർഷം കൊണ്ട് 200 മുയലോട് അടുത്തുണ്ട്. ഇതിനിടയ്ക്ക് കുറെയൊക്കെ നമ്മൾ ആളുകൾക്കൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്.
2: ക്രോസിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഇത് ഇവരെ സംരക്ഷിക്കേണ്ടതും ഇവയുടെ ആ ഒരു പരിപാലന രീതി എങ്ങനെയായിരിക്കും? അപ്പോ
0: ക്രോസിംഗ് സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ അവരെ ഒറ്റയ്ക്ക് ഇടണം. അതിന്റെ കൂടെ വേറെ മുയലുകളെ ആൺമുയലുകളൊന്നും ഇടരുത്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് പ്രസവിക്കാറാകുമ്പോഴത്തേക്കും അതിനുള്ള ലക്ഷണങ്ങൾ കാണിക്കും. അന്നേരം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു നെസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞൊരു തടി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ കൂടുണ്ട്. ആ കൂട് നമ്മൾ അതിന് മുന്നിൽ കുറച്ച് ചകിരി നാരിട്ടിട്ട് അത് വെച്ചു കൊടുക്കണം. വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവര് പിന്നെ അതിനകത്ത് നിന്ന് അവര് സ്വയം രോമം പറിച്ച് അതൊരു മെത്ത പോലെയാക്കി ഇട്ട് അതിനകത്താണ് അത് പ്രസവിക്കുന്നത്. അപ്പൊ നമ്മള് അത് അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവര് സ്വയം ചെയ്തോളും, പാല് കുടിപ്പിക്കുന്നതും എല്ലാം. പിന്നെ അത് ഒരു 15 ദിവസം പുറത്തിറങ്ങി വരുന്നവരത്തേക്ക് പിന്നെ അവരുടെ കാര്യം അത് ആ തള്ള തന്നെയാണ് നോക്കുന്നത്. നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല.
2: അപ്പൊ ഇതുങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരാറുണ്ടോ? ഇപ്പൊ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ എന്താ ചെയ്യുക?
0: രോഗങ്ങള് ഉണ്ട്. ഇതിന് ഒരു ഫംഗസ് രോഗം ഉണ്ടാവാറുണ്ട്. ഫംഗസ് രോഗം വരും, പിന്നെ അരക്ക് കീഴ്പോട്ട് തളന്നു പോകും. ഒരു 4 മാസമൊക്കെ പ്രായമായ മുയലുകള് പെട്ടെന്ന് ഇങ്ങനെ അവന് നടക്കാൻ മേലാത്ത ഒരവസ്ഥ വരും. അപ്പൊ അത് ഓരോ വിറ്റാമിൻസിന്റെ കുറവുകൊണ്ടാണ്. പിന്നെ ഈ ഫംഗസിനൊക്കെ അതിന് മരുന്നുണ്ട്, അതൊക്കെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കാം. പക്ഷെ മുയലുകളെ സംബന്ധിച്ചിടത്തോളം മറ്റു മൃഗങ്ങൾക്ക് പോലെ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് അത്ര സക്സസ് ആവുന്നില്ല. സക്സസ് ആവാൻ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് തന്നെ നമ്മളത് ലക്ഷണം കണ്ട 1-3 ദിവസത്തിനുള്ളിൽ അത് ചത്തുപോകും. അല്ലാതെ ഇതിങ്ങനെ ഭക്ഷണം ഒരു ദിവസം നമ്മൾ നോക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുക, അപ്പൊ അതിങ്ങനെ പയ്യെ തൂങ്ങി തൂങ്ങി നിന്ന് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമ്മൾ എന്തെങ്കിലും മരുന്ന് കൊടുത്താലും ഒരു 2-3 ദിവസത്തിനുള്ളിൽ അത് ചത്തുപോകും. അങ്ങനെയാണ്. അത് ഇതിനെ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ പല പ്രാവശ്യവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷെ അതൊന്നും മുയലുകളുടെ കാര്യത്തിൽ സക്സസ് ആയിട്ടില്ല.
2: ചേട്ടൻ എങ്ങനെയാണ് ഈ മുയൽ കൃഷിയിലേക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ട് തന്നെ ഇറങ്ങിയതാണോ?
0: ഞാൻ ഒരു 30 വർഷക്കാലം ഞാൻ ബോംബെയിലായിരുന്നു. അവിടെയായിരുന്നു എൻ്റെ ബിസിനസ്സായിട്ട്. അവിടെയായിരുന്നു ഈ കോവിഡ് കാലത്ത് അവിടുന്ന് ഇവിടെ വന്ന് ഞാൻ നാട്ടിൽ വന്ന് സെറ്റിലായി.

0: കഴിഞ്ഞപ്പോ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരുന്നു. ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ അത് നമ്മളൊരു ഒരു തൊഴിലായിട്ട് അങ്ങ് സ്വീകരിച്ചു. ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് അതിനോട് തോന്നിയതുകൊണ്ട്. മറ്റുള്ള മൃഗങ്ങളെ പോലെ അല്ലോ ഇതിപ്പോ, നമ്മൾ എന്തെങ്കിലും തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നോക്കാനും പരിചരിക്കാനും നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇതിനകത്ത് വന്നത്. തുടങ്ങാനായിട്ട് കൃഷി ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്കില്ലായിരുന്നു. പിന്നെ അടുത്തുള്ള ഒരാളുടെ അടുത്ത് നിന്ന് 10 മുയലുകൾ ആദ്യം വാങ്ങിച്ചു. അതിൽ നിന്നാണ് പിന്നെ കൂടൊക്കെ ഉണ്ടാക്കി, അതിൽ നിന്ന് ഇങ്ങനെ വലുതായിട്ട് വന്നതാണ്.
1: അപ്പം നമ്മൾ ഒരാൾ തുടക്കത്തിൽ മുയൽ കൃഷി ചെയ്യാന്ന് വെച്ചോ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരു മുയൽ വളർത്തുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്?
0: ഏറ്റവും നമ്മൾ നോക്കേണ്ടത് ഇത് കിടക്കുന്ന കൂടും പരിസരമൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം. അപ്പൊ ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്യണം. ഇതിന്റെ വിസർജ്യ വസ്തുക്കളൊക്കെ ഭയങ്കര ഇതുള്ളതാണ്, സ്മെല്ലൊക്കെ ഉള്ളതാണ്. അത് മൂത്രമാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഇതുള്ളതാണ്. അപ്പൊ അത് ഇങ്ങനെ കെട്ടിക്കിടന്ന് അതിൽ നിന്നൊക്കെ രോഗാണുക്കൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും പരിസരം, ഇതിന്റെ കൂടുകളൊക്കെ എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം. ഏത് സമയത്തും വെള്ളം വേണം. അതുകൊണ്ടാണ് ഈ നിപ്പിളി കൊടുക്കുന്നത്. നിപ്പിളാണ് ഏത് സമയത്തും നമുക്ക് കൊടുക്കാം. പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവര് അതിനകത്ത് ആ വെള്ളം പെട്ടെന്ന് തന്നെ ചീത്തയാവും. അപ്പൊ നമ്മൾ എപ്പോഴും എപ്പോഴും മാറി മാറി കൊടുക്കേണ്ടി വരും. നിപ്പിളാണ് നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം ശരിക്കും ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി ടാങ്ക്.
1: അപ്പൊ ഞാൻ അതിന്റെ ഇടക്ക് ഞാൻ ചോദിക്കാൻ വിട്ട ഒരു കാര്യമാണ്, ഈ നമ്മളിവർ ഈ പ്രസവ ലക്ഷണം കാണിക്കാറില്ലേ, നമ്മൾ ഇതിന്റെ ബ്രീഡിങ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇവരെ പരിപാലിക്കുന്നത് എങ്ങനെയാണ്? അതായത് ഇവർ പ്രസവ ലക്ഷണം കാണിക്കുന്നതും അതുപോലെ അവരുടെ ഭക്ഷണക്രമങ്ങളും പിന്നെ അതിന് ശേഷമുള്ള പരിപാലന രീതികളൊക്കെ എങ്ങനെയാണ്?
0: ക്രോസ് ചെയ്യിച്ച് അത് സക്സസ് ആയി കഴിഞ്ഞാൽ ഒരു 26 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു കൊടുക്കും. അത് നമ്മൾ തീറ്റ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പുല്ലൊക്കെ ഇട്ട് കൊടുക്കുന്നത്, അത് പുല്ല് ഇങ്ങനെ കടിച്ച് പിടിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്, അതുപോലെ കൂടിന്റെ സൈഡിലൊക്കെ പിടിച്ച് കടിക്കുകയും പുല്ലെല്ലാം കൊണ്ടുവന്ന് ഒരു കൂടുണ്ടാക്കാനുള്ള ഒരു ഇതുപോലെയൊക്കെ അവർ കാണിക്കും, ലക്ഷണം കാണിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് പ്രസവിക്കാറായിട്ടുണ്ടെന്നുള്ളത്. വേറെ ഏതെങ്കിലും മുയലിന്റെ കൂടെ കിടക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ മാറ്റിയിട്ട് ബോക്സ് വെച്ച് കൊടുക്കും. ആ ബോക്സിനകത്ത് 1-2 ദിവസത്തിനുള്ളിൽ അതിനകത്ത് പ്രസവിക്കും.
1: ചണ്ടു ഒരു ദിവസം ഈ മുയൽ കൂട്ടിൽ എങ്ങനെയാണ് തുടങ്ങുന്നതൊക്കെ?
0: രാവിലെ തന്നെ നമ്മള് മുയലിന്റെ കൂട്ടില് ഉള്ള നമ്മള് അതിന്റെ ക്ലീനിങ് ആണ് ആദ്യം ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തലേദിവസം മുറിച്ചു വെച്ചിരിക്കുന്ന പുല്ലുണ്ടാവും, ആ പുല്ല് ഓരോ കൂടുകളിലും അവർക്ക് കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ ഇത് തീർന്നു, അത്രയുമുള്ള പണിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മളൊരു ഉച്ച കഴിയുമ്പോൾ കൈത്തീറ്റ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ചോറൊക്കെ വെച്ച് ചോറ് പകുതി വേവിച്ചാൽ മതി അരി. അതിന്റെ കൂടെ ഈ തവിടുകളും അതുപോലെ തന്നെ എല്ലാം മിക്സ് ചെയ്ത് 5-6 ആകുമ്പോഴത്തേക്കും അത് ഇന്ന് കൊടുക്കുകയുള്ളൂ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇത് കൊടുക്കാനുള്ള പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ ക്ലീൻ ആക്കി വെക്കണം. പണികളുണ്ട്.
2: ഇവർക്ക് കാണുമ്പോ അറിയായിരിക്കും അല്ലെ ഈ സാധനം നമുക്ക് ഭക്ഷണമായിട്ട് വരുവാണ്.
0: അറിയാം. അത് സാധനം ചെല്ലുമ്പോഴേ കിടന്ന് കൂടി കിടന്ന് അവര് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങും. അതാണ് നമുക്ക് ഏറ്റവും ഇതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ്. അതാണ് നമ്മൾ മറ്റൊരു മൃഗങ്ങളൊക്കെ വളർത്തുവാണെങ്കിൽ നമ്മൾ അതിനെയൊക്കെ അഴിച്ചു വിട്ട് നോക്കണം, അല്ലെങ്കിൽ അതിന് കുളിപ്പിക്കണം. ഇതിപ്പോ ഒന്നും ചെയ്യണ്ട. നമ്മള് കൂട്ടിൽ കിടന്ന് ആ കൂടൊക്കെ വൃത്തിയാക്കി അവർക്ക് വേണ്ട ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ സ്വസ്ഥമായിട്ട് കിടന്നു പോകും. ഇപ്പൊ വേറെ പുറത്തേക്കൊന്നും പോയി എന്തെങ്കിലും ഒരു മറ്റുള്ള മൃഗങ്ങളൊക്കെ വളർത്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൃഷികളൊക്കെ ഇപ്പൊ സാധ്യമല്ല. ഇതിപ്പോ കുറച്ച് കൂട് നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കൂട് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ള പണി നമ്മൾ വീട്ടിൽ നിന്നുകൊണ്ടുള്ള പണിയാണല്ലോ. വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കാം. പുല്ല് വേണം തന്നെ വേണമെന്നില്ല, എല്ലാ സാധനവും തിന്നും. പ്ലാവില ആട് തിന്നുന്ന എല്ലാ സാധനവും തിന്നും. പ്ലാവില തിന്നും, വാഴയില തിന്നും, മാവിന്റെ ഇല തിന്നും. അതൊക്കെ നമ്മള് തലേദിവസം വെട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം കൊടുക്കാൻ പോകും. വെള്ളം അതിനകത്തുള്ള ഇതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് അത് കൊടുക്കാൻ പറ്റുള്ളൂ. പുല്ല് നമ്മൾ തലേദിവസം വെട്ടി വെച്ചിട്ടാ കൊടുക്കുന്നത്. പിന്നെ പുല്ലിന് നനം ഉണ്ടാവരുത്, അത് ഉണങ്ങുന്ന നിർബന്ധമാണ്. കമ്പനിയാണ് നമ്മൾ ശരിക്കും മുയലൊക്കെ നന്നായിട്ട് ഇണങ്ങും. മുയൽ കൃഷി എപ്പോഴും നല്ലതാണ്. അത് നമ്മൾ വളർത്തേണ്ട ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. പിന്നെ നമ്മൾ ഒരു രസത്തിന് വേണ്ടി വളർത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വ്യാപകമായിട്ട് വളർത്താൻ പറ്റില്ല. വ്യാപകമായിട്ട് ഒരു ഇതൊരു ചെറിയ രീതിയിൽ ഒരു ബിസിനസ്സായിട്ട് അല്ലെങ്കിൽ അതിനൊരു ഇൻകം വേണം എന്ന ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ഒറിജിനൽ ബ്രീഡ് നമുക്ക് കിട്ടണം. അത് ഈ കൊടൈക്കനാലിലാണ് കിട്ടുന്നത്. അത് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4-5 കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിന് കിട്ടത്തുള്ളൂ. ആ ഒറിജിനൽ ബ്രീഡ് കൊണ്ടുവന്ന് ആ ബ്രീഡിനെ പ്രത്യേകം നമ്മളിട്ട് പേരൻസുമാരായിട്ട് പ്രത്യേകം അതിനെ വളർത്തി അതിൽ നിന്ന് കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്ത് അപ്പൊ അതൊക്കെ അതാവുമ്പോ നല്ല പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്യും, നല്ല തൂക്കം ഉണ്ടാവും. അപ്പൊ ഞാനത് അങ്ങനെ ബുക്ക് ചെയ്ത് കുറച്ച് മേടിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ കുറച്ച് കൂടുകൂടെ ഉണ്ടാക്കണം. കൂട് നമുക്ക് സ്വയം ഉണ്ടാക്കാം, അത് ഉണ്ടാക്കിയിട്ട് വേണം ചെയ്യാൻ. അതിന് തന്നെയാണ് നോക്കിയിരിക്കുക. എന്തായാലും ഇത് ചില ഒരു വീട്ടില് ഉള്ള ആളുകൾക്ക് ഇപ്പൊ ഭാര്യയ്ക്കും ഭർത്താവിനൊക്കെ കൂടി ചെയ്യാവുന്ന ഒരു തൊഴിലാണ്. വീടിനടുത്ത് തന്നെ ചെയ്യാം, നമുക്ക് പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല.
1: കാർഷിക ജീവനത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വീട്ടുമുറ്റത്തെ

0: മുയൽ വളർത്തൽ. അനുഭവങ്ങൾ പങ്കുവച്ചത് മൂവാറ്റുപുഴ സ്വദേശി ജോണി. ഇന്നത്തെ കാർഷിക ജീവനം സമാപിക്കുന്നു. നിർവഹണം റിയ, സഹകരണം ഡോക്ടർ സൂര്യബാബു, ശ്രീജ ഷിബു.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.

സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ. സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റായ ബ്രയാൻ റോയ് മാത്യുവുമായുള്ള അഭിമുഖം.

സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ. സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റായ ബ്രയാൻ റോയ് മാത്യുവുമായുള്ള അഭിമുഖം മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ.

0: ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞതുള്ളികളെ ചേർത്ത് പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 7 കഴിഞ്ഞ് 20:27. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 23,000, ആലപ്പുഴ 23,500, കോട്ടയം 26,500, എറണാകുളം 22,300, കൊച്ചി റെഡി 22,700, ആലുവ 24,500, വടക്കൻ പറവൂർ 24,700 രൂപ. കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 13,100, വടക്കൻ പറവൂർ 13,600 രൂപ. തേങ്ങാ പിണ്ണാക്ക് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,890, കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 34,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000, കോട്ടയം 24,000, എറണാകുളം 23,500, തൊടുപുഴ 1,000, കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,300 രൂപ. കുരുമുളക് കൊച്ചി ഗാർബിൾഡ് 71,500, കൊച്ചി അൺഗാർബിൾഡ് 69,500 രൂപ, ആലുവ 68,000, മൂവാറ്റുപുഴ 69,000, തൊടുപുഴ 69,000, കട്ടപ്പന 69,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,500, തൊടുപുഴ 2,700, കട്ടപ്പന 2,500 രൂപ. ചുക്ക് ക്വിന്റലിന് കൊച്ചി 29,000, മൂവാറ്റുപുഴ 30,000, തൊടുപുഴ 25,000. റബ്ബർ ലോട്ട് ക്വിന്റലിന് കോട്ടയം 22,800, മൂവാറ്റുപുഴ 21,000, തൊടുപുഴ 24,900. മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 16,000, തൊടുപുഴ 21,000. പുൽത്തൈലം ക്വിന്റലിന് കൊച്ചി 150,000, ആലുവ 165,000. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് കൊല്ലം 79,800 രൂപ. പൈനാപ്പിൾ ക്വിന്റലിന് എറണാകുളം 5,500, അടയ്ക്ക 1,000, എറണാകുളം 4,600. നേന്ത്രക്കായ പച്ച ക്വിന്റലിന് എറണാകുളം 4,200, മൂവാറ്റുപുഴ 5,100, തൊടുപുഴ 18,000. നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
2: നാടൻ ശീലുമായി ഒരു യാത്ര.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ദരിദ്ര വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ലെന്നും കേന്ദ്ര സർക്കാർ. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം ആവാസ് യോജന, ആയുഷ്മാൻ ഭാരത്, സ്വച്ഛ് ഭാരത് ദൌത്യങ്ങൾ ഈ ലക്ഷ്യം നിറവേറ്റുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ദരിദ്ര വിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിൽ സാങ്കേതിക വിദ്യ നിർണായക പങ്ക് വഹിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാലന്ററി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്, സായുധ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കി. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. ഇറാനിൽ തുടരുന്നവർ എത്രയും വേഗം രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇസ്രയേലിനും ഇറാനുമിടയിൽ രൂക്ഷമായ മിസൈലാക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഇസ്രയേലിന്റെ സൈനിക സംവിധാനങ്ങളും വ്യോമത്താവളങ്ങളും ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാനിലെ പെട്രോകെമിക്കൽ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. ലബനന് നേർക്കുള്ള ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ വ്യക്തമാക്കി. യമനിൽ നിന്നും ഇസ്രയേലിന് നേരെ മിസൈലാക്രമണ ശ്രമമുണ്ടായതായും ഇസ്രയേൽ സൈന്യം അറിയിച്ചു. സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നത് ഒഴിവാക്കി സമാധാന ചർച്ചയിലേക്ക് മടങ്ങിവരണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സമഗ്രമായ കരാർ രൂപീകരിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ഖത്തർ പിന്തുണയറിയിച്ചു. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് ഉച്ചയോടെയാണ് MT മാരിവെക്സ് എന്ന കപ്പലിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തതെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ പറഞ്ഞു.
1: That today around 1:30 PM there has been a fire reported on a vessel MT Marivex in which there were 24 Indian seafarers. This is the preliminary information which we have received, based on which, as per available information, all Indian seafarers are presently safe. We are coordinating with Ministry of External Affairs, our Indian missions abroad, Indian Navy, Ministry of Defence to ensure their safety.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ വിതരണം സുസ്ഥിരമായി തുടരുന്നുവെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി പ്രവീൺ ഖനൂജ പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതിനാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ വളം ലഭ്യതയിൽ

0: നിലവിൽ യാതൊരു തടസ്സവുമില്ലെന്ന് കേന്ദ്ര രാസവള മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ നാളെ 10 വർഷം പൂർത്തിയാക്കുന്നതിന്റെ സ്മരണയ്ക്കായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം രാജ്യവ്യാപകമായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതോടനുബന്ധിച്ച് പ്രത്യേക സ്മരണിക നാണയവും തപാൽ സ്റ്റാമ്പും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പ്രകാശനം ചെയ്യും. INDIA മുന്നണി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി, CPIM നേതാവ് ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടി, DMK തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. യോഗത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായും അടുത്ത യോഗം ഓഗസ്റ്റിൽ ചേരുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർബസേലിയ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: നോൺ മോട്ടോറൈസ്ഡ് യാനങ്ങൾ ഒഴികെയുള്ള എല്ലാ മത്സ്യബന്ധന പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. ട്രോളിംഗ് നിരോധനം ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ കഴിഞ്ഞ മാസം 15 മുതൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചു. കടൽ പട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി ആവശ്യമായ ഫണ്ട് 9 തീരദേശ ജില്ലകൾക്കും അനുവദിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും അവധി ബാധകമല്ല. സമുദ്രങ്ങളെ സംരക്ഷിക്കുമെന്നും സമുദ്രജീവികളെ നിലനിർത്തുമെന്നും പ്രതിജ്ഞയെടുക്കാൻ ലോക സമുദ്രദിനത്തിൽ ആഹ്വാനം ചെയ്ത് കേന്ദ്ര പരിസ്ഥിതി വനം സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. സമുദ്രം എല്ലാ തീരങ്ങളെയും തലമുറകളെയും രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുവെന്നും ആരോഗ്യകരമായ ഭൂമിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളം 100 വ്യവസായ പാർക്കുകളുടെ വികസനം വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഭവ്യ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു. സംയോജിത വ്യാവസായിക ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് പോർട്ടൽ ലക്ഷ്യമിടുന്നതെന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. മുല്ലൻപൂർ ടെസ്റ്റ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. 1 ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് ഇന്ത്യ അഫ്ഗാനെ വീഴ്ത്തിയത്. 1-ാം ഇന്നിംഗ്സിൽ 412 റൺസ് ലീഡ് വഴങ്ങി ഫോളോ ഓൺ ചെയ്ത അഫ്ഗാനിസ്ഥാന് 2-ാം ഇന്നിംഗ്സിൽ 112 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. ആദ്യ ഇന്നിംഗ്സിൽ മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ച ഇന്ത്യ 8 വിക്കറ്റിന് 564 എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. ഫിലിപ്പീൻസിന്റെ തെക്കൻ മേഖലയിൽ ഇന്ന് രാവിലെയുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 30-ലേറെ മരണം. 200-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഇന്തോനേഷ്യയിലെ നോർത്ത് സുലവേസി, നോർത്ത് മലുഗു പ്രവിശ്യകളിലും ഭൂചലനം അനുഭവപ്പെട്ടു. വസ്ത്രധാരണ നിയമങ്ങൾ പാലിച്ചില്ലെന്നാരോപിച്ച് സ്ത്രീകളെ തടങ്കലിലാക്കിയ താലിബാൻ നടപടിയിൽ അഫ്ഗാനിസ്ഥാനിലെ ഐക്യരാഷ്ട്രസഭയുടെ സഹായ ദൌത്യം ആശങ്ക രേഖപ്പെടുത്തി. നടപടി മനുഷ്യാവകാശം സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നതായി UNAMA പറഞ്ഞു. 21 സ്ത്രീകളെയും പെൺകുട്ടികളെയുമാണ് താലിബാൻ ധാർമ്മിക പോലീസ് തടങ്കലിലാക്കിയത്. നോർവേ ചെസ് കിരീടം നേടിയ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് 50 ലക്ഷം രൂപയുടെ ചെക്ക് സമ്മാനിച്ചു. കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തമിഴ്

0: തമിഴ്നാട് സർക്കാരിന്റെ നിലപാടിൽ പ്രജ്ഞാനന്ദ സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദരിദ്ര വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ലെന്നും കേന്ദ്ര സർക്കാർ. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. 24 സെക്കൻഡും.

0: പ്രിയരേവർക്കും ഇന്നത്തെ എഫ് എം ഈവനിംഗിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നാദ്യം
1: ജൂൺ 8 ലോക സമുദ്രദിനം. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിൽ സമുദ്രങ്ങൾക്കുള്ള പങ്കിനെക്കുറിച്ച് ലോകത്തെ ഓർമ്മിപ്പിക്കുകയും സമുദ്ര സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ദിനാചരണം ലക്ഷ്യമെക്കുന്നത്. കടലിനെ സംരക്ഷിക്കുക, ഭൂമിയെ രക്ഷിക്കുക എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ടും മനുഷ്യരാശി സമുദ്രങ്ങളുമായി വെച്ചു പുലർത്തുന്ന ബന്ധത്തെ പുതിയ വീക്ഷണകോണുകളിലൂടെ കാണാൻ ആവശ്യപ്പെട്ടുകൊണ്ടും ഈ ദിനം ആചരിക്കപ്പെടുകയാണ്. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ സമകാലികം.
2: നമ്മൾ സമുദ്രങ്ങളെ ഭൂമിയുടെ നീലഹൃദയം അല്ലെങ്കിൽ ബ്ലൂ ഹാർട്ട് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്.
1: കടലും കരയും എത്രമാത്രം പരസ്പര ബന്ധിതമാണെന്ന ബോധമാണ് സമൂഹത്തിൽ ഉണ്ടാകേണ്ടത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഫിസിക്കൽ ഓഷ്യനോഗ്രഫി വിഭാഗം അധ്യാപകൻ ഡോക്ടർ സജി പി കെ.
2: നാം ശ്വസിക്കുന്ന ഓക്സിജന്റെ വലിയൊരു പങ്ക് സമുദ്രത്തിലെ സൂക്ഷ്മ സസ്യങ്ങളായ ഫൈറ്റോപ്ലാന്റുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് നാം എടുക്കുന്ന ശ്വാസം നമുക്ക് സമുദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ സമുദ്രങ്ങൾ ഭൂമിയുടെ കാലാവസ്ഥയും നിയന്ത്രിക്കുന്നു. ലോകത്തിലെ കോടിക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമാണ് മത്സ്യബന്ധനം. സമുദ്രങ്ങൾ മത്സ്യങ്ങളുടെ ഒരു പ്രധാന ഉറവിടമാണ്. അതുകൂടാതെ വിനോദസഞ്ചാരം, കപ്പൽ ഗതാഗതം, സമുദ്രാധിഷ്ഠിത വ്യവസായങ്ങൾ എന്നിവയിലൂടെയും അനേകം ആളുകൾ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങളുടെ ജീവിതം സമുദ്രവുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുകയാണ്. സമുദ്രങ്ങൾ ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു കലവറ കൂടിയാണ്. വളരെ സൂക്ഷ്മമായിട്ടുള്ള ഫൈറ്റോപ്ലാങ്ക്ടൻ മുതൽ വലിയ തിമിംഗലങ്ങൾ വരെ നീളുന്ന അനേകം ജീവജാലങ്ങൾ സമുദ്രത്തിലാണ് വസിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ സമുദ്രങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുകയാണ്. പ്ലാസ്റ്റിക് മലിനീകരണം ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ സമുദ്രത്തിലേക്ക് എത്തിക്കുന്നു. ഇത് സമുദ്രത്തിലെ മത്സ്യങ്ങൾക്കും മറ്റ് സമുദ്രജീവികൾക്കും പക്ഷികൾക്കും വലിയ ഭീഷണിയാവുന്നു. ആഗോള താപനം ആണ് മറ്റൊരു പ്രധാന വെല്ലുവിളി. ഇതുമൂലം സമുദ്രത്തിലെ

0: താപനില ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മളുടെ കാലാവസ്ഥയിൽ മാറ്റം വരുത്തുന്നു. അതിതീവ്ര മഴയും അതിശൈത്യവും എല്ലാം ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ആഗോളതാപനം പവിഴപ്പുറ്റുകളുടെ നാശത്തിനും അതുവഴി മത്സ്യസമ്പത്ത് കുറയാനും കാരണമാകുന്നു. സമുദ്രനിരപ്പ് ഉയരുന്നതും തീരദേശ മേഖലകൾക്ക് ഒരു വെല്ലുവിളിയാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാരുകളും ശാസ്ത്രജ്ഞരും വിവിധ സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും ഓരോ വ്യക്തിയുടെയും പങ്കാളിത്തം വളരെ പ്രധാനമാണ്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നമ്മൾ കഴിവതും ഒഴിവാക്കുക. കാരണം അവയെല്ലാം അന്തിമമായി സമുദ്രത്തിലാണ് എത്തുക. മാലിന്യങ്ങൾ ശരിയായി സംസ്കരിക്കുക. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക. സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് മറ്റുള്ളവരിൽ ബോധവൽക്കരണം നടത്തുക എന്നിങ്ങനെ ചെറിയ മാറ്റങ്ങൾ പോലും വലിയ ഒരു നല്ല നാളെയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. അപ്പോൾ ഈ ലോക സമുദ്ര ദിനമായ ഇന്ന് നമ്മളുടെ സമുദ്രങ്ങളെ സംരക്ഷിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ആരോഗ്യമുള്ള സമുദ്രങ്ങൾ ഇല്ലാതെ ആരോഗ്യമുള്ള ഒരു ഭൂമിയും മനുഷ്യരാശിയുടെ ഭാവിയും സാധ്യമല്ല. സമുദ്ര സംരക്ഷണം എന്നത് പ്രകൃതിയെ സംരക്ഷിക്കുന്നത് മാത്രമല്ല, നമ്മുടെ സ്വന്തം ഭാവിയെ സംരക്ഷിക്കുന്നതുമാണ്.
1: സമൂഹത്തെ കൂടി പങ്കാളികളാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതൽ ഗുണം ചെയ്യുക എന്ന് പറയുന്നു ബ്രിങ് ബാക്ക് ഗ്രീൻ ഫൗണ്ടേഷൻ റിസർച്ച് ഹെഡ് സൂര്യ എസ് ബി.
2: ഇത്രയും നാള് നമ്മള് സമുദ്രത്തെ എങ്ങനെയാണ് കണ്ടിരുന്നത്, അതായത് ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് പൂൾ ആയിട്ടാണ് നമ്മൾ സാധാരണ ഇത്രയും നാളായിട്ട് നമ്മൾ കടലിനെ കണ്ടിട്ടുള്ളത്. നമുക്ക് കുറെ അധികം ഫിഷും അത്തരത്തിലുള്ള പല കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിസോഴ്സ് ആയിട്ട്. പക്ഷെ അതിനും അപ്പുറത്തായിട്ട് ഇതിനൊരു ലിമിറ്റ് ഉണ്ടെന്നും അതിന്റെ അപ്പുറത്ത് അതിനെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും അതുപോലെ തന്നെ റീസ്റ്റോർ ചെയ്യേണ്ടതുണ്ടെന്നും ഈ റിസോഴ്സസ് ഒക്കെ അതൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഒരു ന്യൂ റിലേഷൻഷിപ്പ് നമ്മൾ ഓഷനുമായിട്ട് ബിൽഡ് ചെയ്യണം. അതിന്റെ ഒരു ആവശ്യകതയെ പറ്റിയിട്ടാണ് ഇപ്പം അവിടെ ഉണ്ടാകുന്ന മൊത്തത്തിലുള്ള ഡിസ്ട്രക്ഷൻ നമ്മളെയും മൊത്തത്തിൽ ബാധിക്കും എന്നുള്ളതാണ് തിരിച്ച് സംഭവിക്കുന്നത്. കടലിനെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം തന്നെ കടലിലേക്ക് ഇറങ്ങിയിട്ടല്ല ഈ സംരക്ഷണ പ്രവർത്തനം നടത്തുന്നത്. കരയിൽ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. കാരണം ഇത് നമ്മൾ റെഗുലറായിട്ട് ക്ലീനപ്പ് ഡ്രൈവ്സ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ക്ലീനപ്പ് ഡ്രൈവ് കൊണ്ട് മാത്രം കടലിലേക്ക് എത്തുന്ന മാലിന്യത്തിന്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കാനൊന്നും നമുക്ക് പറ്റില്ല. അത് വരുന്ന സാധനം മാറ്റുക എന്നുള്ളത് മാത്രമായിട്ടുള്ള ഒരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ്. പക്ഷെ അവിടേക്ക് വരാതിരിക്കാനുള്ള കുറച്ച് മെഷേഴ്സ് ആണ് നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോ തിരുവനന്തപുരത്ത് കൊച്ചിയിലൊക്കെ കോസ്റ്റൽ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ അവിടുത്തെ യൂത്തിനെ മൊബിലൈസ് ചെയ്തുകൊണ്ട് ഒരു കപ്പാസിറ്റി ബിൽഡിംഗ് സെഷൻസ് വെച്ചിട്ടുണ്ട്. എപ്പോഴും കമ്മ്യൂണിറ്റി ഇൻവോൾവ് ചെയ്യിക്കുക, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, അത് നമ്മൾ പോളിസി മേക്കേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കുക. അവരുടെ ഇഷ്യൂസ് എന്താണ്, അതിനനുസരിച്ചിട്ടുള്ള അവരുടെ നോളജ്, അവർക്ക് ഇപ്പം പലതരത്തിലുള്ള ഇൻഡിജിനസ് നോളജ് ഉണ്ടാവാം, അതും കൂടെ ഇപ്പൊ ട്രഡീഷണലി അവർ ഫോളോ അപ്പ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവാം. ഇത് ഇഷ്യൂസ് വരും, ഡിസാസ്റ്റർ വരുമ്പോഴോ കോസ്റ്റൽ ഇറോഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് പോളിസി മേക്കേഴ്സിന്റെ അടുത്ത് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
1: കടലിൽ ഒഴുകി നടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ച് കരയിലെത്തിക്കുന്നത് സാമൂഹിക പിന്തുണയോടെ പുനരാരംഭിക്കുവാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നു മത്സ്യത്തൊഴിലാളി പ്രിയേഷ് മാളിയേക്കൽ.
3: കോഴിക്കോട് ജില്ല വടകര താലൂക്കില് ചോമ്പാല ഹാർബർ, അവിടെയാണ് ഞാൻ മത്സ്യബന്ധനത്തിന് പോക്ക്. കടലിൽ നിന്ന് പ്ലാസ്റ്റിക് ശേഖരിക്കല് അതിപ്പോ 2 വർഷമായി, അതിപ്പം ചെയ്യലില്ല. മുൻപ് 2 വർഷത്തിന് മുൻപ് ഞാൻ എല്ലാ ദിവസവും പ്ലാസ്റ്റിക് ശേഖരിച്ച് പഞ്ചായത്തിലെ ഹരിത കർമ്മസേനക്ക് ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഒറ്റക്ക് അത് ചെയ്തുകൊണ്ട് യാതൊരു ഇതുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ അത് സാമ്പത്തികമായിട്ട് നഷ്ടം വന്നതിനെ തുടർന്ന് പിന്നെ അത് അവിടെ സ്റ്റോപ്പാക്കി. പിന്നെ അങ്ങനെ എടുക്കാനായിട്ട് പോകാറില്ല. പിന്തുണ ഉണ്ടെങ്കിൽ ദിവസവും പോയിട്ട് എടുക്കാം. നമ്മളെ 1 വർഷം എടുത്താലും തീരാത്ത പ്ലാസ്റ്റിക് ഇപ്പോഴും ഉണ്ട്. ഗവൺമെന്റുമായിട്ടും അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകരായിട്ട് എന്റെ കൂടെ സഹകരിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രവർത്തനമായിട്ട് ഒന്നുകൂടി മുന്നോട്ട് പോകാം. പക്ഷെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വേണം. മലിനീകരണം തന്നെ കൂടുതലായിട്ടുള്ളത് കുറച്ച് മുൻപ് പ്ലാസ്റ്റിക് വൻതോതിൽ കടലിൽ നിക്ഷേപിക്കുന്നുണ്ട്. അതായത് കടൽ തീരത്ത് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് ഉള്ള സ്ഥലവും എനിക്കറിയാം. അപ്പോൾ ഇപ്പോൾ 1-2 വർഷമായിട്ട് പ്ലാസ്റ്റിക് കവറിനേക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഞാൻ ഇന്നലെയും കൂടി കടൽ കൂടി യാത്ര ചെയ്ത് വരുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ ഡേറ്റ് നോക്കിയപ്പോൾ കണ്ടിരുന്നു. അത്രയും കടലിലെ മുരു എന്ന് പറഞ്ഞ സാധനം പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിരുന്നു. അപ്പൊ പ്ലാസ്റ്റിക് ബോട്ടിലും ഇപ്പം കവറിനേക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക് ബോട്ടിലും കടലുണ്ട്. പിന്നെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് മീൻ തന്നെ പ്ലാസ്റ്റിക് കവറിലും പ്ലാസ്റ്റിക് ബോട്ടിലെല്ലാം കയറി നിന്നിട്ട് പുറത്തേക്ക് വരാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടിരുന്നു.

0: അതിനെ ജീവിതകാലം മുഴുവൻ അതിനുള്ളിൽ തന്നെ പുറത്തേക്ക് വരാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കണ്ടിന്യൂ.
1: സമുദ്രാന്തർഭാഗത്തെ ജീവികളെക്കുറിച്ച് ഒരു രജിസ്ട്രി തുറന്നുകൊടുത്തുകൊണ്ട് കൂടുതൽ സാമൂഹിക അവബോധം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് എന്ന സംഘടനയുടെ സ്ഥാപകൻ റോബർട്ട് പനിപ്പിള്ള.
2: ഭൂമിയിലെ മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും കാലാവസ്ഥയുടെ സുസ്ഥിരതയ്ക്കും സമുദ്രങ്ങൾ ആരോഗ്യത്തോടെ നിലനിൽക്കേണ്ടത് ഏറെ അത്യന്താപേക്ഷിതമാണ്. അതായത് നമ്മുടെ ഈ നീലഗ്രഹത്തിന്റെ ജീവനാഡിയാണ് സമുദ്രങ്ങൾ. ഈ വർഷത്തെ ലോക സമുദ്ര ദിനത്തിനായി UN മുന്നോട്ട് വയ്ക്കുന്ന ആക്ഷൻ തീം സ്ട്രോങ്ങർ മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഫോർ അവർ ബ്ലൂ പ്ലാനറ്റ് എന്ന് കേൾക്കുമ്പോൾ എന്നെ പോലൊരു സാധാരണ കടൽ പരിസ്ഥിതി പ്രവർത്തകരെ സംബന്ധിച്ച് പറയാനുള്ളത്, 2012 ഇന്ത്യയിൽ ഹൈദരാബാദിൽ വച്ച് നടന്ന UN കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയിലെ ഒരു സുപ്രധാന തീരുമാനം എല്ലാ രാജ്യങ്ങളും അവരുടെ തീരത്തോട് ചേർന്ന കടലിലെ ചെറുതും വലുതുമായ ആവാസ ഇടങ്ങൾ കണ്ടെത്തി സംരക്ഷിക്കണം എന്നാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന് മുഖ്യ ഊന്നൽ നൽകിക്കൊണ്ടുള്ള വികസന നയം രൂപപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, നമ്മുടെ വ്യവസ്ഥാപിതമായ സമുദ്ര ജൈവ വൈവിധ്യ പഠനങ്ങൾ പലപ്പോഴും സ്പീഷീസ് ഓറിയന്റഡ് ആണ്. ഒരു സമുദ്ര ഗവേഷണ സ്ഥാപനത്തിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ 5 ശാസ്ത്രജ്ഞന്മാർ ഉണ്ടെങ്കിൽ ആ 5 പേരും വ്യത്യസ്ത ജീവികളിൽ ഗവേഷണം നടത്തുന്നവരായിരിക്കും. എന്നാൽ കടലോരത്തിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള എല്ലാ കടൽപ്പണിക്കാർക്കും അവർക്ക് അഭിമുഖമായ കടലിലെ എല്ലാ ആവാസ ഇടങ്ങളെയും പറ്റി അത്യാവശ്യം അറിവുള്ളവരാണ്. ഈ സാഹചര്യത്തിലാണ് ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് നേതൃത്വം നൽകി ഇന്ന് തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിൽ വച്ച് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി മറൈൻ ബയോഡൈവേഴ്സിറ്റി ഓൺലൈൻ രജിസ്റ്റർ പുറത്തിറക്കുന്നത്. ഇതിൽ തിരുവനന്തപുരത്തെ കടലിലെ 50 കടൽ ആവാസ ഇടങ്ങൾ കടലിനടിത്തട്ടിൽ നിന്നും നേരിൽ പകർത്തി ചേർത്തിട്ടുണ്ട്. 100 കടൽ ജീവജാലങ്ങളുടെ അണ്ടർവാട്ടർ ചിത്രങ്ങളുണ്ട്. കടൽപ്പണി സമൂഹത്തിന്റെ അറിവിനെ ആശ്രയിച്ച് കണ്ടെത്തിയ ആവാസ ഇടങ്ങളും ജീവജാലങ്ങളും ശാസ്ത്ര അറിവ് കൂടി സാധ്യമായ രീതിയിൽ സംയോജിപ്പിച്ച് തുല്യ പ്രാധാന്യത്തോടെ പ്രസിദ്ധപ്പെടുത്തുന്ന രജിസ്റ്ററാണിത്. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് 2015 പുറന്തള്ളിയ എല്ലാ ജീവജാലങ്ങളെയും പുതിയ രജിസ്റ്ററിൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞു. കൂടാതെ ഒരു ഇന്ററാക്റ്റീവ് ആയാണ് ഈ രജിസ്റ്റർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ആർക്കു വേണമെങ്കിലും ഇതിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാം, പുതിയ അറിവുകൾ കൂട്ടിച്ചേർക്കാം. ഇത്തരത്തിൽ ഇന്ത്യയിലെ ഇതര കോസ്റ്റൽ സ്റ്റേറ്റിൽ നിന്നുള്ളവരും മുന്നോട്ട് വരികയാണെങ്കിൽ സമീപ ഭാവിയിൽ കടൽത്തീര സമൂഹങ്ങൾക്ക് ഒന്നു ചേർന്ന് കടലിന്റെ ആവാസ ഇടങ്ങളുടെയും ജൈവ വൈവിധ്യത്തിന്റെയും സമഗ്ര രജിസ്റ്റർ തയ്യാറാക്കാനും അവയുടെ സംരക്ഷണത്തിന് വേണ്ടി കൈകോർക്കാനും കഴിയുമെന്നാണ്.
1: കടലിലും കരയിലും മനുഷ്യന്റെ ഇടപെടൽ കുറച്ചുകൊണ്ട് കൂടുതൽ സുരക്ഷിത മേഖലകൾ സൃഷ്ടിക്കുക എന്നതും പ്രധാനമാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് വൈസ് ചാൻസലർ ഡോക്ടർ എ ബിജുകുമാർ.
3: സമുദ്രത്തിന്റെ സംരക്ഷണത്തെ പറ്റി സംസാരിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ തീരദേശ സമൂഹങ്ങൾ അല്ലെങ്കിൽ സമുദ്ര ശാസ്ത്രജ്ഞർ ഇവരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്നുള്ളതാണ് പൊതുവായ ഒരു ധാരണ. വാസ്തവത്തിൽ സമുദ്രം നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. നമ്മൾ കൊച്ചിയിലോ കോഴിക്കോടോ തിരുവനന്തപുരത്തോ തീരപ്രദേശങ്ങളിലാണെങ്കിലും ഇതുമായി ബന്ധമില്ലാത്ത ഇടുക്കിയിലോ പാലക്കാടോ താമസിക്കുന്നവരായാലും നമ്മളെ ജീവിതം കടലുമായിട്ട് വളരെ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഒന്ന്, നമ്മുടെ ഈ ഭൂമിയുടെ ഏതാണ്ട് 70% സമുദ്രങ്ങളാണ്. അത് മാത്രമല്ല, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ പകുതിയിലധികവും വരുന്നത് കടലിൽ നിന്നാണ്. അത് മാത്രമല്ല, ഇന്ന് ഭൂമി ഇതുപോലെ കാലാവസ്ഥ ഇതുപോലെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് കടലിലാണ്. കാരണം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ നല്ലൊരു ശതമാനവും ആഗിരണം ചെയ്യുന്നത്, ചൂടിനെ പ്രധാനമായിട്ടും ആഗിരണം ചെയ്യുന്നത് ഒക്കെ തന്നെ കടലാണ്. അത് മാത്രമല്ല, നമ്മുടെ എല്ലാ പോഷക ചക്രങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥ കടലാണ് എന്നുള്ളതാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിത്യജീവിതത്തെ, നമ്മുടെ ഭൂമിയിലെ കരപ്രദേശത്തിലെ ആരോഗ്യത്തെ, പരിസ്ഥിതിയെ, കാലാവസ്ഥയെ ഒക്കെ തന്നെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കടലാണ് എന്നുള്ളതാണ്. ഈ കാലാവസ്ഥ മാറുന്നതോടുകൂടി തന്നെ സമുദ്രജലത്തിന്റെ ഉപരിതല ചൂട് കൂടുന്നതോടുകൂടി തന്നെ പല ജീവികളുടെയും, പ്രത്യേകിച്ചും നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന മത്സ്യങ്ങളുടെ എല്ലാം വിതരണ ക്രമത്തിൽ മാറ്റം വരുന്നുണ്ട്. അതിന്റെ പ്രജനന രീതികളിൽ മാറ്റം വരുന്നുണ്ട്. അവയുടെ ലഭ്യതയിൽ മാറ്റം വരുന്നുണ്ട്. അത് മാത്രമല്ല, കടലുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാരുടെ ജീവിതവും തൊഴിലും ഒക്കെ തന്നെ വലിയൊരു ഭീഷണിയിലായിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമുദ്ര ദിനത്തിൽ മാത്രമല്ല, മറ്റ് ദിവസങ്ങളിലും നമ്മൾ കടലിനെ പറ്റി ആലോചിക്കേണ്ടുന്ന അല്ലെങ്കിൽ ചിന്തിക്കേണ്ടുന്ന ഒരു ആവശ്യത്തിലേക്ക് ഇപ്പൊ എത്തിയിരിക്കുകയാണ്. ഈ കാലാവസ്ഥാ മാറ്റം എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഒരു ആഗോളതലത്തിൽ രാജ്യങ്ങൾ തന്നെ ഇടപെട്ട് നിയന്ത്രിക്കേണ്ടുന്ന ഒരു പ്രതിഭാസമായിരിക്കെ തന്നെ വ്യക്തിഗതമായിട്ടും കൂട്ടായ്മയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും.

0: ഒന്ന് നമ്മൾ തീർച്ചയായിട്ടും കടലിലേക്ക് എത്തിച്ചേരുന്ന മാലിന്യങ്ങളുടെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ഇപ്രാവശ്യത്തെ സമുദ്രദിനത്തിന്റെ മുഖ്യ പ്രമേയം എന്ന് പറയുന്നത് നമ്മൾ 30x30 എന്ന് പറയുന്ന ഒരു പുതിയ ആശയമുണ്ട്. 30x30 എന്ന് പറയുന്നത് നമ്മൾ കരയിലും കടലിലും 30% പ്രദേശങ്ങളെ സംരക്ഷിത മേഖലകളാക്കി മാറ്റുക എന്നുള്ളതാണ്. കാരണം ഈ സംരക്ഷിത മേഖലകളുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഈ മേഖലകളിൽ തന്നെ മനുഷ്യന്റെ ഇടപെടൽ കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലുള്ള ജൈവസമ്പത്ത് അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ ജൈവസമ്പത്തും കൂടി വർദ്ധിപ്പിക്കും എന്നുള്ളൊരാശയമാണ്. കടൽ നമ്മളെ ഓരോരുത്തരെയും, നമ്മൾ കടലുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചവരായാലും അല്ലാത്തവരായാലും, കടൽ നമ്മളെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളൊരു തിരിച്ചറിവ്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കടലിന് വേണ്ടി അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് സമുദ്ര സാക്ഷരത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും സമുദ്ര സാക്ഷരരായിരിക്കുക, നമ്മുടെ ചെറിയ ഇടപെടലുകൾ, കരയിലുള്ള ഇടപെടലുകൾ തന്നെ പലപ്പോഴും കടലിലേക്ക് മാലിന്യങ്ങൾ എത്തുന്നത് തടയും. വിഭവങ്ങൾ പിന്നെ പരിപാലിക്കുമ്പോഴായാലും നമുക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ നമ്മളിപ്പോൾ ഏർപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ വിഭവ സുസ്ഥിരതയ്ക്കായിട്ട് അത്തരം കാര്യങ്ങളിൽ നമ്മൾ പങ്കാളികളാകുക, മലിനീകരണം പരമാവധി കുറയ്ക്കുക, തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും ഈ വനവൽക്കരണ പരിപാടികൾ മുഴുവൻ നമ്മൾ ഉൾപ്രദേശങ്ങളിലാണ് ചെയ്യുന്നത്. തീരപ്രദേശങ്ങളിലും തീരത്തെ സംരക്ഷിക്കുന്നത് ഇത്തരം സ്വാഭാവിക കണ്ടൽക്കാടുകൾ ഉൾപ്പെടെയുള്ള സ്വാഭാവിക ആവാസ വ്യവസ്ഥകളാണ്. ഇതിന്റെ റെസ്റ്റോറേഷനിലും കൂടി നമ്മൾ പങ്കാളികളാകുക. കേരളത്തിൽ ഇപ്പോൾ വരുന്നൊരു വലിയൊരു മാറ്റം എന്ന് പറയുന്നത് തീരപ്രദേശങ്ങളിൽ പല ജീവികളും, പ്രത്യേകിച്ച് വംശനാശ ഭീഷണി നേരിടുന്ന കടലാമകളെ ജനങ്ങൾ ഇടപെട്ട് തന്നെ സംരക്ഷിക്കുന്ന ഒരു പുതിയ സംസ്കാരം വളർന്നു വരുന്നുണ്ട്. ഇതെല്ലാം ശുഭസൂചനകളാണ്. അത്തരത്തിൽ കടലിന്റെ പുനർനിർമ്മാണത്തിന്, കടലിന്റെ സംരക്ഷണത്തിന് ഒക്കെ നമ്മൾ ഓരോരുത്തരും പങ്കാളികളാകുക എന്നുള്ളതാണ് നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ കഴിയുക.
1: ഒരുപക്ഷെ കാടിനോളം കടലിന്റെ ആഴങ്ങളെ മനുഷ്യൻ അടുത്തറിഞ്ഞിരിക്കാൻ ഇടയില്ല എന്നതാണ് വാസ്തവം. എന്നാൽ തന്നെയും അറിഞ്ഞോ അറിയാതെയോ സമുദ്രങ്ങളെ നാശോന്മുഖമാക്കുന്നതിൽ മനുഷ്യൻ വഹിക്കുന്ന പങ്ക് ഒട്ടും കുറച്ചു കാണാനുമാകില്ല. ഭൂമിയുടെ നിലനിൽപ്പിന് സമുദ്രങ്ങൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കാത്തതും അതിന്റെ കാരണമാകാം. കാലാവസ്ഥാ മാറ്റത്തിന്റെ ദോഷവശങ്ങൾ മനുഷ്യരാശിയെ ബാധിച്ചു തുടങ്ങിയത് ദൃശ്യമായിരിക്കുന്ന ഈ കാലത്തെങ്കിലും ഒരു പുനർവിചിന്തനം നടത്താൻ ഈ ലോകസമുദ്രദിനം ഒരു തുടക്കമാകട്ടെ.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ തത്സമയ ഫോണിൻ പരിപാടിയിൽ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി അഥവാ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും സ്പോർട്സ് മെഡിസിനും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ കുര്യാക്കോസ് കാരമ്മൻ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484-242-6397 അല്ലെങ്കിൽ 944-45-5888 എന്ന നമ്പറിൽ വിളിക്കുക.

0: കെസിബി അറിയിപ്പ്. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ ലശോറ മുതൽ ചേരാനല്ലൂർ ഫെറി വരെയും ഹൈവേയുടെ രണ്ട് ഭാഗങ്ങളിലും നാളെ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.
1: ഇന്ന് ചൊവ്വയാണോ?
2: ആണെങ്കിൽ.
1: ഇന്ന് വ്യാഴമാണോ?
2: ആണെങ്കിൽ.
1: ഇന്ന് വെള്ളിയാണോ ഞായറാണോ?
2: ആണെങ്കിൽ. ആണെങ്കിൽ.
1: ആണെങ്കിൽ.
2: ആണെങ്കിൽ.
1: ആണെങ്കിൽ.
2: ഒന്ന് പറയുന്നുണ്ടോ വർക്കിച്ചായ? ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താതെ.
1: ആണെങ്കിലും ഒന്നുമില്ല തങ്ങമ്മേ. കൊച്ചി FM 102.3 വെച്ചാ കേക്കാം. ദീപസ്തംഭം മഹാശ്ചര്യം
2: രാവിലെ 7:20 ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ.

0: സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ. സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റായ ബ്രയാൻ റോയ് മാത്യുവുമായുള്ള അഭിമുഖം മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ.
1: ചില്ലജാലകം. നിറമഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30.
2: FM ഈവനിംഗ് തുടരുന്നു. ഇനി
3: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകലും
4: അടുത്ത ദിവസം രാവിലെ നേരത്തെ ജാനു പുറപ്പെട്ടു. പെരിന്തച്ഛന്റെ അടുത്ത് ചെന്നു നിന്നു. എങ്ങോട്ടാ? ഭർത്താവ് ചോദിക്കുമെന്നവർ വിചാരിച്ചു. പെരിന്തച്ഛൻ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയതുപോലുമില്ല. ഞാനിന്ന് പോയി വരാം, പെട്ടെന്ന് വരാം, ജാനു പറഞ്ഞു. പെരിന്തച്ഛൻ അപ്പോഴും ഒന്നും ഉരിയാടിയില്ല. ജാനു പുറത്തിറങ്ങി. നാറാണത്തിനെ ഒന്ന് കാണണം. രണ്ട് ദിവസമായി കണ്ടിട്ട്. ഭർത്താവിനെ രക്ഷിക്കാൻ ഒരു പക്ഷേ അദ്ദേഹത്തിന് കഴിഞ്ഞേക്കും. നാറാണത്തിനെ അന്വേഷിച്ച് ജാനു പലയിടത്തും ചുറ്റിത്തിരിഞ്ഞു. അവസാനം കണ്ടെത്തി. മലമുകളിലേക്ക് കല്ലുരുട്ടിക്കയറ്റുകയാണ് അദ്ദേഹം. ജാനു നോക്കി നിന്നു. നാറാണത്ത് മലയിൽ നിന്നും താഴെ ഇറങ്ങി. എന്താ? ഏട്ടനെ കാണാൻ വന്നതാണ്, ജാനു അറിയിച്ചു. പെരിന്തച്ഛന് തീരെ സുഖമില്ല അല്ലേ? ഈ വിവരം പറയാനല്ലേ? അതെ ഏട്ടാ, ഏട്ടാ എന്ന വിളി ഉള്ളിൽ തട്ടി വന്നതായിരുന്നു. പറയിപ്പെറ്റ പന്തിരുകുലത്തിലെ പെണ്ണുങ്ങളെല്ലാം നാറാണത്തിനെ ഏട്ട എന്നാണ് വിളിച്ചിരുന്നത്. മേളത്തോൾ അഗ്നിഹോത്രിയുടെ അന്തർജനമൊഴികെ നാറാണത്ത് ജാനുവിൻ്റെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി. നടക്കൂ, ഞാൻ കൂടെ വരാം. രണ്ടുപേരും നടന്നു. വീട്ടിലെത്തി. പെരിന്തച്ഛൻ ഓടി വന്നു. നാറാണത്തിൻ്റെ വലം കൈ തൻ്റെ കൈകൾക്കുള്ളിലാക്കി. എനിക്ക് മരിക്കണം അനുജ, പെരിന്തച്ഛൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എനിക്ക് വിശക്കണോ, വല്ലാതെ വിശക്കണോ. നാറാണത്ത് ജാനുവിനെ നോക്കി. ഉണ്ണാനിരുന്നോളൂ, വിളമ്പിത്തരാം, ജാനു പറഞ്ഞു. പെരിന്തച്ഛൻ ഊണ് കഴിച്ചോ? ഇല്ല, എനിക്ക് ഭക്ഷണം വേണ്ട, ഒന്ന് മരിച്ചാൽ മതി. നമുക്ക് ഉണ്ണാനിരിക്കാം, സുഖമായി ഊണ് കഴിഞ്ഞ് പെരിന്തച്ഛന് മരിക്കാം. ജാനു, ചോറ് വിളമ്പൂ, നാറാണത്ത് ആവശ്യപ്പെട്ടു. രണ്ടുപേരും ഉണ്ണാനിരുന്നു. പെരിന്തച്ഛൻ ആദ്യത്തെ ഉരുളെ ഉരുട്ടി. എവിടെ രാരിച്ചനെവിടെ? ആദ്യത്തെ ഉരുള അവനുള്ളതാണ്. യുവാവായി കഴിഞ്ഞിട്ടും അച്ഛൻ്റെ കയ്യിൽ നിന്നും ഒരു ഉരുള ചോറ് കിട്ടിയാലേ അവന് തൃപ്തി വരുമായിരുന്നുള്ളൂ. ജാനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പെരിന്തച്ഛൻ്റെ കയ്യിൽ നിന്നും നാറാണത്ത് ഉരുള വാങ്ങി. പെട്ടെന്ന് വായിലാക്കി. ഇനി പെരിന്തച്ഛൻ ഊണ് കഴിക്കൂ. നിരവധി ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായി പെരിന്തച്ഛൻ ഊണ് കഴിച്ചു. രണ്ടുപേരും എഴുന്നേറ്റു, കൈ കഴുകി. നമുക്കൊന്ന് പുറത്തിറങ്ങി വരാം പെരിന്തച്ഛ, നാറാണത്ത് പറഞ്ഞു. പെരിന്തച്ഛൻ നാറാണത്തിനെ അനുഗമിച്ചു.

0: പെട്ടെന്ന് പെരിന്തച്ചൻ നിന്നു. എന്താ എന്താ നിന്നു കളഞ്ഞത്? നടക്കാൻ വിഷമം തോന്നുന്നുണ്ടോ? നാരായണത്ത് ചോദിച്ചു. എല്ലാ പാപത്തിനും പരിഹാരമുണ്ടോ നാരായണത്തെ? പെരിന്തച്ചൻ ചോദിച്ചു. നടന്നുകൊണ്ട് സംസാരിക്കാലോ, വരൂ. രണ്ടുപേരും നടന്നു. അനുജൻ എന്റെ ചോദ്യത്തിന് മറുപടി തന്നില്ല. എല്ലാ പാപങ്ങൾക്കും പരിഹാരമുണ്ടോ എന്ന്? അല്ലേ, പരിഹാരമുണ്ട്, നാരായണത്ത് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. എങ്കിൽ സ്വന്തം പുത്രനെ വധിച്ച പാപത്തിന് എന്താണ് പ്രായശ്ചിത്തം? പറഞ്ഞുതരാം, എന്റെ കൂടെ വരൂ. നാരായണത്ത് ധൃതിയിൽ നടന്നു. പെരിന്തച്ഛന്റെ പാദങ്ങൾ ക്ഷീണിച്ചു കുഴഞ്ഞിരുന്നു. നാരായണത്തിന്റെ ഒപ്പം എത്താൻ അദ്ദേഹം പ്രയാസപ്പെടുക തന്നെ ചെയ്തു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.

0: ആകാശവാണി FM വാർത്തകൾ.
1: സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാലന്ററി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നിഹിതരായി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണമായും ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. വയനാട്ടിൽ രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ കോഴിക്കോട് നടക്കും. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെയാണ് നിരോധനം. അനധികൃത മത്സ്യബന്ധനത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 233 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 215 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ സേവനങ്ങൾ താൽക്കാലികമായി തടസ്സപ്പെടും. നാളെ രാത്രി 11 മണി മുതൽ മറ്റന്നാൾ രാവിലെ 6 മണി വരെയാണ് TSP ഓൺലൈൻ ഉൾപ്പെടെയുള്ള ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടുക. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും നാളെ ചുവപ്പ് ജാഗ്രതയും നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീവ്ര മഴയുടെ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: പക്ഷികളെ നമുക്ക് ഇഷ്ടമാണല്ലേ? കാരണം പക്ഷികൾ കാണാൻ ഭംഗിയുള്ള ജീവികളാണ്. എന്നാൽ നമ്മൾ സ്വതവേ കുറച്ച് ഭയത്തോടെ മാത്രം നോക്കിക്കാണുന്ന ഒരു പക്ഷിയുണ്ട്, അതാണ് കഴുകൻ. ക്രൂരതയുടെ പര്യായമായെന്നൊക്കെ നാം ചിലപ്പോൾ ഈ പക്ഷിയെ ഉപമിക്കാറുണ്ട്. ചത്ത മൃഗങ്ങളെ ഭക്ഷിച്ച് പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്നതിലൂടെ ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ജീവിയാണ് കഴുകൻ. ഇനമനുസരിച്ച് 1.6 മുതൽ 3 മീറ്റർ വരെ നീളമുള്ള വിശാലമായ ചിറകുകളുള്ള വലിയ പക്ഷികളാണ് ഇവർ. തൂവലുകൾ ഇല്ലാത്ത തലയും കഴുത്തുകളും ഇവയുടെ പ്രത്യേകതയാണ്. എപ്പോഴും ചത്ത ജീവികളെ ഭക്ഷിക്കുന്നതിനാണ് ഇവർ. അതുകൊണ്ട് കഴുത്തിൽ തൂവലുകൾ ഉണ്ടായിരുന്നതിനാൽ അത് ബാക്ടീരിയ പോലുള്ള ജീവികൾക്ക് വസിക്കാൻ ഇടമായി മാറുന്നതിനാലാണ് ഈ തൂവലുകൾ ഇല്ലാത്തത്. മാംസത്തെ കീറിമുറിക്കാൻ ശേഷിയുള്ള ശക്തമായ കൊക്കുകളാണ് ഇവയ്ക്കുള്ളത്. പക്ഷേ ഇവയുടെ നഖങ്ങൾ ഇര പിടിക്കുന്ന മറ്റു ജീവികളെ അപേക്ഷിച്ച് താരതമ്യേന ദുർബലമാണ്. ഓസ്ട്രേലിയയും അന്റാർട്ടിക്കയും ഒഴികെ മിക്കവാറും എല്ലാ ഭൂഖണ്ഡങ്ങളിലും കഴുകന്മാർ കാണപ്പെടുന്നു. രണ്ട് പ്രധാന തരം കഴുകൻ

0: ജീവിമാരാണുള്ളത്. ഓൾഡ് വേൾഡ് വൾച്ചർ, ന്യൂ വേൾഡ് വൾച്ചർ എന്നിവയാണ് അവ. ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നവയാണ് ഓൾഡ് വേൾഡ് വൾച്ചർ. ഈ കഴുകന്മാർ അസിപിറ്റിഡെ കുടുംബത്തിൽപ്പെടുന്നു. വൈറ്റ് റബ്ഡ് വൾച്ചർ, ഈജിപ്ഷ്യൻ വൾച്ചർ എന്നീ സ്പീഷീസുകൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. അമേരിക്കയിൽ കാണപ്പെടുന്നവയാണ് ന്യൂ വേൾഡ് വൾച്ചറുകൾ. ഈ കഴുകന്മാർ കത്താറ്റിഡെ കുടുംബത്തിൽപ്പെടുന്നു. ഇതിൽ ആർഡിയൻ കോണ്ടർ, ടർക്കി കഴുകൻ എന്നീ സ്പീഷീസുകളാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഒരു കാലത്ത് കഴുകന്മാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. എന്നാൽ വിവിധ ഭീഷണികൾ കാരണം അവയുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. കഴുകന്മാരുടെ വയറ്റിനകത്ത് അമ്ലത്വം കൂടുതലാണ്. അവ അഴുകുന്ന മാംസം സുരക്ഷിതമായി ദഹിപ്പിക്കുവാനും അപകടകരമായ ബാക്ടീരിയകളെയും വിഷവസ്തുക്കളെയും നിർവീര്യമാക്കുവാനും സഹായിക്കുന്നു. കഴുകന്മാർ കൂട്ടമായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒരു കഴുകൻ ഭക്ഷണം കണ്ടെത്തുമ്പോൾ മറ്റുള്ളവർ പെട്ടെന്ന് കൂടെ വന്നു ചേരും. ഇന്ത്യ നിരവധി ഇനം കഴുകന്മാരുടെ ആവാസ കേന്ദ്രമാണ്. ഇവയിൽ പലതും വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. വൈറ്റ് റബ്ഡ് വൾച്ചർ ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും സാധാരണമായി കണ്ടിരുന്നു വിഭാഗമാണ്. ഇപ്പോൾ അവയുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന മറ്റൊരു ഇനമാണ് ഇന്ത്യൻ കഴുകൻ. ഹിമാലയൻ ഗ്രിഫൺ മാത്രം ഇപ്പോഴും എണ്ണത്തിൽ താരതമ്യേന സ്ഥിരതയുള്ളവരാണ്. ഇന്ത്യയിൽ കഴുകന്മാർ കുറയുന്നതിൻ്റെ പ്രാഥമിക കാരണം വെറ്ററിനറി മരുന്നായ ഡിക്ലോഫെനാക്കിൻ്റെ ഉപയോഗമാണ്. ഈ മരുന്നുപയോഗിച്ച് ചികിത്സിക്കുന്ന മൃഗങ്ങളുടെ ശവശരീരങ്ങൾ കഴുകന്മാർ തിന്നുമ്പോൾ അവയുടെ വൃക്കകൾ തകരാറിലാവുന്നു. ഇത് മരണത്തിലേക്ക് നയിക്കുന്നു. ഡിക്ലോഫെനാക്കിൻ്റെ ഉപയോഗം ഇന്ത്യ ഗവൺമെൻറ് നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ അത് നടപ്പിലാക്കുന്നത് ഒരു വെല്ലുവിളിയായി തുടരുന്നു.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റ് ബ്രിയാൻ റോയ് മാത്യുവുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം.
1: അപ്പോൾ പലപ്പോഴും ഇപ്പോൾ രണ്ട് തരത്തിലാണല്ലോ ഇൻവെസ്റ്റ്മെൻ്റ് നടക്കുക. ഒന്നല്ലെങ്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഐഡിയ ഇഷ്ടപ്പെട്ടതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബൂട്ട് സ്ട്രാപ്പിംഗ് എന്നുള്ള രീതിയിൽ സ്വയം നമ്മുടെ സേവിങ്സിൽ നിന്ന് എടുത്ത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് നടത്തുന്നു. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു രീതിയിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്?
2: കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആണ് ശരിക്കും പറഞ്ഞ ഒരു രീതി, നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിന്റെ ഇക്കോസിസ്റ്റത്തിൽ. സ്റ്റാർട്ടപ്പ് വരാനായിട്ട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ, അതായത് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഐഡിയ പിച്ച് ചെയ്യുന്നതിന് ഐഡിയ ഗ്രാൻഡ് കിട്ടും. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ, ഒരു മോഡൽ ഉണ്ടാക്കാൻ അതിന് വേറെ ഗ്രാൻഡുകൾ കിട്ടും, ലോണുകൾ കിട്ടും, ഇൻട്രസ്റ്റ് ഇല്ലാത്ത ലോണുകൾ കിട്ടും. ഇപ്പം നമ്മുടെ പുതിയ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് അപ് ടു 5 lakhs എന്തോ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ലോൺ ഫോർ സ്റ്റാർട്ടപ്സ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് മെയിൻലി ഫണ്ടിങ്സ് ഒപ്പിക്കാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ ഐഡിയാസ് കൊണ്ടുവരുന്ന സമയത്ത്.
1: അപ്പോൾ എന്തായാലും ഇൻവെസ്റ്റേഴ്സും ഇപ്പോൾ ഒരു പുതിയ ഐഡിയ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവരും ഒരു മാർക്കറ്റ് അനാലിസിസ് നടത്തുമല്ലോ, ഇതിൻ്റെ സാധ്യത എത്രത്തോളം ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ.
2: ഇൻവെസ്റ്റേഴ്സിന് മെയിൻലി അവർ നോക്കുന്നത് നമ്പേഴ്സാണ്, അതായത് പെർഫോമൻസ് ആണ്. ഇപ്പോൾ ഫണ്ടിങ്ങിന് പല റൗണ്ട്സ് ഉണ്ട് കേട്ടോ. ആദ്യം ഐഡിയ റൗണ്ട്, അത് കഴിഞ്ഞ് പ്രീ സീഡ്, സീഡ്, സീരീസ് എ ബി സി എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പല സീരീസ് ആയിട്ട് പോകും. അപ്പോൾ പ്രീ സീഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയം കൊണ്ടുവന്ന് വെക്കുന്നു ആശയത്തെ. പക്ഷേ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ട്രെൻഡ് എന്നുള്ളത് കൃത്യമായി ഒരു പെർഫോം ചെയ്യുന്നതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും താല്പര്യം കൂടുതൽ ആൾക്കാർക്ക്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു പെർഫോമൻസ്, ഒരു നമ്പർ നമുക്ക് കാണിക്കാൻ പറ്റുകയാണ് നമ്മുടെ പിച്ച് ഡെക്ക്. പിച്ച് ഡെക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സൊല്യൂഷൻ, ഐഡിയ, എല്ലാ കാര്യങ്ങളും ചേർത്തൊരു പ്രസൻറ്റേഷൻ. അതിൽ നമ്പേഴ്സ് നമുക്ക് കൃത്യമായിട്ട് കാണിക്കാൻ പറ്റണം. ഇത്ര ശതമാനം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി, ഇത്ര ശതമാനം സെയിൽസ് നടക്കും, ഇത്ര ശതമാനം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യും, ഇത്ര യൂസേഴ്സ് നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്, ടെസ്റ്റ് റൺ അടിച്ചു, പൈലറ്റ് ചെയ്തപ്പോൾ ഇത്ര പേരെ നമുക്ക് കിട്ടി, അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചാലാണ് ഇൻവെസ്റ്റേഴ്സ് കൺവിൻസ് ആവുള്ളൂ. കാരണം ഒരിക്കലും അവർ നമ്മുടെ ആശയത്തിന് ഉപരി അതിൻ്റെ പെർഫോമൻസിനെ ആയിരിക്കും കുറച്ചുകൂടി ട്രസ്റ്റ് ചെയ്യുന്നത്. ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നല്ല ആശയങ്ങളുണ്ടാവും, പക്ഷെ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടും. അത് എക്സിക്യൂഷൻ്റെ കുറവായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഒരു യൂസേഴ്സിന് ഓൺബോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെയൊക്കെ. നമ്മുടെ ചുറ്റും തന്നെ പല എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പം നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് ഒറ്റയടിക്ക് പൊട്ടുക, കാരണം പെട്ടെന്ന്

0: എന്തെങ്കിലും ഒരു ഇന്നോവേഷൻ വന്നു അതിനാവശ്യമില്ല തോന്നുന്നു.
1: പലർക്കും ഉള്ളൊരു സംശയമാണ്, പലപ്പോഴും പലരും ചിന്തിക്കുന്നത്, അതായത് ഒരു ഫണ്ടിങ് മാത്രമാണ് ഒരു സ്റ്റാർട്ടപ്പ് മുന്നോട്ട് പോകാനുള്ള ഒരു തടസ്സം എന്ന് പലരും ചിന്തിക്കാറുണ്ട്. പക്ഷെ അത് മാത്രമായിരിക്കണം എന്നില്ലല്ലോ. ഇപ്പോ അതിന്റെ ഒരു മാനേജ്മെന്റ്, അതിന്റെ പറഞ്ഞ രീതിയിലുള്ള ഒരു മാർക്കറ്റ് അനാലിസിസ് നടത്തേണ്ട കാര്യമുണ്ട്. അപ്പോ ഇതിനെയൊക്കെ എങ്ങനെ വിലയിരുത്താൻ പറ്റും?
0: ഇപ്പൊ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിന് നമുക്ക് പല സ്റ്റെപ്പുകളായിട്ട് തിരിയാം. ഒന്ന് ഐഡിയ റൗണ്ട് ആണ്. ഐഡിയ കഴിഞ്ഞു, മാർക്കറ്റ് വാലിഡേഷൻ ഒക്കെ കഴിഞ്ഞു, നമുക്ക് പിന്നെ ടീമാണ് നമ്മുടെ കൂടെ ഉണ്ടാവുന്നവര്. അപ്പോ ഫോർ എക്സാമ്പിൾ, പൊതുവെ നമ്മൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, നമ്മുടെ ചെറുപ്പം, നമ്മുടെ കൂടെയുള്ളവർ, ചർച്ചക്കാരൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്. എപ്പോഴും നമ്മൾ ഭയങ്കര ക്രിട്ടിക്കലായിരിക്കണം ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത്. നമ്മൾ ആരുടെ കൂടെയാണ് ബിൽഡ് ചെയ്യുന്നത്? കാരണം ഒരു പക്ഷേ നാളെ ലോകത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രാൻഡായിട്ട് തിരിയാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ ആയിരിക്കും നമ്മുടെ കയ്യിലുള്ളത്. അത് നഷ്ടമാവുന്നത് ചിലപ്പോൾ നമ്മുടെ ടീമിൽ അതിനുള്ള ടാലൻ്റ് ഇല്ലാതെ പോകുമ്പോഴായിരിക്കും. ആൻഡ് ഈ ഒരു ഭാഗത്താണ് ടെക്കിപീഡിയ നമുക്ക് ഒരു ഹെൽപ്ഫുള്ളായിട്ട് വന്നിട്ടുള്ളത്. ടെക്കിപീഡിയ എന്ന് പറയുമ്പോൾ അവിടെ ഓൾറെഡി ടാലൻ്റ് ഉണ്ട്, എൻജിനീയേഴ്സ് ആവട്ടെ, ഇങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ളവരാവട്ടെ, അവർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഒരു ടീമിൻ്റെ അകത്ത് മെയിൻലി മൂന്ന് പേര് മതി എന്നാണ് പലവരും പറയാറ്. ഒരു വെസ്റ്റേൺ കൾച്ചർ അങ്ങനെയാണ് കേട്ടോ, മൂന്ന് പേര്. അതായത് ഒരാൾ ദ ഫൗണ്ടർ, ഐഡിയ ഉള്ള ഒരാൾ, രണ്ടൊരു എഞ്ചിനീയർ, മൂന്നാമത്തെ ഒരു മാർക്കറ്റർ. ഒന്ന് എഞ്ചിനീയർ അത് ബിൽഡ് ചെയ്യും, പുള്ളിക്കാരന് വേറെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല. പുള്ളിക്കാരൻ എന്താണോ നമ്മൾ ബിൽഡ് ചെയ്യുന്നത് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. മാർക്കറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റ് അനാലിസിസ്, എങ്ങനെ ഇത് മാർക്കറ്റിലെത്തിക്കാം, എങ്ങനെ യൂസേഴ്സിലേക്ക് എത്തിക്കാം, അതിൻ്റെ സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂ അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നു. ആൻഡ് ഈ ഒരു ഫൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനായിരിക്കും കുറച്ചുകൂടി ഫണ്ടിങ്സ് ഒപ്പിക്കാൻ, ഈ രണ്ടുപേരെ ഒന്നിച്ച് കൊണ്ടുപോകാൻ, ഇനി എങ്ങനെ ഭാവി നിർണയങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൂന്ന് പേരുള്ള ഒരു ടീം ഉണ്ടെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ പല ബിഗ് ടെക് കമ്പനീസും അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, മൈക്രോസോഫ്റ്റ് ആവട്ടെ, ടെസ്ല ആവട്ടെ, അങ്ങനെയൊക്കെ ബിഗ് ടെക് കമ്പനീസ് പൊതുവേ ഒരു ഫോളോ ചെയ്ത് വന്നേക്കുന്ന റൗട്ടാണ്. നമ്മൾ ഇങ്ങനൊരു സ്കെയിൽ വെക്കാം, 0 to 1, 1 to 10, 10 to 100. 0 to 1 പറയുന്ന ഒരു റൗണ്ടിനകത്ത് ഒരു 10 പേര് താഴെ ആയിരിക്കും ടീം ഉണ്ടാവുക. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടീം, നമ്മുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം. 1 to 10 എത്തുമ്പോഴാണ് കുറച്ചുകൂടി എക്സ്പാൻഷൻ ഉണ്ടാകുന്ന സെയിൽസ്. ഇപ്പോൾ കൺസ്യൂമേഴ്സിനെ പിടിക്കണം കൂടുതലായിട്ട്, കസ്റ്റമേഴ്സിനെ തപ്പിപ്പോണം, ഓരോരോ കാറ്റഗറികൾ തപ്പിപ്പോണം, റിസർച്ചിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ 10 to 100 അല്ലെങ്കിൽ 10 to 1000 എന്നൊക്കെ പറയുന്നതാണ് ഇപ്പോഴത്തെ TCS, Wipro അങ്ങനെയുള്ള കമ്പനികളിലേക്ക് വരുന്നത്. പൊതുവെ സ്റ്റാർട്ടപ്സ് മെയിൻലി നമുക്ക് വരുന്ന ഒരു അബദ്ധം എന്നുള്ളത്, 0 to 1 ഇരിക്കുന്ന സ്റ്റാർട്ടപ്സ് ഈ 10 to 100 അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്ത് തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ ഇത്ര ഇത്ര ആൾക്കാർ വേണം, ഇത്ര ഇത്ര ഡിവിഷൻസ് വേണം.
1: ഓക്കെ ഓക്കെ.
0: അങ്ങനെ നമുക്കിപ്പോൾ ലൈക്ക് സ്റ്റാർട്ടപ്പ് ആശയം മാത്രമായിട്ടുള്ളൂ, അപ്പോഴേക്കും ഒരു മാർക്കറ്റിങ്ങിൻ്റെ ടീം, ഡെവലപ്മെൻറ്റിൻ്റെ ടീം, അങ്ങനെ പല ടീംസ് തിരിക്കും. പക്ഷെ അത് ചില കേസ് കിട്ടില്ല, അത് വർക്കൗട്ട് ആവും, പക്ഷെ മോസ്റ്റ്ലി ഫെയിലാവും. കാരണം ഒരു ചൊല്ലുണ്ടല്ലോ, ആൾ കൂടിയ പാമ്പ് ചാവില്ല. ബിഗിനർ സ്റ്റേജിൽ ഐഡിയ പക്കയായിട്ട് അറിയാവുന്ന ഒരു 3 പേര്, ഈ ഒരു 4 പേര്, അതിനുശേഷം നമുക്ക് 4 പേരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ടാസ്കുകൾ വരുമ്പോൾ ഒരാളെ ഹയർ ചെയ്യുന്നു, രണ്ടാൾക്കാരെ ഹയർ ചെയ്യുന്നു, ആ ഒരു സ്റ്റേജിൽ പോവാം. അതാണ് സെക്കൻഡ് റൗണ്ട് ആയിട്ട് ടീം ഫോർമേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ. നെക്സ്റ്റ് ആണ് ഫണ്ടിങ് വരുന്നത്. പൈസ, ഫൈനാൻസ് എപ്പോഴും ഇൻവോൾവ് ആണ്. ബിസിനസ് മോഡൽ വേണം. സോ നമ്മളിപ്പോൾ ഒരു സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചോ, അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിന് എങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ ചാർജ് എന്നുള്ളത്. ഇപ്പോൾ ഒരു പ്രീമിയം ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് നമുക്ക് പൈസയുള്ള ഒരു പ്രീമിയം മോഡൽ ഉണ്ടാവും അതിൻ്റെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആ ഒരു സൈഡിൽ കോർപ്പറേറ്റ്സിന് യൂസ് ചെയ്യാനാണെങ്കിൽ അതിന് വേറെ ഒരു സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ തിരിച്ച് ഈ ബിസിനസ് മോഡൽ വേണം. പലവർക്കും ആശയങ്ങൾ ഉണ്ടാവും, എങ്ങനെ ഇത് സെല്ല് ചെയ്യണമെന്ന് അറിയില്ലായിരിക്കും. അപ്പോൾ ബിസിനസ് മോഡൽ ഇല്ലെങ്കിൽ ഒരിക്കലും ഇത് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ബിസിനസ് മോഡൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി എന്നൊക്കെ പറയും, എങ്ങനെ മാർക്കറ്റിലേക്ക് ഇതിനെ ലോഞ്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ.
1: അതായത് കുറച്ച് ആളുകളും മാക്സിമം ഔട്ട്പുട്ടും എന്നുള്ള രീതിയിൽ ഫങ്ഷൻ ചെയ്യണം.
0: വേണം വേണം, അതാണ്. പിന്നെ ഒന്ന്, സ്റ്റാർട്ടപ്പുകൾക്ക് എപ്പോഴും ഒരു എക്സിറ്റ് സ്ട്രാറ്റജി ഉണ്ടാവണം. എക്സിറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അതാണ് ഇപ്പോൾ ഒരു 10 to 100 അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം മറ്റൊരു കമ്പനിക്ക് കൈമാറാനാണോ, ഇത് വിൽക്കാനാണോ, അല്ലെങ്കിൽ ഇത് പബ്ലിക് ആക്കാനാണോ, ഇപ്പോൾ IPO ലിസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണോ എന്നുള്ളത്. ഇൻ കേസ് ഈ ഐഡിയ പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം, ഫസ്റ്റ് വരുന്ന എല്ലാവർക്കും ഇക്വിറ്റി ഉണ്ടാവും, ഉണ്ടാക്കിയത് എങ്ങനെ ഷെയർ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോഴൊരു എക്സിറ്റ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്, ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാവണം.
1: അപ്പോൾ ശരിക്കും ഈ ഒരു പലപ്പോഴും ഇപ്പോൾ ആഗോള പ്രശ്നങ്ങൾ തന്നെ നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ വെസ്റ്റ് ഏഷ്യയിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റ് ആയാലും, ഇപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലെ പ്രശ്നങ്ങളും നമ്മുടെ സാധാരണ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഉള്ള വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും?
0: നമ്മൾ അവെയർ ആയിരിക്കണം, അതാണ് മെയിനായിട്ട് വേണ്ടത്. എങ്ങനെ പോയാലും ഒരു ജിയോ

0: പൊളിറ്റിക്കൽ ഇഷ്യൂ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കും. ഇപ്പോൾ യുദ്ധം കാരണം നമ്മുടെ അടുക്കളയിൽ ഗ്യാസ് കുറ്റി എത്താത്ത അവസ്ഥയാണ്. അപ്പോൾ യുദ്ധം നമ്മുടെ വാതുക്ക വരെ വന്നു എന്ന് പറയും. അതുപോലെ തന്നെ അത് സ്റ്റാർട്ടപ്സിനെ ബാധിക്കും. ഇപ്പം തന്നെ ദുബായി ബേസ്ഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പല സ്റ്റാർട്ടപ്സും അടച്ചു പോകേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് ഒന്നും നടക്കുന്നില്ല, സെയിൽ നടക്കുന്നില്ല, ഇൻകം ഇല്ല, പുറത്തേക്കൊന്നും പോകുന്നില്ല. അപ്പം അങ്ങനെ തന്നെ ഒത്തിരി സംഭവങ്ങൾ, ഇപ്പോൾ എയർലൈൻ ബേസ്ഡ് ആയിട്ടൊക്കെ ഉള്ള സ്റ്റാർട്ടപ്സ് അങ്ങനത്തെ സൊല്യൂഷൻസിന് നല്ലൊരു ഹിറ്റ് എടുത്തു. അതുപോലെ തന്നെ ആ ഒരു സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന, അപ്പോൾ നമ്മുടെ നാട്ടിലും അതിൻ്റെ ഇമ്പാക്ട്സ് ഉണ്ടാവും. കാരണം നമുക്ക് പലപ്പോഴും ക്ലയൻസ് പുറത്തുനിന്നായിരിക്കും, യു എസ് ക്ലയൻസ് ഉണ്ടാവും, നമുക്ക് ദുബായി അങ്ങനെ മിഡിൽ ഈസ്റ്റ് ക്ലയൻസ് ഉണ്ടാവും. ഒരു യുദ്ധം വന്നതിന് ഒറ്റയടിക്ക് ചിലപ്പോൾ അവരുടെ നമ്മുടെ ഒരു വലിയൊരു സോഴ്സ് ഓഫ് ഇൻകം അങ്ങനെ തന്നെ നിന്നു പോയേക്കാം.
1: അതെ,
0: എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. സോ ഒരു ഫ്രീലാൻസറാണ്, ഡിജിറ്റൽ മാർക്കറ്റ്. പുള്ളിക്കാരൻ മെയിൻലി ഇതുപോലെ മിഡിൽ ഈസ്റ്റേൺ ക്ലയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. യുദ്ധത്തിന് ശേഷം ഒറ്റയടിക്ക് അത് നിന്നുപോയി. കാരണം പുള്ളിക്കാരൻ്റെ മെയിൻ ക്ലയൻസ് എല്ലാം അവിടെയായിരുന്നു. അവിടുന്ന് ഒന്നും വയർ ട്രാൻസ്ഫേഴ്സ് നടക്കുന്നില്ല, ബാങ്ക് ട്രാൻസ്ഫേഴ്സ് നടക്കുന്നില്ല. അപ്പോൾ ഒറ്റയടിക്ക് പുള്ളിക്കാരൻ്റെ ആ ഒരു ബിസിനസ് നിന്നു പോകുന്നൊരവസ്ഥ വരെ വന്നു. ബട്ട് സ്റ്റിൽ ലക്കിലി പുള്ളിക്കാരൻ അത് നമ്മുടെ നാട്ടിലേക്ക് പിച്ച് ചെയ്തെത്തിക്കാനുള്ള, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എങ്ങനെയാണെങ്കിലും വരും. ഒന്നാമത്തെ കാര്യം നമ്മൾ അവെയർ ആയിരിക്കുക, നമ്മൾ വാച്ച് ചെയ്യുക, വാർത്തകൾ കാണണം, ന്യൂസ് വാച്ച് ചെയ്യണം, എന്താണ് നടക്കുന്നത്, അതെങ്ങനെയൊക്കെ നമ്മൾ എഫക്ട് ചെയ്യാം. ഇതൊക്കെ എഡ്ജ് കേസസ് എന്ന് പറയും. യുദ്ധം ഏത് സമയത്തും ഉണ്ടാവാം, അല്ലെങ്കിൽ പുതിയൊരു ടെക് കമ്പനി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ആ ഒരു ടെക് കമ്പനി അവരുടെ ഫീച്ചറിൻ്റെ അകത്ത് കയറ്റി എന്ന് വെച്ചോ. ക്ലോഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുതുതായിട്ട് വന്ന നമ്മുടെ ആന്ത്രോപ്പിക്കിൻ്റെ ഒരു എ സൊല്യൂഷനാണ്. നമ്മൾ ഇങ്ങനെ പറയും, ക്ലോഡ് ഒരു ട്വീറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെക് കമ്പനി വിറയ്ക്കും എന്ന് പറയും. കാരണം ക്ലോഡ് ഇങ്ങനെ ഒരു ട്വീറ്റ് ഇട്ടു, നമ്മുടെ പണ്ടത്തെ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടാക്കിയവർ ഇപ്പം ഇല്ല, ആ കോഡ് എഴുതിയവർ ഇപ്പം ഇല്ല, ആ കോഡയിൽ നമുക്ക് തൊടാനും പറ്റൂല. കാരണം ആ ലാംഗ്വേജസ് ഒന്നും ഇപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ലോകത്തിലെ പല കോർ സിസ്റ്റംസ് ഓടുന്നത് ഈ സാധനത്തിൻ്റെ പുറത്തായിരിക്കും. അപ്പോൾ ആന്ത്രോപ്പിക്ക് പറഞ്ഞു, കോബൽ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടോ, പഴയതാണ്, ഇന്ന് ആ സംഭവം ആരും ഉപയോഗിക്കുന്നില്ല.
1: എനിക്ക് തോന്നുന്നു സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലൊക്കെ യൂസ്
0: ചെയ്യുന്നത്. അതെ അതെ അതെ, ഇപ്പോഴും ബാങ്കിങ് സിസ്റ്റംസും എ ടി എംസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിൽ നിൽക്കുന്ന ഒരു സാധനത്തിൻ്റെ അകത്തെ കോഡിൽ ഞങ്ങളുടെ എ ഐക്ക് വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ട്വീറ്റ് ഇട്ടു, ഒറ്റയടിക്ക് ഐ ബി എമ്മിൻ്റെ സ്റ്റോക്ക് ഡൗൺ ആയി. അതുപോലെ തന്നെ ക്ലോഡ് വന്നിട്ട് ഇപ്പോൾ നാളെ പറയുകയാണ് എനിക്ക് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ട്, ഞങ്ങളുടെ ചാറ്റ്ബോട്ട് നന്നായിട്ട് ഡോക്ടറിൻ്റെ ലെവലിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഈ ക്ലോഡ് ബേസ് ചെയ്തിട്ടുണ്ടാകുന്ന ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് ഉണ്ടാവും. ഇതുപോലെ തെറാപ്പിസ്റ്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, എ ഐ ബേസ്ഡ് തെറാപ്പിസ്റ്റ് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നാളെ ഇങ്ങനൊരു കമ്പനി വന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ഇത് ചെയ്യാം, ഞങ്ങളുടെ ഫീച്ചറിൻ്റെ അകത്ത് ഇപ്പം ഈ ഒരു ഫീച്ചർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നിൽക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ട്രസ്റ്റ് വർത്തി ആവുന്നത് മുകളിലുള്ള കമ്പനീസ് ആയിരിക്കും.
1: അപ്പോൾ ഈ ഫെയിലിയേഴ്സ് ഹാൻഡിൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുമല്ലോ. അപ്പോൾ ബ്രാൻഡിൻ്റെ ഒരു പ്ലാറ്റ്ഫോം, അതിപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ഏതെങ്കിലും ഒരു ക്രൈസിസിലൂടെ കടന്നു പോകാമെന്ന് ചിന്തിക്കുക, അപ്പോൾ ബ്രാൻഡ് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും രീതിയിലൊരു മെന്റർഷിപ്പോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് ആ രീതിയിൽ കൊടുക്കുന്നുണ്ടോ?
0: യെസ്. സോ നമുക്ക് ഹെൽപ്പ് എന്ന് പറയുമ്പോൾ ചില പ്രോബ്ലംസിൻ്റെ അകത്ത് മണി ആയിരിക്കില്ല സൊല്യൂഷൻ. നമ്മൾ എത്ര പൈസ അതിലേക്ക് ഇട്ടാലും അവരിൽ നിന്ന് റിക്കവർ ആയി വരില്ല. കാരണം ചിലപ്പോൾ അത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടാവും സൊല്യൂഷൻ എന്നുള്ളത്. അതിൻ്റെ നെക്സ്റ്റ് സ്ട്രാറ്റജി എന്നുള്ളത് കൂടുതൽ നമ്മുടെ ടാലൻറ്റും ടൈമും വേസ്റ്റ് ആവാതെ ഒന്നെങ്കിൽ ആ പ്ലാറ്റ്ഫോമിനെ സ്പിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ എ ഏജൻസും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വന്നു. ക്ലോഡ് കോഡ് എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ വന്നു കഴിഞ്ഞപ്പോൾ പൊതുവെ എല്ലാവർക്കും വീട്ടിലിരുന്ന് തന്നെ ഈ എം വി പി എന്ന് പറയും, മിനിമം വയബിൾ പ്രൊഡക്റ്റ്, ഏതൊരു ആശയത്തിൻ്റെയും ആദ്യത്തെ സ്റ്റെപ്പായിരിക്കും എം വി പി, പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. കാരണം നമുക്കൊരു വർക്കിംഗ് മോഡൽ ഉണ്ടെങ്കിലാണല്ലോ ആൾക്കാരെ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോഴാണല്ലോ എം വി പി.
1: അതെ,
0: അങ്ങനെ. അപ്പോൾ എം വി പി ബിൽഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ക്ലോഡ് കോഡ് യൂസ് ചെയ്യാം. ദേർ വേർ കമ്പനീസ്, നമ്മുടെ നാട്ടിൽ തന്നെ കമ്പനികൾ ഉണ്ടായിരുന്നു ഫൗണ്ടർ ബേസ്ഡ് ആയിട്ട്. അതായത് നിങ്ങളൊരു ഫൗണ്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടെക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാം, ഞങ്ങൾ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ അങ്ങനെ ഇനി ഒരാളെ ചെന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും എനിക്ക് ക്ലോഡ് കോഡ് വെച്ച് ഉണ്ടാക്കാൻ പറ്റും, എന്തിനാണ് ഞാൻ പൈസ കൊടുത്ത് നിങ്ങളുടെ സൊല്യൂഷൻ എടുക്കേണ്ടത്, അങ്ങനെ വരുന്നത്. ഇങ്ങനെ ഇപ്പം ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ചില പ്രോബ്ലംസ് നമുക്ക്, ആ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള കുറെ കമ്പനികൾ ഉണ്ടായിരുന്നു. ക്ലോഡ് കോഡ് വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് നിലനിൽപ്പില്ലാതെ പോയി. അപ്പം ഇങ്ങനെയുള്ള കമ്പനീസ് നെക്സ്റ്റ് സെക്ഷനിലേക്ക് അവരുടെ കമ്പനീസ് റിവോൾവ് ചെയ്യാൻ തുടങ്ങി, ഫുൾ റീസ്ട്രക്ചറിങ് വന്നു. വൺ ഓഫ് ദ കമ്പനീസ് ദാറ്റ് ഐ ഹാവ് കൺസൾട്ടഡ്, അവർ ചെയ്യുന്ന ഇപ്പോൾ എ ഐ ഏജൻറ്റ്, ഏജൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ആശയം വന്നപ്പോൾ നമ്മുടെ വെബ്സൈറ്റുകളിലൊക്കെ എല്ലാം ഹ്യൂമൻ ഓറിയൻറ്റേഷനിലുള്ളത്, മനുഷ്യർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. എന്നാൽ ഒരു എ ഐ ഏജൻറ്റിന് ഇത്രയും കോംപ്ലക്സിറ്റിയുടെ ആവശ്യമില്ല, ഒരു ഇൻ്റർഫേസ് പോലും വേണ്ടി വരില്ല. അപ്പോൾ എ ഐ ഏജൻറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ജെമിനൈയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ജെമിനൈ നാളത്തേക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണം ഇന്ന സമയത്തേക്ക്, ജെമിനൈ അതിൻ്റെ കാര്യങ്ങൾ തപ്പി കണ്ടുപിടിച്ച് തരും, നമ്മൾ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം അത് ചെയ്തോളും. അതുപോലെയുള്ള രീതിയിലേക്ക് വെബ്സൈറ്റ്

ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. ഇപ്പോൾ ഒരു ബിസിനസ് അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിനെ ഏ ഏജൻസിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കും. ഒരു പൈപ്പ് ലൈൻ പോലെ ഏ ഏജൻസിന് വരാം, കണക്ട് ചെയ്യാം, അവർ കാര്യങ്ങൾ ചെയ്തോളം, അവർ പൊക്കോളും. അപ്പോൾ കോംപ്ലക്സിറ്റി കുറയും. ഇപ്പോൾ എയ്ക്കൊക്കെ ടോക്കൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ടോക്കൺ ആണ് എയുടെ കറൻസി. നമുക്ക് കോണ്ടെക്സ്റ്റ് നിൽക്കാന്ന് പറയും. ഇപ്പോൾ നമ്മളൊരു കോൺവെർസേഷൻ കീപ്പ് ചെയ്യുന്നു, അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഒരു ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് എക്സ്പയർ ആവും. കോണ്ടെക്സ്റ്റ് എക്സ്പയർ ആവുമെന്ന് പറഞ്ഞാൽ എയ്ക്ക് പിന്നെ ആദ്യത്തെ ഇൻഫർമേഷൻസ് ഒക്കെ മറന്നു തുടങ്ങും. അപ്പോൾ ടോക്കൺ യൂസേജ് ഭയങ്കര ക്രിട്ടിക്കലാണ് എയിലേക്ക് വരുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഹ്യൂമൻസിന് വേണ്ടി ഉണ്ടാക്കുന്ന വെബ്സൈറ്റ് ആകുമ്പോൾ എയ്സ് പൊതുവെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കും. എന്നിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് അനലൈസ് ചെയ്തിട്ട് എവിടെയാണ് ഈ ബട്ടൺ ഉള്ളത് അവിടെ ക്ലിക്ക് ചെയ്യും, അടുത്ത സ്ക്രീൻഷോട്ട് എടുക്കും, ക്ലിക്ക് ചെയ്യും. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിന് ഒത്തിരി ടോക്കൺസ് യൂസേജ് വരികയാണ് ഒരു ഫോട്ടോ അനലൈസ് ചെയ്യാൻ. പക്ഷെ അതിന് പകരമായിട്ട് ഒരു വെബ്സൈറ്റ് തിരിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ചെന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ 9 മണിക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണം, ഓക്കെ, ഈ 9 മണിയുടെ ഇത്ര ഇത്ര ഓപ്ഷൻസ് ഉണ്ട്, ഇന്ന ടിയറുകളുണ്ട്, നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്, ഓക്കെ, എക്കണോമിക് ക്ലാസ് ആണ് എനിക്ക് വേണ്ടത്, ബുക്ക് ചെയ്യുന്നു, കഴിഞ്ഞു.

0: എക്സ്പയർ ആവും. കോണ്ടാക്ട്സ് എക്സ്പയർ ആവുന്ന പറഞ്ഞാൽ എഐക്ക് പിന്നെ ആദ്യത്തെ ഇൻഫർമേഷൻസ് ഒക്കെ മറന്നു തുടങ്ങും. അപ്പോൾ ടോക്കൺ യൂസേജ് ഭയങ്കര ക്രിട്ടിക്കലാണ് എഐയിലേക്ക് വരുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഹ്യൂമൻസിന് വേണ്ടി ഉണ്ടാക്കുന്ന വെബ്സൈറ്റ് ആകുമ്പോൾ എഐസ് പൊതുവെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കും, എന്നിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് അനലൈസ് ചെയ്തിട്ട് എവിടെയാണെങ്കിൽ ബട്ടൺ ഉള്ളത് അവിടെ ക്ലിക്ക് ചെയ്യും, അടുത്ത സ്ക്രീൻഷോട്ട് എടുക്കും ക്ലിക്ക് ചെയ്യും, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിന് ഒത്തിരി ടോക്കൺസ് യൂസേജ് വരികയാണ് ഒരു ഫോട്ടോ അനലൈസ് ചെയ്യാൻ. പക്ഷെ അതിന് പകരമായിട്ട് ഒരു വെബ്സൈറ്റ് തിരിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു, ചെന്നിട്ട് പറയുകയാണ് എനിക്ക് ഇങ്ങനെ 9 മണിക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണം, ഓക്കെ ഈ 9 മണിയുടെ ഇത്ര ഇത്ര ഓപ്ഷൻസ് ഉണ്ട്, ഇന്ന ഇന്ന ടിയറുകളുണ്ട്, എനിക്ക് ഏതാണ് വേണ്ടത്, ഓക്കെ എക്കണോമിക് ക്ലാസ് ആണ് എനിക്ക് വേണ്ടത്, ബുക്ക് ചെയ്യുന്നു കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കോംപ്ലക്സിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ഇപ്പോഴത്തെ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വന്നപ്പോൾ അവർ കണ്ടുപിടിച്ച ഒരു സൊല്യൂഷൻ അങ്ങോട്ടാണ്. പിന്നെ ഞാൻ അവെയർ ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ, മാർക്കറ്റിൽ ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഒരു വെഞ്ചർ ക്യാപിറ്റൽ തന്നെയാണ്, അവരിങ്ങനെ സ്റ്റാർട്ടപ്സിനെ ഏറ്റെടുക്കും, ഫണ്ട് ചെയ്യും, സ്റ്റാർട്ടപ്സിൻ്റെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയാണ്. റീസെൻ്റ് ബാംഗ്ലൂരൊക്കെ അവരുടെ ഇവൻസ് ഉണ്ടായിരുന്നു, അവരൊക്കെ എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻസീവ്ലി മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണ് അതിൻ്റെ അടുത്തുള്ളവർ. അപ്പോൾ അവർ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹാസ് എ ഡിമാൻഡ്. ഇപ്പോൾ കുറച്ച് പ്രോബ്ലംസ് ആണ് റീസെൻ്റ്ലി വന്ന വൈഷ്ലിസ്റ്റിൽ, ഒന്ന് അഗ്രികൾച്ചറിലേക്ക് എഐയുടെ ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ടുവരിക എന്നുള്ളത്, അതായത് പ്യുവർലി നമുക്ക് ആൾക്കാർക്ക് ഓൺബോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ജസ്റ്റ് ഒരു ആപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൊല്യൂഷൻ അല്ല, ഒരു രീതിയിൽ അഗ്രികൾച്ചറിനെ മൊത്തത്തിൽ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ കമ്പനി ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആശയം കൊണ്ടുവന്നു, അതായത് നമ്മുടെ കമ്പനീനെ പറ്റി എല്ലാം ഓർത്തിരിക്കുന്ന ഒരു എഐ. അപ്പോൾ നമ്മൾ എന്തും ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരും. അപ്പോൾ നമുക്കുള്ള വർക്ക് ലോഡ് കുറവാണ്, കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റില്ല, ചിലതൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതാണ്, മൈൻഡിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഓർത്തിരിക്കുകയും ഇതിനനുസരിച്ച് കൃത്യമായി മാർക്കറ്റ് അനാലിസിസ് നടത്തി ഡിസിഷൻസ് പറഞ്ഞുതരുന്ന ഒരു കമ്പനി ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇൻ എ സിറ്റുവേഷൻ ഓഫ് ഫെയിലിയർ ഒന്നാമത്തെ കാര്യം റിവോൾവ് ചെയ്യാൻ നോക്കുക, ലൈക്ക് നമുക്കൊരു ടീമുണ്ട്, നല്ലൊരു ടാലൻ്റ് ഉണ്ട്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും, ലൈക്ക് ആ ഒരു സ്റ്റാർട്ടപ്പിന് ഒട്ടും നിലനിൽപ്പില്ല, ഒത്തിരി അതെ, അപ്പോൾ ഒത്തിരി ഫണ്ട് ഇറക്കി നമ്മൾ, അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മളത് ഡിസോൾവ് ചെയ്യാന്നുള്ളതാണ് ഒന്നാമത്തെ. ബട്ട് സ്റ്റിൽ ദ ടാലൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്റ്റാർട്ടപ്പിൽ ഫസ്റ്റ് ഇയറിൽ തുടങ്ങിയ സമയത്തും സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ എല്ലാവരുടെ അടുത്ത് പറഞ്ഞത്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞത്, ഇൻ കേസ് നമ്മളിത് പൊട്ടുകയാണെന്ന് വിചാരിച്ചോ, ഇവിടെ നിന്നും കിട്ടുന്ന എക്സ്പീരിയൻസ് കൊണ്ട് നാളെ നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിൽ കയറി പറ്റാൻ പറ്റും.
1: അതെ,
0: സ്റ്റാർട്ടപ്പിൻ്റെ അത് വേണ്ട ഏറ്റവും കോറായിട്ടുള്ള ഇത് ടാലൻറ്റ് എന്ന് പറയുന്നത് ഇന്നോവേഷനാണ്. ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റണം, പുതിയൊരു സംഭവം കൊണ്ടുവരാൻ പറ്റണം, ഈ ഒരു സ്കില്ലിന് ഭയങ്കര ഡിമാൻഡുണ്ട്.
1: ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഇപ്പോൾ റീൽസ് കാണുമ്പോൾ പോലും ഈ ബിസിനസ് ബേസ് ചെയ്തുള്ള റീൽസൊക്കെ വരുമല്ലോ, അതിലിങ്ങനെ ഫൗണ്ടേഴ്സ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും പുതിയ ആശയങ്ങളെ അന്വേഷിച്ച് നടക്കുന്നതും ഒക്കെ കാണാം. അപ്പോൾ ബ്രയൻ്റെ ഒരു ഇത്രയും ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തായിരിക്കണം ഒരു ഫൗണ്ടറിൻ്റെ സ്കിൽ എന്തായിരിക്കണം?
0: ഫൗണ്ടേഴ്സിന് ഗ്രിറ്റ് എന്ന് പറയും, ഗ്രിറ്റ് എന്ന് പറയുന്ന ഒരു സ്കില്ലുണ്ട്. അത് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നല്ല അടിപൊളി റീൽസൊക്കെ വരും കേട്ടോ. ഗ്രിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊരു ഫൗണ്ടർ ആവുക അല്ലെങ്കിൽ ഒരു പ്രോപ്പർ എന്റർപ്രണർ ആവുന്നത് ഒരിക്കലും ഒരു വൺ നൈറ്റ് സക്സസ് അല്ല, ഒരിക്കലും നമ്മുടെ ആദ്യത്തെ ആശയം വിജയിക്കണം എന്നൊരു നിർബന്ധമില്ല. റെയർ കേസസ് ആട്ടോ ഒന്നാമത്തെ ആശയം വിജയിക്കുക എന്ന് പറയണം. ആദ്യത്തെ ആശയത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഫെയിലിയർ ഉണ്ടാവും, അതിൽ നിന്ന് നമ്മൾ പഠിച്ച് അതിനെ മോൾഡ് ചെയ്തെടുക്കും. ചിലവർ അതേ മോൾഡ് ചെയ്ത് പോയി നല്ലൊരു സൊല്യൂഷനായിട്ട് വരും, ചിലവർ അതിനെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് അവർ വേറൊരു സൊല്യൂഷനെ തേടിപ്പോവും. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സംഭവം ഒന്ന് ഗ്രിറ്റ്, രണ്ട് പ്രോബ്ലം സോൾവിങ് ആണ്, ആൻഡ് ഈ ഇന്നോവേഷൻ എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് ആണ്. നമ്മൾ മെയിൻലി ചെയ്യുന്ന പ്രോബ്ലം സോൾവ് ചെയ്യുക, കാരണം നമ്മൾ ഒരാളുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ സൊല്യൂഷൻ, അതാണ് നമ്മുടെ സക്സസ് എന്നുള്ളത്. എല്ലാതും പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ മാർക്കറ്റിലുള്ള എല്ലാ ആശയങ്ങളും. അതൊന്നപ്പോൾ ഒരു കോർ ടാലൻ്റ് എന്നുള്ളത് ഗീവപ്പ് ചെയ്യാൻ പാടില്ല. തോൽവികളുണ്ടാവും, കാരണം ഇതൊരു ഭാഗമാണ്, ഏതൊരു ആ സംരംഭം തുടങ്ങുകയാണെങ്കിലും ഇറ്റ്സ് ഓൾവേസ് എൻ്റെ 50-50 ചാൻസ്
1: താഴെ വീണാലും ബൗൺസ് ചെയ്ത്
0: എണീക്കണം. ആ ഒരു സ്കില്ല് ഭയങ്കര മാൻഡേറ്ററി ആണ്, പലവർക്കും ഇല്ലാതെ പോകുന്ന ഇന്നത്തെ സമയത്ത്. ലൈക്ക് സാഡ് ടു സേ ഫെയിലിയേഴ്സ് കാണുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പലവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് വരുന്നാണല്ലോ ദ ഐഡിയ ദി ഹാവ് ഫെയിൽഡ്, അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. അപ്പോൾ അക്സെപ്റ്റ് ആൻഡ് മൂവ് ഓൺ, ട്രൈ ഔട്ട്, അങ്ങനെ.
1: ഓക്കെ, അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തടസ്സം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ക്രൈസിസ് ഒക്കെ വരുമ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് ഒരു മെൻറ്റർ എന്ന രീതിയിൽ. സ്വന്തം ലൈഫിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസ് ഒക്കെ വരുമ്പോൾ ബ്രയൻ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു?
0: നമ്മുടെ സ്വന്തം ലൈഫിൽ നമ്മൾ പല ഫോൾ ഡൗൺസ് ഫെയിലിയേഴ്സ് ഉണ്ടാവാറുണ്ട്. സോ എൻ്റെ ഒരു ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്നുള്ളത് എൻ്റെ ഫാദറാണ്. വളരെ ചെറുപ്രായത്തിലാണ് ആള് നാട്ടിൽ നിന്ന് പോയി, 19 ഇയേഴ്സ് ഒക്കെ ആയിരുന്ന സമയത്ത് തന്നെ ആള് ഗുജറാത്ത് അവിടെ നിന്ന് പിന്നെ സൗദി പോയി, ഇപ്പോഴും ആൾ അവിടെ തന്നെയാണ്. അപ്പോൾ എൻ്റെ പ്രായം

0: പ്രായത്തിൽ എൻ്റെ അപ്പൻ ഒരു പക്ഷെ ഒന്ന് ഗിവപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ഫെയിലിയറിനെ അങ്ങനെ കണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇന്നായിരിക്കുന്ന സ്ഥാനത്ത് എത്തൂലായിരുന്നു. സോ എനിക്ക് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ തരുന്നത് എൻ്റെ അപ്പനാണ്, എൻ്റെ അപ്പൻ്റെ ജേണി തന്നെയാണ്. ഹി നെവർ ഗിവ് അപ്പ്, ഒരിക്കലും വിട്ടുകൊടുത്തിട്ടില്ല. ആ ഒരു ഫൈറ്റ് ഇപ്പോഴും കീപ്പപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫൈനാൻഷ്യൽ എത്ര സ്റ്റേബിൾ അല്ലായിരുന്നു എൻ്റെ ഫാമിലി അന്ന്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ പുറത്തു പോയതും ഇന്നും കഷ്ടപ്പെടുന്നതും. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു പ്രചോദനം എന്ന് പറയാനായിട്ടുള്ളത്.
1: അപ്പം തന്നെയാണ് ഒരു ഇൻസ്പിറേഷൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു സംരംഭം, സ്റ്റാർട്ടപ്പ്, ഇങ്ങനെയുള്ള തീരുമാനങ്ങളായി മുന്നോട്ട് പോകുന്ന ഒരുപാട് യുവാക്കൾക്ക് തീർച്ചയായും ബ്രയാൻ്റെ ഈ പറഞ്ഞ എക്സ്പീരിയൻസുകളും ഈ പറഞ്ഞ ആശയങ്ങളും എല്ലാം പ്രചോദനമായി തീരും. ഇത്രയും പ്രാക്ടിക്കലായ ഇൻസൈറ്റ്സും എക്സ്പീരിയൻസുകളും എല്ലാം പങ്കുവച്ചതിന് ഒരുപാട് നന്ദി ബ്രയാൻ.
0: താങ്ക് യു ഫോർ ദിസ് പ്ലാറ്റ്ഫോം. ലൈക്ക് എന്തായാലും എന്താ പറയുക, ഇങ്ങനെ സ്റ്റുഡൻ്റ് എന്ന രീതിക്ക് ഇങ്ങനെ ഒരു എഫ് എമ്മിൽ വരിക, നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. സോ യെസ്, ഡെഫിനറ്റ്ലി താങ്ക് യു ടു ആകാശവാണി ആൻഡ് ദിസ് പ്ലാറ്റ്ഫോം.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റായ ബ്രയാൻ റോയ് മാത്യുവുമായുള്ള അഭിമുഖം. നിർവഹണം പ്രിയ, സഹകരണം അരുൺ സി പ്രകാശ്.
3: യുവവാണി സമാപിക്കുന്നു.

സൗജന്യ നിയമസഹായത്തിനായി ടെലിനോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ തത്സമയ ഫോണിൻ പരിപാടിയിൽ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി അഥവാ സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയും സ്പോർട്സ് മെഡിസിനും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ കുര്യാക്കോസ് കാരമ്മൻ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484-24-2639-97 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

സേവന വാർത്തകൾ. കളമശ്ശേരി നഗരസഭയിൽ നിന്നും വിധവ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ, പുനർവിവാഹിതരോ വിവാഹിതയോ അല്ല എന്നുള്ള സാക്ഷ്യപത്രം ഇനിയും സമർപ്പിക്കാത്തവർ 2026 ഈ മാസം 15 മുൻപായി നഗരസഭ ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ്.

കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ ചെങ്ങന്നൂർ കരുനാഗപ്പള്ളി നോളജ് സെന്ററുകളിൽ ലോജിസ്റ്റിക്സ് വെയർഹൌസ് മാനേജ്മെന്റ് മേഖലകളിൽ മികച്ച സാധ്യതയുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, സർട്ടിഫിക്കറ്റ് ഇൻ വെയർഹൌസ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷകൾക്കും ചെങ്ങന്നൂർ കെൽട്രോൺ നോളജ് സെന്ററുകളുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8136802304. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8136802304.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിമൻസ് സ്റ്റഡീസ് സെന്ററിൽ ടെന്യുർ അടിസ്ഥാനത്തിൽ ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. SSLCയിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ WSC.QSAT@gmail.com എന്ന വിലാസത്തിലേക്ക് ഈ മാസം 19 മുൻപായി അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് WSC.QSAT@gmail.com എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. നിങ്ങൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും. ഈവനിംഗ് മെലഡി FM ഈവനിംഗ്. ഇന്ന് ഈവനിംഗ് മെലഡിയിൽ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ടി രാജേന്ദർ എഴുതി സംഗീതം നൽകിയ ഗാനം ഉയരുള്ളവരെ ഉഷ എന്ന ചിത്രത്തിൽ നിന്നും.

0: സേവന വാർത്തകൾ. സാക്ഷരതാ മിഷന്റെ 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്കും 4-ാം തരം 7-ാം തരം തുല്യതാ കോഴ്സുകളിലേക്കുമുള്ള പുതിയ ബാച്ച് രജിസ്ട്രേഷൻ പിഴയില്ലാതെ ഈ മാസം 15 വരെ നീട്ടി. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിലാണ് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് നടക്കുന്നത്. നഗരസഭകളിലും പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രേരകന്മാർ മുഖേനയോ നേരിട്ടോ തുല്യത കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ നടത്താം. അഡ്മിഷൻ സംബന്ധിച്ച വിശദവിവരങ്ങൾ, പ്രോസ്പെക്ടസ്, കോഴ്സ് കലണ്ടർ, അപേക്ഷാ ഫോം, ചെല്ലാൻ തുടങ്ങിയവ സാക്ഷരതാ മിഷന്റെ www.literacymission.com ലഭിക്കും. ഫോൺ 9539950374. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9539950374.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: പാലക്കാട് വിക്ടോറിയ കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് വകുപ്പിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. UGC യോഗ്യതയുള്ളവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഇവരുടെ അഭാവത്തിൽ 55% കുറയാത്ത മാർക്ക് ബിരുദാനന്തര ബിരുദതലത്തിൽ നേടിയവരെ പരിഗണിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും യോഗ്യത തെളിയിക്കുന്ന രേഖകളുമായി ഈ മാസം 11 രാവിലെ 10 കോളേജിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 8281716773, 8281716773.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 4 വകുപ്പുകളിൽ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ്, മാത്തമാറ്റിക്സ് വകുപ്പ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പ് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്ക് 0484-25760 0484-25760-330.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
0: കളമശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ

ദിവസവേതനാടിസ്ഥാനത്തിൽ എക്കണോമിക്സ് വിഷയത്തിൽ ഒരു താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 10 രാവിലെ 11 ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ഫോൺ നമ്പർ 8921761677 89 21 76 61 77. നിങ്ങൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇനിയൊരു ഹിന്ദി ഗാനം കേൾക്കാം. കലാകാർ എന്ന ചിത്രത്തിൽ കിഷോർ കുമാർ ആലപിച്ചത്.

0: FM ഈവനിങ് തുടരുന്നു. ഇനി
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: മാതാമ കുപ്പായമിട്ടതോടുകൂടി നാട്ടിലെ മറ്റു ചില സ്ത്രീകളും കുപ്പായമിടാൻ തുടങ്ങി. അവർ അതിനെ ബ്ലൗസ് എന്ന് വിളിച്ചു. പലരും ചീട്ടി തുണികളുമായി കുഞ്ഞിക്കേളുവിനെ തന്നെയാണ് സമീപിച്ചത്. ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കോവിലകത്തുനിന്നും വലിയ എതിർപ്പുണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. ഒരുനാൾ കാര്യസ്ഥൻ ഹോട്ടലിൽ വന്നു. ഇതെല്ലാം വാഴുന്നോരറിയുന്നുണ്ടെന്ന കാര്യം മറക്കണ്ട എന്ന് പറഞ്ഞ് പോവുകയായിരുന്നു. ഇനി എന്താ ഉണ്ടാവുന്നതെന്ന് പറയാനും പറ്റൂല എന്റെ കിഴൂരപ്പാ എന്ന് പരിദേവനം നടത്തുകയും ചെയ്തു. ഉച്ചക്കത്തെ ചോറിന് അരി വെള്ളത്തിലിട്ടുകൊണ്ടിരുന്ന മാതാമ്മ അന്നേരം നനഞ്ഞ കൈകൾ കൊണ്ട് പിന്നിലേക്ക് ചിതറി വീണ മുടി കെട്ടിയൊതുക്കി പുറത്തു വന്നു. എന്നിട്ട് ചോദിച്ചു, അയിനും പോന്ന വലിയ തെറ്റെന്താ ഞാള് ചെയ്തത്? അഹമ്മതി, വലിയ അഹമ്മതി. അല്ലാതെന്താ, വാഴുന്നോരിതൊന്നും പൊറുക്കൂല, അത് മനസ്സിലാക്കിക്കോ. ചിരോണ്ടന്റെ ചാർത്തേ ഇപ്പൊ പൊളിച്ചിട്ടുള്ളൂ, ഇനി ആരുടെയൊക്കെയാ പൊളിക്കാന്ന് കണ്ടറിയണം. കാര്യസ്ഥൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. എന്നാൽ ബ്ലൗസ് ഇട്ടതിനെതിരെ പിന്നീട് ഒരു നടപടിയും കോവിലകത്തു നിന്നും ഉണ്ടായില്ല. അടയാളം വെക്കലിനെതിരെ ഇറങ്ങിയ നോട്ടീസിനെ പോലെ തന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടും പ്രതികരണമൊന്നും കണ്ടില്ല. കുഞ്ഞിക്കേളുവിന് അതിനും ഒരു മറുപടി ഉണ്ടായിരുന്നു. കാലം മാറും അല്ലേ രാമറേ, ഓറത് മനസ്സിലാക്കി കാണും. മാതാമ്മ ബ്ലൗസ് ഇട്ടതിനെതിരെ കോവിലകത്തു നിന്നും എതിർപ്പുകൾ ഇല്ലെന്ന് കണ്ടതോടെ നാട്ടിലെ പെണ്ണുങ്ങൾ മുഴുവൻ ധൈര്യപൂർവ്വം ബ്ലൗസ് ഇടുവാൻ തുടങ്ങി. പുല്ലു വിൽക്കാൻ വരുന്ന ചെറുമികൾ പോലും ചീട്ടി തുണികളുമായി കുഞ്ഞിക്കേളുവിന്റെ കടയിലേക്ക് വന്നു. കുഞ്ഞിക്കേളു വളരെ ആഹ്ലാദത്തോടെയാണ് അവരെ സ്വീകരിച്ചത്. മാതാമ്മ ബ്ലൗസ് ഇടാൻ കാരണം കുഞ്ഞിക്കേളുവാണെന്ന് രാമർ വൈകിയാണ് അറിഞ്ഞത്. മാതാമ്മ ബസ് വാങ്ങാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അന്ന് വൈകിട്ട് ഹോട്ടലിലെത്തിയ കുഞ്ഞിക്കേളു അവരോട് പറയുകയായിരുന്നു, വലിയ ബസ് മുതലാളിയാകാൻ പോകുന്ന നിങ്ങൾ തുറന്ന നെഞ്ചും കാണിച്ച് നടക്കുന്നത് ചേപ്പറയല്ലേ മാതാമ്മേ. അതിന് ഞാനെന്താ ചെയ്യാ, മാതാമ്മ നിസ്സഹായത പ്രകടിപ്പിച്ചു. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളൊരു കുപ്പായമിട്, ഞാൻ തുന്നിത്തരാ. ബസിന്റെ മുതലാളി എന്ന നിലയിൽ ബ്ലൗസ് ഇടണമെന്ന് മാതാമ്മയ്ക്കും തോന്നിയിരുന്നു. വടകരയിലെ ചൊവ്വാഴ്ച ചന്തയിൽ പോകുകയായിരുന്ന കേളപ്പൻ ചെട്ടിയാരുടെ കയ്യിൽ കുഞ്ഞിക്കേളു തന്നെയാണ് തുണി വാങ്ങാൻ പണം കൊടുത്തത്. ബ്ലൗസ് ധരിക്കാൻ തുടങ്ങിയതോടെ മാതാമ്മ ആകെ മാറുകയും ചെയ്തു. നിരത്തിൽ ചൂട്ടുകൾ കാണാൻ തുടങ്ങിയപ്പോൾ രാമർ എഴുന്നേറ്റു. അച്ഛൻ കാത്തിരിക്കുകയായിരിക്കും. അടുത്ത കാലത്ത് അച്ഛന്റെ സ്വഭാവത്തിൽ വന്ന ഒരു മാറ്റമാണിതെന്ന് രാമറിന് തോന്നി. മുമ്പ് രാമർ ഉണ്ടെന്നോ രാമർ വന്നെന്നോ അച്ഛൻ തിരക്കാറില്ലായിരുന്നു. ഇളയമ്മ ചോറ് കൊണ്ടുവയ്ക്കും. അച്ഛൻ പലക തപ്പിയെടുത്ത് അതിന്റെ മുമ്പിലിരുന്ന് കഴിക്കും. താൻ കഴിച്ചെന്നുപോലും അന്വേഷിക്കാറില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. താൻ കൂടി എത്തിയാലേ ചോറ് കൊണ്ടുവയ്ക്കൂ, അല്ലെങ്കിൽ തന്നെയും കാത്തു നിൽക്കും. അതുകൊണ്ട് തന്നെ വീട്ടിലെത്താൻ രാമർ തിരക്ക് കൂട്ടി. നിരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ രാമർ പറഞ്ഞു, നാളെ ഒരു മംഗലത്തിന് പോണം, അക്കരെ അമ്മയുടെ നാട്ടിലേക്ക്. ആരുടെയാ മംഗലം? അമ്മയുടെ ബന്ധത്തിൽപ്പെട്ട ആരുടെയോ. ഞാൻ പോണോന്ന് അച്ഛന് വലിയ നിർബന്ധം. ഇനി പോകാണ്ട് നിൽക്കണ്ട, അച്ഛൻ പറഞ്ഞതിന് എന്തെങ്കിലും കാരണമുണ്ടാവും, കുഞ്ഞിക്കേളു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് കാരണം? രാമറിന് ഒന്നും മനസ്സിലായില്ല. നിനക്കും ഒരു പെണ്ണൊക്കെ മാണ്ടേ രാമറെ, മംഗലത്തിനൊക്കെ പോയാലല്ലേ പെണ്ണിനെയൊക്കെ കാണാൻ പറ്റൂ. അച്ഛൻ അതായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. അത്തരമൊരു ചിന്ത രാമറിന്റെ മനസ്സിലേക്ക് കടന്നു വന്നിരുന്നില്ല. സ്വന്തമായ ഒരു കുടുംബ ജീവിതം, അതിലേക്ക് എത്തിച്ചേരാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. കുഞ്ഞിക്കേളുവിനോട് ഇത്രമാത്രം പറഞ്ഞു. ഓ, അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല, ഇനിയും സമയമുണ്ടല്ലോ. അച്ഛൻ ചിലപ്പോൾ അങ്ങനെയും കണ്ടു കാണും, കുഞ്ഞിക്കേളു.

0: സൂചിപ്പിച്ചു. കടവത്ത് തോണിയിറങ്ങിയപ്പോൾ അമ്മയുടെ വിദൂരമായ സാന്നിധ്യം രാമരന് അനുഭവപ്പെട്ടു. അമ്മ ഉണ്ടായിരുന്നപ്പോൾ കുട്ടിക്കാലത്ത് ഇവിടെ എത്രയോ തവണ വന്നിട്ടുണ്ട്. അമ്മ പോയതോടെ വരവ് കുറഞ്ഞു, പിന്നെ തീരെ ഇല്ലാതെയായി. അവിടെ നിരത്തുണ്ടായിരുന്നില്ല, നല്ല വഴികളുമില്ല. വെള്ളം കുത്തിയൊലിച്ചിറങ്ങി മൂർച്ചയേറിയ കല്ലുകൾ നിറഞ്ഞ ഇടുങ്ങിയ ഇടവഴികളായിരുന്നു എല്ലായിടത്തും. വഴികളിൽ എല്ലായ്പ്പോഴും ഇരുളായിരുന്നു. മരക്കൊമ്പുകളും കൈതച്ചക്കയുടെ മുള്ളുകൾ നിറഞ്ഞ കൂർത്ത ഇലകളും വഴികളിലേക്ക് നീണ്ടു നിൽക്കുന്നുണ്ടാവും. അവയിൽ ചിലപ്പോൾ പച്ചിലപ്പാമ്പുകൾ പറ്റിപ്പിടിച്ച് കിടക്കുന്നതും കാണാം. പച്ച നിറത്തോടുകൂടിയ പാമ്പുകളെ തിരിച്ചറിയാൻ കഴിയില്ല. അവയുടെ താളാത്മകമായ കരച്ചിൽ ഇടവഴികൾക്കുമീതെ ഇരമ്പിക്കൊണ്ടിരിക്കും. ഇടവഴികളിലൂടെ നടക്കാൻ അമ്മ സമ്മതിക്കാറില്ല. അമ്മയുടെ ഒക്കത്തിരുന്നു കൊണ്ടാണ് യാത്ര. മൂർച്ചയേറിയ കല്ലുകൾക്കുമീതെ ചാടിയിറങ്ങിയും വഴിയുടെ ഇരുഭാഗത്തും ഉയർന്നു നിൽക്കുന്ന കൊള്ളുകളുടെ പച്ചപ്പിനെ ഉരുമിയും ഇരുൾ വലയം ചെയ്ത നേർത്ത തണുപ്പിനെ പുണർന്നും നടക്കാനായിരുന്നു ഏറെ ഇഷ്ടം. ധൃതി വെച്ചോടാൻ തുടങ്ങുമ്പോൾ അമ്മ കയ്യിൽ മുറുകെ പിടിക്കും, എന്നിട്ട് ബലമായി ഒക്കത്തിരുത്തും. മോൻ്റെ കാലി മുറിയും, അതിന് വേദനയുണ്ടാകും. അമ്മ പതുക്കെ അങ്ങനെ സാന്ത്വനിപ്പിക്കും. അമ്മയുടെ ഒക്കത്തിരുന്നു കൊണ്ടാണ് പിന്നീടുള്ള യാത്ര മുഴുവൻ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, എൻ്റെ ഇമ്പ്രിക്കുട്ടിക്ക് വിഷമമുണ്ടോ? ഇല്ല അമ്മേ. അമ്മയ്ക്ക് സന്തോഷമാകും. അമ്മയുടെ ഇടുപ്പിൻ്റെ ചൂട്, വിയർപ്പിൻ്റെ ഗന്ധം, കിതപ്പിൻ്റെ താളം എല്ലാം രാമർ ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
4: ആ മനുഷ്യൻ നീ തന്നെ. കാവ്യാത്മകമായ സംഭാഷണങ്ങൾ കൊണ്ടും യവന നാടകങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഘടനാഭംഗി കൊണ്ടും ശ്രദ്ധേയമായ നാടകമാണ് സി ജെ തോമസ് 1955 പ്രസിദ്ധീകരിച്ച ആ മനുഷ്യൻ നീ തന്നെ. പഴയ നിയമം ബൈബിളിലെ ദാവീദ് രാജാവാണ് ഈ നാടകത്തിലെ മുഖ്യ കഥാപാത്രം. ദാവീദ് ചെയ്ത നീചകർമ്മവും അതിനെ തുടർന്നുണ്ടായ ശിക്ഷാനുഭവങ്ങളുമാണ് നാടകത്തിൻ്റെ പ്രമേയം. തൻ്റെ സൈനിക മേധാവിയായ ഊറിയായുടെ ഭാര്യ ബത്ത്ശേബയിൽ ദാവീദ് ആകൃഷ്ടനാകുന്നു. തുടർന്ന് അവളെ സ്വന്തമാക്കാനായി ദാവീദ് ഊറിയായെ യുദ്ധത്തിനയക്കുകയും ചതിച്ചു കൊല്ലിക്കുകയും ചെയ്യുന്നു. സാമാന്യമായ നീതിശാസ്ത്രത്തിനും യഹോവയുടെ കൽപ്പനകൾക്കും വിരുദ്ധമായ പ്രവൃത്തിയാണ് ദാവീദ് ചെയ്യുന്നത്. 4 അംഗങ്ങളും പൂർവാംഗവുമുള്ള ആ മനുഷ്യൻ നീ തന്നെ എന്ന നാടകം ആരംഭിക്കുന്നത് അമ്മോന്യരും ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദും തമ്മിലുള്ള യുദ്ധം വിവരിച്ചുകൊണ്ടാണ്. 1 അംഗത്തിൻ്റെ ആരംഭത്തിൽ ഊറിയ, ഏലിയാവ്, സെബുലൻ, അമാസ, യോവാബ് എന്നിവരാണ് രംഗത്ത്. തുടർന്ന് ഊറിയായുടെ ഭവനത്തിൽ വച്ച് അയാളും ഭാര്യ ബത്ത്ശേബയും യുദ്ധത്തെപ്പറ്റി സംസാരിക്കുന്നു. ഊറിയാവിൻ്റെ യുദ്ധാവേശം ബത്ത്ശേബയ്ക്ക് അലോസരം സൃഷ്ടിക്കുന്നു. ബത്ത്ശേബയെ കാണുന്ന ദാവീദ് അവളിൽ അനുരക്തനാകുന്നതും ഊറിയായുടെ ഭവനത്തിൽ ദാവീദ് എത്തുന്നതുമാണ് തുടർന്നുള്ള ഭാഗത്ത്. 2 യുദ്ധരംഗത്തെ ഊറിയാവിനെയും ദാവീദിൻ്റെ കൊട്ടാരത്തിൽ ദാവീദ്, യൂത, ബത്ത്ശേബ, ബത്ത്ശേബയുടെ തോഴി അന്ന എന്നിവരെയും അവതരിപ്പിക്കുന്നു. 3 ഊറിയാവിൻ്റെ കൂടാരവും തുടർന്ന് ബത്ത്ശേബയും അന്നയും ഊറിയാവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നതും ഊറിയ വധിക്കപ്പെട്ട വിവരം അറിയുന്നതും വിവരിക്കുന്നു. 4 ദാവീദിൻ്റെ കൊട്ടാരത്തിൽ വിരുന്നു നടക്കുന്നു. ബത്ത്ശേബയും ദാവീദുമാണ് സദസ്സിലെ സംസാര വിഷയം. ദാവീദ്, യൂത, ഏലിയാവ്, യോവാബ് എന്നിവർ രംഗത്തുണ്ട്. അബ്സലോം കൊട്ടാരം വളഞ്ഞിരിക്കുന്നു എന്നും സൈന്യം മറുപക്ഷം ചേർന്നുവെന്നും അമാസ അറിയിക്കുന്നു. ഈ സമയം നാഥാൻ പ്രവാചകൻ എത്തുന്നു. ദാവീദിൻ്റെ പാപകർമ്മങ്ങൾ വ്യംഗ്യന്തരേണ സൂചിപ്പിച്ച് ദാവീദ് പാപത്തിൻ്റെ പ്രതിനിധിയാണെന്നും പാപത്തിൻ്റെ കൂലി മരണമാണെന്നും നാഥാൻ പറയുന്നു. മാത്രമല്ല, ഊറിയാവിനെ വധിച്ച് അവൻ്റെ ഭാര്യയെ സ്വന്തമാക്കി പാപം ചെയ്ത ആ മനുഷ്യൻ നീ തന്നെ എന്ന് യഹോവയുടെ നാമത്തിൽ നാഥാൻ വിധിക്കുന്നു. ദൈവിക വ്യവസ്ഥയുടെയും നിലവിലിരിക്കുന്ന ധർമ്മവ്യവസ്ഥയുടെയും രക്ഷകനാണ് രാജാവെന്ന്

0: നിലയിൽ യഹോവയാൽ അഭിഷിക്തനായ ദാവീദ്. എന്നാൽ ഇവിടെ ആ ധർമ്മവ്യവസ്ഥയുടെ ലംഘകനും ദാവീദ് തന്നെ. ദാവീദിൻ്റെയും ബത്ത്ശേബയുടെയും ഹൃദയ സംഘർഷങ്ങളും യുദ്ധത്തിൻ്റെ തീവ്ര ദർശനങ്ങളും വ്യക്തിബന്ധങ്ങളിൽ രൂപപ്പെടുന്ന സംഘർഷങ്ങളും ഹൃദ്യമായി വരച്ചിടുന്നു ആ മനുഷ്യൻ നീ തന്നെ എന്ന നാടകത്തിൽ. അങ്ങനെ സി ജെ തോമസ് മലയാളത്തിൻ്റെ മഹിതമായ നാടക പാരമ്പര്യത്തിൽ ശക്തമായ ഒരു നാഴികക്കല്ലായി മാറുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

ഇനി ഇന്ന് രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും കേൾക്കാം. ചോദ്യം ഇതാണ്, ഒരിക്കലും മഴ ലഭിക്കാത്ത ഭൂമിയിലെ ഏറ്റവും വരണ്ട പ്രദേശം ഏതാണ്? ഉത്തരം, തെക്കേ അമേരിക്കയിലെ ചിലിയിലെ അറ്റക്കാമ മരുഭൂമിയാണ് ഭൂമിയിലെ ഏറ്റവും വരണ്ട പ്രദേശം. അവിടെ ചില സ്ഥലങ്ങളിൽ മനുഷ്യ ചരിത്രത്തിൽ ഇതുവരെ അളക്കാൻ പറ്റുന്ന തരത്തിൽ മഴ ലഭിച്ചിട്ടില്ല. ഇവിടെയുള്ള അരിക്ക എന്ന പ്രദേശത്ത് കഴിഞ്ഞ 400 വർഷത്തിൽ ഒരു തുള്ളി മഴ പോലും ലഭിച്ചിട്ടില്ലത്രേ.

ഇനി നാളത്തെ ചില പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് സി കെ തെന്നൽ. ഗ്രീൻ വോൺ സ്പൈസസ് കാവ്യധാരയിൽ തിരുനെയ്നാർ കുറിച്ചി മാധവൻ നായരുടെ ആത്മശാന്തി എന്ന കവിത. 7 മണിക്ക് മഹിത മലയാളം. ഈ ഗാനം ഇന്നത്തെ ഗാനം. ആരോഗ്യക്കുറിപ്പുകൾ ദീപസ്തംഭം മഹാശ്ചര്യം. ഏഴ് 35 FM ഡയറി തുടരും. സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് എ പ്രദീപ്. 7:50 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. സേവന വാർത്തകൾ എന്തു പഠിക്കണം എന്താകണം. എട്ട് 5 SNIMS FM ഹെൽത്ത് ലൈൻ. മഴക്കാല രോഗങ്ങൾ കുട്ടികളിൽ. പീഡിയാട്രിക് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അഭിരാം ചന്ദ്രനുമായി അഭിമുഖം.

ഉച്ചയ്ക്ക് 3 മണിക്ക് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ തത്സമയ ഫോണിൻ പരിപാടിയിൽ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി അഥവാ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും സ്പോർട്സ് മെഡിസിനും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ കുര്യാക്കോസ് കാരമൻ മറുപടി നൽകുന്നു. നാലുമണിക്ക് 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശ ഗാന പരിപാടി. വൈകിട്ട് 6:50 കിസാൻവാണിയിൽ സമ്മിശ്ര കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കരുമാലൂർ സ്വദേശി പി ജീസൺ. പരിമിത സ്ഥലത്ത് സമൃദ്ധ വിളവ്, വട്ടുപാവ് കൃഷി ചെയ്യുന്ന തൃപ്പൂണിത്തുറ സ്വദേശിനി രജനീചന്ദ്രന്റെ കൃഷി വിശേഷങ്ങൾ. പ്രേരിതോടുകൂടി ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് വീണ്ടും നാളെ വൈകുന്നേരം 7:35.

0: victory at Test cricket, defeating Afghanistan by an innings and 300 runs in New Chandigarh. For details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. That's all in the news at 9. Good night.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 9 കഴിഞ്ഞ് 15:08. പേരിപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പിഗിൽ എന്ന ചിത്രത്തിൽ ശ്രീകാന്ത് ഹരിഹരൻ, മധുരധാര ഇവർ ആലപിച്ച ഗാനം, രചന വിവേക്, സംഗീതം AR റഹ്മാൻ.

ഇനി ശ്വേതാ മോഹൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം തങ്കമകൻ, ധനുഷ് എഴുതി, അനിരുദ്ധ് രവിചന്ദർ ഈണം നൽകിയത്.

ചിത്രം ഡൂഡ്. ഗായകർ സായി അഭ്യങ്കർ, ജോനിത ഗാന്ധി. ഗാനശില്പികൾ ആതിഷ് കൃഷ്ണ, സായി അഭ്യങ്കർ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ.
1: നാടൻ ചീലുകൾ തേടിയുള്ള യാത്രകൾ തുടരുന്നു ആകാശവാണിയിൽ എല്ലാ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലും.

0: ഇന്ന് രാത്രി 10 മണിക്ക് ഡോക്ടർ കെ ജെ യേശുദാസിൻ്റെ സംഗീത കച്ചേരി കേൾക്കാം. ഇന്ന് രാത്രി 10 മണിക്ക്.
1: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജ്ജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.

0: ചിത്രപതംഗം.
1: ഒരു ചലച്ചിത്രം ഒരുക്കുമ്പോൾ സംവിധായകനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് സിനിമാറ്റോഗ്രാഫർ, എഡിറ്റർ, മേക്കപ്പ് മാൻ, കോസ്റ്റ്യൂം തുടങ്ങിയവർ. ഇതിലെന്തെങ്കിലും താളപ്പിഴകൾ ഉണ്ടായാൽ അത് ചിത്രത്തിൻ്റെ സർഗാത്മകതയെ തന്നെ ബാധിക്കും എന്നതിൽ സംശയമില്ല. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി മേക്കപ്പ് ആർട്ടിസ്റ്റ് മിട്ട എം സി. മേക്കപ്പ് ആർട്ടിസ്റ്റ് മിട്ട എം സി പങ്കെടുത്ത പരിപാടിയുടെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ ജോലി ചെയ്ത് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് ആൾക്കാരെ സുന്ദരികളും സുന്ദരന്മാരും ആക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റുണ്ട്. അതിൽ നിന്നൊഴിച്ച് പലപ്പോഴും നമ്മൾ ഒരു മേക്കപ്പ് ഇട്ട്, ഇപ്പോൾ ഗ്രീക്ക് മിത്തോളജിയിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഒരു ആർട്ടിസ്റ്റ് മേക്കപ്പ് ഇട്ട് ഒരു മിററിൻ്റെ സൈഡിലൂടെ പോകുമ്പോൾ അവർക്ക് ആ മേക്കപ്പ് ഇടുന്നതിൽ നിന്ന് എന്തോ ഒരു എനർജി കിട്ടിയിട്ട് അവർക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കാൻ ഇതിന് പറ്റും. സൈക്കോളജിക്കലി മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ തന്നെയല്ലേ, അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വിടുക എന്നുള്ളതല്ലേ? അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ക്യാരക്ടറുകൾക്ക് ചെയ്യുമ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ് തുടങ്ങാം.
2: തീർച്ചയായിട്ടും മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഞാൻ ഓരോ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ ഓരോ എന്താണ് ആ കഥാപാത്രം എന്നുള്ളത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യും, ചെറിയ ചെറിയ മൈന്യൂട്ട് പോയിന്റ്സ് പോലും. കാരണം നമ്മളുടെ ആക്ടർ അഭിനയിക്കുന്ന ആള് ഈ ക്യാരക്ടറായി മാറുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഇറ്റ്സ് എ വേ ഓഫ് കുറച്ച് ഉണ്ട്. കാരണം മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് കുറച്ച് ഉത്സാഹിച്ച് അവരതിനുവേണ്ടി തയ്യാറാവണം. അപ്പോൾ മേക്കപ്പ് എന്ന് പറയുന്ന കല ആളുകൾ വിചാരിക്കുന്നത് ഒരു ബ്യൂട്ടി അതാണ്. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും നമുക്ക് ഗ്രൂം ചെയ്യാം, പക്ഷെ അതൊരു ഒരു പ്രോഗ്രാമിന് വേണ്ടി അല്ല, ഡേ ബൈ ഡേ ആണ്. പക്ഷേ സിനിമ അല്ലെങ്കിൽ നാടകങ്ങൾ എന്ന് പറയുന്നത് അവർ ആ ക്യാരക്ടറിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പം ജയമോഹൻ പറഞ്ഞു ഗ്രീക്ക് മിത്തോളജിയിലെ കാര്യം, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഗ്രീക്ക് മിത്തോളജിയിൽ നിന്ന് തന്നെയാണ് മേക്കപ്പിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത്. കാരണം അവരാണ് കൂടുതലും പഴയ കാലത്ത് എക്സ്പീരിയൻസ് ചെയ്ത് നാടകങ്ങളാണല്ലോ അവർ കൂടുതലും ചെയ്തിരുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മളുടെ ഓരോ രാജ്യങ്ങളിലേക്കും എത്തുകയും ആ പ്രൊഡക്റ്റുകൾ ഏതൊക്കെ പ്രൊഡക്റ്റ് എന്തിനൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ അറിയാലോ, ഇപ്പം നമ്മളുടെ സോഷ്യൽ മീഡിയ ആയാലും വളരെ വളരെ, അതായത് ഇപ്പം 8K അത്രയും റെസൊല്യൂട്ടഡ് ആയി. കാരണം നമ്മൾ ചെറിയൊരു പോയിന്റ് പോലും വളരെ വ്യക്തമായിട്ട് നമ്മളുടെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന ഒരു ഇതാണ്, അത് കളേഴ്സായി. പണ്ട് കാലത്തൊക്കെ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അപ്പോൾ അത് അത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മളുടെ കണ്ണുകൾ കാണുന്നതിൽ കൂടുതലായിട്ട് ക്യാമറ പിടിച്ചെടുക്കും. അപ്പോൾ നല്ലൊരു സ്റ്റഡി ആവശ്യമാണ്. അതുപോലെ ഞാൻ ഈ ക്യാരക്ടറായി എന്ന് ഒരു ആക്ടറിന് തോന്നണം എന്നുണ്ടെങ്കിൽ അവർ ആ കൃത്യമായിട്ട് മേക്കപ്പും കോസ്റ്റ്യൂമും ആ ആംബിയൻസും വരുമ്പോഴാണ് അവർ കൃത്യമായിട്ട് ആ ഒരു ക്യാരക്ടറിലേക്ക് ജമ്പ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ ആ ഒരു പ്രൊജക്റ്റ് കഴിയുമ്പോൾ അവർ തിരിച്ച് ആ ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യണം. അതല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞ ഒരു പരാഗായ പ്രവേശം എന്ന് പറഞ്ഞ പോലെയാണ് ഈ ക്യാരക്ടർ ബിൽഡിംഗ് എന്ന് പറയുന്നത്.
1: അതിന് മേക്കപ്പ് എന്ന് പറയുന്ന ഒരു വലിയ ഘടകം തന്നെയാണ്.
2: അതെ, തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഒരു 20 വയസ്സുള്ള ഒരാളെ ഒരു 60 വയസ്സിലേക്ക് കൊണ്ടുവരിക, അതല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരാളെ അയാൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഓങ്കോളജി സബ്ജക്റ്റ് ആവാം, പല രീതിയിലുള്ള ഇതാവാം, അല്ലെങ്കിൽ ഒരു ചതവ് മുറിവ്, അതല്ലെങ്കിൽ ഒരു ആസിഡ് അറ്റാക്ക്. അപ്പോൾ അവരെ ടോട്ടലി അവരെ അതിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവർ മാനസികമായിട്ട് തയ്യാറാവണം. ഇപ്പം മിറർ നോക്കുമ്പോൾ അവർക്ക് വലിയ ഭംഗിയൊന്നും തോന്നത്തില്ല, അവരെ ക്യാരക്ടറായി മാറുമോ. അപ്പോൾ അവരാർക്കും അയ്യോ ഞാൻ ഇത്ര സുന്ദരിയായിരുന്നു, അല്ല സുന്ദരനായിരുന്നു, ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ കറുത്തിരിക്കുന്നല്ലോ എന്നൊക്കെ ചിലരെന്നോട് ചോദിക്കാറുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് പഴയ രീതിയിലാവാൻ പറ്റുമോ? കാരണം അവർക്കൊരു കൺഫ്യൂഷൻ വരും. കാരണം ഹെയർ സ്റ്റൈൽ നമ്മൾ മാറ്റുക. ഇപ്പം ജെൻസിൻ്റെ ആണെങ്കിലും അവരുടെ ബിയേഡ്, മുസ്താച്ച്, ഹെയർ, അതാണ് നമ്മൾ കൂടുതലും ചേഞ്ചസ് കൊടുക്കുക. സ്ത്രീകളുടെ ആകുമ്പോൾ അതുപോലെ തന്നെ അവരുടെ ചില മാനറിസങ്ങൾ, ഹെയറിൽ അവരുടെ പുരികം, എല്ലാത്തിനും നമ്മൾ വർക്ക് ചെയ്യുക. അപ്പം 20 വയസ്സുള്ള ഒരാളെ നമ്മൾ 30 വയസ്സാക്കുമ്പം ആ ഓരോ എന്താ പറയുക ഏജിൻ്റെ ആ ഒരു ലൈൻസ് ഒക്കെ നമ്മൾ, എന്നാൽ മേക്കപ്പ് ആണെന്ന് തോന്നാതിരിക്കാത്ത രീതിയിൽ സറ്റിലായിട്ടുള്ള മേക്കപ്പ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം ഒരു ഡ്രമാറ്റിക്

0: എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ മാറി. ഇപ്പം എല്ലാവർക്കും ഒരു ന്യൂഡ്, അതായത് ഒരു സെറ്റിലായിട്ടുള്ള മേക്കപ്പാണ് വേണ്ടത്. അതായത് മേക്കപ്പ് ചെയ്തു എന്ന് അറിയാനും പാടില്ല, എന്നാൽ മേക്കപ്പിൻ്റെ ആ ഒരു ഡിഫറൻസ് വേണം താനും. അതാണ് ഇപ്പോഴത്തെ യൂത്തിൻ്റെ ഒരാഗ്രഹം. കാരണം പണ്ടായിരുന്നു നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ബേസൊക്കെ ഇട്ട് പഴയ സിനിമകളൊക്കെ, പക്ഷെ അത് ആ ക്യാരക്ടറിന് അത് അന്ന് ആവശ്യമായിരുന്നു, ആ ക്യാമറയ്ക്ക് അത് ആവശ്യമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മളുടെ സ്കിന്നിലെ ഓരോ പോസ് പോലും നമ്മളുടെ ക്യാമറ ഒപ്പിയെടുക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ് ടെക്നോളജിയുടെ ഒരു ഗുണമാണ്.
1: അതുപോലെ തന്നെ ഈ അഡ്വാൻസിനെ കുറിച്ച് ഈ ടെക്നോളജി വിഷ്വൽ
0: വിഷ്വൽ അതെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്.
1: അതെ, ഇത് മാറുമ്പോൾ നമ്മൾ ആക്ച്വലി മേക്കപ്പിൻ്റെ എൻ്റെ കാര്യങ്ങൾ മാറുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പണ്ട് നമ്മൾ പുട്ടിയൊക്കെ ഇട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ പ്രോസ്തെറ്റിക് എന്ന് പറയുന്ന വേറൊരു തരത്തിലുള്ള മേക്കപ്പുകളും അതുപോലെ തന്നെ വേറൊരു രീതി അതിന് കൈവന്നിരിക്കുകയാണ്. കാരണം അഡ്വാൻസ്ഡ് ആയിട്ട് മേക്കപ്പ് തന്നെ അഡ്വാൻസ്ഡ് ആയിരുന്ന സ്റ്റേജിലേക്ക് എനിക്ക് തോന്നുന്നത് പ്രോസ്തെറ്റിക്കൊക്കെ കുറേ സിനിമയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
0: അതെ,
1: അത് ഈ പ്രോസ്തെറ്റിക്കൊക്കെ തുടങ്ങിയത് ഏത് സിനിമയിൽ നിന്നാണ്?
0: എൻ്റെ ആദ്യത്തെ സിനിമ മുതൽ തന്നെ 2012 മുതൽ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് പ്രോസ്തെറ്റിക് ആണ്. അതൊരു അറബിക് പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ തന്നെ 20-25 വയസ്സായിട്ടുള്ള ആൾക്കാരെ, 60, അത് അവിടെ നിന്നുള്ള ആൾക്കാർ തന്നെയായിരുന്നു, അവരെ 60-70 വയസ്സിലേക്ക് കൊണ്ടുവരിക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഒരു ഒരു ഫൈറ്റിൻ്റെ ഒരു ഇത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ എന്താ പറയുക, കുറേ അധികം ക്യാരക്ടേഴ്സിനെയും കുറേ ബ്ലഡ് സീക്വൻസും ഒക്കെ ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ ആദ്യത്തെ പ്രൊജക്റ്റ് തന്നെ അതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ചെയ്യാനായിട്ട്. ഒന്നാമത് അവിടുത്തെ ആ ചൂടും മരുഭൂമിയിലുള്ള ഷൂട്ടും ഒക്കെ. പക്ഷെ അതിൽ നിന്നാണ് എനിക്ക് പാഠങ്ങൾ കിട്ടിയിട്ട് എൻ്റെ വഴി എനിക്ക് ഇതാണ് എനിക്ക് നന്നായി ചെയ്യാൻ പറ്റുക, ബിക്കോസ് ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ് എന്നുള്ള ഒരു പോയിന്റിലേക്ക് ഞാൻ എത്തുന്നത്.
1: കുട്ടിക്കാലത്ത് അങ്ങനത്തെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇങ്ങനെ
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് പറയുവാണെങ്കിൽ ഒരു 5 വയസ്സ് മുതൽ എനിക്ക് മേക്കപ്പിനോട് ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ സിനിമയാണ് ഇഷ്ടം, അതിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ കൂടുതലും നാടകങ്ങൾ കാണാനുള്ള അവസരങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നാടകങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ബാല പോലുള്ളതൊക്കെ കാണുന്നത്, അപ്പോൾ അതിലാണല്ലോ കുറച്ച്
1: ഓവർ
0: ആടയാഭരണങ്ങൾ, അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം കമലഹാസൻ സാറിൻ്റെ, മമ്മൂട്ടി സാറിൻ്റെയൊക്കെ ചില പടങ്ങൾ, പൊന്തൻമാട അങ്ങനെയുള്ള പടങ്ങളൊക്കെ എന്നെ ആകർഷിച്ചിട്ടുണ്ട്. ഞാൻ ആലോചിക്കുക, ഇവർക്ക് ഇത്ര സുന്ദരന്മാരായിരുന്നല്ലോ, ഇവരെങ്ങനെ ഇതിലേക്ക് മാറി. അവിടെ നിന്നാണ് എനിക്ക് ആ ഒരു ഒരു ചെറിയൊരു സ്പാർക്ക് വരുന്നത്, ഇങ്ങനെയൊക്കെ ആളുകളെ മാറ്റാൻ പറ്റും. അപ്പോൾ നാടകങ്ങളോട് വളരെ ഇഷ്ടമുണ്ടായിരുന്നു. ഞാനും സ്റ്റേജൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിടത്തില്ല, ഞാൻ നാടകങ്ങളിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ വലുതാവും തോറും കൂടുതലും സിനിമകൾ കൂടുതൽ കാണാനുള്ള ഒരുപാട് അവസരങ്ങളില്ല എങ്കിൽ കൂടിയും എനിക്ക് വേറെ ഒന്നിനോടല്ല, കഥാപാത്രങ്ങളോടാണ്, ആക്ടേഴ്സിനോടല്ല, എനിക്ക് കഥാപാത്രങ്ങളോടാണ് എനിക്ക് ഇഷ്ടം തോന്നുന്നത്. ഞാനപ്പോൾ അതിലെ ഓരോ കോസ്റ്റ്യൂം ആയാലും അവരുടെ മേക്കപ്പ് ആയാലും ശ്രദ്ധിക്കും. അതുപോലെ ഈ ചതവും മുറിവും എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പണ്ട് പേടിയാ, ഒരിത്തിരി ബ്ലഡ് കണ്ടാൽ ഞാൻ ചിലപ്പം തലകറങ്ങിയൊക്കെ വീഴുന്ന ഒരാളായിരുന്നു. ആ ഞാൻ തന്നെ വീണ്ടും അതിനകത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കുകയാണ്. ഇപ്പോൾ ഒരു നല്ല മുറിവെന്ന് ഞാൻ പറയാം. ഇപ്പം ഒരു മുറിവ് കണ്ടുകഴിഞ്ഞാൽ ഞാൻ ആ മുറിവ് ശ്രദ്ധിക്കുക, കൊള്ളാലോ ഈ മുറിവ്, ഇതെങ്ങനെ വന്നു, അപ്പോൾ ഈ മുറിവ് എങ്ങനെ നമുക്ക് മേക്കപ്പിലേക്ക് കൊണ്ടുവരാം. പിന്നെ ഞാൻ ഒരാളുടെ കയ്യിലെ മുറിവ് കണ്ടുകഴിഞ്ഞാൽ അത് ഡെയിലി ഞാൻ ശ്രദ്ധിക്കും, അതിൽ വരുന്ന മാറ്റങ്ങളൊക്കെ. അപ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് പോവുകയാണ്. അപ്പം ഈ മുറിവ് ട്രാവൽ ചെയ്യുമല്ലോ, അതിനൊപ്പം ഞാനും പോവുകയാണ്. അപ്പം ആ മുറിവ് നമ്മൾ നോക്കുന്നു, അപ്പോൾ ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ ടോണുണ്ട്, ആ ടോൺ അനുസരിച്ചിട്ടാണല്ലോ മുറിവിന് കളർ വരിക. അപ്പോൾ അതാണ് ഞാൻ കൂടുതൽ, എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി, കൂടുതൽ ഞാൻ അതിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി.
1: അത് എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യണം. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് എന്ത് സംഭവിക്കുന്നു, ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ ക്യാരക്ടറിന് അങ്ങനത്തെ ക്യാരക്ടർ വരുമ്പോൾ നമുക്ക് അതിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും.
0: തീർച്ചയായും, കാരണം എനിക്ക് ഓരോ പ്രൊജക്റ്റ് കിട്ടുമ്പോഴും എന്തോ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് എനിക്ക് ഉണ്ടാവാറുണ്ട്, കാരണം അതുപോലത്തെ ക്യാരക്ടേഴ്സൊക്കെ എൻ്റെ മുന്നിൽ വരും. അപ്പം ഞാൻ എന്നിട്ട് അത് പഠിച്ചിരിക്കും. അപ്പം പലരും എന്നോട് ചോദിക്കും ഇത് എവിടെ നിന്ന് എങ്ങനെ കിട്ടി, അപ്പം ഞാൻ പറയില്ല അത് എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു.
1: അതിന് ഈ ടെക്നിക്കുകൾ ഉപയോഗിക്കില്ല, ചില ടെക്നിക്കുകൾ ഇപ്പൊ ബ്ലഡ് ഉണ്ടാക്കിയെടുക്കാനും,
0: ബ്ലഡ് ആക്ച്വലി ബ്ലഡ് ഉണ്ടാക്കിയെടുക്കാം. അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ബ്ലഡ് കണ്ടാൽ തലറങ്ങി വീഴും എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ബ്ലഡിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. പലതരം ബ്ലഡുകളുണ്ട്, അതായത് എഡിബിളായിട്ടുള്ള ബ്ലഡുണ്ട്, ഇപ്പോൾ കണ്ണിൽ ഉപയോഗിക്കുന്നത്, വായിൽ ഉപയോഗിക്കുന്നത്, സ്റ്റെയിൻ ഇല്ലാത്ത ബ്ലഡ്, ഇപ്പോൾ നിലത്തൊഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലൂസ് ചെയ്യുന്നത്, അങ്ങനെ പലതരം ബ്ലഡുകളുണ്ട്. അപ്പം ഇതിൻ്റെ ആ ഒരു ടൈമിങ്ങും ഇതെങ്ങനെ ക്യാമറയിൽ ഈ കളേഴ്സ് വരുന്നു, വിസ്കോസിറ്റി, അപ്പോൾ അതാ പറഞ്ഞത്, നിലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയാലോ പെട്ടെന്ന് മണ്ണിലാണെങ്കിൽ അത് അകത്തേക്ക് പോകും, അപ്പോൾ അതല്ലാതെ എങ്ങനെ പറ്റും. പിന്നെ ഒരു പുഴയിലും ബ്ലഡ് ഒഴിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ലിറ്റർ കണക്കിന് ബ്ലഡ് വേണം. അപ്പൊ അതിന് എന്ത് ഉപയോഗിക്കാൻ പറ്റും? കാരണം പ്രൊഡ്യൂസർ നമുക്ക് ഇത്ര ഇത്രയാണ് നമുക്ക് ബഡ്ജറ്റ് തരുള്ളൂ, ആ ബഡ്ജറ്റിൽ എങ്ങനെ ബ്ലഡ്? അപ്പൊ എന്ന് പറഞ്ഞ പോലെ ബ്ലഡുകളെ കുറിച്ച് കൂടുതൽ പഠിക്കും.

0: ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ജെൽ ബ്ലഡ് ഉണ്ട്. പിന്നെ ഇപ്പം ചില മുറിവുകൾ ഉണങ്ങി പിടിച്ചിരിക്കുന്ന അത് കുറച്ച് ടിൻഡഡ് ആയിട്ടുള്ള. അപ്പം ഇതൊക്കെ എങ്ങനെ കോസ്റ്റ് വൈസ് ചെയ്യാൻ പറ്റും? ഇതൊക്കെ എങ്ങനെയാണ് ഈ ബ്ലഡിൻ്റെയൊക്കെ കപ്പാസിറ്റി? എവിടെ നിന്ന് നമുക്ക് നല്ല ബ്ലഡ് കിട്ടും എന്നൊക്കെയുള്ള ഒരു സ്റ്റഡി, അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്.
1: റിസർച്ച് ആയിരിക്കുമല്ലോ,
0: റിസർച്ച് ആയിരിക്കും. അപ്പൊ ഞാൻ ചിലപ്പോൾ പറയാം, അയ്യോ ഇത് നല്ലൊരു ബ്ലഡാട്ടോ. അപ്പൊ കൂടെ നിൽക്കുന്നവര് പറയും ബ്ലഡിനും ബ്ലഡ് എന്താണോ താരം ഇങ്ങനെ പറയണേന്ന് വെക്കും. നമ്മുടെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ജോബ് എന്ന് പറയും. എന്ന് പറഞ്ഞാലേ മുറിവുകളും, ചില മുറിവുകളും നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ പറയും ആ ഇത് നല്ല മുറിവായിരുന്നു കേട്ടോ എന്ന്.
1: ഈ ക്യാമറയിലുള്ള അത് അതേപോലെ തന്നെ എടുത്ത് കാണിക്കുമ്പോൾ അത്രയും അത് ഓക്കെയാണ്. പക്ഷേ ഐ തിങ്ക് എന്താ പറയാ, സത്യമാണെന്ന് വിചാരിക്കണമല്ലോ.
0: അതെ അതെ. അതായത് നമ്മൾ അതിനകത്ത് രണ്ട് തലങ്ങളുണ്ട്. നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പം ഈ ബ്ലഡ് വെച്ചിട്ടുള്ള എന്തെങ്കിലും മുറിവ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ അല്ല ക്യാമറയിൽ. അപ്പോൾ നമ്മളത് ചെയ്ത ശേഷം ക്യാമറയിൽ ചെന്ന് നോക്കും എങ്ങനെയാണ് അത് ക്യാമറയിൽ വരുന്നതെന്ന്. എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മളുടെ കണ്ണുകളുകൊണ്ട് കാണുന്നതിലും അപ്പുറമാണ് ക്യാമറയിൽ വരാം. അപ്പം നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടിയാണ് മേക്കപ്പ് ചെയ്യുന്നത്, അതല്ലാതെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ചില മേക്കപ്പ് കഴിയുമ്പോഴും അയ്യോ അതെന്ത് ഇങ്ങനെ ഇരിക്കുന്ന മാറ്റം, അപ്പോൾ ഞാൻ പറയും ക്യാമറയിൽ നോക്കിയിട്ട് നമുക്ക് ഫൈനലി ചെയ്യാട്ടോ എന്ന് പറയാറുണ്ട്. കാരണം അത് ചേഞ്ച് വരും. ഈ ബിക്കോസ് നമ്മൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സ് ഒക്കെ ഈ പ്രോസ്തെറ്റിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനും ഇപ്പം ഡേ ലൈറ്റ് ആയാലും അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആയാലും ഇൻറ്റീരിയർ ആയാലും അങ്ങനെ ഈ അത് വളരെ, അതായത് നോർമൽ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതിനൊന്നും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള മേക്കപ്പ് ചെയ്യുമ്പം ഈ ലൈറ്റും ഇതെല്ലാം ഇതിൻ്റെ ഒരു പാർട്ടാണ്.

0: അതായത്
1: അങ്ങനെ.
0: ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന രീതിയിലേക്കൊക്കെ
1: തീർച്ചയായിട്ടും അതിപ്പോഴും,
0: കിട്ടാനുള്ളൊരു.
1: അതെ അതിപ്പോഴും ആ ഒരു സ്ട്രഗിള് മാറിയിട്ടൊന്നുമില്ല. കാരണം ഞാൻ വിചാരിച്ചത് എനിക്ക് അറിയാവുന്നൊരു ജോലി എനിക്ക് നന്നായി ചെയ്യാൻ പറ്റും, എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട്, നമ്മളിങ്ങനെ ഇരുന്നാൽ മതി അങ്ങനെ വരും, അപ്പം നമുക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റും, എനിക്കറിയാവുന്ന അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ചിന്തകൾ. അതായത് ഞാൻ 2003-04 കൂടുതലും പറഞ്ഞ കോസ്മെറ്റോളജിയും ഹെയറിലൊക്കെയാണ് കൂടുതൽ പഠനങ്ങളെ നടത്തി, അങ്ങനെ അതിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ മേക്കപ്പിനോട് ഇൻട്രസ്റ്റ് തോന്നിയപ്പോൾ ഇതെങ്ങനെ പഠിക്കും, ഇതെങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്യും, എനിക്കൊരു ഗുരുവിനെ ഒരു ടീച്ചറെ കണ്ടെത്തണം എന്നൊക്കെയുള്ള കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പഠിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ വെറുതെ വീട്ടിലിരുന്നാൽ മതി, എനിക്ക് വർക്കൊക്കെ വരും. പക്ഷെ പഠിച്ചിറങ്ങിയ ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരും തന്നെ വർക്ക് ആരും തരത്തുമില്ല, പ്ലസ് ആരും തന്നെ സ്ത്രീകളില്ല ഈ മേഖലയിൽ. അതൊരു ഷോക്കിംഗ് സബ്ജക്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ ആലോചിക്കും ഞാൻ ഇനി എന്താ ചെയ്യുക, എനിക്കറിയാവുന്ന ഒരു ജോലിയാണ്, കാരണം ഇത്രയും അധികം സ്ട്രഗിൾ ചെയ്ത് എനിക്കിത് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ പോയിട്ട് എനിക്കെങ്ങനെ ഒതുങ്ങിയിരിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത വന്നു. അതൊരു സങ്കടകരമായൊരവസ്ഥയാണ്. അപ്പം ചില ചില ചെറിയ അഡ്വർടൈസ്മെൻറ്റും ചെറിയ ഷോർട്ട് മൂവീസും ഒക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ ഞാൻ ഒട്ടും ഹാപ്പി അല്ല, നമ്മൾ അതിന് വേണ്ടിയിട്ടല്ലല്ലോ. അതല്ലാതെ ചില മീഡിയാസിൽ നിന്നും നല്ല ഓഫറൊക്കെ കിട്ടി. അപ്പോൾ അവിടെ
0: ക്രിയേറ്റീവായിട്ട് ചെയ്യണം.
1: അതെ, അപ്പം ഞാൻ ആ മീഡിയാസിനോട് പറഞ്ഞത് എനിക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഞാനപ്പോൾ അവിടെ ഒരു സ്റ്റുഡിയോയിൽ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നിന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ എന്നാൽ പിന്നെ മെമ്പർഷിപ്പൊക്കെ എടുക്കാം, മെമ്പർഷിപ്പ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതിൽ വരുന്നത്. പക്ഷേ അതൊന്നും പ്രായോഗികമായ തലത്തിലേക്ക് വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ അറബിക് പ്രൊജക്റ്റിൻ്റെ കാര്യം അറിയുന്നത്. അപ്പം ഞാനാണെങ്കിലും പാസ്പോർട്ടൊന്നും എടുക്കാതെ ഇന്ത്യക്ക് പുറത്ത് പോവാതെ എനിക്കത് പേടിയാണ്. അപ്പോൾ അതായത് ഹോം മാത്രമാണല്ലോ എൻ്റെ ഒരു വേൾഡ്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരും എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു ചോദ്യമായിരുന്നു. കാരണം കുട്ടികളുണ്ട്, എനിക്ക് ഫാമിലി ഉണ്ട്, അപ്പോൾ ഞാൻ പുറത്തേക്ക് എങ്ങനെ ഇറങ്ങും? എനിക്ക് ഒരുപാട് യാത്രകൾ ചെയ്ത് ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്ത് എനിക്ക് ശീലമില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ കുറച്ച് ലേസിയാണ്, എന്നാൽ ഡ്രൈവ് ചെയ്യാനൊക്കെ ഇഷ്ടവുമാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ഹാർഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ പ്രൊജക്റ്റ് പറയുന്നത്. ആ പ്രൊജക്റ്റ് എന്നോട് പറയുമ്പോൾ തന്നെ ഞാൻ അതിൽ നിന്ന് ഒളിച്ചോടാനാണ് ശ്രമിച്ചത്. ഞാൻ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് ഞാൻ നേരെ ഇവിടെ കേരളത്തിൽ നിന്ന് തന്നെ പുറത്ത് പോയി. ഞാൻ വെള്ളങ്ങണിയിലൊക്കെ പോയിരിക്കുക, എന്നെ ആരും വിളിക്കണ്ട, ഞാൻ അതിന് പോകുന്നില്ല, കാരണം ഇന്ത്യക്ക് പുറത്ത് പോകണം, പാസ്പോർട്ട് എടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നൊക്കെയുള്ള ഇതൊക്കെ സംഭവിക്കുന്ന 2011-12 കാലഘട്ടത്തിലായി. ഇറ്റ്സ് വെരി നിയർ. പക്ഷെ പിന്നെ എനിക്ക് തോന്നുന്നത് ഇതൊരു പ്ലാനും പദ്ധതിയൊക്കെ ആണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. ഞാൻ എത്ര ഒഴിഞ്ഞു മാറിയിട്ടും ഞാൻ അതിനകത്തേക്ക് എനിക്ക് ഇറങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. അതാ ഇറങ്ങി ചെന്ന് നമ്മൾ ആ വർക്കിലേക്ക് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു ഇതിലേക്ക് ഞാൻ എത്തേണ്ടതായിരുന്നു. ഞാൻ കംഫർട്ടായി, ആ കംഫർട്ട് സോണിലേക്ക് ഞാൻ വന്നു എന്നുള്ളതാണ്. പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞു. തിരിച്ചു വന്നിട്ട് വീണ്ടും ചോദിച്ചിരുന്ന പോലെ ഞാൻ ഇരിക്കുക, എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. പക്ഷേ ആ ടീം എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തു.

0: അതെല്ലാം ഒരു ബോളിവുഡ് ടീമായിരുന്നു. ഇത് ബോംബെ എന്നുള്ളൊരു പ്രൊജക്റ്റായിരുന്നു. അപ്പം അവർ വീണ്ടും പറഞ്ഞു, മിറ്റ് ഐ ക്യാൻ കം, നിങ്ങളും ബോംബെയിലേക്ക് വരൂ, നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം, അവിടുത്തെ യൂണിയൻ ഓഫീസുമായിട്ട് നമുക്ക് സംസാരിക്കാം. അങ്ങനെയാണ് എൻ്റെ ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഞാൻ ഡെയിലി അവിടെ ചെന്നിട്ട് എനിക്ക് മെമ്പർഷിപ്പ് വേണമെന്ന് നമ്മൾ ചെന്ന് കൊച്ചുകുട്ടികൾ കടയിൽ ചെന്നിട്ട് ചോദിക്കുന്ന പോലെയാണ്. കാരണം അതല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. പിന്നെ ലാംഗ്വേജ് വലിയ വിഷയമില്ലാത്തത് കൊണ്ടിട്ട് എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻഡ് ഓഫ് ദ ടൈം, എൻ്റെ മൂന്നോ നാലോ അഞ്ചോ തവണ അവിടെ നിന്ന് കയറി ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണ്. പിന്നെ അവിടെ നിന്നിട്ട് ഓരോ പടങ്ങൾ പല ലാംഗ്വേജ്, ഇപ്പോഴും മലയാളം ഞാനൊന്നും ചെയ്തില്ല. ഞാൻ അങ്ങനെ എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്തു. മലയാളത്തിൽ ആദ്യം വരുന്നത് 2017
1: കൂടെ
0: പൃഥ്വിരാജ്, നസ്രിയ, പാർവതി തിരുവോത്ത്. അപ്പം അതങ്ങനെയായിരുന്നു മലയാളത്തിലെ തുടക്കം. അത് എത്രയോ മൂവി കഴിഞ്ഞ ശേഷമാണ് എനിക്ക് അതിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ ചിന്തിച്ചത്, എനിക്ക് മലയാളത്തിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാൻ മറ്റുള്ള സ്ഥലത്തേക്ക് ഇനി ഓടി നടക്കണ്ട, ഞാൻ ഇവിടെ തന്നെ നിന്ന് കംഫർട്ട് സോൺ, വീണ്ടും കംഫർട്ട് സോണിലേക്ക് ഞാൻ
1: പിടിക്കാൻ നോക്കി
0: എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴും എനിക്ക് ലാംഗ്വേജ് എനിക്ക് വിഷയമില്ല. എനിക്കെപ്പോഴും പല രീതിയിൽ പല നല്ല രീതിയിലുള്ള പ്രോജക്ട്സ് ഉണ്ടല്ലോ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ചെയ്യാനാണ് എനിക്കെപ്പോഴും ഇഷ്ടം. എപ്പോഴും ആ ഒരു ജോണറിയിൽ പോകാനായിട്ട് ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്.
1: ഈ അതുപോലെ തന്നെ ഈ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ കുറച്ച് കൂടുതൽ അവരിപ്പോൾ അവരുടെ ചർമ്മമൊക്കെ ശ്രദ്ധിക്കുന്ന ആർട്ടിസ്റ്റുകളാകുമ്പോൾ അവർ പറയും കുറച്ച് നല്ല ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്താൽ മതി എന്നൊക്കെ അവർ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ബേസിക്കലി ഇതൊക്കെ സിലിക്കോൺ ബേസ്ഡ് ഒക്കെയാണ്.
0: അതെ,
1: അപ്പോൾ നല്ല സിലിക്കോൺ അങ്ങനെയൊക്കെ കുറെ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ
0: അത് നമ്മൾ ആദ്യം തന്നെ മൂവി കിട്ടുമ്പോൾ നമ്മൾ ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആക്ടേഴ്സ് എന്ന് നമ്മൾ ചോദിക്കും. അവരുമായിട്ട് നമ്മൾ നേരത്തെ തന്നെ സംസാരിക്കും, കാരണം അവരുപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ഏതാണ്, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതാണ്, നമ്മൾ അവരോട് ആദ്യം ചോദിക്കും. അപ്പോൾ ആ അതുമെല്ലാം നമുക്കിപ്പം സിനിമയിൽ മാത്രം ഉപയോഗിക്കുന്ന കുറച്ച് നല്ല പ്രൊഡക്ട്സ് ഉണ്ട്, ഇന്റർനാഷണൽ പ്രൊഡക്ട്സ് തന്നെയാണ്, അതെല്ലാം നമ്മൾ വരുത്തിക്കും. കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ പോലും, കാരണം നമ്മൾ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കാലാവസ്ഥയ്ക്കനുസരിച്ചും ഈ ഷൂട്ടിങ്ങിന്റെ പാറ്റേൺ അനുസരിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യണം. കാരണം ഭയങ്കര ഓവറായിട്ട് ചൂടുള്ള സ്ഥലത്ത് ഉപയോഗിക്കുന്നതും നല്ല തണുപ്പുള്ള സ്ഥലത്ത് ഉപയോഗിക്കുന്നതും രണ്ടും രണ്ടാണ്. കാരണം ഇത് ഇത്രേ, അതായത് ഇപ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് ഒരു മേക്കപ്പ് ചെയ്തു, അത് ആ ഷൂട്ടിന്റെ എൻഡ് വരെ നിൽക്കണം. ആ ഇടയ്ക്ക് വെച്ച് പിന്നെ പോയി കഴിഞ്ഞാൽ അത് വീണ്ടും ചെയ്യാൻ സമയം എടുക്കും. അപ്പോൾ ആ ടൈം പീരീഡും വെച്ചിട്ട് അത്രയും നല്ല പ്രൊഡക്റ്റ് വെച്ചിട്ടേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവരോട് നമ്മൾ ചോദിച്ചിട്ട് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ കയ്യിൽ കരുതും. ഈ പ്രോസ്തെറ്റിക് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരേ പാറ്റേൺ തന്നെ പറ്റുള്ളൂ, അത് ഹൈലി സ്കിൻ ഫ്രണ്ട്ലി ആണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു പാച്ച് ടെസ്റ്റ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ അവർക്ക് വേണ്ടി ഇടും. പിന്നെ ഇപ്പം പല ഇന്റർവ്യൂവിലും കമലാസൻ സാറൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ന് വെച്ചാൽ ഡെയിലി ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ചെറിയ ചെറിയ ഒരു സ്കിന്നിൽ ചിലപ്പോൾ ചില ചെറുതായിട്ട് റാഷൊക്കെ വരാൻ സാധ്യത, വളരെ അപൂർവമായിട്ടാണ് അത് വരിക, എല്ലാവർക്കും അത് വരില്ല. പക്ഷെ അത് നമുക്കതെങ്ങനെ, നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ അതും കൂടി എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പഠിക്കണം. ഇനിയിപ്പം പല ക്ലൈമറ്റ് ആയിരിക്കാം, പല രീതിയിൽ അത് പോവാം. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള, അതായത് മേക്കപ്പ് ചെയ്യാൻ മാത്രമല്ല മേക്കപ്പ് റിമൂവ് ചെയ്യാനും അതിനെ പ്രതി അതെങ്ങനെ നമുക്ക് അത്ര സമയം കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു സ്റ്റഡിയും കൂടി നമുക്ക് ആവശ്യമാണ്.

0: മേക്കപ്പ് ആർട്ടിസ്റ്റ് മിട്ടായ എം സി പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം NS ജയമോഹൻ, സഹായം സയ്യിദ് അൻവർ.
1: ചിത്രപതംഗം
2: അവതരണം ആകാശവാണി കൊച്ചി നിലയം. ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. മേക്കപ്പ് മാൻ എന്ന ചിത്രത്തിൽ കാർത്തിക്കും കല്യാണി നായരും പാടിയ ഗാനം. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം വിദ്യാസാഗർ.

ഇനി മധു ബാലകൃഷ്ണൻ, രജു ജോസഫ്, മഞ്ചരി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം പോത്തൻവാവ, വയലാർ ശരത്ചന്ദ്ര വർമ്മ എഴുതി, അലക്സ് പോളിയണമിട്ടത്.

ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10 മണി കഴിഞ്ഞ് 6 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഡോക്ടർ കെ ജെ യേശുദാസ് അവതരിപ്പിച്ച സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. കച്ചേരിയിൽ ആദ്യമായി സരസി ജനാഭ എന്ന് തുടങ്ങുന്ന പരമേശ്വര ഭാഗവതർ ചിട്ടപ്പെടുത്തിയ കൃതി, രാഗം നാട്ട, ആദിത്താളം.

അടുത്തതായി പരിപാലിംഷു രാഗം ശുദ്ധസാവേരി, തിരുവീശാനല്ലൂർ വെങ്കിട്ടരമണായർ കൃതി ഖണ്ഡചാപ്പ് താളം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ കെ ജെ യേശുദാസ് അവതരിപ്പിച്ച സംഗീത കച്ചേരി. കച്ചേരി തുടരുന്നു. ഭജരേ ചിത്ത, ദീക്ഷിതർ കൃതി, രാഗം കല്യാണി, മിശ്രചാപ്പ് താളം.